നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 3, 2026 ജൂലൈ 19, ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞതെന്നും കേസിൽ തീരുമാനം വരുന്നതുവരെ ഗവൺമെന്റ് ഉടനെ ഒരു പുനഃസംഘടന നടത്തേണ്ട എന്നാണ് കരുതിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

പ്രായം കൂടിയ ഒരു കാക്കയാണ് നമ്മുടെ ആദ്യ ഭാഗത്ത് പറന്നു വന്നിരിക്കുന്നത് കേട്ടോ. പുള്ളിക്കാരനെ എവിടെ നിന്നോ ഒരു കഷ്ണം ബ്രെഡ് കിട്ടി, അതും കൊത്തിക്കൊണ്ട് പറന്നുകൊണ്ടിരിക്കുക. ഒരു മരത്തിൻ്റെ ചില്ലയിൽ സൊറ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് പയ്യൻ കാക്കകൾ ഇത് കണ്ടു. വിശപ്പിന് എന്തെങ്കിലും കിട്ടുമോ എന്ന് പരതിക്കൊണ്ടിരിക്കുമായിരുന്നു അവരെ. ഒന്നും കിട്ടാതെ പോയി, അതിൻ്റെ വിഷമം മാറ്റാനാണ് ഇങ്ങനെ വേറെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബ്രെഡും കൊക്കിൽ ഒതുക്കിക്കൊണ്ട് ഒരു കാക്ക അമ്മാവൻ പോകുന്നത് കണ്ടത്. അവന്മാരൊന്നും നോക്കിയില്ല, പുറകെ വച്ചു പിടിച്ചു. എന്തിന്? ബ്രെഡ് കഷ്ണം കൈക്കലാക്കാൻ. മുന്നിലെ പ്രായമുള്ള കാക്കയ്ക്ക് സംഗതി പിടികിട്ടി. ഇവന്മാർ പുറകെ വരുന്നത് എന്തിനാണെന്ന് മനസ്സിലായി. അപ്പോൾ കക്ഷിയിലെ പ്രായോഗിക ബുദ്ധി ഉണർന്നു. എന്താ ചെയ്തതെന്നോ, ബ്രെഡ് നേരെ താഴെ കിടക്കുന്നത് കണ്ട പാമ്പിൻ്റെ വായിലേക്ക് ഇട്ടുകൊടുത്തു. പുള്ളിക്കാരൻ്റെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നെന്നോ, അമ്മാവൻ കാക്കയുടെ ഉള്ളിലെ, പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രായമാകും തോറും പുതിയ പുതിയ മെച്ചപ്പെട്ട കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുന്നു. എൻ്റെ അടുത്ത് നിന്നും ഭക്ഷണം നഷ്ടമായി. എങ്കിലെന്താ, പിന്നീട് മറ്റൊന്ന് കണ്ടുപിടിക്കാമല്ലോ. പകരം അതും കൊക്കിൽ വെച്ച് തന്നെ പറന്നിരുന്നെങ്കിൽ ആകാശത്തൊരു യുദ്ധം തന്നെ നടന്നേനെ. അതിൽ ജയിക്കുന്നവനോടോ മറ്റുള്ളവർക്ക് അസൂയയും ആകും. കിട്ടുന്നവൻ മറ്റാർക്കും കൊടുക്കാതെ അകത്താക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. അതോടെ മറ്റുള്ളവരിൽ വെറുപ്പ് നിറയും. എന്തിനാ വെറുതെ? ഇതിപ്പോൾ ഒരു ബ്രെഡ് കഷ്ണം പോയെന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. യെസ്, ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഓൾഡ് ഏജ്. ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന പ്രായോഗികതയും പക്വതയും. ചില കൊച്ചു കൊച്ചു വിജയങ്ങളെ വേണ്ടെന്ന് വെച്ചാൽ നൈമിഷികമായ വിജയങ്ങൾക്ക് പകരം നീണ്ടു നിൽക്കുന്ന സമാധാനവും സന്തോഷവും ഒപ്പം വിജയവും നേടിയെടുക്കാമെന്നുള്ള തിരിച്ചറിവ്. പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

പ്രായം കൂടി വരുന്തോറും നിങ്ങൾ കൂടുതൽ വിവേകമുള്ളവനാകുന്നു. നിങ്ങളിൽ ശാന്തത കൂടുതൽ പ്രകടമാകുന്നു. ജീവിതാനുഭവങ്ങൾ നിങ്ങളെ മുൻപത്തേക്കാളും വിനയാന്വിതനുമാക്കുന്നു. അല്ലേ? അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അപ്പോൾ വർഷാവർഷം വിനയവും വിവേകവും ഒക്കെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന ചങ്ങാതിമാർക്കെല്ലാം ഒരു വലിയ നമസ്തേ ആൻഡ് എ വെരി ഹാപ്പി മോർണിംഗ് ഫ്രം സുരേഷ് കാഞ്ഞിരക്കാട്ട്.

0: We come to love not by finding a perfect person, but by learning to see an imperfect person perfectly. എല്ലാം തികഞ്ഞ് ഏറ്റവും പെർഫെക്റ്റായ ഒരു വ്യക്തിയെ കണ്ടെത്തി സ്നേഹിക്കുക എന്നതല്ല നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. പിന്നെയോ, അപൂർണതയുള്ള ഒരു വ്യക്തിയെ പൂർണതയുള്ള കാഴ്ചപ്പാടോടെ കാണാൻ ശീലിച്ചുകൊണ്ടാണ് സ്നേഹം സാധ്യമാക്കേണ്ടത്. യെസ്, അതാണ് ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് എഴുത്തുകാരൻ സാം കീൻ ആണ് കേട്ടോ. ഒരു എഴുത്തുകാരൻ മാത്രമല്ല, തത്വചിന്തകനും അധ്യാപകനും കൂടിയാണ് അദ്ദേഹം. സ്നേഹത്തെയും ജീവിതത്തെയും അത്ഭുതങ്ങളെയും ഒപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഒരു പുരുഷനായി നിലകൊള്ളുന്നതിൻ്റെ അനുഭവങ്ങളെയും പറ്റി നിരന്തരമായ ചോദ്യങ്ങളിലൂടെ അന്വേഷണം നടത്തുന്നതിൽ പ്രശസ്തനുമാണ്. കീൻ എഴുതിയ ഏതാനും പുസ്തകങ്ങൾ: പ്രോഡിഗൽ ഫാദർ, വേവോർഡ് സൺ, ടു ലവ് ആൻഡ് ബി ലവ്ഡ്, യോർ മിത്തിക് ജേർണി, ഇൻവേർഡ് ബൗണ്ട്, എക്സ്പ്ലോറിംഗ് ദി ജോഗ്രഫി ഓഫ് യുവർ ഇമോഷൻസ്, ഫയർ ഇൻ ദ ബെല്ലി ഓൺ ബീയിങ് എ മാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫി. ഈ വിവരങ്ങൾ ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവർസ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ബെറ്റ് കോഫിയാണ്. ബെറ്റ് കോഫിയുടെ തേർഡ് സെഗ്മെൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംസാരമാണ് വന്നിരിക്കുന്നത്. ഗുരു തൻ്റെ ശിഷ്യനോട് പറയുന്നു, എൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നോ, എനിക്ക് ഒരിക്കലും ദേഷ്യം വരില്ല. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഏ ചിലപ്പോഴൊക്കെ അങ്ങേക്ക് അല്പം ദേഷ്യം വരും. അപ്പോൾ ഗുരു, ഏ ഇല്ലില്ല, കോപത്തിൻ്റെ ഒരംശം പോലും എന്നിലുണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ദേഷ്യം വരിക തന്നെ ചെയ്യും. ശിഷ്യൻ്റെ പ്രതികരണം. ഇത്രയുമായപ്പോഴേക്കും ഗുരു അസ്വസ്ഥനാകാൻ തുടങ്ങി കേട്ടോ. സ്വല്പം ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദേഷ്യം വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും നീ എന്തിനു അങ്ങനെ തർക്കിക്കുന്നേ? അപ്പോൾ ശിഷ്യൻ, വരും ഗുരു, അങ്ങേക്കും ദേഷ്യം വരും. പിന്നെ ഗുരുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദേഷ്യത്തോടെ അലറി, ഇല്ല ഇല്ല ഇല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞില്ലേ, എന്നിട്ടും എന്നെ എതിർക്കാൻ നിനക്ക് ധൈര്യമോ? അപ്പോൾ ശിഷ്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു അങ്ങേക്കും ദേഷ്യം വരുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വാദപ്രതിവാദം നടത്തിയത്. യെസ് ബറീസ്, പല തർക്കങ്ങളും ഇങ്ങനെയാവും അവസാനിക്കുക. തർക്കങ്ങളിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുന്നത് അപൂർവമാണ്. അനാവശ്യമായി ആളുകൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകും എന്നതാണ് മിക്കവാറും ഇതിൻ്റെ ഏക ഫലം. അഭിപ്രായങ്ങളെപ്പറ്റി ആരോഗ്യകരമായ ചർച്ചകൾ നല്ലതാണ്. ആശയങ്ങളെപ്പറ്റിയുള്ള ഇത്തരം സംസാരങ്ങൾ കൂടുതൽ അറിവുകളിലേക്ക് നമ്മളെ എത്തിച്ചേക്കാം. പക്ഷേ ചർച്ചകൾ ആശയങ്ങളിൽ നിന്നും മാറി വ്യക്തിപരമായ നിലയിലേക്ക് നീങ്ങിയാൽ പ്രശ്നം പഴയത് തന്നെയാവും ഇല്ലേ? തർക്കങ്ങളിലേർപ്പെട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ഭാഗത്തെയും സത്യം പരസ്പരം അംഗീകരിച്ചെന്നു വരില്ല. ഓരോ വാദത്തെയും തോൽപ്പിക്കാൻ പുതിയ പുതിയ വാദങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ സത്യവും മര്യാദയുമൊക്കെ പിന്തള്ളപ്പെട്ടു പോകും. റൈറ്റ്, തർക്കങ്ങളിൽ പരാജയപ്പെടാതിരിക്കാനുള്ള ഒരു സൂത്രം പ്രശസ്ത എഴുത്തുകാരനായ ഡെയ്ൽ കാർണഗി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നോ? There is only one way under high heaven to get the best of an argument, and that is to avoid it. തർക്കങ്ങളിൽ തോൽക്കരുത് എന്നുണ്ടെങ്കിൽ തർക്കിക്കാതിരിക്കുക, അതാണ് ഏക മാർഗം. Stay tuned, this is Bet Coffee.
1: Super hit songs, super hit shows, super hit entertainment. Only on Rainbow FM 107.5. Stay tuned.

പാട്ടുകളിലൂടെ കഥകളിലൂടെ നമ്മളിങ്ങനെ വന്ന് വന്ന് ബെഡ് കോഫിയുടെ അവസാനത്തെ സെഗ്മെൻറ്റിലെത്തിയിട്ടോ. ഇവിടെ ഒരു ചോദ്യം, പൂജ്യത്തിന് വിലയുണ്ടോ? തമാശയ്ക്കെങ്കിലും നമ്മൾ പറയാറുണ്ട് പൂജ്യത്തിന് ഒരു വിലയും ഇല്ലെന്ന്. തനിച്ച് നിൽക്കുമ്പോൾ കാണില്ല, എന്നാൽ ഏതെങ്കിലും സംഖ്യയ്ക്ക് ശേഷം പൂജ്യം വന്നാൽ ആ സംഖ്യയുടെ വില പത്തിരട്ടിയാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു കുഞ്ഞൻ മഞ്ചാടിക്കുരു എടുത്ത് നമ്മുടെ കണ്ണിൻ്റെ തൊട്ടു മുന്നിൽ പിടിച്ചാലോ, വലിയൊരു മലയെ പോലും അത് കാഴ്ചയിൽ നിന്നും മറച്ച് കളയും, ശരിയല്ലേ? യെസ്, അതായത് സ്ഥാനമനുസരിച്ചാണ് പലതിനും വില.

ഇപ്പോൾ തേങ്ങ മനുഷ്യനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഒന്ന് പോടോ ഹേ എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴെ നിൽക്കുന്നയാളുടെ തലയിലേക്ക് തേങ്ങ വീണാൽ അത് സംഭാവ്യമാണ് എന്നറിയാമല്ലോ. ഇവിടെ അപകടകാരിയാവുന്നത് വാസ്തവത്തിൽ തേങ്ങയല്ല, ഉയർന്ന സ്ഥാനം വഴി അതിനുണ്ടായ സ്ഥാനികോർജമാണ്, പൊട്ടൻഷ്യൽ എനർജി. ഇതേ രീതിയിൽ വലിച്ചു നിർത്തിയ റബ്ബർ ബാൻഡിനും അമർത്തിപ്പിടിച്ച സ്പ്രിങ്ങിനും ഉയർന്ന പ്രഷറിൽ പാത്രത്തിൽ അടച്ചു വച്ച വായുവിനുമെല്ലാം അവയുടെ നില കാരണം, സ്ഥാനം കാരണം ഊർജമുണ്ട്. പക്ഷേ ആ സ്ഥാനം മാറിയാൽ ഊർജമില്ലാതെയാവും. ഓക്കെ, ഇനി നമുക്കിത് മനുഷ്യരുടെ കാര്യത്തിലേക്ക് കൊണ്ടുവരാം. വലിയ ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിലെത്തുന്ന പലരും ആ സ്ഥാനത്തിൻ്റെ മഹിമ കൊണ്ട് മാത്രം ലഭിക്കുന്ന ബഹുമാനവും ആദരവും അംഗീകാരവുമൊക്കെ തങ്ങൾക്ക് സ്വാഭാവികമായി കിട്ടുന്നതാണെന്ന് ചിന്തിക്കാറുണ്ട്. അത് ആ സ്ഥാനത്തിനോടുള്ള വികാരപ്രകടനമാണ്, വ്യക്തിയോടല്ല എന്നോർക്കില്ല. ഓക്കെ, ആ പൊസിഷനിലിരുന്ന് പ്രവൃത്തികൾ വഴി ആദരവ് നേടുന്ന ആളുകളുണ്ട്, അത് സത്യമാണ്. ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, അവര് ആശ്രിതരുടെ മുഖസ്തുതിയിലൊക്കെ മയങ്ങി സ്ഥാനമാനങ്ങൾ എൻജോയ് ചെയ്ത് അതിലുപരി ഇതൊക്കെ ശാശ്വതമാണ്, മരിക്കുന്നതുവരെയും ഉണ്ടാകുന്ന ആർഭാടങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അത്തരക്കാർ ഈ സ്ഥാനമൊക്കെ പോകുമ്പോൾ, റിട്ടയർ ആകുമ്പോൾ ആരും ഗവനിക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയിലായി കനത്ത മാനസിക പ്രശ്നങ്ങൾക്ക് വരെ ഇരയാകാൻ ഏറെ സാധ്യതയുണ്ട്. ഇവിടെ വിജയികളാകുന്നത് ആരാണെന്നോ, ഉയർന്ന ആ സ്ഥാനങ്ങൾക്ക് ചേരുന്ന രീതിയിൽ പെരുമാറി അധികാരത്തിൻ്റെ ഗർവമൊന്നും കാണിക്കാതെ നല്ല പെരുമാറ്റത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയി ഈ അധികാര സ്ഥാനം നാളെ ഇല്ലാതായേക്കും എന്നതുകൂടി ഉൾക്കൊള്ളുന്നവരാണ്. അവർ നാളെ റിട്ടയർ ചെയ്താലും അവർക്ക് ഒരു പ്രശ്നവും വരില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. റൈറ്റ്, ഇങ്ങനെ അധികാര ഗർവിന് അടിപ്പെട്ടു പോകുന്നവരെ പറ്റി ഒരു ഈസോപ്പ് കഥയുണ്ട്, അതൊന്ന് കേട്ടോളൂ. ദേവന്റെ പ്രതിമ പുറത്തുവച്ച ഒരു കഴുതയെയും കൊണ്ട് ഒരാൾ തെരുവിലൂടെ പോയപ്പോൾ ആളുകളെല്ലാം താണു വണങ്ങി. തന്നെയാണ് ജനങ്ങൾ ആദരിക്കുന്നത് എന്ന് കരുതി കഴുത തുള്ളിച്ചാടാൻ തുടങ്ങി. പലവട്ടം യജമാനൻ പറഞ്ഞിട്ടും ആ മൃഗം അനുസരിച്ചില്ല. ഒടുവിൽ പ്രതിമ താഴെ വീണേക്കും എന്ന് തോന്നിയപ്പോൾ യജമാനൻ ചാടി തിമിർക്കുന്ന കഴുതയെ പുത്തിരെ തല്ലി, അത് ചാട്ടം നിർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ദേവനെ പുറത്തേറ്റിയ കഴുതയാണ്, അല്ലാതെ ദേവനല്ല. ഈ പ്രതിമ പുറത്തില്ലെങ്കിലേ നിന്നെ വണങ്ങുന്നത് പോയിട്ട് ഒരാളും തിരിഞ്ഞുപോലും നോക്കില്ല. കഴുത ഒരു പാഠം പഠിച്ചു. പക്ഷേ പല മനുഷ്യരും എത്ര അറിയാമെങ്കിലും എത്ര എത്ര അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ തത്വം ഉൾക്കൊള്ളാൻ മെനക്കെടാതെ പോകുന്നു. യെസ് ബഡീസ്, സ്ഥാനത്തിനാണോ തനിക്കാണോ വില എന്ന് എപ്പോഴും പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പറഞ്ഞതുപോലെ മഞ്ചാടിക്കുരു വലിയ മലയെ മറയ്ക്കണമെങ്കിൽ അതിൻ്റെ സ്ഥാനം കണ്ണിന് തൊട്ടു മുന്നിൽ തന്നെ ആവണം. സോ ആ സ്ഥാനത്തിനാണ് പ്രസക്തി. പിന്നെ ഏത് സ്ഥാനത്തിരുന്നാലും സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മനോഭാവത്തിലൂടെയും ഇടപെടലുകളിലൂടെയും നേടിയെടുക്കാവുന്നതാണ് വിലയും ബഹുമാന്യതയും അംഗീകാരവും എന്നുകൂടി ഓർത്തോളൂ. ഓൾറൈറ്റ്, ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ടാണ് ഇന്നത്തേക്ക് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. നാളെ മോർണിംഗ് ബെഡ് കോഫിയിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഗുഡ് ബൈ അൻടിൽ ടുമോറോ ഫ്രം സുരേഷ് കാന്തിരക്കാട്ട്.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. മ്യൂസിക്കലി യോഴ്സ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 38 സെക്കൻഡ്. ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം ശ്രോതാക്കളേവരും കാത്തിരിക്കുന്ന സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം, 10 മണിക്ക് വാട്സാപ്പ്, 11 മണിക്ക് കേൾക്കാം മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 2:15 കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണി മുതൽ 5 മണി വരെ വിവിധ് ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ്. വൈകിട്ട് 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8 മണിക്ക് ഗീത് ബഹാർ, 9 മണിക്ക് കേൾക്കാം മൈൻഡ് സ്പാ, 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്. സമയം 7 മണി കഴിഞ്ഞ് 2:29.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതിയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും വി എം ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ. ഇദ്ദേഹം തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്ഥലനാമങ്ങളിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഇന്ന് വി എം ഉണ്ണികൃഷ്ണൻ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തയച്ചു തന്നിരിക്കുന്നത്. ആദ്യ ഗാനം കേൾക്കാം.

1969 റിലീസായ കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

1969 മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പേലിയിലേക്ക് നേടിക്കൊടുത്ത ഗാനമാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം കേൾക്കാം. 1978 റിലീസായ തച്ചോളി അമ്പു എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയത്. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ രാഘവൻ. പ്രേംനസീർ, ജയൻ, കെ പി ഉമ്മർ, ബാലൻ കെ നായർ, കെ ആർ വിജയ, അങ്ങനെ വലിയൊരു താരനിരയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ബാലൻ കെ നായർക്ക് 1978 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് ലഭിക്കുകയുണ്ടായി. പാട്ട് കേൾക്കാം.

1973 റിലീസായ മരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചിരിക്കുന്നത് NP മുഹമ്മദാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഈ ചിത്രത്തിലൂടെ ദേവരാജൻ മാസ്റ്റർക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് നെല്ലിക്കോട് ഭാസ്കറിന് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡും കിട്ടി. നമ്മൾ കേൾക്കുന്ന ഗാനം പി മാധുരിയും പി സുശീലയും ചേർന്ന് പാടിയതാണ്, കല്ലായിപ്പുഴ. കേൾക്കാം.

0: 107.5 FM റെയിൻബോ.
1: അടുത്ത ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് കെ രാഘവൻ. ചിത്രം മാമാങ്കം. 1979 ൽ ഈ ചിത്രം റിലീസായത്.

1966 റിലീസായ പകൽക്കിനാവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തതായി ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് എം ടി വാസുദേവൻ നായരാണ്. വില്ലനും നായകനുമായി ഒരേ സമയം സത്യൻ തിളങ്ങിയ ഒരു ചിത്രമായിരുന്നു ഇത്. കേശാദിപാദം തൊഴുന്നേൻ എന്ന എക്കാലത്തെയും ഹിറ്റുപാട്ട് സമ്മാനിച്ച് ചിദംബരനാഥ് മലയാള സിനിമയിൽ സ്വന്തമായൊരു ഇടം നേടി. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഗുരുവായൂരുള്ളൂരു എന്നാരംഭിക്കുന്ന എസ് ജാനകി പാടിയ ഗാനമാണ്.

0: 107.5 FM റെയിൻബോ.
1: തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും വി എം ഉണ്ണികൃഷ്ണൻ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ, അതിനുശേഷം 7:35 സ്വാഗതം കൊച്ചി, തുടർന്ന് കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സിബിഎസ്ഇ രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി സിന്ധു

0: നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്കായി സമർപ്പിച്ച പല ഒഎംആർ ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ ഒഎംആർ ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. സിബിഎസ്ഇ രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് സിബിഎസ്ഇ രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4-ാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർ

0: ഉച്ചയ്ക്ക് നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനു വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ലോകകപ്പിലാകെ 22 ഗോളുമാണ് എംബാപ്പെയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശപ്പോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്ക് ഇത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ടവീരവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ എമിലിയാനോ മാക്കലിസ്റ്റർ ലൗറ്റാര ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻ സ്ക്വാഡ്, യമാൽ പെഡ്രി വില്യംസ് കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടമുയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 കിലോഗ്രാം വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ മൂന്നാം സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലിന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാകയേന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23-ന് ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3-ന് ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28-ന് സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE 2-ാം ഘട്ട 10-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: You are listening to 107.5 Rainbow FM Kochi. Musically yours.

1965 റിലീസായ റോസി എന്ന ചിത്രത്തിനുവേണ്ടി എൽ ആർ ഈശ്വരി പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് ഈണം നൽകിയത് കെ വി ജോബ്. അടുത്ത ഗാനം കേൾക്കാം. 1978 റിലീസായ ഈറ്റ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അങ്ങനെ ഉജ്ജയിനിയിൽ നിന്ന് തുടങ്ങി നമ്മളിതാ എറണാകുളത്തെത്തി നിൽക്കുകയാണ് കേട്ടോ. ലൈൻ ബസ് എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് ശ്രോതാക്കളെനിക്ക് കേൾക്കാൻ പോകുന്നത്. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ. പാട്ടേതായിരിക്കും?
3: തൃക്കാക്കര പൂ പോരാഞ്ഞു.
2: പാട്ട് കേൾക്കാം.

അടുത്ത ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി. 1968 റിലീസായ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലേതാണ് ഗാനം.

0: ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് ഈ മനോഹരങ്ങളായ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്ന തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി വി എം ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: നമസ്കാരം സർ.
1: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
0: തൃശ്ശൂരിൽ നിന്നുമാണ് അല്ലെ? കൊടുങ്ങല്ലൂരിൽ നിന്നും.
1: കൊടുങ്ങല്ലൂർ അടുത്ത് എസ് എൻ പുരം എന്ന് പറയും, ശ്രീനാരായണപുരം.
0: എസ് എൻ പുരം. ഓക്കെ ഓക്കെ. സർ എന്താ ചെയ്യുന്നേ?
1: ഞാൻ എക്സ്പെർട്സ്മാൻ ആണ്. ഞാൻ എയർഫോഴ്സിലായിരുന്നു.
0: റിട്ടയറായി. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: ഭാര്യ മാത്രമേ ഉള്ളൂ. മകൻ കോഴിക്കോടാണ്.
0: മകന്റെ പേര്?
1: മകൻ ഹരികൃഷ്ണൻ.
0: ഹരികൃഷ്ണൻ. വൈഫിന്റെ പേര്?
1: വൈഫിന്റെ പേര് ജയ.
0: ജയ. ഓക്കെ ഓക്കെ. അപ്പോ സ്വസ്ഥം ഗൃഹഭരണ അല്ലേ? പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു.
1: പഴയ
0: പാട്ടുകൾ അല്ലേ? അപ്പോ നമ്മള് വടക്കുന്ന് തുടങ്ങി ഏകദേശം ആലപ്പുഴ എത്താറായി അല്ലേ? എത്താറായിട്ടുണ്ട്. വിട്ടു. പക്ഷെ എന്താ അറിയില്ലെങ്കിൽ എല്ലാ പാട്ടുകളും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കോഴിക്കോട് രണ്ടു പാട്ടുണ്ടായിരുന്നു, തൃശ്ശൂര് രണ്ടു മൂന്ന് പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ചിലതൊക്കെ വിടേണ്ടി വന്നു. എന്നാലല്ലേ തെക്ക് വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പകുതി വെച്ച് യാത്ര മുടങ്ങിപ്പോലേ. 10-14 പാട്ടല്ലേ നമുക്ക് മാക്സിമം കേൾപ്പിക്കാൻ പറ്റുള്ളൂ. 20 പാട്ടാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ വരുമല്ലോ സർ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ എങ്ങനെ വന്നാലും ഇപ്പൊ അടുപ്പിച്ച് വിട്ട പാട്ടുകൾ ചിലപ്പോ ഉണ്ടാവും. അപ്പോ ഇതിൽ തന്നെ ഏറ്റുമാനൂരമ്പലത്തിലെ കഴിഞ്ഞ പാട്ട് നമ്മൾ ഈ ഇടയ്ക്ക് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചില പാട്ടുകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുന്ന അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രോതാക്കളുടെ തന്നെ ഇഷ്ടഗാനങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു 20 പാട്ടൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 14 പാട്ടൊക്കെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. പക്ഷെ അപ്പൊ ഈ ഒരു ഡിലീഷൻ പ്രോസസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 20 പാട്ട് ആവശ്യപ്പെടുന്നത്, കൂടുതൽ
1: ചോദിക്കുന്നത്.
0: പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്
1: കൊടുങ്ങല്ലൂര്? നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുന്നതല്ലേ? രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് ഞങ്ങൾ 2 മണി വരെ കേട്ടോണ്ടിരിക്കുന്നു,
0: കേൾക്കും. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് അല്ലേ? സ്ഥിരം ശ്രോതാവാണ്.
1: അസ്ഥിരം ശ്രോതാവാണ്. 73-74 കാലഘട്ടം
0: കേൾക്കുന്നതാണ്.
1: പണ്ട് റേഡിയോ ലൈസൻസ് ഒക്കെ ആവശ്യമായിരുന്നു. അപ്പൊ 2-3-4 പഠിക്കുമ്പോ അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലൈസൻസ് എടുക്കുന്ന ഓർമ്മ വരാണ് ഇപ്പോ.
0: അതൊക്കെ ഞങ്ങൾക്ക് പുതിയ അറിവാണ് കേട്ടോ. എന്തായാലും അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ അന്ന് പാട്ട് കേട്ടിരുന്നത് എന്നുള്ളതാണ്.
1: ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു. വളരെ അപൂർവ്വം വീടുകളിൽ റേഡിയോ ഉണ്ടായിരുന്നു.
0: അതെ അതെ അതെ. ഇപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും എവിടെന്നാണെങ്കിലും പാട്ടുകൾ കേൾക്കാവുന്ന അവസ്ഥയായി. എന്നാലും റേഡിയോയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്.
1: അതൊരു പ്രത്യേക റേഡിയോ എന്ന് പറഞ്ഞാൽ
0: തീർച്ചയായും
1: സർവീസുകളിലെപ്പോഴും ഞങ്ങൾ രാത്രി ഡ്യൂട്ടി ചെയ്യുമ്പോൾ കാശ്മീരിലായാലും മഹാരാഷ്ട്രയിലായാലും എവിടെയാണെങ്കിലും ബംഗാളിലോ രാജസ്ഥാനിലൊക്കെ രാത്രി ഇങ്ങനെ വിവിധ ഭാരതീയ പാട്ടുകളൊക്കെ ഒഴുകി വരും. ഒറ്റയ്ക്ക് രാത്രി ഡ്യൂട്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അനുഭവമാണ്.
0: അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. അപ്പോ ഇതില് ഇതിനകത്ത് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ സാറിന് ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറഞ്ഞാൽ ആദ്യം ഉജ്ജയിനിലെ കായിക, അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം.
0: അതെ, പിരിയിലേക്ക്.
1: പക്ഷെ കേരളത്തിന് പുറത്തായി പോയി എങ്കിലും ഉൾപ്പെടുത്തിയത് മാത്രമേ.
0: അതെ, അത് നോർത്തേൺ അങ്ങ് തുടങ്ങിയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് പാടുന്നോ?
1: ഇത് ഇല്ല, പാട്ട് പാടില്ല, ഞാൻ ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട് എല്ലാ സൈനികർക്കും, അതുപോലെ ആകാശവാണി കൊച്ചിയിലെ എല്ലാ സ്റ്റാഫിനും. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത്, തോന്നരുത്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എല്ലാവർക്കും സമർപ്പിക്കുന്നു.
0: എല്ലാവർക്കും, അതായത് എല്ലാ സൈനികർക്കും, എല്ലാ സോൾജിയേഴ്സിനുമായിട്ട് നമുക്ക് നമ്മുടെ
1: പൂർവ്വ സൈനികരും ഉൾപ്പെടും.
0: പൂർവ്വ സൈനിക എക്സ് സർവീസ് മെന്നും ഇപ്പോഴുള്ള എല്ലാ സോൾജിയേഴ്സിനും, എല്ലാ സോൾജിയേഴ്സിനും, ആകാശവാണിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട്, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും കൂടി നമുക്ക് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ടുകളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇനിയും തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഇനിയും കത്തെഴുതി അയക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ പ്രത്യേകതകളൊക്കെ ഉള്ള പാട്ടുകൾ നോക്കി എഴുതി അയക്കൂ. കുറച്ചും കൂടി റിസർച്ച് നടത്തണം. അതെ, ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ വളരെ മിടുക്കരാണ്. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് കത്തുകളൊക്കെ പാട്ടുകൾ സെലക്ട് ചെയ്ത് അയക്കുന്നത്. നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും.

0: ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിൾ മാപ്പ് റെഫർ ചെയ്തിട്ടുണ്ട്. പറയും
1: അത് കൊള്ളാം. ചില സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നറിയാൻ ഞാനും ഗൂഗിൾ നോക്കിയായിരുന്നു.
0: ഗൂഗിൾ നോക്കേണ്ടി വരും.
1: അതെ അതെ. എന്തായാലും ഒരുപാട് സന്തോഷം സർ.
0: താങ്ക്
1: യു, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.
1: തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി വി എം ഉണ്ണികൃഷ്ണനാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുത്തയച്ച ബാക്കി ഗാനങ്ങൾ കൂടി നമുക്ക് കേൾക്കാം.

അങ്ങനെ വടക്ക് ഉജ്ജയിനിയിൽ നിന്നും ആരംഭിച്ച നമ്മുടെ പ്രയാണം ഇപ്പോൾ ദ പൂന്തുറയിൽ എത്തി നിൽക്കുകയാണ്. ചീനവല എന്ന ചിത്രത്തിന് വേണ്ടി പി. സുശീല പാടിയ ഗാനമാണ്. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം. കെ. അർജുനൻ.

ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ കഴിയുകയാണ്. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം. ചേർത്തല ആയിക്കാട് സ്വദേശിനി ബീന രാജ് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം നരേഷ് മാഗോ. ദ ഹെഡ്ലൈൻസ്. ഗവൺമെന്റ് കൺവീൻസ് ഓൾ പാർട്ടി മീറ്റിംഗ് ടുഡേ അഹെഡ് ഓഫ് മോൺസൂൺ സെഷൻ ഓഫ് പാർലമെന്റ് ബിഗിനിംഗ് ടുമോറോ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വാൺസ് സ്റ്റുഡൻസ് ആൻഡ് പേരന്റ്സ് അഗേൻസ്റ്റ് സബ്മിറ്റിംഗ് ഫേക്ക് ഓർ AI ജനറേറ്റഡ് OMR sheets for scrutiny, says such acts can invite legal action. CBSE declares results of class 10 second board examination 2026. Shri Amarnath ji and Vaishno Devi yatras temporarily suspended due to rough weather forecast. And England beat France 6-4 in thrilling third place match to secure bronze medal in FIFA World Cup 2026. Argentina to take on Spain in final tonight. The government has convened an all-party meeting today ahead of the monsoon session of parliament beginning tomorrow. During the meeting, the government will seek

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 10 സെക്കൻഡ്. സവാരി ടൈമിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് വാർത്തകളൊന്ന് നോക്കിപ്പോകാം. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ നടത്തുന്ന 4 വർഷത്തെ BA സംസ്കൃതം സാഹിത്യം ഓണേഴ്സ് പ്രോഗ്രാമിൽ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗത്തിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ്. നാളെയാണ് സ്പോട്ട് അഡ്മിഷൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ് ഒരിക്കൽ കൂടി പറയാം, www.ssus.ac.in. നാളെയാണ് രാവിലെ 10 മണിക്കാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്.

4 വർഷത്തെ BA സംസ്കൃതം സാഹിത്യം ഓണേഴ്സ് പ്രോഗ്രാമിലേക്കാണ് സീറ്റുകൾ ഒഴിവുള്ളത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 15 ഓഗസ്റ്റിന് മുൻപായി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് 22 ഓഗസ്റ്റിന് മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും മറ്റു വിശദവിവരങ്ങൾക്കും https://recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. recruit.qsat.ac.in. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 04842862561. 04842862561. ഓഗസ്റ്റ് 15 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം. ഓഗസ്റ്റ് 22 മുൻപായി അപേക്ഷയും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അയക്കേണ്ടതുമാണ്.

0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സിബിഎസ്ഇ ഐസിഎസ്ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ 2026-27 അധ്യയന വർഷത്തെ ഒഇസി ഒബിസി എച്ച് പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷ വിദ്യാർത്ഥികളിൽ നിന്നും സ്വീകരിച്ച് സ്കൂൾ അധികൃതർക്ക് ഇ ഗ്രാന്റ്സ് മുഖേന ഓൺലൈൻ ഡേറ്റ എൻട്രി നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 27 വരെ ദീർഘിപ്പിച്ചു എന്നുള്ളൊരു വിവരമാണിനി. ഇത് സംബന്ധിച്ച സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 0484-2-98-31-30 0484-2-98-31-30 ജൂലൈ 27 വരെയാണ് സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത. സീഡിറ്റിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ഈ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവസാന തീയതി ഈ മാസം 25 ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാം 85-47-72-01-67 85-47-72-01-67 അവസാന തീയതി ഈ മാസം 25. ഇനി ക്യുസാറ്റിലേക്ക് ഉള്ളൊരു വാർത്തയാണ്, ക്യുസാറ്റിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ഫിസിക്സ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് വാർത്ത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 3 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഓഗസ്റ്റ് 10 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് https://recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. recruit.qsat.ac.in ഈ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വിളിക്കാം 0484-2-57-60-30 0484-2-57-60-30
1: On the move? Let's crew! Savari time is live!

യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8:00 36 മിനിറ്റും 52 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സവാരി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് ഞാൻ അശ്വതി.

യാത്രയിലായിരിക്കുന്ന നമ്മളുടെ പ്രിയ ശ്രോതാക്കൾക്ക് അവരുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അവർക്കിഷ്ടമുള്ള പാട്ടുകൾ അവരുടെ സ്നേഹിതർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും ദാ ഇപ്പോൾ വിളിക്കാം. 0484-24-28-101 ഇപ്പോൾ മുതൽ 10 മണിവരെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ. 0484-24-28-101 0484-24-28-101

0: ഇന്നത്തെ സവാരി ടൈമിലെ ആദ്യത്തെ കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് സജിത്ത് ആണ്.
0: സജിത്ത്, എവിടെന്നാണ് വിളിക്കുന്നത് സജിത്തെ?
1: തിരുവനന്തപുരമാണ്.
0: തിരുവനന്തപുരമാണ് സ്ഥലം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടാണ് യാത്ര ഇന്ന്?
1: എറണാകുളമാ.
0: എറണാകുളത്തേക്ക്. റേഡിയോയുടെ വോളിയം ഇത്തിരി ഒന്ന് കുറച്ച് വെച്ചോളൂ, എക്കോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രത്തിന് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിനാണ് യാത്ര അല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്.
0: ഓക്കെ ഓക്കെ, എല്ലാരും തിരുവനന്തപുരത്താണ് അല്ലേ?
1: എല്ലാരും തിരുവനന്തപുരത്താ.
0: സജിത്ത് എന്താ ചെയ്യുന്നേ?
1: ഞാന് ഒരു ഡ്രൈവറാണ്, അപ്പം അങ്ങനെ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക.
0: ഡ്രൈവറാണ് അല്ലേ, അപ്പൊ ലോങ് ട്രിപ്പാണെന്ന്. എറണാകുളത്തേക്കാണ് യാത്ര, എവിടെ വരെ എത്തി?
1: ഇപ്പൊ വന്നിട്ട് കൊല്ലം.
0: കൊല്ലം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ആറാം തമ്പുരാനിലെ ഹരിമുരളീരവാണ് അല്ലേ ചോദിച്ചത്? ഓക്കെ ഓക്കെ, വഴിയിൽ ബ്ലോക്ക് ഉണ്ടോ?
1: ബ്ലോക്ക്
0: വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. ആദ്യമായിട്ട് വിളിക്കല്ലേ?
1: ആദ്യമായിട്ട്
0: സിം എടുത്തിട്ട് ആദ്യമായിട്ട് റെയിൻബോയിലേക്ക് തന്നെ വിളിച്ചു. വേഗം തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ നല്ലൊരു ദിവസമാണെന്ന്. അതെ അതെ. ഓക്കെ, അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷം സജിത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പൊ പരിപാടി കേൾക്കാറുണ്ടല്ലോ അല്ലെ സ്ഥിരം? യാത്ര ഫുള്ള് കാറിലായത് കാരണം എപ്പോഴും റേഡിയോ കൂട്ടുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. എന്തോ, എന്റെ വീട് എറണാകുളം തന്നെയാ. എറണാകുളത്ത് നെട്ടൂരാണ്. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ, താങ്ക് യു.

0: സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 53 മിനിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നുണ്ട്. ഹലോ,
1: കേട്ടോ?
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണെന്ന് പരിചയപ്പെടുത്തിക്കോളൂ, ശ്രോതാക്കൾ കേൾക്കട്ടെ.
1: എന്റെ പേര് നൗഫൽ. കലൂർ സ്റ്റേഡിയം.
0: കലൂർ സ്റ്റേഡിയം. എങ്ങോട്ടാണെന്ന് യാത്ര?
1: യാത്ര വൈകിട്ടിലേന്ന് സ്റ്റേഡിയത്തിലോട്ട് വന്നോണ്ടിരുന്നു.
0: എന്താണ് പരിപാടി? ഹലോ, അയ്യോ, ക്ലിയർ അല്ലല്ലോ.
1: ഡ്രൈവറാണ്.
0: ആ, ഡ്രൈവറാണ്. ഓക്കെ. അപ്പൊ രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് വരികയാണ്. ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞോളൂ. വാത്സല്യത്തിലെ പാട്ടാണെന്ന് പറഞ്ഞു, ഏത് പാട്ടാണ്? വേഷത്തിലെ പാട്ട്. ഏത് പാട്ടാണ് വേണ്ടത്?
1: വേഷത്തിലെ വേഷങ്ങൾ ജന്മങ്ങൾ.
0: അതാണ് ഇഷ്ടം. ഓക്കെ, വേഷങ്ങൾ ജന്മങ്ങളാണ് ഇഷ്ടം അല്ലേ?
1: അതെ അതെ അതെ അതെ, വേഷം മാറിക്കൊണ്ടിരിക്കല്ലേ ജനങ്ങൾ.
0: പാട്ടായിക്കോട്ടെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: സ്ഥിരമായൊരു മുഖങ്ങൾ ആർക്കൂലല്ലോ, അപ്പൊ എല്ലാരും വേഷം മാറിക്കൊണ്ടിരിക്കല്ലേ.
0: അതെ അതെ, ഭയങ്കര തത്വചിന്തയാണല്ലോ ഞായറാഴ്ച ആയിട്ട്. ശരിയാണ് ശരിയാണ്, അത് ശരിയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട് നൗഫൽ? എന്നാലും അങ്ങനെ ഫുള്ള് നെഗറ്റീവ് ആവണ്ട, നമുക്ക് എവിടെങ്കിലും ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ.
1: വീട്ടില് വൈഫുണ്ട്, മക്കളുണ്ട്.
0: ആ, പേര് പറഞ്ഞോളൂ. മക്കളുടെ ഒക്കെ പേര് പറഞ്ഞു.
1: വൈഫിന്റെ പേര് സൈനബ. മൂത്ത മകളുടെ പേര് റുബീന.
0: ഓക്കെ, വലിയ കുട്ടികളാണോ?
1: അതെ അതെ. രണ്ടാമത്തെ മകളുടെ പേര് റുഫ്സാന നിഷാദ്. അവർക്കട മക്കളുടെ പേര് റിദാൻ, റയാൻ, ദുവ.
0: എത്ര പേര് കുട്ടികളുണ്ട്?
1: ക്ലിയർ ആണല്ലോ,
0: എനിക്ക് കേൾക്കാം. ക്ലിയർ ആണ്. അഞ്ചു പേരെ കുട്ടികളുടെ ഉപ്പുപ്പയാണ് വർത്താനം പറയുന്നത് നമ്മളോട് അല്ലേ? പിന്നെ തീർച്ചയായും. ഓക്കെ ഓക്കെ, അപ്പോ ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെയുണ്ടോ?
1: ഡെഡിക്കേറ്റ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും, എന്റെ കൂട്ടുകാരന്മാർക്ക്, എന്റെ കുടുംബത്തിലും എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: അപ്പൊ ഇനി പേര് പറഞ്ഞില്ല.
0: അയ്യോ, വിട്ടു. സൈബ
1: സൈബ
0: സൈബ, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ ഇടിയിട്ടു. അതെ അതെ. അപ്പൊ എല്ലാവരോടും കൊച്ചുമക്കളോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും മകൻ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഇന്നത്തെ സവാരി ടൈമിലെ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്? ഹസ്ന. ഹസ്ന എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കോഴിക്കോട്.
0: കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എങ്ങോട്ടാണ് യാത്ര? എറണാകുളത്തേക്ക് ഉള്ള യാത്രയിലാണ്. ആരൊക്കെ ഉണ്ട് കൂടെ? ഞാനും ഫ്രണ്ടും കൂടി എറണാകുളത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, ബസ്സിലാണോ? ഇപ്പൊ എത്തും, ബസ് കാത്തു നിൽക്കാണ്. ഓക്കെ, അപ്പൊ പഠിക്കുകയാണോ എറണാകുളത്തേക്ക്? എറണാകുളത്ത് പഠിക്കുകയാണോ? ആഹാ, എന്താ പഠിക്കുന്നേ?
1: പ്ലസ് ടു
0: പഠിക്കുകയാണ്. ഓക്കെ, ഏത് സ്ട്രീമാണ്? സയൻസ് ആണോ കൊമേഴ്സ് ആണോ? കൊമേഴ്സ് ആണ്. കൂട്ടുകാരിയുടെ പേരെന്താ? ഹാസിഫ. ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയത് കൊണ്ടാണോ ഈ പരിഭ്രമം? ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്തിനാ ടെൻഷൻ അടിക്കണേ? ശബ്ദത്തിൽ ഉണ്ടാ ഒരു പേടി. ആ, കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? വിശ്വസിച്ചോളൂ, നമ്മളെ ലൈവില് സംസാരിച്ചോണ്ടിരിക്കയാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണെന്ന് വേണമെന്ന് പറഞ്ഞത്? അടി കപ്പ്യാരെ കൂട്ടമണിയിലെ പാട്ടാണ് അല്ലേ?

0: ഉല്ലാസഗായിക, അതാണ് ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ, പിന്നെ എന്തെങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ. കോഴിക്കോട് എന്തുണ്ട് വിശേഷം? റേഡിയോ കേൾക്കാറുണ്ടോ സ്ഥിരം? റേഡിയോ കേട്ടോണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട് ഹസ്നയുടെ? ഓക്കെ, അപ്പോ ഞായറാഴ്ച ട്രാവൽ തന്നെ ഇങ്ങ് പോരുവാണ്. അപ്പൊ എപ്പോഴാ പോയത്? ക്ലാസ് തുടങ്ങിയോ നിങ്ങക്ക്? ഹലോ, ക്ലാസ് തുടങ്ങി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പേടിയൊന്നും മാറിയിട്ടില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പേടിയൊന്നും ഇല്ലാണ്ട് സംസാരിക്കണം കേട്ടോ, മിടുക്കിയായിട്ട്. ഓക്കെ, അപ്പൊ കൂട്ടുകാരിയോടും അന്വേഷണം പറയൂ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? ആ, വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും അനിയത്തിക്കും അനിയന്മാർക്കും ഒക്കെ വേണ്ടിട്ട്. പേരെന്താണെന്ന് പറഞ്ഞോളൂ അവരുടെയൊക്കെ. ആസിയ ഹാഫിസ്. ഓക്കെ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. പാട്ട് കേൾക്കാം? ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.
1: ഓക്കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റും 16 സെക്കൻഡും ആയിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാണ് വിളിക്കുന്നേ?
1: എന്റെ പേര് സുരേഷ്.
0: സുരേഷ്, ആ സ്ഥലം പറഞ്ഞോളൂ.
1: സ്ഥലം അഴീക്കോട് ചുങ്കം.
0: അഴീക്കോട് ചുങ്കം അല്ലേ?
1: ചുങ്കം.
0: ഓക്കെ, എന്താ ചെയ്യുന്നേ സുരേഷ് ഏട്ടൻ?
1: ഞാൻ കൽപ്പണിക്കാരനാണ്.
0: കൽപ്പണിയാണ്. ഇന്ന് ജോലി ഉണ്ടപ്പോ?
1: ഞായറാഴ്ച ഒഴിവല്ലേ?
0: ഇന്നൊഴിവാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞോളൂ. സുലേഖ മനസ്സിലെ പാട്ടാണ് വേണ്ടത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോ?
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: ഭാര്യയും രണ്ട് മക്കളും. മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മക്കളുടെ പേര് കുഞ്ഞൻ.
0: കുഞ്ഞൻ?
1: ആ, കുഞ്ഞെന്ന് വിളിക്കോളൂ.
0: കുഞ്ഞെന്നാണ് വിളിക്കണേ. ഓക്കെ, പിന്നെ ഒരാളെയല്ലോ?
1: ഇല്ല, ഒരാളുണ്ട്.
0: ആ, ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ശരിയാക്കില്ലേ? ആ, എന്താണ്? ധനേഷ്. ഓക്കെ, ധനേഷും കുഞ്ഞനും. ചെറിയ ക്ലാസ്സിലാണോ പഠിക്കണേ? ആഹാ, വലിയ കുട്ടികളാണ്. ജോലിക്കാരായി അല്ലേ? അതെ, നമുക്കെന്നും കുട്ടികളാണല്ലോ. അത് ശരിയാണ്, നമ്മുടെ മക്കൾ എന്നും നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും അല്ലേ. ഓക്കെ, വൈഫിന്റെ പേരെന്താണ്? ഊർമിള. ആഹാ, അടിപൊളി പേരാണല്ലോ. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം അഴീക്കോട്? കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരന്റെ പേരെന്താണ്? കൂട്ടുകാരന്റെ പേരും കൂട്ടുകാരന്റെ മകന്റെ പേരൊക്കെ പറഞ്ഞോളൂ, നമുക്കൊരു ആശംസയൊക്കെ അറിയിക്കാലോ. ഓക്കെ, എവിടെയാണ് സ്ഥലം? കല്യാണം എവിടെയാണ്? ഏറിയാട്. ആ, അപ്പൊ മണവാളന്റെ പേരെന്താണ്? സമീർ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സമീറിനും സമീറിന് എല്ലാവിധ വിവാഹ ആശംസകളും നമുക്ക് നേരാം അല്ലേ. ആ, അപ്പൊ അതാണ് പാട്ട് ചോദിച്ചത്, സുലൈഖ മൻസിലെ പാട്ട് തന്നെ ചോദിച്ചല്ലേ. ആ, അപ്പൊ സമീറിനും സമീറിന്റെ വധുവിനും വേണ്ടിയിട്ട്. പേരറിയോ മണവാട്ടിയുടെ? പേരറിയില്ല എനിക്ക് തോന്നി. അപ്പോ സമീറിനും മണവാട്ടിക്കും വേണ്ടിയിട്ട് നമുക്ക് സുലൈഖ മൻസിലെ പാട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചാലും സന്തോഷം കേട്ടോ. കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു കൂടിയിട്ട് വരും. താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ, താങ്ക് യു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

101. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. മടിക്കണ്ട, 0484 242 8101.

യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9:22 മിനിറ്റ്. നിങ്ങളുടെ യാത്രയിൽ റെയിൻബോയും കൂട്ടുകൂടുന്ന നേരമാണ് ഇത്, സവാരി ടൈമിന്റെ നേരം. അപ്പോൾ യാത്രയിലായിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? മടിക്കണ്ട, വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484242428.

0: സവാരി ടൈമിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ആ, പേര് പറഞ്ഞോളൂ, ശ്രോതാക്കൾ കേൾക്കട്ടെ. സൈഫുദ്ദീൻ. സ്ഥലം? എടവനക്കാട്, വൈപ്പിൻ അല്ലേ. ആദ്യമായിട്ട് വിളിക്കുകയാണ് അല്ലേ സവാരി ടൈമിലേക്ക്. കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.

0: അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിക്കാന്ന് തോന്നി.
1: അതെ
0: എങ്ങോട്ടാണ് യാത്ര? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എന്താണ് വിശേഷം? ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. ആ ഹലോ.
1: ഹലോ.
0: ആ ഓക്കെ, കട്ടായി പോയ പോലെ തോന്നി പെട്ടെന്ന്. ഓക്കെ, ഫ്രണ്ടിന്റെ പേരെന്താണ്? നവാസ്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വൈപ്പിനിലാരൊക്കെ ഉണ്ട്? മക്കളുടെ പേരെന്താണ്? ഐഷ, ദിയാന. ഓക്കെ, പിന്നെ കേട്ടില്ല.
1: ആലിം.
0: ആലിം. ആലിമും ഐഷയും അല്ലേ? പഠിക്കുകയാണോ? മകൾ വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. മകൻ പഠിക്കുകയാണ്? പ്ലസ് ടു കഴിഞ്ഞേയുള്ളൂ. ഓക്കെ ഓക്കെ. ആ പിന്നെ ഏത് പാട്ടാണ് വേണ്ടതെന്ന് കിട്ടിയോ? പെട്ടെന്ന് ചോദിച്ചപ്പോൾ പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ആ ഒരു പരിഭ്രമം അല്ലേ? എന്തിനാണ് ടെൻഷൻ?
1: ആ
0: പെട്ടെന്ന് ചോദിച്ചപ്പോ ഒരുപാട് പാട്ടുകളുടെ ഇടയിൽ നിന്ന് ഒരു പാട്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാം. നമുക്ക് ചക്കര മുതലേ പാട്ട് കേട്ടാലോ. കരിനീല കണ്ണിൽ എന്തിടി, ആ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയൂ. ഈ പാട്ട് ആർക്കെങ്കിലും സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യണോ? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ടങ്ങ് കേട്ടാലോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ.

0: സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുന്ന അടുത്ത കോളർ ആരാണെന്ന് നോക്കിയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ സിജിൻ, പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് വിളിക്കുന്നേ.
0: പട്ടാമ്പിയിൽ നിന്ന് സിജിൻ.
1: അതെ.
0: ഓ, അവിടെ ഒരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ, ആരൊക്കെയാണ് അപ്പോൾ ഉള്ളത്?
1: ഞാൻ എന്റെ ഫ്രണ്ടും കൂടിയിട്ട് പിന്നെ ഒരു സ്ഥലം വരെ, കോട്ടയം വരെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല എഫ് എമ്മില് പാട്ട് ഇങ്ങനെ കേട്ടിരിക്കുക.
0: അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഒന്ന് വിളിക്കാൻ തോന്നി. ആദ്യമായിട്ട് വിളിക്കുകയാണ് അല്ലേ? ഓക്കെ. പരിപാടി കേൾക്കാറുണ്ടോ?
1: പരിപാടി കേൾക്കലുണ്ട്, വല്ലപ്പോഴൊക്കെ.
0: യാത്രയിലായിരിക്കുമ്പോ കേൾക്കും ഇതേപോലെ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് കോട്ടയത്തേക്ക് എന്താണ് വിശേഷിച്ച്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വെറുതെ ഒരു ട്രിപ്പ്. ഓക്കെ. കൂട്ടുകാരന്റെ പേരെന്താണ്?
1: കൂട്ടുകാരന്റെ പേര് അൻഷാദ്.
0: അൻഷാദ്, രണ്ടുപേരും പട്ടാമ്പിക്കാരാണ്? സൈഡിലിരുന്ന് അങ്ങനെ വിളിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടത്?
1: എനിക്ക് വേണ്ടത് തിളക്കത്തിലെ നീയൊരു പുഴയായിട്ട്.
0: പാട്ട് പാടുവോ?
1: ഇല്ല
0: ഇല്ല, അങ്ങനെയൊന്നും കുഴപ്പമില്ല, അതിന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓഹോ, അപ്പൊ അവന്റെ പേര് പറഞ്ഞോളൂ.
1: എന്റെ ഭാര്യയുടെ പേര് സുജിഷ.
0: സുജിഷ.
1: അവന്റെ ഭാര്യ പേര് അവൻ പറഞ്ഞു
0: ഷിഫ്ന. അപ്പോ സുജിഷയ്ക്കും ഷിഫ്നയ്ക്കും വേണ്ടിയിട്ട്. ആഹാ, അടിപൊളി പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും. ഓക്കെ. അപ്പോ അവർക്ക് വേണ്ടി, സുജിഷയ്ക്കും ഷിഫ്നയ്ക്കും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. സിജിനും കൂട്ടുകാരന്റെ പേരേ മറന്നുപോയി, അൻഷാദ്. സിജിനും അൻഷാദും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഇതാ വരുന്നു, കേൾക്കാം. ഓക്കെ, വേറെന്തെങ്കിലും വിശേഷം പറയണ്ടോ? വേറൊന്നുമില്ല, പാട്ട് കേട്ടാ മതി ഇനി അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. സമയം കിട്ടുമ്പോഴൊക്കെ പരിപാടി കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം അങ്ങനെ 9:40 നമ്മളോടൊപ്പം നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ ആ നമസ്കാരം. ആ ഇതാരാണെന്ന് പറഞ്ഞോളൂ. ചാർലി എറണാകുളം. സൈക്കിളിൽ യാത്ര ചെയ്യാണ്. എങ്ങോട്ടാണെന്ന് സൈക്കിളിൽ യാത്ര എന്നും കൂടി ഒന്ന് പറഞ്ഞേ. അപ്പൊ ഇന്നവിടെ മീറ്റിംഗ് ഉണ്ട്, അതിന് പോവാണ്.
2: അതെ, നല്ല ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ്. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾ
1: ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ.
2: മരണാവശ്യം പിന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സമ്പത്തികം, ഒരു 50 കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു
1: സംഘടനയാണ് അല്ലേ. ചെയ്യുന്നുണ്ട്, അതാണ്. ചെറിയ ആൾക്കാർക്കും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണത് അല്ലേ.
2: സ്ഥാപനങ്ങളുടെ
1: ഞാൻ ചെറുതെന്ന് ഉദ്ദേശിച്ചത് ഇതാക്കിയതല്ല, ചെറിയ സംഘടനയ്ക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്.
2: ഒരു 2-3 കിലോമീറ്റർ ദൂരെയാണ് പോകും. അവിടെ ഉച്ചക്ക് 2 മണിക്ക് തിരിച്ചു വരാൻ
1: പറ്റുള്ളൂ.
2: ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. എനിക്ക്
1: ചെയ്യാനുണ്ട് അല്ലേ.
2: എന്റെ കൂട്ടുകാരൊക്കെ വളരെ നല്ലവരാണ്.
1: നല്ലവരാണ്
2: അവര്. അതിനുവേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി
1: ചെയ്യുന്ന ആൾക്കാരാണ് കൂടെ ഉള്ളത്. അത് തന്നെ ഒരു സന്തോഷല്ലേ.
2: ആ മാത്രമല്ല, എനിക്ക് ആർജെ അശ്വതിയോട് സംസാരിക്കാൻ വളരെ ആഗ്രഹമുണ്ട്.
1: ഓ താങ്ക് യു, താങ്ക് യു. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, സ്വാഗതം കുച്ചിയുടെ ഒക്കെ സ്ഥിരം ശ്രോതാവാണ്, എനിക്കറിയാം.
2: ഔദാരിക എന്ന നിലയിൽ വളരെ പ്രഗത്ഭയാണ്.
1: താങ്ക് യു, താങ്ക് യു, സന്തോഷം.
2: ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു.
1: ഓ താങ്ക് യു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്നൊന്ന് പറഞ്ഞോളൂ.
2: യേശുദാസിന്റെ ഒരു നല്ലൊരു

0: ഗാനം കിട്ടിയേക്കാമായിരുന്നു.
1: യേശുദാസിൻ്റെ പാട്ടാണ് വേണ്ടത്. നമുക്ക് അയാൾ കഥെഴുതുകയിലെ പാട്ടായാലോ, ഏതോ നിദ്രതൻ, അതാണെങ്കിലോ,
0: അത് മതി.
1: അത് മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ നല്ലൊരു പാട്ട് കേൾക്കാം. അപ്പോൾ വിളിച്ചതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്.
0: എനിക്കും തിരിച്ചും.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ.
0: ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും അതും നല്ലൊരു കാര്യമല്ലേ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട്. അപ്പൊ എല്ലാം നല്ലതാവട്ടെ, ഇന്നത്തെ ഇന്നത്തെയല്ല, ഇന്നത്തെയും എല്ലാം നല്ലതായി പോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: താങ്ക്
1: യു, താങ്ക് യു. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, പേര് പറഞ്ഞോളൂ.
1: പ്രിയ.
0: പ്രിയ?
1: ആ,
0: പ്രിയ എവിടുന്നാണ് പ്രിയ വിളിക്കുന്നേ?
1: ഞാൻ വിളിക്കുന്നത് ഇരിഞ്ഞാലക്കുടിയെന്നാണ് വിളിക്കുന്നേ. ഞങ്ങൾ പാലക്കാട് പോവാണേ.
0: പാലക്കാട് പോവാണ്? ഈ ഞങ്ങൾ ആരൊക്കെയാണാവോ?
1: ഞങ്ങള് മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്.
0: മക്കളും ഹസ്ബൻഡും. എങ്ങോട്ടാണ് ഫാമിലി ആയിട്ടെന്ന് പാലക്കാടേക്ക്?
1: ഞങ്ങളുടെ നാട് പാലക്കാടാണ്.
0: ഓ, അപ്പൊ എവിടെ താമസിക്കുന്നേ? ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. നാട് പാലക്കാടാണ് അല്ലേ? അപ്പൊ പാലക്കാട് ആരൊക്കെയുള്ളേ?
1: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാരും.
0: എല്ലാരും പാലക്കാടാണ്.
1: ഓക്കെ,
0: പാലക്കാട് എവിടെയായിട്ടാണ്?
1: പാലക്കാട് ചിറ്റൂര്.
0: ചിറ്റൂര്. കൊള്ളാം. അപ്പൊ എങ്ങനെ, എവിടെ വരെ എത്തിപ്പോ?
1: ഞങ്ങള് അറിയില്ല.
0: അറിയില്ല. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ മക്കളുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
1: മക്കളെ അഭിജിത്ത് മൂത്തവന്റെ പേര്. അവൻ പ്ലസ് വൺ പഠിക്കുന്നു. രണ്ട് മക്കളുണ്ട്, ട്വിൻസ് ആണ്. അഭിഷ്ണ, അഭിഷ്ണയ.
0: അഭിജിത്തും അഭിഷ്ണയും.
1: അഭിഷ്ണയ.
0: അഭിഷ്ണയ. ആഹ്, അത് കൊള്ളാലോ. അവര് ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
1: അവര് അഞ്ചാം ക്ലാസ്സില്.
0: അഞ്ചാം ക്ലാസ്സില്. പ്ലസ് വണ്ണിന് അല്ലേ? ഓ, ഇനിയിപ്പോ പ്ലസ് വണ്ണിന് ചേരാനിരിക്കുന്നു. അഡ്മിഷൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ ഓക്കെ. മക്കള് പെൺകുട്ടികൾ അഞ്ചാം ക്ലാസ്സിലല്ലേ? ഓക്കെ. കാണാൻ രണ്ടുപേരും ഒരേപോലെയാണോ ഇരിക്കുന്നേ? ഒരേപോലെ അല്ല. അത് കൊള്ളാം. എങ്ങനെയുണ്ട്, സ്വഭാവം ഒക്കെ വ്യത്യാസമാണ് അല്ലേ? രണ്ടാളുടെ വ്യത്യാസമുണ്ട്. ഒരു എത്ര മിനിറ്റ് വ്യത്യാസത്തിലാണ് അവര് പുറത്തു വന്നത്? ഒരു മിനിറ്റ് ആണോ? അഞ്ചു മിനിറ്റ് വ്യത്യാസത്തിലാ വന്നേ അല്ലേ? ഓക്കെ, അത് കൊള്ളാം. എന്റെ അനിയത്തിക്കും ട്വിൻസ് ആണ്, അതാണ് ഞാൻ ചോദിച്ചത്. അവരും അതെ, ഒരു സാമ്യമില്ല. രണ്ടുപേരും, ഒരാണും ഒരു പെണ്ണുമാണ്. ഒരു സാമ്യമില്ല, ഒരു മിനിറ്റ് വ്യത്യാസമുള്ളൂ.
1: ഇവരെ ഹൈറ്റ് ചെറിയ, ഫസ്റ്റ് വന്ന അവർക്ക് ഹൈറ്റ് ഇച്ചിരി ഉണ്ട്, ഹൈറ്റ് കുറവാണ്. അങ്ങനെ
0: അങ്ങനെ
1: എല്ലാത്തിനും വ്യത്യാസമുണ്ട്.
0: ഉണ്ടല്ലേ, ഐഡന്റിക്കൽ ട്വിൻസ് അല്ല അപ്പൊ. ഓക്കെ ഓക്കെ. കുറുമ്പോ?
1: കുറുമ്പൊന്നുമില്ല.
0: കുറുമ്പൊന്നുമില്ല. അയ്യോട,
1: വലിയ കുറുമ്പൊന്നുമില്ല. അവരുടെ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല.
0: പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൊള്ളാം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അല്ല, ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുട്ടികളല്ലേ. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ആ, പത്താം വളവിലെ പാട്ടാണ് അല്ലേ ചോദിച്ചത്? പാട്ട് പാടുവോ പ്രിയ? ഇല്ല. മക്കള് പാടുവോ?
1: മക്കള് അങ്ങനെ പാട്, ഡാൻസ് ഒക്കെയാണ്
0: താല്പര്യം. അപ്പോ എന്തായാലും ഇപ്പൊ യാത്രക്ക്, യാത്ര തുടരുമ്പോ അതാ നല്ലൊരു പാട്ട് കേട്ടോളൂ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? അപ്പൊ കൂടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ആയിട്ട്. അപ്പൊ പാലക്കാട് വീട്ടിലെത്തുമ്പോ ഞങ്ങളുടെ അന്വേഷണം

0: അറിയിക്കും എല്ലാവരെയും.
1: തീർച്ചയായിട്ടും. ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ
0: ആ,
1: എനിക്ക്
0: ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയതിന്റെ
1: തീർച്ചയായിട്ടും
0: സന്തോഷമുണ്ടല്ലോ. ഓക്കെ,
1: സന്തോഷമായി.
0: ആ അതെ,
1: അപ്പോൾ
0: ഓക്കെ. അപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു. പാട്ട് കേട്ടോളൂ.
1: ഓക്കെ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സവാരി ടൈമിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി. ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി ഇയേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82-ാം പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3-ന് ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28-ന് സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കെട്ടിയും കൊടികെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12-ന് മന്ത്രി കെ മുരളീധരൻ

0: വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10ാം ക്ലാസ് 2ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട്സ് .digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഒരു സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിലെ ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെ പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. Musically yours.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 15 സെക്കൻഡ് ആയിട്ടുണ്ട്. പഴയതുപോലെ എല്ലാ ദിവസത്തെയും പോലെ ഇപ്പോൾ വാട്സപ്പിൻ്റെ സമയമാണ്. വാട്സപ്പിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാം. 8547341075 8547341075 ഈ നമ്പറിലേക്ക് ഇപ്പം മുതൽ 11 മണി വരെ സമയമുണ്ട്. 11 മണി വരെ സമയമുണ്ടെന്ന് ഞാനിങ്ങനെ ദീർഘിപ്പിച്ച് പറയുന്നെങ്കിലും പെട്ടെന്ന് ആ സമയം അങ്ങ് പോകല്ലേ. നമ്മളോട് ഒത്തിരി പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറയാറുണ്ട്, വാട്സപ്പിൻ്റെ സമയം ഇത്തിരി കൂട്ടണം കേട്ടോ, ഞങ്ങളുടെ മെസ്സേജുകളും പാട്ടുകളും കൂടി പരിഗണിക്കണം കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ മടിച്ചു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. 8547341075 മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം, വോയിസ് മെസ്സേജ് അയക്കരുത്, ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം. അതുപോലെ കൃത്യമായ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. ഇതോടൊപ്പം ഡെഡിക്കേഷൻസും ശ്രോതാക്കളുടെ വിശേഷങ്ങളും അതെല്ലാം നമ്മളോട് പങ്കുവെക്കണം. ഒരു രസമല്ലേ അല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ മെസ്സേജ് അയച്ച് നമ്മളൊക്കെ അടുത്ത എന്താ പറയുക, ബന്ധുക്കളെ പോലെയോ അടുത്ത കൂട്ടുകാരൊക്കെ ആയി മാറിയില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം കേട്ട പാട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ മെസ്സേജ് എന്നല്ല, മെസ്സേജുകൾ ഒത്തിരി വന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡറല്ല പറയണത്. ഞാൻ ആദ്യം ആരുടെ വായിക്കാൻ പോകുന്നത്, വിനോദ് കുമാർ മട്ടാഞ്ചേരി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടി, അപ്പോൾ ഒത്തിരി ആശംസ നേർന്നുകൊണ്ട് വിജയലക്ഷ്മി ചേച്ചിയുടെ ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു ഗാനത്തോടു കൂടി തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. വൈക്കം വിജയലക്ഷ്മി പാടിയ അതിമനോഹരമായ ഒരു പാട്ട്, സെല്ലിലോട്ടുള്ള പാട്ട് ഞാൻ വെച്ചു തരാം. അതുപോലെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആരാധ്യ ധനീഷ് ആണ്, ഇരിങ്ങണ്ണൂർ എന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചത്. ഇരിങ്ങണ്ണൂർ എവിടെയാണെന്ന് എനിക്കറിയില്ല. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അങ്ങ് വനക്കുണില്ല. വൈക്കം വിജയലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ആരാധ്യ ധനീഷ്. അപ്പം നമുക്ക് ആ പാട്ട് തന്നെ ആദ്യം ആവാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. വിനോദ് കുമാർ ചേട്ടനും ചോദിച്ചിരിക്കുന്നത് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല, രാവിലെ നമുക്ക് ആ പാട്ട് ഇന്ന് പോയിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ ആ ഗാനം നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ ആ പാട്ട് തന്നെ വെച്ചേരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് സെല്ലിലോടുള്ള പാട്ട് കേൾക്കാം. പിന്നെ അനുഷ മുകേഷ് പട്ടിമറ്റം എന്ന സ്ഥലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മക്കൾ നക്ഷത്ര നയോമി നാസ്ത്യ, ആഹാ, നാസ്ത്യ എന്നുള്ള പേരൊക്കെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളാണേ. ഞാനിങ്ങനെ വാട്സപ്പിൽ വരുമ്പോഴാണ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പല പേരുകളും കേൾക്കുന്നത്. നക്ഷത്രയും നയോമി ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ വീട്ടിൽ വിളിക്കുന്നതുണ്ടല്ലോ പൊന്നു പാറു കൺമണി എന്നാണ്. ആഹാ, കൺമണി അല്ലേ, കൺമണി എന്നിങ്ങനെ നീട്ടി വിളിക്കാൻ എന്ത് രസമാണ്. ഈ കുറുമ്പികൾക്ക് വേണ്ടി തുമ്പി വാ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ഞായറാഴ്ച ഞാൻ നേരുന്നു. പൊന്നും പാറവും കൺമണിയൊക്കെ കൂടി എന്തൊക്കെ കുറുമ്പുകളായിരിക്കും കാണിക്കുന്നതെന്ന് ഞാനും ഇങ്ങോട്ട് ഇരുന്ന് വിചാരിക്കുകയായിരുന്നു. എന്തായാലും ഒരു മെസ്സേജ് കൂടിയുണ്ട്, കുറച്ചു ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം എവിടെ പോയിരുന്നു, ആരാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുമാർ മുടപ്പല്ലൂർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ യാത്ര പോയിരുന്നതാണോ അതോ ഇനിയല്ല ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ല എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചില്ലാത്തതിന് സന്തോഷം. ഒരു നല്ലൊരു പഴയൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ സമയമുണ്ടെങ്കിൽ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ, സമയം കുറവാണ്. 8547341075 എന്ന നമ്പറിലേക്ക്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

വൈക്കം വിജയലക്ഷ്മി പാടിയ അതിമനോഹരമായ രണ്ട് ഗാനങ്ങൾ വെച്ച് തന്നു ഞാൻ, അതായത് അങ്ങ് വാനക്കോണിൽ എന്തായാലും വെക്കണമെന്നുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു സംശയം, ഇന്ന് രാവിലെ പോയ പാട്ടാണോ? അല്ല, അപ്പോൾ വിജയലക്ഷ്മി ചേച്ചി പണ്ട് നമ്മളുടെ ഒരു പണ്ടല്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. റെയിൻബോയിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. റെയിൻബോയായിട്ട് അടുപ്പമുള്ള, ഒത്തിരി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ വിജയലക്ഷ്മി ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി ഹൃദയം നിറഞ്ഞ ആശംസകൾ കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വക, ആകാശവാണി ഫാമിലിയുടെ, ആകാശവാണി കൊച്ചി ഫാമിലിയുടെ വക ഒത്തിരി ഒത്തിരി ഹൃദയത്തിൽ തൊട്ട ആശംസകൾ ചേച്ചിക്ക് വേണ്ടി അറിയിക്കുകയാണ്. നല്ല രണ്ട് ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. ചേച്ചിയുടെ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രം ദി ബോട്ടം ഓഫ് ഹാർട്ട് എന്ന് പറയില്ലേ, അങ്ങ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ആൾ പാടുന്നത്. അത്ര നമ്മളുടെ മനസ്സുകളിലേക്ക് നേരിട്ട്, സ്ട്രെയിറ്റ് ടു ഹാർട്ട്, നേരിട്ട് ഹൃദയത്തിൽ തൊടുന്ന രീതിയിലാണ്. ഇപ്പോൾ ഉയർന്നു വാ എന്ന് പാടുമ്പോൾ ഏത്, എന്താ പറയുക, കുട്ടികളെ നമ്മൾ അമ്മമാരൊക്കെ എടുത്തിങ്ങനെ പൊക്കത്തിങ്ങനെ പൊക്കി നമ്മൾ കളിപ്പിക്കില്ലേ, അപ്പോൾ അമ്മമാർ കുട്ടികളെ അങ്ങനെ പൊക്കുന്നത് കുട്ടികളെ ഉയർത്തുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ചേച്ചി പാടുമ്പോൾ എന്താ പറയുക, അത്രയും ടച്ചിങ് ആണ് നമുക്കത്. ഉയർന്നു വാ എന്ന് പറയുന്ന ഓരോ കുട്ടികളും ഉയർന്നു വാ എന്ന രീതിയിലേക്കാണ് പാടുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച പാട്ടുകൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അനൂപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്ഥലം മൂന്നാറാണ്. ആഹാ, അതിമനോഹരമായ സ്ഥലം അല്ലേ. ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ട്രിപ്പ് വരുന്ന സ്ഥലത്താണ് അനൂപ് സ്ഥിരം താമസിക്കുന്നത്. കുറച്ച് അസൂയ വരുന്ന അനൂപേ. അപ്പോൾ അനൂപ് നിങ്ങളുണ്ടല്ലോ, ഞാൻ എപ്പോഴും വിചാരിക്കും ഇടുക്കിയിലുള്ളവർ എങ്ങോട്ടായിരിക്കും ട്രിപ്പ് പോകുന്നത് അല്ലേ. നമുക്കിവിടെ ഉള്ളവർക്കൊക്കെ ഒരു അത്ഭുതമാണ് ഇടുക്കിയും അവിടുത്തെ എന്താ പറയുക, പച്ചപ്പും എന്താ പറയുക, ഉയരം ഉള്ള പ്രദേശങ്ങളും എല്ലാം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും അവിടെ ഉള്ളവർ എങ്ങോട്ടായിരിക്കും ട്രിപ്പ് പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാനായിരിക്കും അല്ലേ ഇഷ്ടം. ഓക്കെ, എന്തായാലും സൂര്യനായി തഴുകി ഉറക്കമുണർത്തും അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹാപ്പി സൺഡേ പറഞ്ഞിട്ടുണ്ട് അനൂപിന്. എന്തായാലും ഇഷ്ടഗാനം ഞാൻ എന്തായാലും വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. സന്തോഷം, മെസ്സേജ് അയച്ചാൽ സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ജ്യോതിഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കരുപ്പടന്ന മകൾ അലൈനിക, അലൈനിക എന്നാണ് കേട്ടോ, അതും ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്. അലൈനികയ്ക്ക് വേണ്ടിയിട്ട് വാഴയിലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പാട്ട് വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. കുട്ടികൾക്കൊക്കെ എന്താ പറയുക, അങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെയാണല്ലേ ഇഷ്ടം, ആവേശം, അതുപോലുള്ള സിനിമകളിലെ പാട്ടുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ജയ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോട്ടയം എന്നാണോ ഉദ്ദേശം എനിക്ക് തോന്നുന്നു, ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയതായിട്ട് അക്ഷരം മാറിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നീണ്ടൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിച്ചിരിക്കുന്നത്. നീലഗിരിയിലെ തുമ്പി എന്നൊരു പാട്ടാണ് ചോദിച്ചത്, എനിക്ക് തോന്നുന്നു കുറച്ചധികം പഴയ ഒരു പാട്ടാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കാം.

കേട്ടോ. അഥവാ പറ്റിയില്ലെങ്കിൽ ബാക്ക് ടു ബാക്കിൽ വെച്ച് തരാൻ ശ്രമിക്കാം. ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയ ചേച്ചി കോട്ടയത്തു നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയുക സന്തോഷവും ഹായ് ഒക്കെ അറിയിക്കുന്നു. നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. സ്നേഹയാത്രയിൽ നിങ്ങളോടൊപ്പം കൂടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സരോജ പുത്തൻകുരിശിൽ നിന്നാണ്. ആഹാ, പുത്തൻകുരിശ് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ വീടും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഭംഗിയായിട്ട് നമ്മൾ ഈ കഥയും കവിതയൊക്കെ എഴുതുന്ന പോലെ ഈ സ്നേഹയാത്രയിൽ നിങ്ങളോടൊപ്പം കൂടാതിരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പാട്ടൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അടുത്തെങ്ങാനും പാട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അനൂപ് ചോദിച്ച പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സപ്പാണ്, കൂടെ ഞാൻ വിഷ്ണുപ്രിയ ആണ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

അങ്ങനെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന പാട്ട് കുട്ടികൾക്കൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സമയം 10 മണി കഴിഞ്ഞ് 33 മിനിറ്റും 32 സെക്കൻഡും ആയിട്ടുണ്ട്. വാട്സപ്പിന്റെ സമയം ഏതാണ്ട് പകുതി കഴിഞ്ഞിരിക്കുകയാണ്. സാരല്ല, പക്ഷേ എന്നാലും പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെ ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, അനീഷയ്ക്കും സൽമാനും വിവാഹ ആശംസകൾ. ഓക്കെ ഓക്കെ, ഇന്നാണ് കേട്ടോ വിവാഹം. ഞാൻ വിവാഹ വാർഷികമാണോ എന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ ഒത്തിരി ഒത്തിരി വിവാഹ മംഗള ആശംസകൾ നേരുന്നു. പ്രണയനിലാവിലെ മാനത്തൊരു പൊൻതാരകം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മേഴത്തൂർ മാവിൻ ചൂടിൽ നിന്ന് സക്കീനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതാരാണ്, സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ ബന്ധുക്കൾ കുട്ടികളാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർക്ക് ഒത്തിരി ഒത്തിരി ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് ഒരുപാട് വർഷം സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്നൊരു പഴയ സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത്രയും പഴയ പാട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയുള്ള അതിമനോഹരമായ മറ്റൊരു പാട്ടുകൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രഘുനാഥാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാമനാമഠം. ഓക്കെ, ഞാൻ രാമനാഥപുരം എന്നൊക്കെയാണ് കേട്ടോ ആദ്യം വായിച്ചത്. ഓക്കെ, എസ് എൻ പുരം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു പാട്ടാണ്, ഞാൻ നല്ലൊരു പാട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ശിവദാസ്, സിനി ശിവദാസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊത്തപ്പറമ്പാണെന്ന് തോന്നുന്നു സ്ഥലം. ചേട്ടൻ സിദ്ധാർത്ഥനും ചേച്ചിമാർക്കും, ചേച്ചിമാരായ സിന്ധു, സിജി, പിന്നെ എനിക്കും. ആ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കും കൂടി, ഞാനല്ലേ മെസ്സേജ് അയച്ചു, എനിക്കും കൂടി പാട്ട് വേണ്ടേ? അത് കൊള്ളാട്ടോ, നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. സെൽഫ് ലവ്, നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം സിനി ചേച്ചി, സിന്ധു, സിജി, ആ എല്ലാവരും എസ് വെച്ചിട്ടാണ് കേട്ടോ. വെണ്ണിലാക്കൊമ്പിലെ രാപ്പാടിയാണ് ചോദിച്ചിട്ടുള്ളത്. മിയോട്ടൻ്റെ എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി എന്നാണ്. ഞാനതുണ്ടല്ലോ, ഇത് മെസ്സേജ് അയച്ചപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ സ്പേസ് ഇടയിലിട്ടപ്പോൾ ഇന്ന് എന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്ക് അയച്ചത്. സ്പേസ് ഇട്ടിട്ടാണ് അപ്പോൾ ഇന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ ആരെങ്കിലും വിളിക്കുന്ന പേരാണോ ഇത്. ഓക്കെ, ആ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഷീജ ആലുവിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മറ്റൊരു മെസ്സേജ് സിബി വർഗീസാണ് അയച്ചിരിക്കുന്നത്. എവിടെയാണ് സ്ഥലം? ടാക്സി ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വെച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. കറുകുറ്റിയാണ് കേട്ടോ സ്ഥലം. ഓക്കെ, ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ എങ്ങനെയാണ്, സൺഡേ ഒക്കെ വർക്ക് ചെയ്യുമോ? ഓക്കെ, എല്ലാ ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ട് പുതിയ കരുക്കൾ എന്ന സിനിമയിലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതും പഴയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്ക് ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന എന്താ പറയുക, സൽമാനും അനീഷയ്ക്കും വേണ്ടിയിട്ടുള്ള പാട്ടെന്ന് തുടങ്ങാം. മാനത്തൊരു പൊൻതാരകം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

രണ്ട് അതിമനോഹരമായ പാട്ടുകൾ കേട്ടിട്ട് ഇതാ വാട്സാപ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വാട്സാപ്പിന്റെ സമയം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്, പക്ഷെ മെസ്സേജുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. കഴിയുന്നത്ര മെസ്സേജുകൾ വായിക്കാം, പറ്റുന്നത്ര പാട്ടുകളൊക്കെ വെച്ച് തരാം കേട്ടോ. എല്ലാവരും നല്ലൊരു സൺഡേ ആയിട്ട് തിരക്കിലായിരിക്കും എന്നറിയാം. ഈ പക്ഷേ തിരക്കുകളുടെ ഇടയിലുണ്ടല്ലോ നമ്മളെ ഓർക്കുന്നുണ്ട്, റെയിൻബോയെ ഓർക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി വലിയ സന്തോഷമാണ്. സമയം 10 മണി കഴിഞ്ഞ് 46 മിനിറ്റും 27 സെക്കൻഡും ആയിട്ടുണ്ട്. സൗമ്യയുടെ മെസ്സേജ് ഉണ്ട്, മേക്കാട് എന്നാണ് സൗമ്യ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സൗമ്യ ചോദിച്ച പാട്ടുണ്ടല്ലോ, കരിനീല കണ്ണിൽ എന്തടി, നമ്മൾ രാവിലെ പ്ലേ ചെയ്ത പാട്ടാണ്. അപ്പൊ കണ്ണിനെ കുറിച്ച് തന്നെയുള്ള എന്താ പറയാ, അതുപോലെ തന്നെ അതിലും മനോഹരമായ നല്ലൊരു പാട്ട് എന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പാട്ട് ഏതാന്ന് പറയുന്നില്ല, കേട്ടോളൂ കേട്ടോ, സൗമ്യക്ക് ഇഷ്ടാവും. അപ്പോ എന്താ പറയാ, കണ്ണിനെ കുറിച്ചല്ലേ പാട്ട് ചോദിച്ചത്, അതങ്ങനെ തന്നെയുള്ളൊരു പാട്ട് വെച്ച് തരാം. അതുപോലെ ഷീജ കടുങ്ങല്ലൂർ ആലുവയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അന്തി വരും നേരം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, മുന്താണി മുടിച്ച് നല്ല പാട്ടാണ്, ആ പാട്ടും വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ താലൂക്ക് തിരുവാങ്കുളം വില്ലേജിലെ, കണയന്നൂർ താലൂക്ക് തിരുവാങ്കുളം വില്ലേജ് ഇരിമ്പനം എന്ന സ്ഥലത്ത് നിന്നും അപ്പുക്കുട്ടൻ മുറുത്താട്ടിൽ, ആഹാ കൃത്യമായ അഡ്രസ്സാ, വീട്ടുപേരും പിൻകോഡും കൂടെ വെച്ചിരുന്നെങ്കിൽ ഫുൾ അഡ്രസ്സായേനെ. എന്തായാലും ചിലരുടെ ശീലമാണ് അല്ലേ, നമ്മൾ എന്താ എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചാൽ കൃത്യമായ സ്ഥലം ചിലർ പറയും, എന്നാൽ ചില ആളുകളോട് എവിടെയാ വീടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ജില്ല മാത്രമേ പറയുള്ളൂ, അങ്ങനെയുണ്ട്. അതുകൊണ്ട് കൃത്യമായ സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അപ്പുക്കുട്ടൻ മുറുത്താട്ടിൽ എന്ന സ്ഥലമാണ്. മാടമ്പിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് വെച്ച് തരാൻ പറ്റുമോ ആവോ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടിട്ടുണ്ട്. വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഒരു രണ്ട് പാട്ട് കഷ്ടിച്ച് രണ്ട് പാട്ട് കേൾക്കാനുള്ള സമയമേ നമുക്കുള്ളൂ. എന്തായാലും ഞാൻ വെച്ചുതരാൻ ശ്രമിക്കാം കേട്ടോ. മെസ്സേജ് അയച്ചാൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനിയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്, മെസ്സേജ് വായിക്കാം. കാലാപാനിയിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് നൈനിക മിഥുൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തങ്കി എന്നുകൂടി വെച്ചിട്ടുണ്ട്. തങ്കി സ്ഥലപ്പേരാണല്ലോ അല്ലേ, ആയിരിക്കും. ഓക്കെ, തങ്കി എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ, പക്ഷെ ആളുകളുടെ വ്യക്തികളുടെ പേരും ഉണ്ട്, അപ്പം അതുകൊണ്ട് ഒരു കൺഫ്യൂഷനായി. മെസ്സേജ് വായിക്കണം എന്ന് പറഞ്ഞ് അഭിലാഷ് അശോക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് ഞാൻ വായിക്കുന്നു. വയലാർ നീലിമംഗലത്ത് നിന്നാണ്. മറിമായം

കോമഡി പരമ്പരയിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ജീവയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് വരുന്ന പാട്ട് അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.

അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടോ. ഒരു പാട്ടിന് ഒരു പാട്ട് കഷ്ടിച്ച് കേൾക്കാനുള്ള സമയമുള്ളൂ. ഇനി മെസ്സേജ് അയക്കുന്നവരുടെ എല്ലാം മെസ്സേജ് വായിക്കാനേ സാധിക്കുകയുള്ളൂ. അടുത്ത പാട്ട്, ലാസ്റ്റായിട്ട് പ്ലേ ചെയ്യുന്ന പാട്ട് മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവർ ആശംസകൾ അറിയിച്ച, ഡെഡിക്കേഷൻ പറഞ്ഞ ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് മുൻകൂട്ടി ഞാൻ അറിയിക്കട്ടെ. കേളിനിലാവ് ഒരു പാലാഴി എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ശ്രീരാജാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചിന്നു, അതായത് വൈഫിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്, ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ പാട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും. അതുപോലെ കവിത മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ഥലം കാലടിയിൽ നിന്നാണ്, ഒരു ഹിന്ദി പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് വിവാഹം കഴിക്കുന്ന എല്ലാ നവദമ്പതികൾക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്ക് ടു ബാക്ക് ലീവ് സോങ് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ആലപ്പുഴയിൽ നിന്നും ഷബാന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ. ഹസ്ബൻഡിൻ്റെ പേരെന്താണ്? ഷബാന സനു എന്നാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് സനു എന്നായിരിക്കും എന്ന് വിശ്വസിക്കാം. ഓക്കെ, നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് നമ്മൾ ബാക്ക് ടു ബാക്കിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. വേറെ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? മനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോട്ട്ബുക്കിലെ സോങ് ചോദിച്ചിട്ട്. അതുപോലെ ശാലിനിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ശാലിനി ആശംസകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഇല്ല, നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ മിന്നി മുകുന്ദൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ച മെസ്സേജാണല്ലേ. അതുപോലെ നമുക്ക് പി വി മുഹമ്മദ് വടക്കേ വാവനോട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വന്ന കുറച്ച് മെസ്സേജുകൾ വിട്ടുപോയിട്ടുണ്ട്. ഗായത്രി അശോകൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ചിറ്റൂരിൽ നിന്നിട്ടാണ്. കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരുന്നത്.

ഓക്കെ, അപ്പോൾ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി മെസ്സേജ് അയച്ചതിന്. ഇന്ന് പാട്ട് കിട്ടാത്ത ആരും വിഷമിക്കരുത് കേട്ടോ, നമുക്ക് കുറച്ച് സമയമുള്ളൂ. അടുത്ത ദിവസം വീണ്ടും നമുക്ക് മെസ്സേജുകൾ അയക്കുക. എല്ലാ ദിവസവും വാട്സപ്പ് ഉണ്ട്, കൃത്യം 10 മണിക്ക്. എല്ലാ ദിവസവും 10 to 11 വരെ സമയമുണ്ട്. ഈ സമയത്തിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ഇന്ന് എന്തായാലും തൽക്കാലം വാട്സപ്പിൽ നിന്ന് ബൈ ബൈ ബൈ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സ്വാതന്ത്ര്യ സമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും ആദരവും ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വജീവൻ നൽകിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെയെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. സമൂഹത്തിൽ മതസൌഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മത സാമുദായിക സൌഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിന്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VC ബിനീഷ്. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.

0: ന്യൂസ് റെയിൻബോ.
1: ഹായ്, ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളുടെ കൂടെ മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ആകാശവാണിയിലെ ടോപ്പ് ഗ്രേഡ് സിംഗർ, അതുപോലെ തന്നെ ചലച്ചിത്ര ലോകത്തെ പിന്നണി ഗായകൻ, മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള റജു ജോസഫ് എന്ന, എന്താ പറയുക, ഗായകൻ എന്നാണോ മ്യൂസിക് ഡയറക്ടർ എന്നാണോ?
2: അത് ഞാൻ പറയും, ഗായകൻ എന്നുള്ള രീതിയിൽ പറയാനും അതോടൊപ്പം മ്യൂസിക് ഡയറക്ടർ എന്ന് തന്നെ പറയണമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ രണ്ട് തലവും ഒരുപോലെ ഞാൻ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഇത് രണ്ടും ഒരുമിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യം.
1: ഓക്കെ, അപ്പോൾ എന്തായാലും റജു ജോസഫിനെ നമ്മളുടെ റെയിൻബോ എഫ് എം കൊച്ചി 107.5 സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സോ മച്ച്. എല്ലാ ലിസണേഴ്സിനും എന്റെ വളരെയധികം സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളാണ് ഈ വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഫുൾ എപ്പിസോഡ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം, കാരണം ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്.
1: ഓക്കെ, അപ്പോ നമ്മള് തുടങ്ങുമ്പോഴത്തേക്കും റജു പാടിയ ഒരു പാട്ട് കേട്ടിട്ട് തുടങ്ങണോ അതോ നമുക്ക്
2: ഓഡിയൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് പറയില്ലേ ആ ഒരു പാട്ട് പാടിയിട്ട് മതി എന്ന് പറയില്ലേ?
1: അതെ. ഓക്കെ, നമുക്കൊരു പാട്ട് പാട്ടോട് കൂടി തുടങ്ങാം.
2: കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയം.

0: മൊമെന്റ്സ് വിത്ത് റെയിൻബോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റജു ജോസഫ് എന്ന ഗായകൻ, മ്യൂസിക് ഡയറക്ടർ, ആകാശവാണി ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോ നമുക്ക് പുതിയ ഒരു പാട്ട്, ഒരു ആൽബം സോങ് ആണ് അല്ലെ?
1: ആൽബം സോങ് എന്ന് പറയുമ്പോൾ ദൂരദർശന്റെ ഒരു കുറച്ച് പാട്ടുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ റിലീസ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് പാടാൻ പറ്റില്ല. എങ്കിലും 2022 ഞാനൊരു പടം ചെയ്യുമ്പോൾ അത് ഒരു ആൽബം സോങ്ങിലെ പാട്ടായിരുന്നു. ഞാൻ കാരണം ഞാൻ ലോ അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ കമ്പോസ് ചെയ്ത ഒരു ലിറിസിസ്റ്റും എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, അനിൽ വി എന്ന് പറഞ്ഞ്. അദ്ദേഹം ഒരു രണ്ട് പടം ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ പടം ഡയറക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഈ ആൽബത്തിലെ പാട്ടുകൾ തന്നെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ പാട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു.
0: ഓക്കെ.

0: അടിപൊളി സൂപ്പർ പാട്ട്.
1: മ്യൂസിക്കും ഞാനായിരുന്നു.
0: നല്ലൊരു പാട്ട്, നല്ല കേൾക്കാൻ സുഖമുള്ള കാതിനിമ്പം നൽകുന്ന നല്ലൊരു പാട്ട്. ഓക്കെ, വക്കീലാണല്ലേ.
1: അത് ആ ചോദ്യത്തിന്റെ ഒരു ടോൺ തന്നെ ഭയങ്കര ഒരു സുഖമുള്ള ഒരു ടോണ്. വക്കീലാണല്ലേ, അയ്യോ അന്ന ശരി, ഞാൻ ഇനി കൂടുതൽ ചോദ്യം ചോദിക്കുന്നില്ല എന്ന് പറയാൻ പോകണം.
0: അല്ല, എന്നാ ഡോക്ടറോടും വക്കീലിനോടും തുണ പറയാൻ പാടില്ല. അപ്പോ
1: പല ഇന്റർവ്യൂസിൽ ഞാൻ വക്കീലാണെന്ന് പറയാറില്ല, കാരണം ചോദിക്കുന്ന ആൾക്ക് ഉള്ള ഒരു ഫ്രീഡം കുറെ അയാള് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് റെസ്ട്രെയിൻഡ് ആവും.
0: ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയാണ്.
1: അപ്പൊ ധൈര്യമായിട്ട് എന്തും ചോദിക്കാം വക്കീലിനോട്.
0: അതെ, ഇനി അങ്ങ് ചോദിക്കാൻ പോകുന്നത് ആദ്യകാല ഘട്ടം. എനിക്ക് തോന്നുന്നത് ഈ പ്ലേ ബാക്ക് സിംഗറിലേക്ക് വന്നത് ഒരു ട്രാക്കൊക്കെ പാടിയാണ് വന്നത്.
1: സ്വാഭാവികമായിട്ടും ഏത് ഗായകനും അങ്ങനെയുള്ള ഒരു തുടക്കമായിരിക്കും. ചില വളരെ ചുരുക്കം ചില ഗായകർക്ക് മാത്രമാണ് സ്ട്രെയിറ്റ് അവേ ആദ്യത്തെ പാട്ട് തന്നെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നൊക്കെ വളരെ ചുരുക്കം.
0: അപ്പൊ ആ ഒരു സമയത്ത് ദേവരാജൻ മാഷിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്.
1: യെസ് യെസ്.
0: അപ്പോ ദേവരാജൻ മാഷുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ.
1: ദേവരാജൻ മാഷുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു സ്കൂളിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിന് അദ്ദേഹത്തിൻ്റെ ഒരു ലിറിക്കൽ ബിൽഡപ്പ് അല്ലെങ്കിൽ ലിറിക്കൽ ക്ലാരിറ്റി ബിൽഡപ്പ് അല്ലെങ്കിൽ ആ ലിറിക്കൽ എക്സ്പ്രഷൻ്റെ ബിൽഡപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലെസണിങ് ആയിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു ക്ലാസ് എന്ന് പറയാൻ വേണ്ടി ഒരു ഒരു പടത്തിന് ഒരു പാട്ട് പറഞ്ഞു തരുമ്പോൾ ട്രാക്കാണെങ്കിൽ ശരി സ്ട്രെയിറ്റ് ആയിട്ട് പാടുന്ന പോലെയാണ് നമുക്ക് അന്ന് ആ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ പറഞ്ഞു തരുന്നതിനോടൊപ്പം പാട്ടിന് താഴെ നീ സ്വരം എഴുതി പോടാ എന്ന് പറയും.
0: സ്വരം എഴുതി.
1: അപ്പം ആ നമുക്ക് ആ സംഗീതത്തിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ ക്ലാസിക്കൽ ബേസ്ഡ് ഉണ്ട് എന്നുള്ളത് മാഷിന് മനസ്സിലാക്കിയിട്ടാണ് അത് പറയുന്നത്. നമ്മൾ ആ സ്വരം കൃത്യമായിട്ട് സ്വരമൊക്കെ എഴുതി പോയി അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല. പ്രത്യേകിച്ച് മാഷിൻ്റെ ഒരു ട്രാക്ക് പാടി അത് വളരെ സംതൃപ്തിയായിട്ട് മാഷ് അതിനെ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു നിധിയായിട്ട് എൻ്റെ സംഗീത ജീവിതത്തിൽ കിട്ടിയ ഒരു കാര്യം. എന്ന് വെച്ചാൽ പാടിത്തീർന്ന് രണ്ട് പാട്ടുകൾ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞ പടത്തിൽ പാടി പൊന്നോണത്തുമ്പിതൻ ചുണ്ടിൽ ഒളിപ്പിച്ചു ഒഴുകുന്ന കണ്ണീർ തുടച്ചുകൊണ്ട് തന്നെ നാം വഴിപിരിഞ്ഞെങ്കിലും ഓമലാളെ എന്ന് പറഞ്ഞ് ഈ രണ്ട് മനോഹരമായ ഗാനങ്ങൾ പി ഭാസ്കരൻ മാഷ് എഴുതിയ ആ പാട്ടുകൾ തരംഗിണി വെച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എടാ കരുണാകര നീ ഇതഴിക്കണ്ട എന്ന് പറയുന്നത് കരുണാകരൻ എന്ന് പറയുന്നത് തരംഗിണി സ്റ്റുഡിയോയിലെ ഈ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയറാണ് കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ പാട്ട് സ്ട്രെയിറ്റ് ആണ് എന്ന് പറയുന്ന ഒരു ഒരു ടേമാണ് പുള്ളി.
0: ഓക്കെ ഓക്കെ.
1: ഞാൻ എനിക്കെപ്പോഴും ഞാൻ എൻ്റെ 18-ാം വയസ്സാണ്.

0: ആ സമയം കേട്ടോ.
1: ഓക്കെ,
0: 18 വയസ്സിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ എനിക്കത് അങ്ങനെ പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് മാഷ് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു അത്രയുമുള്ളൊരു വളർച്ച എൻ്റെ, ഞാൻ അത്രയും ഒരു പിഞ്ച് പൈതലാണ്. 18 വയസ്സിൽ എൻ്റെ സിംഗിങ് സ്റ്റാർട്ടിൽ അങ്ങനെ ഒരു കാര്യം മാഷ് പറയുമ്പോൾ എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ സബ്സിക്വൻ്റായിട്ട് ഞാൻ അത് എനിക്കത് മനസ്സിലായത് ഒരു ഏതാണ്ട് ഒരു 3-4 മാസം കഴിയുന്ന ഒരു ഘട്ടത്തിൽ മാഷിൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. കരമനയിൽ മാഷ് കരമനയിൽ തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞെടാ, നാളെ കാസറ്റ് റിലീസാണ്, നീ പോയി ആ കാസറ്റ് തരങ്ങിണിയുടെ തന്നെ ഒരു സ്റ്റോളുണ്ട്, അവിടുന്ന് പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പോയി, നേരെ പോയിട്ട് സ്റ്റോളിൽ നിന്ന് പോയി കാസറ്റ് വാങ്ങിച്ചു. കാസറ്റ് വാങ്ങിച്ചു നോക്കി, ആ പാട്ടിന് നേർക്ക് എൻ്റെ പേര് ആയിരിക്കും എന്നുള്ളൊരു ഒരു ചെറിയൊരു പ്രതീക്ഷ. മാഷിനെ കൊണ്ട് കാണിച്ചു. മാഷ് ഇത് വളരെ, മാഷ് വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ അങ്ങനെ ഒരു, കാരണം മാഷിൻ്റെ പിന്നെയാണ് അറിയുന്നത്, മാഷിൻ്റെ അഭാവത്തിൽ മിക്സിംഗ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മാഷ് വന്ന് പാരാലിറ്റിക് സ്ട്രോക്ക് വന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി മിക്സിംഗ് അങ്ങനെ അങ്ങോട്ട് നടത്തിപ്പോയി. പക്ഷേ ഒരു വാക്ക് ആ മ്യൂസ് ആ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഒക്കെ ഒന്ന് പറയായിരുന്നു എന്നുള്ളൊരു കാര്യം മാഷിന് ഭയങ്കരമായിട്ട് വിഷമം ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. സബ്സിക്വൻ്റായിട്ട് അതിൻ്റെ പശ്ചാത്തല സംഗീതം പോലും മാഷ് ചെയ്യില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും കൂടെ ഉണ്ടായി. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇത്രയും ഡെപ്ത് മനസ്സിലായത്. മാഷ് എന്തോരം ആ രണ്ട് പാട്ട് എന്നിൽ റിസർവ്ഡ് ആയിട്ട് വെച്ചിരുന്നു. അത് എനിക്ക് എനിക്ക് ഏറ്റവും കിട്ടാവുന്ന ഏത് അവാർഡിനും മേളിലുള്ള ഒരു അവാർഡാണ്. പിന്നെ അത് അതിനുശേഷം മാഷ് ഇമീഡിയറ്റ്ലി ചെയ്ത ഒരു വർക്ക്, ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു പിരപ്പൻകോട് മുരളി സാർ എഴുതിയിട്ടുള്ള ഒരു ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു നാടകത്തിൽ മാധുരി അമ്മയായിട്ട് പരിഭവമോ പരിരംഭണമോ എന്ന് പറഞ്ഞ ഒരു നാടകഗാനം പാടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് എന്താണെങ്കിലും പുറത്തു വന്ന ഒരു പാട്ടാണ് മാഷിന്റെ കമ്പോസിഷൻ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് മാധുരി അമ്മയുടെ കൂടെ ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ പിറന്ന ആ നാടകഗാനം, റജു മാധുരി അമ്മയും ചേർന്ന് പാടിയ ആ നാടകഗാനം കേട്ടിട്ട് തിരികെ എത്താം.
0: ഓ സന്തോഷം.

മൊമെന്റ്സ് വിത്ത് റെയിൻബോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റജു ജോസഫ് എന്ന ഗായകൻ, മ്യൂസിക് ഡയറക്ടർ, ആകാശവാണി ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം.

0: ഒരുമിച്ച് പാടി തുടങ്ങിയ ഒരു കാലഘട്ടം മുതൽ നമുക്ക് അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മേജർ ബേസിക് ഓഡിഷൻ ബി ഗ്രേഡിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 18 വയസ്സ് കഴിയണം. അതുവരെ നമ്മൾ ഈ പറയുന്ന ഈ മിനി കോറലും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടി. അപ്പോഴത്തൊട്ട് ആകാശവാണിയുടെ ആ ബന്ധം അന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഒരു കാരണക്കാരെന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരാണ്. എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സമ്പത്ത് ഏറ്റവും ആദ്യത്തെ തുടക്കം കുറിച്ചത് ദാസാറ് വഴിയാണ്. തരങ്ങണി സ്കൂളിൽ ഞാൻ 7 വയസ്സിൽ ഗാനഭൂഷണം കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഗുരുക്കന്മാരായിരുന്നു അന്നപൂർണേശ്വരി ടീച്ചറും പെരുമ്പാവൂർജി രഘുനാഥ് സാറും. ഇവരൊക്കെ ആകാശവാണി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ.
1: ഓക്കെ,
0: ഞാൻ സബ്സിക്വന്റ് ആയിട്ട് അതിനുശേഷം ചേർത്തലോ എന്ന സ്ഥാനത്താണ് പിന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പം ആകാശവാണിയിൽ നിത്യേനെ ഇവരുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആകാശവാണി ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ബിൽഡപ്പ് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാറ്റഗറി ഒരു ഒരു സ്ട്രീമിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാര്യമാണ് ഉണ്ടായത് ശരിക്കും. അപ്പം എൻ്റെ അടുത്ത് ഒരു സമയത്ത് പറയണു, നീ പോയി മിനി കോറലിൽ പാടണേണ്ട ജോ എന്ന് പറയുന്നത് ഞാൻ പോയി മിനി കോറലിന്റെ ഓഡിഷൻ കുട്ടികളെ പഠിക്കുന്ന കൂട്ടത്തിൽ എം ജി രാജസൻ സാറ് ഒക്കെയാണ് നമുക്ക് പഠിപ്പിച്ച് പല കോറൽ സിംഗിങ്ങിന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 18-ാം വയസ്സിൽ നമ്മൾ ബേസിക് ഓഡിഷൻ ബി ഗ്രേഡ് ആ 15 പാട്ടുകൾ നമ്മൾ ആകാശവാണിയിൽ അവിടുന്ന് തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുള്ള പാട്ടുകൾ ലിസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് റാൻഡം ആയിട്ട് 5 പാട്ടുകൾ എടുത്ത് പാടുന്ന ഒരു രീതിയാണ്. ബിന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അടുത്ത വർഷം ബിഹൈക്ക് അപ്ലൈ ചെയ്യാം. ബിഹൈയിൽ നിന്നും നമ്മൾ വീണ്ടും 2 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ എയ്ക്ക് അപ്ലൈ ചെയ്യാം. എയിൽ നിന്നും എ ടോപ്പ് ഗ്രേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ടോപ്പ് ഗ്രേഡ് കിട്ടിയിട്ട് നിയർലി 14 ഇയേഴ്സ് ഉണ്ടായി.
1: 2011
0: എന്ന് പറയുമ്പോൾ മോർ ദാൻ 14 ഇയേഴ്സ് ആയി. അപ്പം ആ 14 ഇയേഴ്സിന് മുന്നേ ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഗ്രേഡ് കിട്ടാനുള്ള ഒരു സാഹചര്യം എങ്ങനെ അവർക്കുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് 20 കൊല്ലം വെയിറ്റ് ചെയ്യണം. എ ഗ്രേഡിൽ നിന്ന് 20 കൊല്ലം ആകാശവാണിയിൽ നിന്ന് കോൺട്രാക്ടിൽ പാടിക്കൊണ്ടിരുന്നാൽ മാത്രം ആയിരിക്കും അവർക്ക് ടോപ്പ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി
1: ഉണ്ടാവും.
0: അപ്പൊ എന്തോ ഒരു ഭാഗ്യം ഉണ്ടായി. ഈ 14 കൊല്ലത്തിന് മുമ്പ് ഞാൻ എ ഗ്രേഡിൽ നിൽക്കുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞിരുന്നു. 10 കൊല്ലം കഴിഞ്ഞ അവസ്ഥയിൽ അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ അവിടുത്തെ റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷൻ ഡയറക്ടറിനെ ആദർശമായിട്ട് അവിടെ ആകാശവാണിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രജു നിനക്ക് ടോപ്പ് ഗ്രേഡ് തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർ 20 ഇയേഴ്സ് വേണ്ടേ? ഇല്ല, അതിപ്പം 10 ഇയേഴ്സ് ആയിട്ട് കണ്ടോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യു ക്യാൻ അപ്ലൈ, 10 ഇയേഴ്സ് ആയല്ലോ, വൈകാണ്ട് യു അപ്ലൈ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്തു. വേറെ പലരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോപ്പ് ഗ്രേഡിന് പലരും അപ്ലൈ ചെയ്യത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അത്ര ബുദ്ധിമുട്ടാണ് ആ ഒരു ഗ്രേഡിലേക്ക് എത്താൻ.
0: ആ ഗ്രേഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ഒരു എ ഗ്രേഡിന്റെ ക്വാളിറ്റി മെയിന്റനൻസ് ഇല്ല എങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡി ഗ്രേഡിങ് ഓൾസോ.
1: ഓ,
0: അപ്പൊ അത്രയും വോയിസ് നല്ല റിച്ച് ആൻഡ് യുനോ ഒരു പെർഫെക്റ്റ് റെൻഡിഷന്റെ ആ ഒരു എ ഗ്രേഡ് സ്റ്റാൻഡേർഡ് മിനിമം ഉണ്ടായിരിക്കണം. പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ചിലപ്പോൾ രാവിലെ 2 തുമ്മലോ 3 തുമ്മലോ ഒന്ന് സ്നീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വോയിസിന്റെ ടോൺ ഇവിടെ മാറും. ചിലപ്പോൾ രാത്രി ഏതെങ്കിലും ലേറ്റ് നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ രാവിലെ തൊണ്ടയടപ്പുണ്ടാവും. അങ്ങനെ ഒരു ദിവസത്തിലാണ് നമുക്ക് ഓഡിഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് ഗ്രേഡ് പിന്നെ എ ഗ്രേഡ് തന്നെ പ്രശ്നത്തിലാവും. എന്തായാലും ഞാൻ പറഞ്ഞു വരുമ്പോൾ ഈ ബി ഹൈ എ ആൻഡ് ടോപ്പ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 4 ഗ്രേഡ്സ് ആകാശവാണി ആദ്യമായിട്ട് ഈ 14 കൊല്ലത്തിന് മുമ്പ് ആകാശവാണി ആദ്യമായിട്ട് ലൈറ്റ് മ്യൂസിക് കാറ്റഗറിയിൽ കേട്ടോ ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് അതെനിക്ക് കിട്ടിയ ഒരു സ്വത്താണ്, എനിക്ക് കിട്ടിയ ഒരു സമ്പത്താണ്. അപ്പം അതിനുശേഷം ഞാൻ അറിയണം വേറെ ആർക്കും ടോപ്പ് ഗ്രേഡ് കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ അതിന്റെ കടമ്പ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഈക്വലൻ ടു നാഷണൽ റെക്കഗ്നിഷൻ ആണ് അത്. ഈ ടോപ്പ് ഗ്രേഡ്
1: അപ്പൊ ആ ഒരു കടമ്പയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒത്തിരി സർപ്രൈസ് ഇരിക്കട്ടെ. അപ്പോ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് എങ്ങനെയാണ് ആ ഒരു ടോപ്പ് ഗ്രേഡ് കിട്ടിയത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാം. അപ്പോ ഇപ്പോ ഞങ്ങൾക്ക് ഏത് പാട്ടാണ് പാടിത്തരുന്നത്?
0: സിനിമ പിന്നണി ഗാന രംഗത്ത് മറ്റൊരു പോപ്പുലർ സോങ്ങും ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു. അത് ലാൽജോ സാറ് ഡയറക്ടറും അലക്സ് പോൾ സാറ് മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഗാനം. എസ്പെഷ്യലി നമ്മുടെ സലീം കുമാർ ചേട്ടൻ ഈയിടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ അച്ഛനുറങ്ങാത്ത വീടാണ്. ആ പടത്തിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള സോങ് അത് എനിക്ക് പാടാൻ സാധിച്ചു. ആ പാട്ടുകൾ ഏതാന്നുള്ളത് എല്ലാ ശ്രോതാക്കളും ഇപ്പൊ ഏതായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വെയിറ്റ്
1: ചെയ്യണ്ടാവും.
0: എന്തായാലും ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, ഒഴുകുകയായി പുഴ പോലെ പൊഴിയുകയായി മഴ പോലെ എന്ന് പറഞ്ഞ പാട്ട്. അതിന്റെ ഒരു 2 വരി ഞാൻ പാടും.
1: തീർച്ചയായും

0: ഇനി നമുക്കറിയേണ്ടത് ആകാശവാണിയുടെ ആ ടോപ്പ് സിംഗർ ഗ്രേഡ്, അത് ഒത്തിരി കടമ്പകൾ കടക്കണം. ശരിക്കും ഒരു എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആവാൻ തന്നെ ഒത്തിരി കടമ്പകൾ കടക്കണം. അപ്പൊ ഈ ടോപ്പ് ഗ്രേഡിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു ആ ഒരു ഫുൾ ജേണി?
1: ഫുൾ ജേണി എന്ന് പറയുമ്പം ഞാൻ പറയും, ആകാശവാണിയിൽ ഞാൻ എൻ്റെ 11-12 വയസ്സിൽ ഞാൻ മിനി കോറൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവിടെയുണ്ട്. മിനി കോറൽ എന്ന് വെച്ചാൽ ഞാൻ കോറൽ സിംഗിങ് ആണ് ആ ഏജിൽ നമ്മളെ വിളിക്കുക. നമുക്ക് ആ സമയത്ത് ആണുങ്ങൾക്ക് പെൺശബ്ദമായിരിക്കും. അപ്പൊ അങ്ങനെ പെൺശബ്ദം

0: അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് റജു ജോസഫ് എന്ന ഗായകനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, അതുപോലെ തന്നെ അദ്ദേഹം ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടോപ്പ് ഗ്രേഡ് കിട്ടിയ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ട്രിവാൻഡ്രത്തെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ആ ഗ്രേഡിലേക്ക് പോവുകയാണ്. പറയൂ, ഇനി
1: ടോപ്പ് ഗ്രേഡ് കിട്ടാൻ ഞാൻ എ ഗ്രേഡിൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഞാൻ ടോപ്പ് ഗ്രേഡിന് അപേക്ഷിച്ചു. അത് കഴിയുമ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ വരുന്നു. ഞാൻ ആകാശവാണിയിൽ 15 പാട്ടുകൾ, അതിൻ്റെ നിബന്ധന പോലെ 15 പാട്ടുകൾ ആകാശവാണിയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള ലളിതഗാനങ്ങൾ ഞാൻ എന്റെ ലിസ്റ്റ് ഓഫ് സോങ്സ് വെച്ചിട്ട് അവർ ജൂറി റാൻഡം ആയിട്ട് 5 പാട്ടുകൾ അതിൻ്റെ അകത്ത് നിന്ന് പാടാൻ പറയുന്നു.
0: ഓക്കെ,
1: അപ്പൊ അതിൽ നിന്ന് ഏത് പാട്ടുകൾ വേണമെങ്കിലും ആ ജൂറിക്ക് ചോദിക്കാം.
0: ഓക്കെ ഓക്കെ.
1: ചില സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പ് ഒരു ലൈറ്റ് മ്യൂസിക് പാടും, അല്ലെങ്കിൽ ഒരു മെലഡി പാടും, അല്ലെങ്കിൽ ഒരു ഫോക്ക് ടൈപ്പ് പാടും, അതല്ലെങ്കിൽ വ്യത്യസ്ത

0: വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെമ്പോയിലുള്ള ഒരു പാട്ട്, ഒരു 7/8 or 5/8 ഉള്ള പാട്ട് പാടും. ഇനി അതൊരു ഫോക്കിഷ് സോങ് ആയിട്ട്, ലളിതാനന്ദിന്റെ ഫോക്കിഷ് ടച്ചുള്ള പാട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് നമ്മുടെ സ്റ്റൈൽസ് ഓരോ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെയുള്ള പാട്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ പാടാൻ പറയുന്നത്. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫോക്കിഷ് ടൈപ്പ് ഒരു പാട്ട് പാടും എന്ന് പറയും. അതല്ലാതെ നമുക്ക് റാൻഡം ആയിട്ട് അതിൽ നിന്ന് 15 പാട്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അത്ര പ്രിപ്പയർഡ് അല്ലാത്ത ഇന്ന പാട്ട് പാടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. പറ്റുമെങ്കിൽ 15 പാട്ട് നമ്മൾ പക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, കാരണം അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഗ്രേഡാണ്. ഈ 4 ഗ്രേഡ്സ് എന്നെ കൊണ്ട് ഈ ആകാശവാണി ഞാൻ പാടിയ ശേഷം സ്ട്രെയിറ്റ് അവേ ഒരു മാസം കഴിഞ്ഞ് എനിക്ക് വേറൊരു കോൺട്രാക്ട് വരുന്നു. ആ കോൺട്രാക്ട് നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് മ്യൂസിക് ആൻഡ് ഫോക്ക് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ വെച്ചിട്ട് ആകാശവാണിയുടെ തന്നെ ഒരു കോൺട്രാക്ട് വരികയാണ്.
1: ഓക്കെ.
0: അപ്പൊ മുരളി സിത്താര എന്ന് പറഞ്ഞു മരിച്ചു.
1: അപ്പം അതിനു മുമ്പ് ഓഡിഷൻ കഴിഞ്ഞായിരുന്നു?
0: ആ ഓഡിഷൻ കഴിഞ്ഞു, നമുക്ക് റിസൾട്ട് ഒന്നും വരുന്നില്ല.
1: ഓക്കെ.
0: അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അൺസസ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു നാഷണൽ ഫെസ്റ്റിവലിന്റെ ഒരു കോൺട്രാക്ട് വരുന്നു.
1: ഓക്കെ.
0: അപ്പൊ അതിന് നാഷണലി ബേസ്ഡ് ആയിട്ടുള്ള തീംസ് ഒക്കെ വെച്ച് ഓയിൻ വിസാറും ഒക്കെ വരികൾ എഴുതിയിട്ടുള്ള ഒരു 5 പാട്ടുകൾ ആകാശവാണിയിൽ നിന്ന് മുരളി സിത്താര എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറെ, അദ്ദേഹം മരിച്ചുപോയി നമ്മുടെ. അപ്പം ആ മുരളി ചേട്ടനെ വെച്ച് കമ്പോസ് ചെയ്തിട്ട് പിന്നെ 5 പാട്ടുകൾ നാഷണൽ ഫെസ്റ്റിവലിന് ഞാൻ പോയി പാടി. 5 പാട്ടുകൾ പാടുന്നതിന്റെ കൂട്ടത്തിൽ 3rd പാട്ട് പാടിയപ്പോൾ മുരളി ചേട്ടൻ പറഞ്ഞു, രജു ഡൽഹിയിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, നന്നായി ഇനിയും പാടുന്ന 2 പാട്ടുകളും കൂടി നന്നായി പാടണം. ഓക്കെ സർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 5 പാട്ടുകൾ പാടി കഴിഞ്ഞപ്പം ഓഡിയൻസിന്ന് ജൂറി വന്നിട്ട് പറഞ്ഞു, യുവർ സോങ് സോ വെൽ, ഐ എം ഫ്രം ഡൽഹി എന്ന് പറഞ്ഞിട്ട് മാത്രം പുള്ളി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. നമ്മളെ ശരിക്കും അസസ് ചെയ്യാൻ വേണ്ടി, ലൈവ് സിംഗിങ് കൂടി അസസ് ചെയ്യാൻ വേണ്ടി ഡൽഹി നിന്ന് ഇൻചാർജ് ആയിട്ട് വെച്ച
1: ആളാണ്.
0: അത് കഴിഞ്ഞ് 1 കഴിഞ്ഞില്ല, യു ആർ അപ്ഗ്രേഡഡ് ഫ്രം 8 ടു ടോപ്പ് ഗ്രേഡ് എന്ന് പറഞ്ഞ ലെറ്റർ വന്നു.
1: ഓക്കെ.
0: അത് പിന്നെ കൈ കിട്ടിയപ്പോ തന്നെ എനിക്ക് വിറയൽ തുടങ്ങി, കാരണം ഉൾക്കൊള്ളാൻ നമ്മൾ ഒരിക്കലും വിചാരിച്ചിരിക്കാതെ കിട്ടിയ ഒരു വലിയൊരു നിധിയായിരുന്നു ആ ടോപ്പ് ഗ്രേഡ്. അപ്പൊ അത് ഇക്വലന്റ് ടു നാഷണൽ അവാർഡ്.
1: അപ്പോ നമുക്ക് ആകാശവാണിക്ക് വേണ്ടി പാടിയ ഏതെങ്കിലും ഒരു ലളിത ഗാനം ഓർമ്മയിലുള്ള?
0: ഞാൻ നിരവധി ഗാനങ്ങളും പെരുമ്പാവൂർ ചിരിയരുന്ന സാറിന്റെ പാട്ടാണ്, കാരണം എന്റെ ഗുരുനാഥനാണല്ലോ പെരുമ്പാവൂർ സാറ്. സാറിന്റെ നല്ല കുറെ ലളിതഗാന സമ്പത്ത് എനിക്ക് കിട്ടി, അതിലൊരു പാട്ട് ഞാൻ പാടാം.

0: ഈ പാട്ട് ഞാൻ നിരവധി കോമ്പറ്റീഷൻസിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു പാട്ടാണ്. എസ്പെഷ്യലി കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിൽ 5 തവണ ഫസ്റ്റ് ആയിരുന്നു. ഒരു വർഷം നാഷണൽ ഇന്ത്യ യൂണിവേഴ്സിറ്റിയും വിൻ ചെയ്തിരുന്നു. അതിനൊക്കെ കാരണക്കാരൻ എൻ്റെ ഫാദറാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി കോം വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംഗീത കോളേജിൽ പഠിക്കണമെന്നാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഫാദർ പറഞ്ഞു നിനക്ക് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങൾ കോമ്പറ്റ് ചെയ്യണമെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ
1: പഠിക്കണം ഓക്കെ
0: എന്ന് പറഞ്ഞിട്ട് ഫാദർ എന്നെ ലോ അക്കാഡമിയിൽ ചേർക്കുകയാണ്. അപ്പോൾ ലോയ്ക്ക് ചേർന്ന സമയത്തും എനിക്ക് വീണ്ടും കേരള യൂണിവേഴ്സിറ്റി മത്സരിക്കാൻ കിട്ടി. അവിടെ ആ സമയത്തും യുവജനോത്സവങ്ങൾ 1st സമ്മാനം കിട്ടുകയും ആ സമയത്തും ഒക്കെ ഈ പെരുമ്പാവൂർ ജീവിത സാറിൻ്റെ പാട്ടുകളാണ് ഞാൻ പാടി നിരവധി വർഷങ്ങൾക്ക്.

0: ഒരു ഗസൽ ഗായകനാണെന്ന് എനിക്കറിയാം. അപ്പോ അതിനെക്കുറിച്ച് നമ്മുടെ ലിസണേഴ്സിനോട്.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാന് എന്റെ കോളേജ് തലത്തില് ഈ ലളിതഗാനം എങ്ങനെ ഈ 100 പേര് 110 പേര് അല്ലെങ്കിൽ 120 പേര് കോമ്പറ്റീഷന് വരുമ്പോൾ അതിൽ 1-ാം സ്ഥാനം എങ്ങനെ കിട്ടാം എന്നുള്ളതിന്റെ ഒരു റിസർച്ച് വർക്കിന്റെ ഭാഗമായി ഇംപ്രൊവൈസേഷൻ സ്റ്റാൻഡേർഡ് ബിൽഡപ്പ് ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദർ ഷുഡ് ബി സം ഡിഫറൻസിയേഷൻ അമംഗ് ദി അതർ 109 കോണ്ടസ്റ്റന്റ്സ്. അപ്പം അങ്ങനെ ഒരു ബിൽഡപ്പിന് വഴിതെളിച്ച ഒരു ശാഖ അത് ഗസൽസാണ്. ഗസൽസിന്റെ കേൾവിജ്ഞാനം അത് മാക്സിമം കേട്ട് കേട്ട് കേട്ട് കേട്ട് രാത്രി ഉറങ്ങുന്ന ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ്, അങ്ങനെ ഒരു ജേണി ഉണ്ട്. അപ്പം അങ്ങനെ ഗസൽസിനോടുള്ള ഒരു കമ്പം കൂടി അതിന്റെ റെൻഡിഷൻ വളരെ ലളിതഗാനം ഏറ്റവും ലളിതമായിരിക്കണം. അത് ഏറ്റവും ശുദ്ധിയോടുകൂടി ഏത് സംഗതി പാടിയാലും അതിനൊരു അതിപ്രസരം വരാതെ, അതല്ലെങ്കിൽ അതിന്റെ ബൃഹ കൂടുതൽ കർണാട്ടിക് ബൃഹ പോലെ കൂടുതൽ വരാതെ, ലളിതഗാനത്തിന്റെ പരിമിതി എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ലെവൽ ഓഫ് സിംഗിങ് ആണ് ഗസൽസ്. ഗുലാം അലി സാബോ അല്ലെങ്കിൽ മാരിയസൻ സാബോ, ഹരിഹരൻ ജിയോ, പിന്നെ തലത സീസോ, അനൂപ് ജലോട്ട ജിയോ, അങ്ങനെയുള്ള നിരവധി ഗസൽസ് കേട്ട് കേട്ട്

0: കേട്ട് കേട്ട് ഞാൻ കുറെ, അതിനുശേഷം എൻ്റെ കോളേജ് തലത്തിൽ തന്നെ ഞാൻ ഗസൽ കൺസേർട്സ് ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ ബേസ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് ഗസൽസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: ഈ ലളിതഗാനത്തിലേക്ക് ഗസൽ ടച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോ അത് ഏത് പാട്ടാണെന്ന് ഓർമ്മയുണ്ട്?
0: അല്ല സി, ഞാന് ലളിതഗാനങ്ങളുടെ കോമ്പറ്റീഷൻ വേദികളിലൊക്കെ ഈ ഒരു ഗസലിന്റെ ഇൻഫ്ലുവൻസ് ഞാന് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഓരോ ഫസ്റ്റ് പ്രൈസും. ഈവൻ എന്റെ ടോപ്പ് ഗ്രേഡിന് ഞാൻ പാടുന്ന സമയത്തും എനിക്ക് ആ ഒരു ഗസലിന്റെ ഇൻഫ്ലുവൻസോടുകൂടിയാണ് ഞാൻ ആ ടോപ്പ് ഗ്രേഡ് പാടുമ്പോൾ എനിക്കത് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ പാടിയ ഒരു പാട്ടിൽ ഒന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒ എൻ വി സാറിന്റെ എഴുതിരി കത്തും നിലവിളക്കിൽ നീ മെഴുതിരി തുമ്പത്തും ഒരു വെളിച്ചം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനം, അതിന്റെ രണ്ടുപേര് ഞാൻ പാടാം. മുരളീസ് തലച്ചേട്ടനാണ് അതിന്റെ മ്യൂസിക്.

0: അപ്പോ നമുക്കിനി പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്തിയ കഥയാണ്. അതായത് മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലൂടെയാണ് പ്ലേ ബാക്ക് സിംഗർ ചലച്ചിത്ര ലോകത്തിലേക്ക് കാലെടുത്തു വെച്ചത്. അപ്പോ ആ ഒരു കാര്യം, എം ജി ശ്രീകുമാറിനൊപ്പം പാടിയ പാട്ട്,
1: കാണാക്കൂട്ടിൽ കണ്ണാടി ചില്ലും തുറക്കാം എന്ന് പറഞ്ഞ ഒരു വെക്കേഷൻ മൂഡിൽ പടത്തിന്റെ തന്നെ ഒരു ടൈറ്റിലായിട്ട് പോകുന്ന പട സോങ് ആണ്. രാജൻ ശങ്കരാടി ഫിലിം ഡയറക്ടർ, അദ്ദേഹം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. പക്ഷെ അതിന്റെ മ്യൂസിക് ഡയറക്ഷന്റെ ഭാഗം നോക്കുമ്പോൾ ഔസേപ്പച്ചൻ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഔസേപ്പച്ചൻ സാറ് ആ പാട്ട് പാടിക്കുന്നതിന് മുന്നേ ജനനി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഞാൻ ട്രാക്ക് പാടി, അത് ഔസേപ്പച്ചൻ സാറിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അതിന് അതിന് മുന്നുള്ള ഒരു കണക്ടിവിറ്റി, ഈ രാജൻ ശങ്കരാടി ചേട്ടനെ കണക്ട് ചെയ്യുന്നത് എന്റെ ഫാദർ ഇൻലോയാണ്. അത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എനിവേ, ഞാൻ മീനത്തിൽ താലികെട്ട് ഔസേപ്പച്ചൻ സാറിന്റെ പാടിയ ശേഷം അടുത്ത ഒരു മറ്റൊരു പടം കൂടെ ഞാൻ പാടുകയുണ്ടായി, സുന്ദരകിലാടി എന്ന്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്, നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ മ്യൂസിക് ഡയറക്ടർ, സിംഗർ, അതുപോലെ തന്നെ നമ്മളുടെ ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് രജു ജോസഫാണ് നമ്മളുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വീട്ടുവിശേഷമായാലോ.
1: എന്റെ ഫാദറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഫാദറിന്റെ വീട് ശരിക്കും ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾ കൊച്ചി കലൂര് ബേസ് ചെയ്തിട്ടുള്ള ചമ്മണി എന്ന് പറഞ്ഞ ഫാമിലിയാണ്. അപ്പം റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാ ചെയ്തത്.
0: ഓക്കെ.
1: അപ്പൊ ഇപ്പം 10-25 കൊല്ലത്തോളം ആയി കൊച്ചിയിൽ. ഇപ്പൊ ഫാദർ മരിച്ചു പോയി. അമ്മ ഹൗസിംഗ് ബോർഡിൽ എഞ്ചിനീയർ ആയിരുന്നു. രണ്ടുപേരും അവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്താണ് എന്റെ ബികോം മാർവേനസ് കോളേജിലും പിന്നെ അതിനുശേഷമുള്ള ലോ അക്കാഡമിയിലും ഞാൻ പഠിച്ചിരുന്നതൊക്കെ. വീട്ടിലെ ഫാമിലി ഇപ്പം എന്റെ അമ്മയും മരിച്ചുപോയി. അതിനുശേഷം ഇപ്പം വീട്ടിലുള്ളത് എന്റെ വൈഫ് മഞ്ജു. മഞ്ജു ഒരു ഡിസൈനറാണ്, ഫാഷൻ ഡിസൈനറാണ്. പിന്നെ എന്റെ മൂത്ത മോൻ ജഗൻ രജു, അവന് AI വീഡിയോ മേക്കിങ്ങും രണ്ടു പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാനത്.
0: ഓക്കെ.
1: പിന്നെ ഉസ്താദ് ഹോട്ടലിൽ തിലകഞ്ചേട്ടൻ്റെ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട് അവൻ. അപ്പോൾ അവന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ഇപ്പം AI വീഡിയോ

0: ബാങ്കിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. രണ്ടാമത്തെ ആള് ജോയൽ രജു, അവന് ബി ബി എൽ ബി സിംബയോസിസ് എന്ന് ലോ കഴിഞ്ഞിട്ട് ഇപ്പം എം ബി എ ക്രൈസ്റ്റ് കോളേജിൽ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും രണ്ടാം മക്കളും ആണ് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ എനിക്ക് എൻ്റെ ഒരു പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, രജി. രജി ഇവിടെ കൊച്ചിയിൽ തന്നെയാണുള്ളത്. രജിയുടെ ഫാമിലി ഹസ്ബൻഡ് ദിലീപ്, അപ്പം അങ്ങനെ അവരുടെ ഫോർട്ട് കൊച്ചിയിലാണ് താമസിക്കുന്നത്.
1: അപ്പോൾ എന്തായാലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, ഒത്തിരി നേരം ഒത്തിരി പാട്ടുകളും ഒത്തിരി ലളിതഗാനങ്ങളും അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്, സംഗീതം കൊണ്ട് ആറാടി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിസണേഴ്സ്, നമ്മുടെ രജുവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് രജുവിന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക.
0: ഇത്രയും നേരം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ആകാശവാണിയുടെ ശ്രോതാക്കൾ എന്ന് പറയുമ്പം എന്നെ വളർത്തിയ ആകാശവാണിയാണ്, പിന്നെ എനിക്ക് ടോപ്പ് ഗ്രേഡ് തന്ന ആകാശവാണിയാണ്. ഇതുപോലെ നിരവധി എൻ്റെ ഗാനങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ എൻ്റെ പേര് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മൾ കുറേ പാട്ടുകളും കുറേ ലളിതഗാനങ്ങളും ഒക്കെ കേൾപ്പിച്ച് നമ്മളുടെ ഈ ഇന്നത്തെ മൊമെന്റ്സ് വിത്ത് റെയിൻബോ ഞങ്ങളുടെയൊക്കെ ഭാഷയെ പറയുകയാണ് അടിപൊളിയാക്കിയ ശ്രീ രജിച്ചേട്ടന്, താങ്ക് യു സോ മച്ച്.
0: താങ്ക്സ് സോ മച്ച് കിരൺ. എനിക്ക് ശരിക്കും ഒരു ഇൻ്റർവ്യൂ പോലെ ഒരിക്കലും ഫീൽ ചെയ്തില്ല. നമ്മളൊരു കുശലം പറയുന്ന പോലെ അല്ലെങ്കിൽ കാഷ്വലായിട്ട് നമ്മളൊരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് നമ്മൾ സംസാരിക്കും പോലെയുള്ളൊരു ഫീലാണ് എനിക്കുണ്ടായത്. എനിവേ, ഗ്രേറ്റ് ഇൻ്റർവ്യൂയിങ്. താങ്ക് യു
1: സോ മച്ച്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സമയം 12 മണി കഴിഞ്ഞ് 1:45 ആയിട്ടുണ്ട്. യുവർ ചോയ്സിന്റെ ടൈമാണ്. എല്ലാ ശ്രോതാക്കളും റെഡി ആയിട്ടിരിക്കുവാണെന്ന് എനിക്കറിയാം. 12 മണിയൊന്നും ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ വിളിക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ ആ ഒരു പരിഭവത്തിൽ ഇരിക്കുന്നുണ്ട്. ഇത്തവണയെങ്കിലും ഇന്നെങ്കിലും കോള് കണക്ട് ചെയ്യണം, സംസാരിക്കണം, അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നമ്പർ ഇതാണ്: 04842 4281 01. 04842 4281 01 ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കണം, വോളിയം കുറച്ച് വെക്കണം. അതിനേക്കാളൊക്കെ ഉപരി നമ്മളെ ഈ അടുത്ത മാസങ്ങളിൽ, ഈ 2-3 മാസത്തിനുള്ളിൽ വിളിച്ച ശ്രോതാക്കൾ വിളിക്കരുത്. നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പരാതി പറയുന്ന, സങ്കടം പറയുന്ന ഒരു പറ്റും ശ്രോതാക്കളുണ്ട്. അവർക്കൊരു അവസരം നൽകണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി: 04842 4281 01. ഒരു അതിമനോഹര ഗാനത്തോടു കൂടി ഇന്നത്തെ യുവർ ചോയ്സ് നമുക്ക് ആരംഭിക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറും.

0: െ സെൻസസ് 2027 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 9:20 ആയിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മി ചേച്ചിയും റിമി ടോമിയും ചേർന്ന് പാടിയ അതിമനോഹരമായൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. എന്താ പറയുക, നല്ല എനർജി കിട്ടുന്ന ഒരു പാട്ടാണ്. ഒരു കല്യാണ വീടിന്റെ അല്ലെ, കല്യാണ വീടിന്റെ ആംബിയൻസ്. ഇന്നിപ്പോ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, ഞായറും ശനിയൊക്കെ ആയിട്ട് അവധി ദിവസങ്ങളിലെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും വിളിക്കാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ വിളിച്ച് ഫോൺ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാന്ന് നോക്കട്ടെ കേട്ടോ. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ചാലക്കുടിയിൽ നിന്ന്.
1: ജസ്റ്റ് അങ്ങ് ഡയൽ ചെയ്ത് അപ്പൊ തന്നെ കിട്ടി. അപ്പൊ ചെലവുണ്ട്, അപ്പൊ ചെലവുണ്ട്. ആഹാ, ഇവിടെ ഓരോരോ പാവപ്പെട്ട ശ്രോതാക്കൾ വിളിച്ചിട്ട് വിളിച്ച് വിളിച്ച് വിളിച്ച് മോളെ വിരൽ ഒടിഞ്ഞു, കിട്ടുന്നേ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒരാള് പറയാ എനിക്ക് അല്പ ഭാഗ്യത്തിന്റെ ദിവസമാണ് അല്ലേ.
2: ആദ്യമായിട്ട് അങ്ങനെ നോക്കിയതാണ്.
1: എന്താണ് ചാലക്കുടിയിൽ എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞേ.
2: വീട്ടില് ഞാനും അങ്ങനെ മാത്രമേ ഉള്ളൂ, ആങ്ങള പുറത്താ. പിന്നെ എനിക്ക് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത് ഹസ്ബൻഡ് മരിച്ചു, കുട്ടികളൊന്നും ഉണ്ടായില്ല.
1: ഇവിടെയാണ്
2: അടുത്ത ചാലക്കുടി തന്നെയാണ് അവര് വരും.
1: അത് ശരി. ഇപ്പൊ അമ്മയും സുനന്ദ ചേച്ചിയും മാത്രമേ. ആഹാ, അപ്പൊ എന്താണ് റേഡിയോ ആണോ ഏറ്റവും എന്താ പറയുന്നേ ആക്ടിവിറ്റി, ഹോബി? പാട്ട് കേൾക്കലാണല്ലേ. അപ്പൊ രാവിലെ തൊട്ട് വെക്കോ നമ്മുടെ ചാനല്?
2: രാവിലെ തുടങ്ങി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കൂട്ടനെല്ലൂർ ഔഷധിയില്. ആയുർവേദ കമ്പനി ഉണ്ടല്ലോ, മരുന്നുണ്ടാക്കും.
1: ആ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എത്ര ദൂരം ഉണ്ടത് വീട്ടിൽ നിന്ന്? അപ്പൊ എങ്ങനെ ഡെയിലി പോയി
2: വരണം?
1: കുറച്ച് ദൂരം ഉണ്ടല്ലേ.
2: ആ
1: എന്നാലും സാരല്ല, നമുക്കൊരു ആക്ടിവിറ്റി ആവുമല്ലോ അല്ലെ, ബോറടിക്കാതിരിക്കാൻ. അമ്മയോ അമ്മ എങ്ങനെ ആരോഗ്യവതിയായിട്ട് ഇരിക്കാണോ, സുഖമായിട്ട്?
2: ഉണ്ട്.
1: ആ നല്ല അത്യാവശ്യം. ആ ഓക്കെ. അല്ല സുനന്ദ ശേഷി പോയി കഴിഞ്ഞ വീട്ടില് ഒറ്റയ്ക്ക് ഇരുന്നോളൂ, കുഴപ്പമില്ല. ഇന്നെന്തെങ്കിലും വിശേഷം ഉണ്ട്? ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും അമ്പലത്തിൽ പോലോ അല്ലെ, കല്യാണോ അങ്ങനെ എന്തെങ്കിലും?
2: ഇല്ല, അങ്ങനെയൊന്നും പോയില്ല. ഇടയ്ക്കൊക്കെ പോവാറുണ്ട് അമ്പലത്തില്.
1: അത് ശരി,
2: ഇന്ന് പോയില്ല. ഇന്നിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല.
1: പിന്നെ നിങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കുറച്ച് ലളിതമായിരിക്കും അല്ലേ. അത് ശരി. നേരത്തെ കഴിക്കോ, ഈ സമയത്ത് കഴിക്കോ?
2: അവിടെ
1: ശീലായി. നല്ലതാണ് ശരിക്കും. ശരിക്കും നമ്മള് ഈ വയറില് അസിഡിറ്റി ഫോം ചെയ്യുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളെ പോലുള്ള ആളുകളെല്ലാവരും കുറച്ച് വിശന്ന് വിശന്ന് കുറച്ച് ഇരുന്ന് അങ്ങനെ കഴിച്ച് കഴിച്ചാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ ഒപ്പിക്കുന്നത്.
2: അതാ ശീലം. അത് നമ്മളിപ്പോ ഇതിലായി പോകുമ്പോ നമുക്കൊരു തോന്നുന്നുണ്ടോ.
1: അപ്പഴേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആയുർവേദ മരുന്നിന്റെ കമ്പനി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് ടിപ്പൊക്കെ പറഞ്ഞുതരാമോ ശ്രോതാക്കൾക്ക് വേണ്ടി? നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മരുന്ന് പോലെ നമുക്ക് വീട്ടിലൊക്കെ
2: പോലെ മീൻസ് ഔഷധിയുടെ മരുന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. മറ്റേ സൗന്ദര്യവർദ്ധക വസ്തു, മറ്റേ ഫേസ് പാക്ക് ഉണ്ട്,
1: അതല്ല
2: തൈലങ്ങളൊക്കെ ഉണ്ട്.
1: അതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ വീട്ടിലൊരു പൊടിക്കൈയൊക്കെ ആയിട്ട് നമ്മൾ പറയില്ലേ, പെട്ടെന്ന് എന്താ പറയാ എന്തെങ്കിലും ഒരു അസുഖത്തിനോ ഒരു ചെറിയൊരു മരുന്ന് പോലെയൊക്കെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന പോലെ
2: അങ്ങോട്ടേക്ക് വലിയ ലെവലിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ തുളസിയും ഇഞ്ചിയും കുരുമുളകും തിളപ്പിച്ച് മറ്റേ കോൾഡൊക്കെ വരുമ്പോ തിളപ്പിച്ച് കുടിക്കുന്നത് അതൊക്കെ തന്നെ ധാരാളം.
1: അതൊക്കെ തന്നെ എഫക്റ്റീവ് ആണല്ലേ.
2: കമ്പനി ലെവലിലേക്ക് ഒന്നും പോണ്ട, നമ്മുടെ വീട്ടിലുള്ള അമ്മമാരോടോ അമ്മമാരോടൊക്കെ ചോദിച്ചറിയാലോ. നമ്മളത് ട്രഡീഷണൽ ആയിട്ട് ചെയ്തു പോകുന്നില്ലേ.
1: പിന്നെ ഞാനിപ്പോ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാല് നമുക്കിപ്പോ ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ടേ പലതും യഥാർത്ഥമായി ശാസ്ത്രീയമായിട്ട് ഇത്ര ഇല്ലാതെ ചില സാധനങ്ങൾ കഴിക്കരുതാത്ത സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാം, ഇങ്ങനെ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അയ്യോ ഇങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ, തെറ്റാണല്ലോ ഇട്ടേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട്?

0: ആ
1: വിരുദ്ധാഹാരങ്ങൾ
0: പോലെ ചില പച്ചമരുന്നുകളെ, നമ്മുടെ പച്ചമരുന്നുകൾക്കും ഇലകൾക്കും ഒക്കെ തന്നെ അലോപ്പതി പോലെ തന്നെ ശക്തി ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അത് ചില കഴിക്കാൻ പാടില്ലാത്ത ഇലകൾ ഇത് ഇങ്ങനെ വാട്ടി പിഴിഞ്ഞ് ഇങ്ങനെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? വിഷമാണ്. അല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പലപ്പോഴും ചില എന്താ പറയാ, ഇപ്പൊ ചില ചെടികളുടെ ഇല അതിന്റെ ഇലകള് എഡിബിൾ ആയിരിക്കും, നമ്മൾ കഴിക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ തന്നെ ചിലപ്പോൾ അതിലുണ്ടാകുന്ന പൂവോ കായോ ഒക്കെ നമ്മൾ പണ്ട് കാലം തൊട്ടേ കഴിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ.
1: പിന്നെ നമ്മുടെ ശരീരം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഭക്ഷണ രീതി മാറി, നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലൊരു മാറിയില്ലേ, മാറ്റം വന്നില്ലേ. അപ്പൊ കഴിക്കുമ്പോ കൊറേ കഴിക്കുമ്പോഴായിരിക്കും സൈഡ് എഫക്ട്സ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ചിലര് ഇപ്പൊ കണ്ടുപിടിച്ച റിസർച്ച് തന്നെ കൊറേ കഴിയുമ്പോ പറയാം, അങ്ങനെ പറയുമ്പോ അവര് തന്നെ
0: പെട്ടെന്ന്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അലോപ്പതി പോലെ തന്നെ ശക്തമായ എന്താ മരുന്നുകളാണ് നമ്മുടെ ആയുർവേദത്തിലുള്ളത്. നമ്മൾ നല്ല ഉറപ്പില്ലാത്തതൊന്നും പരീക്ഷിക്കരുത് അല്ലെ?
1: അത്യാവശ്യം അത് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശ പ്രകാരം കഴിക്കുക, എന്ത് ചെയ്യണമെങ്കിലും. അപ്പൊ അവർക്ക് ഇത്രയും സമയം കഴിക്കണമെന്നുള്ളത് ഉണ്ട് ഏത് മരുന്നിനും. ഏതായാലും പ്രശ്നമാണല്ലോ.
0: അതെ അതെ. ഇപ്പൊ നമ്മള് അലോപ്പതി ആണ് നമ്മള് ഡോക്ടർ പറഞ്ഞ ഡോസിക്കുള്ള നമ്മൾ കഴിക്കില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ പച്ചമരുന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ അളവിലാണ്, ഡോക്ടർ പറഞ്ഞ അളവിലല്ല കഴിക്കുന്നത്.
1: അതൊരു പരിധി വരെ അങ്ങനെ ശ്രദ്ധിക്കണം.
0: ശ്രദ്ധിക്കണം. അതെ, അപ്പോഴും ശ്രദ്ധിക്കാതെ ഇപ്പോഴും ശ്രദ്ധിക്കാതെ യൂട്യൂബിൽ വരുന്നതും നമ്മള് പല സോഷ്യൽ മീഡിയയിലും വരുന്നത് കണ്ണും പൂട്ടി വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്.
1: സോഷ്യൽ മീഡിയയിലും അങ്ങനെ എല്ലാം വിശ്വസിക്കരുത്.
0: അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചാൽ എല്ലാവരും കാണും അല്ലെ? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യരുത് എന്നും കൂടി അവസരത്തിൽ പറയാണ്. ഏത് പാട്ടാണ് നമുക്കിന്ന് കേൾക്കണ്ടേ?
1: മാമിന്റെ പേര്
0: വിഷ്ണുപ്രിയ.
1: എനിക്ക് മറ്റേ എൻ ഫേമസ് എന്ന പടത്തിൽ ഒരു തമിഴ് പാട്ടുണ്ട്, പ്രഭാതി പ്രത്യേകിച്ച് പാടിയത്, അതൊന്ന് വെച്ചായിരുന്നു.
0: രണ്ടുപേര് പാടുന്നു.
1: ആടി തേടി സൊല്ലി ആവളി തേടി സൊന്ന പേരി സൊന്ന മന്ന വരുതാൻ, എനക്ക് പേരി സൊന്ന മന്ന വരുതാൻ, സ്വന്തം ചൊല്ലി നെറ്റിയിലെ കുങ്കുമത്തെ മന്നവര് മന്ന വരുതാൻ, അഴക് മന്നവര് മന്ന വരുതാൻ.
0: ആഹാ, നന്നായിട്ട് പാടി കേട്ടോ. നല്ല പാട്ടാണ്, എന്തായാലും ആദ്യമായിട്ട് ചോദിച്ച നല്ല പാട്ടാണ്, നല്ല രസമുള്ള ഒരു പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. അതെ അതെ, ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടേ. ശരി ശരി, അപ്പൊ സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലേ. ഓക്കെ
1: ഓക്കെ.
0: സുനന്ദ ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചിയായിട്ട് ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അതുപോലെ സുനന്ദ ചേച്ചി പച്ചമരുന്നിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അതേക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. വിളിക്കേണ്ട നമ്പർ 04 84 2 4 2 8 1 0 1.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5.

0: ഒരുക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരിക്കൽ കൂടി സ്വാഗതം യുവർ ചോയ്സിലേക്ക്. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484-242-81-01. വിളിച്ചൊരു കോളർ ഇവിടെ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് സിന്ധു.
2: സിന്ധു, സ്ഥലം?
3: കോതമംഗലം.
2: കോതമംഗലം. ആ, അതിന് ഒരു മനോഹരമായ സ്ഥലമാണ് അല്ലേ? കുറച്ച് പച്ചപ്പൊക്കെ നിറഞ്ഞ അല്ലേ?
3: പച്ചപ്പ്, റബ്ബർ,
2: പിന്നെ കൊറേ ഫർണിച്ചറുകള് അല്ലേ? അതൊക്കെ അവിടെ അടുത്ത് തന്നെ അല്ലേ? നെല്ലിക്കുതി. അത് അവിടുന്ന് അടുത്താണോ?
3: അത് കോതമംഗലം വരുന്നതിന് മുൻപ്.
2: മുൻപാണ് അല്ലേ? ഓ, ഞാൻ എല്ലാ വർഷവും വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും വരാൻ പറ്റിയിട്ടില്ല. അതെ അതെ. എന്തൊക്കെയാ അവിടെ വിശേഷം?
3: ഇവിടെ നല്ല വിശേഷം.
2: ആ, വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടില് ഭർത്താവ്, മൂന്ന് മക്കള്.
2: മൂന്നുപേര് എന്ത് ചെയ്യുന്നു?
3: ഭർത്താവിന്റെ കൂലിപ്പണി, പിന്നെ മൂത്ത

0: രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടി. മൂത്തയാള് നർമ്മദ അമൃതയില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, അമൃത ഹോസ്പിറ്റലില്. രണ്ടാമത്തെ ആള് നെഹാരിക വെറ്റിനറി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഹരിയാനയില്. മൂന്നാമത്തെ ആള് മനേക് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു നമ്മുടെ നെടുമ്പാശ്ശേരി.
1: ഈ വലിയ മക്കളുള്ള ആളാന്ന് ശബ്ദം കേട്ട പറയണ്ടേ. ഞാനേ മൂന്ന് മക്കളെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എങ്ങനെ എങ്ങനെയാട്ടോ വിചാരിക്കുന്നത്. മൂത്ത ആള് എട്ടാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് നാലാം ക്ലാസ് പഠിക്കുന്നു എന്നൊരു ലിസ്റ്റ് പ്രതീക്ഷിച്ചപ്പോ പറയാണ്, മൂത്ത ഒരാൾ ഡോക്ടർ ഒരാള് നേഴ്സ് എന്നൊക്കെയാണ്. എന്തായാലും മക്കളൊക്കെ നല്ല നല്ല പഠിത്തമൊക്കെ പഠിച്ചു അല്ലേ, നന്നായി, സന്തോഷം.
0: നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നേട്ടോ.
1: ആരാണ്
0: മാഡം? ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്.
1: ഞാൻ ഫ്രണ്ട്ലി ആണ്, ഞാൻ പൊതുവേ അങ്ങനെയാണ്.
0: അതെ അല്ലെ, മറ്റുള്ളവരോട് നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാല്.
1: അതെ,
0: ചില്ലുമേടയിൽ ഇരിക്കുന്ന ആൾക്കാരാന്ന് തോന്നത്തേ ഇല്ല.
1: ചില്ലുമേടയിലൊന്നും അല്ല, അയ്യോ ചില്ലുമേടൊന്നും അല്ല. ഞാൻ എന്നാലും പറയാം, മാഡം ഒന്നും വിളിക്കരുത്. പിന്നെ എപ്പോൾ? ഓ, പേര് വിഷ്ണുപ്രിയ. കേട്ടിട്ടുണ്ടോ? ഞാൻ ഞായറാഴ്ചയൊക്കെയാണ് വരാറ് പൊതുവെ. അതെ അതെ അതെ അതെ, വിളിച്ചിട്ട് കിട്ടാതെ ഇരിക്കായിരുന്നോ കുറച്ച് നാള്?
0: അല്ല, ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചിരുന്നു, ട്രൈ ചെയ്തായിരുന്നു, കിട്ടിയില്ല.
1: കിട്ടിയില്ല. ഓക്കെ ഓക്കെ. അതെ, ചില്ലുമേടയൊന്നും അല്ല, നമ്മള് റേഡിയോ എന്ന് പറഞ്ഞാ നമ്മള് നിങ്ങളോട് ഏറ്റവും അടുത്ത് ശ്രോതാക്കളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മള് അല്ലേ, പ്രത്യേകിച്ച് ആകാശവാണി.
0: ആ, ഞാനിവിടെ ഒരു ബോർമയിലാണ് പണിയുന്നത്. ബോർമ എന്ന് പറഞ്ഞ മനസ്സിലായോ?
1: ബോർമ ഈ നമ്മുടെ
0: പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ബ്രെഡ്.
1: ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, ബേക്കറിയുടെ. ആ,
0: ഇവിടുത്തെ കട്ട ഫാനാണ്, അതായത് യുവർ ചോയ്സിന്റെ കട്ട ഫാനാണ് ഇവിടെ ഉള്ള ഒരു മുഴുവൻ.
1: എല്ലാ,
0: ആ എനിക്ക് കിട്ടിയില്ല, അപ്പൊ ഇപ്പൊ എനിക്ക് വിളിച്ചിട്ടാണ് അവര്.
1: അത് ശരി, അപ്പൊ ഇപ്പൊ അസൂയായിരിക്കല്ലേ, വിളിച്ചിട്ട് കിട്ടിയ ആളോട്. എന്തൊക്കെയാ പലഹാരങ്ങള്? എല്ലാ ബേക്കറി സാധനങ്ങളും ഉണ്ടോ?
0: ആ, ബിസ്ക്കറ്റുകള്, പിന്നെ പഫ്സ്, ബ്രെഡ്, ദിൽകുഷ്
1: എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കിട്ടും അല്ലേ?
0: എന്തോ,
1: വീട്ടിലേക്കും കൊണ്ടുവരാൻ പറ്റുമല്ലേ ഇടയ്ക്കൊക്കെ?
0: അതിനൊന്നും വിഷയമില്ല,
1: വിഷയം
0: ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ
1: സ്മെല്ല് അടിച്ചടിച്ച് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല.
0: പിന്നെ എണ്ണക്കടികളും കേട്ടോ,
1: അതുണ്ട്,
0: സുഖിയൻ, അങ്ങനത്തെ ഉള്ളിവട
1: എല്ലാം ഉണ്ട്. ശരിയാണ്, സന്തോഷം. അപ്പൊ വീട്ടില് എന്താ പറയണെ, ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നാലും വീട്ടിലുള്ളവർ കഴിക്കോ?
0: ആ, വല്ലപ്പോഴും.
1: അതെ അതെ. പിന്നെ എണ്ണ പലഹാരം എന്താ പറയാ, ബേക്കറി സാധനങ്ങൾ അധികം നമ്മൾ അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ അല്ലേ? അതെ, ഒരു ഒരു ലിമിറ്റ് ഇല്ല അല്ലേ? അതെ,
0: കുട്ടികൾക്കും വേണ്ട.
1: ആ, ആർക്കും വേണ്ട, കുട്ടികളൊക്കെ പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് ബിസിയാണ് അല്ലേ?
0: ബിസിയാണ്. അതെ.
1: അപ്പൊ പിന്നെ ഏത് പാട്ടാ കേക്കണ്ടേ?
0: ഗൗരിത്തരികാവോ?
1: ഈ പാട്ടാണല്ലോ ഇഷ്ടം. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത ബോർമയിലുള്ള എല്ലാ നല്ലവരോടും ഞങ്ങളുടെ എല്ലാ സ്നേഹാന്വേഷണം പറയണേ. ഒത്തിരി ഒത്തിരി സ്നേഹാന്വേഷണം. ചില്ലു കൂടൊന്നുമില്ല, എപ്പോൾ വിളിച്ച കിട്ടണം എന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ.
0: നിങ്ങള് വളരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ആരോടെങ്കിലും?
1: അതെ അതെ അതെ, തീർച്ചയായും.
0: അങ്ങനെ പറയുമ്പോഴേ നമുക്ക് വിളിക്കാനൊരു സഭാകമ്പം ഇല്ലാതാവണ്ട്.
1: എന്തിനാ സഭാകമ്പം? ഒന്നും വേണ്ട, വളരെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സ്നേഹമാണ് നിങ്ങളോട് എല്ലാരോടും. പലരും ഇങ്ങനെ മെസ്സേജ് അയക്കും, ഞങ്ങൾ എന്നും കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമാ. അപ്പൊ തുടർന്നും കേൾക്കാം കേട്ടോ, ഇടയ്ക്കൊക്കെ വിളിക്കുക. ഓക്കെ, ഹസ്ബൻഡിനോടും മൂന്ന് മക്കളോടും അന്വേഷണം പറയണം. ഓക്കെ ഓക്കെ, സന്തോഷം. സിന്ധു ചേച്ചിയാണ് വിളിച്ചത്, ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചു, നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ദാസേട്ടൻ അവാർഡ് കിട്ടിയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേൾക്കാം, തിരിച്ചു വരാം. യോ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്.
3: This is
2: Rainbow FM 107.5. Musically yours.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 34 മിനിറ്റും 8 സെക്കൻഡും ആയിട്ടുണ്ട്. എല്ലാവരും ഊണൊരുക്കുന്ന തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ കല്യാണോ വിശേഷങ്ങൾക്കൊക്കെ പോയവരെ സദ്യ കഴിക്കാനോ ബിരിയാണി കഴിക്കാനോ ഒക്കെ ഉള്ള തിരക്കിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷോ, ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു. പക്ഷേ ആ തിരക്കുകളുടെയൊക്കെ ഇടയിലും യുവ ചോയ്സിലേക്ക് ഒന്ന് വിളിക്കണം, റെയിൻബോയിൽ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആഗ്രഹിച്ച് വിളിക്കുന്ന ശ്രോതാക്കൾ, വിളിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, എന്താ പ്രതീക്ഷ കൈവിടരുത്. ഇപ്പോൾ 12:50 നമുക്ക് ന്യൂസ് ഉണ്ട്, ശേഷം വീണ്ടും 1 മണിക്ക് യുവ ചോയ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 2 മണി വരെ സമയമുണ്ട്. ഈ 2 മണിക്കുള്ളിൽ ഇതുവരെ വിളിച്ച് കിട്ടാത്ത ശ്രോതാക്കളൊക്കെ ട്രൈ ചെയ്തോളൂ, എന്തായാലും കൊളറപ്പായിട്ടും കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഹലോ,
2: ഹലോ,
1: ഹലോ, ഇതാരാണ്?
2: കോട്ടപ്പുറം സെൽവൻ.

0: സെൽവൻ. ആ
1: സെൽവൻ.
0: ആ ഓക്കെ ഓക്കെ. കോട്ടപ്പുറം എന്ന് പറയുമ്പോ എവിടെ ആയിട്ടാ സ്ഥലം?
1: കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം മാർക്കറ്റ്.
0: ആ ഹാ ഹാ ഓക്കെ ഓക്കെ. കൊടുങ്ങല്ലൂർ അടുത്താണല്ലേ. ഹലോ, റേഡിയോയുടെ അടുത്തു നിന്ന് മാറിയോ?
1: എന്തോ
0: റേഡിയോയുടെ അടുത്തു നിന്ന് മാറിയോ? മാറി. നേരത്തെ ഞാൻ ആദ്യം കോൾ എടുക്കുമ്പോ ഭയങ്കര മുഴക്കായിരുന്നു. ആ അതെ അതെ. അപ്പൊ എന്ത് പറ്റുന്നറിയോ, ഇത് പുറത്തേക്ക് കേൾക്കണ റേഡിയോയിൽ കൂടി കേൾക്കുന്നവർക്ക് ഭയങ്കര ഒന്നും മനസ്സിലാവാതെ വരും. നല്ല ഘന ഗംഭീരമായൊരു ശബ്ദം. പാട്ട് പാടാറുണ്ടോ? കേൾക്കാറേ ഉള്ളൂ. ആ പക്ഷെ നല്ല നല്ല മുഴക്കമുള്ളൊരു ശബ്ദം. അവിടെ എക്കോ വല്ലതും ഉണ്ടോ റൂമിനടുത്തില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ആ ശബ്ദത്തിന്റെ ഭംഗി തന്നെയാണത്. ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മച്ചിണ്ട്, ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, പിന്നെ ഒരു മോൻ ഉണ്ട്. വീട്ടിലിപ്പില്ല,
0: പുറത്താണ്. ദൂരെയാണോ? അത് ശരി. ഓക്കെ ഓക്കെ. മോൻ അവിടെ ജോലിയാണോ? ഫാമിലി ആയിട്ടാണോ മോൻ? അനിയനോ? ആ ആ ഓക്കെ. ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ടോ അവിടെ?
1: റേഞ്ച് വിട്ടുപോകുന്നുണ്ട്.
0: വിട്ടുപോകുന്നുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അനിയൻ കൂടെ ഉണ്ട് വീട്ടില്? ആ ഓക്കെ. അപ്പൊ എല്ലാരും ഒരു കൂട്ടുകുടുംബം പോലെയാണല്ലേ. ആ രസാണോ ഇത്? കൂട്ടുകുടുംബമാണോ ഇഷ്ടം? ഒരു കൂട്ടായ്മ അല്ലേ. ഒരാവശ്യം വരുമ്പോ എല്ലാരും ഉണ്ടാവും അങ്ങനെ. പിന്നെ ആഘോഷങ്ങൾ വരുമ്പോഴും രസമായിരിക്കും. പക്ഷെ ടി വി റേഡിയോ ഒക്കെ വെക്കുമ്പോ തർക്കം വരുമോ, എനിക്ക് ഈ പരിപാടി വേണം അങ്ങനെ ഉണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല.
0: അത് ശരി. ആ ഓക്കെ. റേഡിയോ ഏറ്റവും കൂടുതൽ വീട്ടിൽ കേൾക്കണ ആളാരാ? അല്ല, ആരാ റേഡിയോ കൂടുതൽ കേൾക്കണ ആരാ വീട്ടില്?
1: വീട്ടില് വൈഫാണ് ഏറ്റവും കൂടുതൽ കേൾക്കാ.
0: അത് ശരി. ആ ഹാ ഹാ.
1: പിന്നെ ഞാൻ സമയമുള്ളപ്പോ കേൾക്കും, ഈ ഞായറാഴ്ച പ്രത്യേകിച്ച്
0: കേൾക്കും. അത് ശരി. ആ ഹാ. ഞായറാഴ്ച പുറത്തു പോകലൊക്കെ ഉണ്ടോ?
1: ഇല്ല, പുറത്തേക്ക് വല്ല അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഇപ്പൊ വേറെ ചെടിയൊന്നില്ലാത്തതിന്റെ ഇവിടെ ഇരുന്ന് കേട്ട്.
0: ആ അത് ശരി.
1: കോട്ടപ്പുറം ഞങ്ങള് കോട്ടപ്പുറത്തേക്ക് കടയാണ്.
0: ആ ഹാ ഹാ. കട നടത്തുവാണല്ലേ? ഞായറാഴ്ച തുറക്കില്ല.
1: ഞായറാഴ്ച തുറക്കില്ല, മുടക്കാണ്.
0: എന്തിന്റെ കടയാ?
1: സ്റ്റേഷനറി കട.
0: ആ ഹാ. എല്ലാ സാധനങ്ങളും ഉണ്ട്.
1: ഉണ്ടല്ലേ. ഞാനും ഒരു അനിയൻ വേറെ അനിയനും കൂടെയാണ് നടത്തുന്നത്.
0: നടത്തുന്നത്. ഓക്കെ. വലിയ കടയാണോ?
1: വലിയ കട തന്നെയാണ്.
0: അത് ശരി. ആ
1: ഹോൾസെയിൽ മാർക്കറ്റ്.
0: ആ അങ്ങനെയാണല്ലേ.
1: ഞങ്ങളുടെ കടകളിൽ നിന്ന് മറ്റുള്ള കടകളിലേക്ക് എല്ലാരും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും.
0: ഓ,
1: ചെറിയ കടക്കാര്.
0: ആ അപ്പൊ അങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും അല്ലേ.
1: അതെ അതെ.
0: അപ്പൊ തിരക്കാണ് അല്ലേ.
1: തിരക്കാണ്.
0: ഞായറാഴ്ചയാണ് റെസ്റ്റ് അല്ലേ.
1: അതെ അതെ.
0: പക്ഷെ വിളി വന്നോണ്ടിരിക്കില്ലേ ഫോൺ വിളി. പക്ഷെ വിളിയൊക്കെ വിളി വന്നോണ്ടിരിക്കില്ലേ കടകളിൽ നിന്നൊക്കെ ഞായറാഴ്ചയും?
1: വിളിക്കും, ഫോൺ വിളിച്ച് ഓർഡർ ചെയ്യും.
0: ഓർഡർ
1: ചെയ്യും. അവര് വന്ന് കൊണ്ടുപോകും.
0: നാളെ നാളെ തന്നെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു വിളിക്കും അല്ലേ.
1: നാളെ മാർക്കറ്റ് ദിവസമാണ്.
0: ആ കണ്ടോ കണ്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, തിരക്കിന്റെ ഇടയിൽ നിന്ന് നമ്മളെ റെയിൻബോയെ ഓർക്കുകയും റെയിൻബോയെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അല്ലേ. അത് വലിയ കാര്യമാണ്. അതെ അതെ. അപ്പൊ മോൾ എന്താ ചെയ്യുന്നത്? മോള് വീട്ടിലുണ്ടോ?
1: മോള് വീട്ടില് ഇപ്പൊ ഉണ്ട്. അവര് ഫാർമസിസ്റ്റ് ആണ്.
0: അത് ശരി.
1: അവര് ക്ലിനിക്കിൽ പോണ് പറവൂര്.
0: പറവൂര് അല്ലേ. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: കോട്ടപ്പുറം ഇത് രൂപത.
0: എന്തോ
1: കോട്ടപ്പുറം രൂപത അറിയില്ലേ?
0: പിതാവിന്റെ. ആ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
1: പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ.
0: ആ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? യുഎസ് കൂടി
1: പപ്പയുടെ സ്വന്തപ്പുസിലാട്ട് ഞാൻ നേരത്തെ പറഞ്ഞു.
0: ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും. ആ പാട്ട് എന്തായാലും വെച്ചേരാ കേട്ടോ. ഈ പാട്ടിനോട് പ്രത്യേക ഇഷ്ടം വരാൻ കുട്ടികൾക്കൊക്കെ പണ്ട് പാടിക്കൊടുത്തിരുന്നാണോ?
1: ആ അതെ. എന്റെ മോന്റെ പേര് അവനെ പൂന്ന വിളിക്കാണ്.
0: അത് ശരി. മോൻ കേൾക്കുന്നുണ്ടാവോ? പുറത്ത് കേൾക്കാൻ പറ്റാറുണ്ടോ തിരക്ക് കാരണം?
1: ഇല്ല, കേൾക്കാൻ സൗകര്യപ്പെടില്ല.
0: ആ സമയം കിട്ടില്ല അല്ലേ. പറഞ്ഞാ മതി. ഇനി വിളിക്കുമ്പോ പറയണം, ദാ ഞാൻ ഇങ്ങനെ റേഡിയോയിൽ കൂടി എന്താ അപ്പൂസ് എന്ന സിനിമയിലെ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ട് വെച്ചു, എല്ലാവരും കേട്ടു എന്ന് പറഞ്ഞാ മതി. ഓക്കെ. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ റേഡിയോ, ഞങ്ങളുടെ റേഡിയോ സ്ഥിരം കേൾക്കുന്ന വൈഫിനോട് പ്രത്യേക ഒരു അന്വേഷണം പറയണേ. അടുത്ത് നിൽക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ. പ്രത്യേക ഒരു അന്വേഷണം പറയൂ കേട്ടോ. ഒരു ഹായ്.
1: ഹായ്.
0: ഓക്കെ. എല്ലാവരോടും അന്വേഷണം പറയട്ടോ, അമ്മയോടും എല്ലാവരോടും. ഓക്കെ. സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ.

സെൽവൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. കുറേ വിശേഷങ്ങൾ പറഞ്ഞൊരു കൂട്ടുകുടുംബമാണ്, ഒരു കൂട്ടായ്മയായിട്ട് അവർ ഷോപ്പൊക്കെ നടത്തുവാണെന്ന് പറഞ്ഞു. ആ തിരക്കുകളുടെ ഇടയിൽ നിന്ന്, എപ്പോഴും ഫോണൊക്കെ വരുന്ന ആളാണ്, തിരക്കിൻ്റെ ഇടയിൽ നിന്നും നമ്മളെ വിളിച്ചു. എന്താ, ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചു, നല്ല മെലഡി ആയിട്ടുള്ളൊരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും.

0: യുവ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ആളൂരിന്ന് ഷീലയാണ്.
0: ആളൂർ അല്ലേ?
1: ശീലാശോക.
0: എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം. കർക്കിടമാസം അല്ലേ?
0: കർക്കിടമാസമായിട്ട് മഴ മതിയെന്നാണോ അതോ മഴ പോരാന്നാണോ? മഴ പോരാ അല്ലേ, കുറച്ചുകൂടി മഴ പെയ്യണോ അല്ലേ?
1: എന്നാലേ എന്റെ മരുന്നുണ്ടോ ചെലവാവുള്ളൂ.
0: എന്ത് അതിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടോ? അത് ശരി. മരുന്നുണ്ടോ? അങ്ങനെയാണോ? മരുന്ന് കഴിഞ്ഞല്ലേ? അത് വേറെ.
1: കഴിഞ്ഞല്ല, മരുന്നുണ്ടാ.
0: ഓ, അതെന്താ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ കേക്കട്ടെ.
1: അതില് അഞ്ചാറ് തരം മരുന്നുകൾ ചേർത്തിട്ട് നമ്മള് മിക്സി പൊടിപ്പിച്ചിട്ട് ചേർത്ത് ഉണ്ട ഉരുട്ടി പിടിക്കും. നമ്മള് ഔലോസ് ഉണ്ടൊക്കെ പിടിക്കില്ലേ?
0: ഓഹോഹോ. അപ്പൊ അത് എത്ര നാള് നിക്കും, സൂക്ഷിച്ചു വെക്കാൻ പറ്റും?
1: അത് ആൾക്കാർ ചോദിക്കും, അപ്പൊ നമ്മള് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും.
0: അല്ല, ഞാൻ ചോദിച്ച ചേച്ചി ഇപ്പൊ ഒരു തവണ ഉണ്ടാക്കിയത് നമുക്ക് എത്ര ദിവസം ഉപയോഗിക്കാം?
1: അത് എന്റെ ഒക്കെ ഒരു മാസൊക്കെ
0: ഇരിക്കും.
1: ഒരു മാസമല്ല, കറക്റ്റ് കഴിക്കുള്ളൂ.
0: ഇതിങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടിയതാണോ?
1: എന്റെ അമ്മായി ഉണ്ടാക്കി വർഷങ്ങളായി, അത് കണ്ട് പഠിച്ചതാണ്.
0: അമ്മായിടെ കിട്ടിയതാണല്ലേ? അത് ശരി. അപ്പൊ അത് എങ്ങനെയാ, ദൂരേക്കൊക്കെ കൊടുക്കോ അതോ വീടിനടുത്തൊക്കെയാണോ?
1: ദൂരക്ക് അങ്ങനെ ഈ കൂട്ടുകാരിക്കൊക്കെ ബോംബെയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കോലഞ്ച് അങ്ങനെ അയച്ചു കൊടുക്കും, പറ്റിയവർക്ക് മാത്രം.
0: കർക്കിടക സീസണിലാണ് അപ്പൊ ബിസിനസ് അല്ലേ?
1: അത്
0: ശരി. ഒരു ബിസിനസ്സുകാരോടാണ് ഞാൻ സംസാരിക്കുന്നത്.
1: അത്ര ബിസിനസ്
0: ഇല്ല, ഞാനതൊരു ഭംഗിയായിട്ട് പറഞ്ഞ. പക്ഷെ നല്ല കാര്യമല്ലേ, മരുന്നല്ലേ കർക്കിടകത്തില്, മരുന്ന് കഞ്ഞി അല്ലേ, അങ്ങനെയൊക്കെ എല്ലാവരും
1: രണ്ടു ദിവസം കൊണ്ട് പത്തുനൂറ്റമ്പതെണ്ണം 200 ഉണ്ടാക്കി കൊടുത്തു.
0: അത് ശരി, നല്ല അഭിപ്രായം പറയണ അല്ലേ എല്ലാവരും.
1: എല്ലാവരും ഇന്നിപ്പോ റൂട്ടർ വന്ന് പറഞ്ഞു ഉണ്ടാക്കണില്ലേ, എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞു.
0: നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അല്ലേ, ഡിമാൻഡാണ്. അത് ശരി.
1: പിന്നെ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കണേ.
0: അപ്പൊ അടിപൊളി ആവട്ടെ, ഇത്തവണയും ബിസിനസ് കലക്കട്ടെ അല്ലേ, എല്ലാവരും വാങ്ങട്ടെ. നമുക്ക് വാർത്ത വരാറായതുകൊണ്ടേ അധികം സല്ല, ഞാൻ കുറച്ചുകൂടി വിശേഷങ്ങൾ ചോദിച്ചേനെ. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: കിരീടത്തിലെ പാട്ട് വേണം. പിന്നെ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന എന്റെ കൂടെ ജോലി ചെയ്യുന്ന രജനി, കാല് പലക വീണട്ടെ, കാലൊന്ന് ചിന്നി, അപ്പൊ ആള് പ്ലാസ്റ്റിക് തിരിക്കുക,
0: ആൾക്ക്
1: വേണ്ടിട്ട് ഡെഡിക്കേഷൻ ചെയ്യണം
0: ഈ പാട്ടല്ലേ. എന്ത് പറ്റി കാലിന്?
1: അത് ഞങ്ങള് ടിഷ്യൂ പേപ്പർ കമ്പനിയിലും പോണ, അപ്പൊ അവിടെ വാതിക്ക ഇങ്ങനെ ഷട്ടർ ഇടുന്നോടത്ത് പാമ്പും എലികളൊന്നും വരാണ്ടിരിക്കുക, ഞങ്ങള് ഒരു പലക വയ്ക്കുക അവിടെ, അത് എടുത്തു വെച്ചതാണ് ആള്. അത് ആളുടെ കാലു വന്ന് വീണു,
0: കാലു വീണു പോയി അല്ലേ.
1: അപ്പൊ എല്ലിന് ചിന്നല് പറ്റിന്ന് പറഞ്ഞു.
0: അപ്പൊ ഇത് കൂടാതെ ടിഷ്യൂ പേപ്പറിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓ, അത് ശരി. അപ്പൊ ആള് എന്നെയൊക്കെ പോലെ ഫുൾ ബിസി ആണല്ലേ, കൊറേ ദിവസം ഒരു ജോലി അല്ലാത്ത പഠിത്ത ജോലി.
1: വൈകുന്നേരം വന്നിട്ട് മരുന്നുണ്ട്.
0: അപ്പൊ ഈ മരുന്നുണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണോ? അതിന് സഹായികൾ ആരെങ്കിലും ഉണ്ടോ?
1: അമ്മക്ക് വറുത്തൊക്കെ തരും, പൊടിച്ച് തരും. ഞാനത് ഉരുട്ടി ഇതാക്കും. ഞാൻ പണിക്ക് പോണ കാരണം അല്ലെങ്കിൽ ഞാൻ എല്ലാ പണികളും ചെയ്യും.
0: ഓക്കെ. അപ്പൊ ഇതിന് വേണ്ടിട്ട് പച്ചമരുന്നൊക്കെ എങ്ങനെ, തനിയെ നടന്ന് പറിച്ചൊക്കെ എടുക്കണ്ടേ?
1: അങ്ങനല്ല, കടയിൽനിന്ന് മേടിക്കാൻ കിട്ടണത്. ആസാലി, ജീരകം, മോദക, ഉലുവ, എള്ള്, അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അതാണ്.
0: ഓക്കെ. അപ്പൊ എന്തായാലും ബിസിനസ് അടിപൊളി ആവട്ടെ. കർക്കിടകത്തിൽ ശരീരരക്ഷയ്ക്ക് അല്ലേ, ശരീരരക്ഷയ്ക്ക് എല്ലാവരും ഇതുപോലെ, അല്ലെങ്കിൽ നമ്മൾ സ്വയം വീട്ടിലായാലും പച്ചമരുന്നുകളൊക്കെ ചേർത്ത് കഴിക്കുക. അപ്പൊ പച്ചമരുന്നുകൾ കഴിക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, ശ്രദ്ധയോടുകൂടി അല്ലേ, നമ്മൾ പരമ്പരാഗത കൈമാറി വന്നതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തതാണല്ലോ, പേടിക്കാനില്ല. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കണ്ണീർ പൂവിന്റെ നമുക്ക് വാർത്തയ്ക്ക് ശേഷം കേൾക്കാം, അല്ലെ പാട്ടിന് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, വാർത്തയ്ക്ക് ശേഷം കേട്ടോ.
1: എന്റെ മോനെ ആശിച്ച് അപർണ, പിന്നെ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്
0: എല്ലാവർക്കും ഡെഡിക്കേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് വാർത്തയ്ക്ക് ശേഷം പാട്ട് കേൾക്കാട്ടോ, സമയം കഴിഞ്ഞു. ഇല്ല, വാർത്തയ്ക്ക് ശേഷം ഞാൻ പാട്ട് എന്തായാലും വെക്കും, കേട്ടോ.

0: കേട്ടോ. ഓക്കെ, സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡ്. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMMന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: ഗർഭാവസ്ഥ ലേക്കർ ബച്ചയ്ക്ക് 2 വർഷ പൂരെ ഹോനെ തക്ക് പെഹലെ 1000 ദിൻ ഉസ്കെ പൂരെ ജീവൻ കി ദിശ തയ് കർത്തെ ഹൈ ക്യൂൻകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയെ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
1: അഞ്ചു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ

0: വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
2: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യ ശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ പി വി സിന്ധുവിന്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: 107.5 FM Rainbow.
2: PM जय अब गरीबों की जय बन गई है.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അങ്ങനെ വാർത്തയൊക്കെ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് യുവ ചോയ്സിലേക്ക്. ഞാൻ പറഞ്ഞിരുന്നു വാർത്തയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് 1 മണി മുതൽ ഇനി ഇതാ 2 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 8:14 ആയിട്ടുള്ളൂ. എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ വീട്ടമ്മമാരല്ലാത്തവരും ജോലിക്ക് പോകുന്നവരായാലും എന്താ പറയുക, പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഞങ്ങളുടെ വക ഒന്ന് കുക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയല്ലേ. അങ്ങനെ തന്നെയാണ്. അങ്ങനെ അടുക്കളയിൽ ബിസി ആയിട്ടിരിക്കുന്നൊരു സമയമാണ്. യുവ ചോയ്സ് കേട്ടുകൊണ്ട് നിങ്ങൾ കുക്കിംഗ് ഗംഭീരമാക്കിക്കോളൂ. കുക്കിംഗ് അതിമധുരമാവട്ടെ, രസമാവട്ടെ. പക്ഷേ യുവ ചോയ്സിലേക്ക് വിളിക്കാൻ മറക്കണ്ട. 0484-242-1 അങ്ങനെ വിളിച്ചൊരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, ഇതാരാണ്? പേരൊക്കെ പറയൂ, സ്ഥലമൊക്കെ പറയൂ.
2: ഞാൻ ബാലകൃഷ്ണൻ, ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: തൊട്ടടുത്താണ് നമുക്കിവിടെ അല്ലേ?
2: ഓക്കെ,
1: എന്തൊക്കെയാ വിശേഷം?
2: വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഒരു റിട്ടയർഡ് പേഴ്സൺ ആണ്. 6 വർഷം അല്പം ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്.
1: ഞങ്ങൾക്കൊക്കെ ഇപ്പോഴേ ഓർമ്മയില്ല. ഞങ്ങൾക്കൊക്കെ ഇപ്പോഴേ ഓർമ്മയില്ല, അത് വെച്ച് നോക്കുമ്പോ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരല്ലേ. ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാം, അവർക്കൊക്കെ നല്ല ഓർമ്മശക്തി ഉണ്ട്. എന്താ, ആരോഗ്യം ആയാലും നമ്മളെക്കാളൊക്കെ ബെറ്റർ ആണ് ശരിക്കും അല്ലേ. ശരിക്കും
2: ഞങ്ങളെക്കാൾ അതിനുശേഷമാണ് എനിക്ക് അല്പം ഓർമ്മയ്ക്ക്
1: പ്രശ്നമുണ്ടായത്.
2: പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ കുറവൊന്നുമില്ല. ഈ കറണ്ട് കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നുപോകും. ഇപ്പൊ നമ്മൾ താക്കോൽ എവിടെ വെച്ചു,
1: അത്തരം കാര്യങ്ങൾ അല്ലേ,
2: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും.
1: അതൊക്കെ നമ്മൾ മറന്നുപോകുന്നുണ്ട്.

0: പേടിക്കണ്ട, കൂട്ടുണ്ട്, ഞങ്ങളൊക്കെ കൂട്ടുണ്ട്.
1: ശരി, അപ്പൊ
0: സന്തോഷായിട്ടിരിക്കും. ഞങ്ങളെ, ഞങ്ങളുടെ ജനറേഷനൊക്കെ അതിനേക്കാളും ഓർമ്മയില്ല. ഇങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ പൊതുവെ എപ്പോഴും എന്താ പറയാ, എല്ലാം പഴയതാന്നല്ല, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയില്ലേ. അപ്പൊ നമ്മള് എന്താ, എന്റെ അച്ഛനമ്മയൊക്കെ പറയാം, അവരുടെ അച്ഛനമ്മമാരായിരുന്നു ഏറ്റവും ഷാർപ്പെന്ന്. അപ്പൊ ഞങ്ങള് പറയും ഞങ്ങളുടെ പേരൻസ് ആണെന്ന്. അങ്ങനെ തന്നെ ആണ്, അതിൽ സംശയമൊന്നും വേണ്ട. എന്ത് പറ്റിയതായിരുന്നു സർജറി വരാൻ?
1: ആക്ച്വലി ഒരു അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം ഉണ്ടായി പെട്ടെന്ന്. മുമ്പ് എനിക്ക് പന്തിരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ദിവസം കാറ് കൊണ്ട് പോകുമ്പോഴാണ് ഉണ്ടായത്.
0: ഓഹോഹോ.
1: അപ്പൊ അത് ആൾക്കാരൊക്കെ കാർ വഴിയിൽ ബ്രേക്ക് ഇതായി, ബ്രേക്ക് ഡൗൺ ആയി, ആൾക്കാരൊക്കെ കൂടി അവിടുന്ന് എടുത്തു.
0: അങ്ങനെയല്ലേ.
1: പിന്നെ അത് സ്വന്തം ഡയഗ്നോസിസ് ഒക്കെ ചെയ്തപ്പോഴാണ് തലയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്.
0: ഓ, അതുകൊണ്ടായിരുന്നു അല്ലേ.
1: അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് 2019 സർജറി ചെയ്തത്.
0: ഓ, ഇപ്പൊ കുറെ വർഷമായി.
1: അതെ, കുറെ വർഷമായി. അതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒരുപാട് ശരിയായി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഓർമ്മകളിലുള്ള ചെറിയ പ്രശ്നങ്ങളാണല്ലോ.
0: അതൊക്കെ ശരിയായിക്കോളും,
1: വേറൊന്നുമില്ല.
0: അതോർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ശരിയായിക്കോളും.
1: ഇല്ല, വിഷമമൊന്നുമില്ല. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനുള്ള ഓരോ കാര്യങ്ങള് നമ്മൾ അനുഭവിക്കുക.
0: അതിന്റെയൊക്കെ പാർട്ടാണല്ലേ, ലൈഫിന്റെ പാർട്ടാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ റിട്ടയർഡ് പേഴ്സൺ ആയിരുന്നു പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുക, എവിടെയായിരുന്നു സർവീസിലായിരുന്നു?
1: എഞ്ചിനീയർ
0: ആണല്ലേ.
1: 2020 ആക്ച്വലി അന്ന് ഞങ്ങൾക്ക് ഒരു മാസം VRS വന്നപ്പോ ഞാൻ VRS എടുത്തു. സർജറിയുടെ കാരണം കൊണ്ട് തന്നെയാണ് അന്ന് VRS ഞാൻ എടുത്തത്. ഞാൻ ആക്ച്വലി എറണാകുളത്ത് സമയത്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന VRS എടുത്തു. പിന്നെ വേറെ വലിയ പരിപാടികളൊന്നുമില്ല. ഇപ്പൊ പരിപാടി കുറച്ച് എഡ്യൂക്കേഷൻ പരിപാടികളൊക്കെ ഉണ്ട്.
0: പഠിപ്പിക്കലാണോ കുട്ടികളെ?
1: പഠിപ്പിക്കലല്ല, പഠിക്കുകയാണ്. സംസ്കൃതം പഠിക്കുന്നുണ്ട്.
0: പിന്നെ
1: ഞാൻ ആക്ച്വലി ഒരു ഡിപ്ലോമ സിവിൽ എഞ്ചിനീയർ ആണ്. 10th class കഴിഞ്ഞിട്ട്
0: സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പോയി.
1: അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പ്ലസ് ടു ഇക്വലൻസിയുടെ
0: പരീക്ഷ എഴുതാൻ,
1: പരീക്ഷ എഴുതി പേപ്പർ ഫെയിലായി പോയി. അതൊന്ന് പാസ്സാക്കിയിട്ട് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാനുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്.
0: അത് ശരി. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആയിട്ടല്ലേ, ഞാനൊന്നിലും വിട്ടുകൊടുക്കില്ല. ഇത്ര കോഴ്സ് ഒക്കെ പഠിക്കുന്ന ആൾക്ക് എന്ത് ഓർമ്മക്കുറവ് വരാനാ? ഓർമ്മക്കുറവ് അങ്ങ് മാറിക്കോളും.
1: ഇല്ല, അത് ഞാൻ പറഞ്ഞു, അത് അങ്ങനെ ഈ നമ്മുടെ പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല.
0: അതങ്ങനെയാണ് കേട്ടോ. അത് നമ്മളിപ്പോ എന്താ പറയാ, കാര്യമായ ഓർമ്മക്കുറവ് ഉള്ള പേഷ്യൻസ് പോലും പറഞ്ഞു, പണ്ടത്തെ നമ്മള് കുഞ്ഞിലെ ബ്രെയിനില് ഫീഡായ കാര്യങ്ങളൊന്നും മറന്നുപോകില്ല നമ്മള്. അങ്ങനെയാണ്, അങ്ങനെയാണത്. പക്ഷേ നമ്മള് ബ്രെയിൻ ഉണ്ടല്ലോ, ഇങ്ങനെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു എക്സസൈസ് കൊടുക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായാലും അത് ശരിയായി ശരിയായി
1: വരുള്ളൂ.
0: ബ്രെയിൻ എപ്പോഴും നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളെക്കാളും അതിനെപ്പോഴും വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ശരീരഭാഗമാണ് ബ്രെയിൻ. പക്ഷെ നമ്മള് ടയർഡ് ആവും ചിലര്, പക്ഷേ പഠിക്കും തോറും അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും തോറും ആക്റ്റീവ് ആവുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് പേടിക്കുക, ടെൻഷനേ വേണ്ട. സംസ്കൃതം പഠിക്കുന്നുണ്ടല്ലേ?
1: പഠിക്കുന്നുണ്ട്.
0: ഓക്കെ. വീട്ടിലാരോ കൂടെ ഉള്ള?
1: വീട്ടില് വൈഫും ഞാനും വൈഫും മാത്രമേ
0: ഉള്ളൂ. ഇപ്പൊ
1: രണ്ട് മക്കളുണ്ട്, അവർ രണ്ടുപേരും ഇവിടെ ഇല്ല,
0: ദൂരെയാണ്.
1: ഒരാള് ബാംഗ്ലൂരും ഒരാള് ബോംബെയിലുമാണ്.
0: അത് ശരി. ഓ, ഇടയ്ക്കൊക്കെ വരും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടും ഇങ്ങനെ സ്വസ്ഥ സുന്ദരം അല്ലേ? ഓക്കെ. അപ്പൊ റേഡിയോ ആണ് കൂട്ടല്ലേ?
1: ആ, റേഡിയോ. പക്ഷെ ഞാൻ ഫുൾ ടൈം റേഡിയോ അങ്ങനെ വെക്കാറില്ല. ഇങ്ങനെ ഈ ചില സമയങ്ങളിലൊക്കെ തോന്നുമ്പോഴേ
0: വെക്കുള്ളൂ.
1: രാവിലെ മുതൽ രാത്രി വരെ ഓക്കെ എന്ന് പറയാൻ വെക്കാറില്ല.
0: അങ്ങനെയൊന്നുമില്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. പഠിക്കുകയൊക്കെ വേണ്ടേ?
1: അതെ അതെ
0: അതെ അതെ. ഏതാ പാട്ട് ഇന്ന് കേൾക്കണ്ടേ?
1: പക്ഷെ ഞാൻ പറഞ്ഞ ഒരു 80s മുമ്പുള്ള പാട്ടാണ്. നീല ജലാശയത്തിൽ കംസങ്ങൾ നീരാടും
0: പൂങ്കുളത്തിൽ.
1: എനിക്ക് തോന്നുന്നത്
0: ജാനകിയമ്മ പാടി.
1: ജാനകിയമ്മ പാടിയതാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, ജാനകിയമ്മ പാടി. അതിമനോഹരമായ ഒരു പാട്ടാണ്.
1: അതെ അതെ.
0: ഈ പാട്ടൊക്കെ ഞങ്ങളെ പോലുള്ളവരൊക്കെ റിയാലിറ്റി ഷോസിലൂടെയൊക്കെയാണ് കേട്ടത്. പക്ഷെ അന്ന് ഞാനൊരു കുറെ വർഷം മുമ്പ് ആ പാട്ട് ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയിലാ കേൾക്കുന്നത്. അന്ന് ഈ പാട്ടിന്റെ ഫാനായി ഞാൻ. അത്ര നല്ലൊരു പാട്ടാണ്
1: ഈ പാട്ട്. പണ്ട് നമ്മുടെ ആലപ്പുഴ സ്റ്റേഷനൊക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ദിവസവും രാത്രി 10:30

0: പത്തര മുതൽ 11 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷേപണം ചെയ്യാറുണ്ട് പാട്ടുകൾ.
1: നമുക്കിപ്പൊ സ്വാഗതം കൊച്ചിയിൽ എല്ലാം പഴയ പാട്ടുകൾ കേൾക്കാറുണ്ടോ?
0: കേൾക്കാൻ പറ്റും. ഇപ്പൊ അല്ല, ഒരു 10 വർഷം 12 വർഷം മുമ്പ് 2 പാട്ട് പ്രാവശ്യം എഴുതി അയച്ചിട്ടുണ്ട്. ഇപ്പൊ എഴുതി അയക്കാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കും.
1: തയ്യാറെടുപ്പിലാണല്ലേ? ഓക്കെ, അയക്കും അയക്കും. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം.
0: ഓക്കെ
1: ഓക്കെ. നമ്മളെ വിളിച്ചത് ബാലകൃഷ്ണൻ ചേട്ടനാണ്, എടപ്പള്ളിയിൽ നിന്നാണ്, നമ്മുടെ അയൽവക്കത്തു നിന്നാണ് വിളിച്ചത്. ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു. അദ്ദേഹം VRS ഒക്കെ എടുത്ത് വിശ്രമ ജീവിതത്തിലും എന്താ പറയുക, ഇപ്പോഴും പഠിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്കൃതം പഠിക്കുന്നുണ്ട്, ഇക്വലൻസി ടെസ്റ്റ് എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഒത്തിരി സന്തോഷം. ഏതായാലും നമുക്ക് അതിമനോഹരമായ ജാനകിയമ്മ പാടിയ നീലജലാശയത്തിൽ എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 19:12 ആയിട്ടുണ്ട്. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484242801. വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റേഡിയോയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അതിനടുത്തുനിന്ന് മാറി നിന്ന് സംസാരിച്ചാലും മതി, നല്ല നമുക്ക് സുഖമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ 3 മാസത്തിനുള്ളിൽ വിളിച്ച ശ്രോതാക്കൾ തൽക്കാലം ഒരു ഇടവേള എടുക്കണം, വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് കിട്ടട്ടെ, അങ്ങനെ ഒരു അവസരം കൊടുക്കണം. ഒരു ശ്രോതാവ് വിളിച്ചിട്ട് ഹോൾഡിൽ നിൽക്കുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: മാഗി മേരി.
0: അങ്ങനെയല്ലേ? നല്ല സ്വീറ്റ് ആയ ഒരു പേര്.

0: അല്ലേ?
1: ഈ മാഗി എന്നുള്ള പേരിലോണ്ട് ആരെങ്കിലും എന്താ പറയാ നൂഡിൽസിന്റെ പേരാണ് അങ്ങനെയൊക്കെ പറയാറുണ്ടോ? മാഗ്ലിൻ. ഓ, ഇപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പേര് ക്ലിയർ ആയി അല്ലേ. മാഗ്ലിൻ, ഓക്കെ, നല്ലൊരു പേര്. സ്റ്റൈലും പേരാണ്. അപ്പൊ ഞാൻ സ്വീറ്റ് മാറ്റി സ്റ്റൈൽ എന്നാക്കി. സ്ഥലം എവിടെയാ? കൊട്ടുവള്ളി. ഞാനിങ്ങനെ നൂഡിൽസിനെ കുറിച്ച്

0: കടയില് പത്ത് വർഷം വരെ നിന്നേച്ച്.
1: ഓഹോ.
0: പിന്നെ അവിടെ നിന്ന് ഓരോരോ പണിക്ക് പോയി അങ്ങനെ നിന്ന് ക്യാൻറ്റീനിൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഞാനൊരു നുറുക്ക് കമ്പനിയില് നുറുക്ക് പാക്ക് ചെയ്യാൻ നിന്നെ. എന്റെ അനിയത്തിയുണ്ട്, പിന്നൊരു ചേച്ചിയുണ്ട് അവിടെ പണിയാനായിട്ട്.
1: ഇപ്പൊ
0: ഞാന് എന്നിട്ട് കഴിഞ്ഞ നവംബർ 1st ഞാൻ വീണ് കാലൊടിഞ്ഞിട്ട് പിന്നെ എനിക്ക്
1: പോകാൻ പറ്റിയില്ല.
0: ഇപ്പൊ ഞാൻ കേറി ചോദിച്ചപ്പോ ഇപ്പൊ അവിടെ പണി കുറവാണെന്ന് പറയുന്നു.
1: അത് ശരി. അപ്പൊ കാലിപ്പോ ഭേദമായോ?
0: കാല് ഭേദോ. എന്നാലും ഞാൻ വിളിക്കാനൊക്കെ ഒന്ന് പള്ളി പോവായിരുന്നു ഡെയിലി.
1: ഓഹോ.
0: പോവാം. അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവിടെ റോഡ് ശരിയല്ല ഒന്നാമത്.
1: ഓഹോ.
0: വെള്ളം കെട്ടിട്ട് മഴയായിരുന്നേ.
1: ആ
0: വെള്ളം കിട്ടും. പിന്നെ അതിന്റെ ഇടക്ക് കണ്ണിന് ഒരു അസ്വസ്ഥമാണ്. അപ്പൊ അങ്ങനെ കുറച്ചാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്ന് കൊന്ത ഓർക്കണം.
1: എന്ത് ചെയ്യുന്നു? കൊന്ത അങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലേ?
0: കൊന്ത കോർത്ത് കെട്ടണ.
1: ആ അത് ചെയ്യും. ഓ ഇപ്പൊ അതാണ് ചെയ്യണത്.
0: അതെ, അത് മുമ്പേ ചെയ്യുമായിരുന്നു. പണി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയൊക്കെ അങ്ങനെ ചേട്ടനും അങ്ങനെ ഹാർട്ടിന്റെ ഇതായിരുന്നു.
1: ഓഹോ.
0: ദിവസങ്ങളായിട്ട് പണിക്കൊന്നും പോകണ്ടായില്ല.
1: ഓഹോ.
0: അങ്ങനെയൊക്കെ ഇരിക്കുന്നതായിരുന്നു. അപ്പൊ ചേട്ടന് എന്തി വരുമ്പോ കോർത്തിട്ടേക്കും. ഞാൻ പണിക്ക് പോയി വരുമ്പോ ഞാനത് രാത്രിക്ക് എത്തി വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു.
1: അങ്ങനെയായിരുന്നു അല്ലേ.
0: ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഇത് കൂടുതൽ ചെയ്യുന്നു, പണിക്ക് പോകാത്ത.
1: ആ ഇത് കൂടുതൽ അളവിൽ ചെയ്യുന്നുണ്ടല്ലേ ഇപ്പൊ കൊന്തയുടെ. ഇതൊക്കെ ഒരു സിറ്റുവേഷൻ ആണല്ലോ, എല്ലാം മാറി വരും. കാല് ഇപ്പൊ നടക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് ശരി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഇല്ല, കഴിച്ചിട്ടില്ല. 2 മണി കഴിയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നോട് ആരെങ്കിലും ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഊണ് കഴിക്കാൻ പോയാൽ ആര് പാട്ട് വെച്ചുതരും അല്ലേ? ഞാൻ കഴിക്കാൻ പോയാൽ നിങ്ങൾക്ക് ആര് പാട്ട് വെച്ചുതരും?
0: പാട്ട് വെച്ചുതരും. പിന്നെ ഈ മാസം 22nd എന്റെ ബർത്ത്ഡേയാണ്.
1: ആഹാ.
0: ഒക്ടോബർ 21st എന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേയാണ്.
1: ആ
0: അന്നേരം കിട്ടുകയാണെങ്കിൽ ഞാൻ കൊച്ചിന് വേണ്ടി പറയും. നമുക്കൊരു പാട്ട്.
1: എന്തായാലും ഇപ്പൊ 3 ദിവസം കഴിഞ്ഞല്ലേ ചേച്ചിയുടെ ബർത്ത്ഡേ പറഞ്ഞേ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ എന്തോ
0: അല്ല, ഞാൻ അങ്ങനെ വിളിച്ചിട്ട് കിട്ടാറില്ലായിരുന്നു.
1: കിട്ടാറില്ല, എന്ന് കിട്ടിയില്ലേ?
0: പണി സ്ഥലത്ത് വെച്ച് മെസ്സേജ് ഇടുവായിരുന്നു.
1: അത് ശരി.
0: പ്രാവശ്യം കൊച്ചിന്റെ ബർത്ത്ഡേക്ക് 2 വർഷം അങ്ങനെ വർഷത്തില് 2 വർഷം
1: അങ്ങനെ
0: മെസ്സേജ് ഇട്ടപ്പോ പാട്ട് കിട്ടിയായിരുന്നു.
1: 2 വർഷം പാട്ട് കിട്ടിയല്ലേ. അപ്പൊ ഇത്തവണ അയച്ചോ.
0: അട്ടിത്ത് ജുവൽ മരി എന്നാണ് കൊച്ചിന്റെ പേര്. ജുവൽ മരി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
1: ആ ജുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അർജി ഉണ്ടറിയോ. അത് ശരി. ഓക്കെ ഓക്കെ. അത് ശരി. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞേ. അത് ശരി. പിന്നെന്തല്ലോ ഇത് എന്തോ
0: മാഡത്തിന്റെ പേര്?
1: മാഡം അല്ല, വിഷ്ണുപ്രിയ.
0: വിഷ്ണുപ്രിയ മറന്നു, ഓർമ്മയില്ല.
1: ആ ഓക്കെ ഓക്കെ. വിഷ്ണുപ്രിയ. അപ്പൊ ഉണ്ടല്ലോ ഈ പേരക്കുട്ടി മോന്റെ കുട്ടിയാണോ മോളുടെ കുട്ടിയാണോ? മോളുടെ കുട്ടി. അവരെവിടെയാ സ്ഥലം താമസിക്കുന്നേ? അടുത്ത് തന്നെ അല്ലേ. ആ അപ്പൊ ഇടയ്ക്ക് വരാനും അങ്ങോട്ട് പോകാനൊക്കെ എളുപ്പമാണ്. അപ്പൊ പിന്നെ വീട്ടിലിരുന്നുള്ള വർക്കൊക്കെ അടിപൊളിയാവും. ഇടയ്ക്ക് കുട്ടികൾ വന്നു ബഹളം ഉണ്ടാക്കുമ്പോ വീടൊക്കെ ഒന്ന് അല്ലേ. എന്തോ
0: മോള് ബ്യൂട്ടീഷ്യൻ പഠിച്ചേക്കുന്നത്?
1: ബ്യൂട്ടീഷ്യൻ ആണ്.
0: അതിന് പോകും. പിന്നെ ഇപ്പൊ ആൾക്ക് രൂപം പെയിന്റിംഗ് ഇല്ലേ?
1: എന്ത് പെയിന്റിംഗ് ആണ്?
0: രൂപം.
1: എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ബിസിയാണ് അല്ലേ.
0: അതെ. മോൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാ, പുറത്തെടുത്ത് പോവാൻ നോക്കിട്ട് കിട്ടിയില്ല. പിന്നെ ഇടുക്കിയിലാണ്.
1: അത് ശരി. വർക്ക് ചെയ്യാണോ അവിടെ?
0: ഇടുക്കിയില്.
1: ഓക്കെ ഓക്കെ. അപ്പൊ തൽക്കാലം ഇപ്പൊ വീട്ടിൽ നിങ്ങൾ രണ്ടും ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇവർക്കൊക്കെ ഓടി വരാവുന്ന ദൂരത്തിലല്ലേ. അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഏത് പാട്ടാ കേക്കണ്ടേ? പ്രണയ സരോവര തീരം
0: അല്ലേ.
1: ആ അതല്ലേ എന്നോട് ആദ്യം ചോദിച്ചു വെച്ചിരുന്നേ. അതെ, പെട്ടെന്ന് മറന്നുപോയി. ഞാൻ മറന്നുപോയില്ല, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് തന്നെ തരണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ എന്തായാലും 2 ദിവസം കഴിഞ്ഞ പിറന്നാളല്ലേ. അപ്പൊ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ എല്ലാവരുടെയും വക. ഒത്തിരി ഒത്തിരി സ്നേഹം അറിയിക്കുന്നു.

തീർച്ചയായും തീർച്ചയായും, എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. പിന്നെ എന്താണ്, ഒത്തിരി പെട്ടെന്ന് അസുഖങ്ങള്, ചെറിയ ചെറിയ വയ്യായ്കകളൊക്കെ മാറട്ടെ, വീണ്ടും അതീവ ഹാപ്പിയായി വീണ്ടും വിളിക്കാൻ സാധിക്കട്ടെ. എന്താ പറയാ, കൊന്തയുടെ ബിസിനസ് അതെല്ലാം ഭംഗിയായിട്ട് പോട്ടെ കേട്ടോ. എല്ലാ ആശംസകളും, സന്തോഷായിരിക്കൂ. എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ. ഇനി ബർത്ത്ഡേ വരാൻ പോണ പേരക്കുട്ടിയോട് അന്വേഷണം പറയൂ. ഓക്കെ, ശരിയാണ്. നമ്മളെ മാംഗ്ലിൻ ചേച്ചിയാണ് വിളിച്ചത്. പേരിപ്പോഴും കറക്റ്റാണോ പറയണതെന്ന് എനിക്കറിയില്ല. ഞാൻ പേര് ആദ്യം തെറ്റിദ്ധരിച്ചിട്ടു, വേറെ മാഗി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഓക്കെ, എന്തായാലും ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു. നല്ലൊരു പഴയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്. കൂടെ ഞാൻ വിഷ്ണുപ്രിയ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹേ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം ഒരു മണി കഴിഞ്ഞ് 31:52 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരു അരമണിക്കൂർ കഷ്ടിച്ച് നമ്മുടെ ബാക്കിയുള്ള 2 മണിവരെയാണ് യുവർ ചോയ്സിന്റെ സമയം. ആ സമയത്തിനുള്ളിൽ വിളിച്ചോളൂ, വിളിച്ചിട്ട് കുറെ നാളായി ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പരാതിയുള്ള ശ്രോതാക്കൾ എല്ലാവരും വിളിച്ചോളൂ. 0424-2-4281-01. അങ്ങനെ വിളിച്ച് ഒരു ശ്രോതാവ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
2: നമസ്കാരം, എന്റെ പേര് അമൽ എന്നാണ്.
1: അമൽ, അമൽ എവിടെ സ്ഥലം?
2: അതെ, എന്റെ സ്ഥലം ചേർത്തല, ചേർത്തലയ്ക്ക് അടുത്ത് തണ്ണീർമുക്കം എന്ന സ്ഥലത്താണ്.
1: തണ്ണീർമുക്കം അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ ഓക്കെ, എന്തൊക്കെയാ അവിടെ വിശേഷം?
2: നല്ല വിശേഷം, നന്നായി പോകുന്നു.
1: തണ്ണീർമുക്കം നല്ല സ്ഥലം അല്ലേ?
2: അതെ അതെ അതെ.
1: ഗ്രാമപ്രദേശമാണല്ലോ അല്ലേ, വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
2: അതെ, ഗ്രാമമാണ്. ഞങ്ങള് തണ്ണീർമുക്കം ബണ്ടൊക്കെ ഉണ്ട്.
1: ആ യെസ്, അങ്ങനെ
2: കേട്ടിട്ടുള്ളേ.
1: വിശേഷം,
2: വിശേഷങ്ങൾ അങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഇപ്പൊ ഞായറാഴ്ച ആയിരുന്നു, ഒഴിവായിരുന്നു, അപ്പോ അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ട്.
1: വീട്ടിൽ തന്നെ ഉണ്ട്. എന്താ ചെയ്യുന്നേ?
2: ഞാന് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാനിപ്പോ ഒരു വ്യവസായ പരിശീലന വകുപ്പ് എന്ന് പറയാം, അവിടെ വർക്ക് ചെയ്യുന്നു. അതെ അതെ അതെ.
1: അടുത്ത് തന്നെയാണോ? വീടിനടുത്ത് തന്നെയാണോ?
2: ചെങ്ങന്നൂരാണ്.
1: ചെങ്ങന്നൂർ
2: ഗവൺമെന്റ് ITI ചെങ്ങന്നൂർ.
1: ഓഹോ, അവിടെ. അത് ശരി. ഓക്കെ ഓക്കെ, എങ്ങനെയാ വർക്കിന്റെ ഒരു സ്വഭാവം, എന്താണ് ജോലിയിൽ?
2: ഞാന് വർക്ക്ഷോപ്പ് അറ്റൻഡറാണ്.
1: ഓ അത് ശരി.
2: അതെ അതെ, ITIയിലാണ്.
1: അപ്പൊ എങ്ങനെ ഡെയിലി പോയി വരാൻ പറ്റുമോ?
2: ഡെയിലി പോയി വരുവാണ്.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്.
1: ഞങ്ങള് നാലുപേര്, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം അല്ലേ?
2: അതെ.
1: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
2: ചേട്ടന് ഫാബ്രിക്കേഷൻ വർക്കാണ്.
1: ഓഹോ,
2: ചേട്ടനായിരുന്നു കൂടുതൽ റെയിൻബോയിലൊക്കെ നേരത്തെ വിളിച്ചോണ്ടിരുന്നത്.
1: ഇപ്പൊ എന്ത് പറ്റി?
2: പുള്ളി ഇപ്പോ അങ്ങനെ വിളിക്കാറില്ല.
1: അന്ന് ശരി. പനിയനെ കൊണ്ടാണ് വിളിപ്പിക്കണേ അല്ലേ?
2: അതെ, ആളിവിടെ ഇല്ല. വേറൊരു ചേട്ടനുണ്ട്, ശ്രീരാജ്, അദ്ദേഹമാണ് എന്നെ അവിടെ വിളിക്കാൻ പറഞ്ഞു തന്നത്.
1: അത് ശരി.
2: ഞങ്ങള് ഓൾറെഡി എപ്പോഴും ഓൾവേസ് റേഡിയോ ഓൺ ആണ്. നമ്മുടെ വീട്ടില്
1: ഓഫ് ചെയ്യാറില്ല.
2: വളരെ ചുരുക്കാണ്.
1: കറണ്ട് പോകുമ്പോ അല്ലേ, കറണ്ട് പോകുമ്പോ മാത്രം ഞങ്ങളൊന്ന് ഓഫ് ചെയ്യുന്നത്.
2: അതെ, രാവിലെ ഉണരുന്നത് റേഡിയോ കേട്ടാണ്. അമ്മ അച്ഛൻ എല്ലാരും കേൾക്കാറുണ്ട്.
1: അത് ശരി. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു?
2: ഉണ്ട്, ഇത് കേട്ടോണ്ടിരിക്കാണ്.
1: അത് ശരി. ഞായറാഴ്ച എന്താ സ്പെഷ്യൽ ഒക്കെ?
2: സ്പെഷ്യൽ അങ്ങനെ പ്രത്യേകിച്ചില്ല.
1: സാരല്ല, സ്പെഷ്യൽ ഉണ്ടെങ്കിലും പറയണ്ട, എനിക്ക് വിശക്കാനൊക്കെ തുടങ്ങി. ഇനി സ്പെഷ്യലിന്റെ പേരൊന്നും പറയണ്ട. ഇനി സൺഡേ ആയിട്ടേ കല്യാണം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല.
2: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ടൗണിൽ പോയി ഇങ്ങനെ ഒരു സ്പെക്സ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ജസ്റ്റ് ടൗണിൽ പോയിട്ട് ഇങ്ങനെ വന്നതുണ്ടായിരുന്നല്ലോ.
1: ആർക്കാണ് സ്പെക്സ്?
2: എനിക്കാണ് സ്പെക്സ്.
1: എന്ത് പറ്റി? കണ്ണിന് വയ്യ?
2: കുറച്ച് ഒരു ഒരു പവർ ഇതായിട്ടുള്ള പോലെ തോന്നിയായിരുന്നു.
1: ഷോർട്ട് സൈറ്റ് ആണോ?
2: നോക്കി. ഹലോ, അതെ, ഷോർട്ട് സൈറ്റ് ഉള്ളത്.
1: അത് ശരി.
2: അതെ അതെ.
1: അത് നമ്മളെല്ലാരും പൊതുവെ സ്ക്രീൻ ടൈം കൂടുതലാണല്ലോ ഇപ്പൊ.
2: സ്ക്രീൻ ടൈം കൂടുതലാണ്,
1: നമ്മള് വേണ്ടെന്ന് വെച്ചാലും പറ്റില്ല. സിസ്റ്റത്തിന്റെ മുമ്പിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റുന്നില്ല.
2: അതെ, നമ്മൾ അഡാപ്റ്റ്.

0: പോയി.
1: ആ മാത്രല്ല ഫോൺ ഉണ്ടല്ലോ, അപ്പൊ ഫോൺ ഒഴിവാക്കാന്ന് വെച്ചാലും എനിക്കൊന്നും വലിയ പ്രശ്നമില്ല, പാട്ട് കേട്ടാ മതി. അപ്പൊ ഫോണിൽ എങ്ങനെ നോക്കണം നിർബന്ധമില്ല, പക്ഷെ നമ്മൾ വർക്ക് വരുമ്പോ നമുക്ക് സിസ്റ്റത്തിന്റെ മുമ്പിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലല്ലോ. ഓൾവേസ് നമ്മൾ ലാപ്ടോപ്പിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നത് കാരണം കണ്ണ് സ്ട്രെയിൻ ആവുന്നുണ്ട്. അത് നമ്മളെങ്ങനെ അറിയില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കണ്ണിന്. രണ്ട് സ്പെക്സ് വാങ്ങിയോ?
0: വാങ്ങിയില്ല ആക്ച്വലി. ഞാനൊരു 5 മന്ത് മുമ്പ് ഇങ്ങനെ ചെക്ക് ചെയ്ത സ്പെക്സ് വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നാണ്, പക്ഷെ ഞാനത് അങ്ങനെ കാര്യമാക്കില്ല. കൂടി വന്നോണ്ട് ഞാനിപ്പോ ഒന്ന് കാണിച്ചു, എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇനി പോവാന്ന് വിചാരിച്ചു.
1: അത് ശരി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടിരിക്കാണല്ലേ.
0: അതെ അതെ അതെ.
1: അത് ശരി. വേറെ എന്താ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് 3-ാം പക്കം. അപ്പൊ അതില്
1: പാടിക്കോ, പാടിക്കോ, നന്നായിട്ട് പാടുന്നുണ്ട്, പാടിക്കോ.
0: അത് ഞാൻ ജസ്റ്റ് എനിക്ക് എന്റെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളോട്ട് ഞാൻ പാടാം.
1: ആ ആ മതി.

0: അതിമനോഹരായിട്ട് പാടി. ഒരു പാട്ടുകാരനാണ്,
1: താങ്ക്സ്
0: ഗായകനാണെന്നുള്ള മറച്ചു വെച്ചു. എന്തിനീ സത്യം ഞങ്ങൾ മറച്ചു വെച്ചു. അത് ശരി, ഒരു ഗായകനോടാണ്.
1: വയലിൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത്
0: വയലിനിസ്റ്റ് ആണല്ലേ.
1: ആ ഞാൻ അത്യാവശ്യം പ്ലേ ചെയ്യുമ്പോ കുറച്ച് ഇടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ വോക്കലും കൂടി പഠിച്ചതാണ്. അതിനോടൊപ്പം ഗുരുവിന്റെ ഒന്നും പഠിച്ചില്ല, ഞാൻ വയലിന്റെ ലെസൺ എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ
0: അല്ല, വയലിലെ കീർത്തനങ്ങളൊക്കെ വായിക്കോ?
1: കീർത്തനങ്ങൾ ഞാൻ പഠിക്കില്ല, വർണ്ണവരെയൊക്കെ പഠിച്ചു. സിനിമ പാട്ടൊക്കെ വായിക്കും.
0: വായിക്കും. ഓ, വയലിൻ വായിക്കുന്നവരോട് എനിക്ക് ഭയങ്കര അസൂയാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വിളിച്ചപ്പോ. കാരണം വയലിൻ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. നമുക്കിത് കേൾക്കാനല്ലാതെ നമ്മളുണ്ടല്ലോ, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പൊ പാട്ട് നമ്മൾ പറയുമല്ലോ, കുറച്ച് ജന്മസിദ്ധമായ ഒരു വാസന വേണം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ വയലിനും വേണം. അങ്ങനെയാണ് വളരെ വിവരമുള്ള ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളത്. വയലിൻ നമുക്കങ്ങനെ മീൻസ് ഒരു ഉപകരണം അങ്ങനെ പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഇൻബോൺ ആയിട്ട് ഒരു ടാലന്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിരൽ ഫിംഗറിന്റെ വേഗം അതൊക്കെ നമുക്ക് കുറച്ചൊരു
1: മ്യൂസിക് ഇൻബോൺ ആയിട്ട് കുറച്ചുണ്ടെങ്കിൽ വയലിനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും.
0: ഈസിയാണ്. എന്തായാലും നന്നായി പാടിയിട്ടോ. ഞാനിങ്ങനെ അത് ഒറിജിനൽ കേൾക്കുന്ന ആയിരത്തിൽ അങ്ങനെ ഹെഡ്ഫോണില് നമ്മുടെ ഹെഡ്ഫോണില് നന്നായിട്ട് കേൾക്കാം. നന്നായി പാടി, നന്നായി പാടി. അപ്പൊ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? ഇപ്പൊ ഈ പാട്ട് ഇപ്പൊ ആരാണ് കമ്പോസർ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? പഠിച്ചു
1: ഓർക്കാറുണ്ടോ?
0: അദ്ദേഹം മലയാളത്തിൽ ചെയ്ത പല പാട്ടുകൾക്കും അദ്ദേഹമാണ് ചെയ്തതെന്ന് മീൻസ് പുതിയ പലർക്കും അറിയില്ല.
1: അദ്ദേഹം
0: ചെയ്ത പല പാട്ടുകളും പിന്നെ അടുത്ത തവണ ഉണ്ടല്ലോ, ഇനി വിളിക്കുമ്പോ വയലിൻ കൂടെ എടുത്തു വെച്ചിട്ട് വിളിക്ക്, വയലിൻ കേക്കാലോ.
1: വയലിന് ഫോണില് അത്ര
0: സുഖാവില്ല. ശരിയാ ശരിയാ. ഓ, എന്തായാലും നന്നായിട്ട് പാടി. എന്തായാലും ഈ പാട്ട് പേര് വിഷ്ണുപ്രിയ.
1: ഓക്കേ ഓക്കേ. ഓ,
0: എല്ലാരോടും അന്വേഷണം പറയൂ കേട്ടോ വീട്ടിലെ. ചേട്ടന്റെ പേരെന്താ?
1: ചേട്ടന്റെ പേര് അതുൽ. ചേട്ടന്റെ പേര് ശ്രീരാജ്.
0: ശ്രീരാജ്. ഓക്കെ. അവർക്ക് എല്ലാവർക്കും ഹായ്. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഹായ്. അപ്പൊ വയലിൻ മാത്രല്ല, പാട്ടും കൂടി പ്രാക്ടീസ് ചെയ്തോളൂ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, എന്തായാലും ഈ പാട്ട് കേൾക്കാട്ടോ.
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ മാഡം.
0: ഓക്കെ, അമലാണ് വിളിച്ചത്. രണ്ടുപേരും പാടൂ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇതുപോലെ പാടും ഞാൻ വിചാരിച്ചില്ല. അത്ര മനോഹരമായിട്ട് പാടി. ആ പാട്ടിലിങ്ങനെ എന്താ പറയാ, പാട്ടിലിങ്ങനെ ലയിച്ചു പോയി. അത്ര ലയിച്ചാണ് പാടിയത്. എന്തായാലും ഉണരും ഈ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ജി വേണുഗോപാൽ പാടിയ പാട്ടാണ്. ശ്രീകുമാർ

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 1:45 മിനിറ്റും 46 സെക്കൻഡും ആയിട്ടുണ്ട്. 10:15 മിനിറ്റ് കൂടെ നമുക്ക് ബാക്കിയുള്ള 2 മണി വരെയാണ് സമയം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കോള് കിട്ടുന്നവരും ഭാഗ്യവാന്മാരാണ്. ഹലോ, ആരാണിത്? ഷീന. ഷീന ചേച്ചി, റോഡിനടുത്താണോ വീട്, അതോ റോഡിൽ നിന്നിട്ടാണോ സംസാരിക്കണേ? ഹോണഡി ഒക്കെ കേൾക്കാം. ആണോ? വണ്ടി പോകുന്ന ഭയങ്കര ശബ്ദം എനിക്ക്
1: കേട്ടോ.
0: അത് ശരി. അപ്പൊ ഞാൻ പറയാൻ വരുമായിരുന്നു, ഇനി റോഡിനടുത്താണെങ്കിൽ ഇച്ചിരി നീങ്ങി നിൽക്കണേ എന്ന് പറയാൻ വരുമായിരുന്നു. ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലാന്നല്ലേ പറഞ്ഞേ? ഞാൻ പറയായിരുന്നു, യുവ ചോയ്സിൽ ആദ്യം കോള് കിട്ടുന്ന പോലെ അവസാനം കോള് കിട്ടുന്നതും ലക്കി ആയിട്ടുള്ള ആളുകളാണ്. ഇനി ഒരു കോളും കൂടെ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ഓ,
1: ഞാനെന്നും വിളിക്കാറുണ്ട്, പക്ഷേ
0: കിട്ടാറില്ല അല്ലേ. കിട്ടിയില്ലേ? ഹാപ്പിയായി?
1: ഹാപ്പിയായി.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താണ് പരിപാടി? എന്ത് ചെയ്യുന്നു?
1: വീട്ടില് ഹസ്ബൻഡും 3 പിള്ളേരാണുള്ളത്. അപ്പൊ ഒരാള് ദൂരെ നിന്നാ പഠിക്കണേ, പിന്നെ മൂത്താളും ഒരു ഉണ്ട്, പിന്നെ ഞാനും ഹസ്ബൻഡും.
0: അത് ശരി. ഒരാള് വീട്ടിലുണ്ട് അല്ലേ, ബാക്കി രണ്ടുപേരോ?
1: മൂത്താള് വിവാഹം കഴിഞ്ഞിട്ട് ദൂരെ താമസിക്കണം.
0: ഓ, അത് ശരി.
1: പിന്നെ മൂത്ത മോള് രണ്ടാമത്തെ മോള് കൂടെ ഉണ്ട്, അവള് പഠിക്കാൻ
0: പോകുന്നു. അത് ശരി. അപ്പൊ കുട്ടികളൊക്കെ വലിയ കുട്ടികളായി അല്ലേ?
1: കുട്ടികളായി.
0: പിന്നെ വേറെന്താ വിശേഷം സൺഡേ ആയിട്ട്?
1: ആ, വേറെ നല്ല വിശേഷം, അങ്ങനെ പോണു. ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്.
0: ആ, വേറെ ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ?
1: ജോലിക്ക് പോകണ്ട, ഞാൻ ഒരു പാക്കിങ്ങിന്റെ വർക്കിന് പോകുന്നുണ്ട്.
0: അത് ശരി.
1: അങ്കമാലി തന്നെ,
0: അവിടെ അടുത്ത് തന്നെ. രാവിലെ ജോലി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും അല്ലേ? അത് ശരി. രസാണല്ലേ, ബോറടിക്കാതിരിക്കാൻ അല്ലേ? അല്ല, വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും ജോലിക്ക് പോകണാണ് ഇഷ്ടം എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ രാവിലെ ജോലിയൊക്കെ തീർത്തിട്ട് പോവോ?
1: രാവിലെ നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞ്
0: അത് ശരി. അപ്പൊ എപ്പോഴാ റേഡിയോ കേൾക്കാൻ സമയം കിട്ടണം? എപ്പോഴാ? രാവിലെ ആയിരിക്കും.
1: മാഡം റേഡിയോ മേടിച്ചു
0: തന്നിട്ടുണ്ട്,
1: അവിടെ
0: വെച്ച് കേൾക്കും. ഞായറാഴ്ച പിന്നെ ഇല്ലല്ലോ, അവധി ദിവസങ്ങളിലൊന്നും ഇല്ല.
1: ഞായറാഴ്ച അവധിയാ.
0: എന്തിന്റെയാ പാക്കിങ്? ഭക്ഷണ സാധനങ്ങളാണ്?
1: അല്ല, ഈ പേപ്പർ പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ ഇല്ലേ?
0: ഓഹോ, അത് ശരി.
1: ഐറ്റംസ്, പിന്നെ ഈ കണ്ടെയ്നറുകള്, അതിന്റെ ഒക്കെ പാക്കിങ്ങും പ്രൈസ് ഒത്തിക്കലൊക്കെ.
0: ആ, അതൊക്കെയാണ് അല്ലേ. അത് ശരി.
1: എല്ലാ ലുലുമാളുകളിലേക്കാണ് അത് സപ്ലൈ ചെയ്യുന്നത്,
0: മാളുകളിലേക്ക്.
1: അതിന്റെ ജോലി.
0: അപ്പൊ ഇങ്ങനെ റേഡിയോ കേട്ട് പാട്ടൊക്കെ കേട്ട് അതൊക്കെ ചെയ്യും അല്ലേ? മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ?
1: ചെല്ലുമ്പോ തന്നെ റേഡിയോ വെക്കും, അവര് പഴയ പാട്ട് കേൾക്കാൻ വലിയ
0: ഇഷ്ടമാണ്. അത് ശരി. കുട്ടികൾ ആരെങ്കിലും റേഡിയോ കേൾക്കുന്ന ശീലം ഉണ്ടോ?
1: ഇവിടെ വെക്കുമ്പോ എല്ലാവരും കേൾക്കും,
0: അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ. എനിക്ക് താല്പര്യം കൂടുതൽ ചാനലും ഇഷ്ടാ, പാട്ടൊക്കെ
0: കേൾക്കണേ. പാട്ട് പാടുന്ന ശീലം ഉണ്ടോ?
1: എന്താ,
0: പാട്ട് പാടുന്ന ശീലമുണ്ടോ?
1: ഓ, പാടുന്നൊന്നും ശീലം എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ മൂളുന്നല്ലാണ്ട് അങ്ങനെ പാടാറൊന്നുമില്ല.
0: അത് ശരി. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് ഞാൻ പറഞ്ഞു, ജാനകി അമ്മയുടെ ഒരു പാട്ട് ചോദിച്ചാ, പൊന്നുരുകും പൂക്കാലം.
0: പൊന്നുരുകും പൂക്കാലം കേൾക്കാട്ടോ. ജാനകി അമ്മയുടെ ഫാനാണോ?
1: മാഡത്തിന്റെ പേര് വിഷ്ണുപ്രിയ എന്നല്ലേ പറഞ്ഞു.
0: വിഷ്ണുപ്രിയ, മാഡം ഇല്ല, വെറും വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ കേട്ടിട്ടുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: അത് ശരി. പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം കൂടുതലും.
0: അത് ശരി.
1: പുതിയ പാട്ടുകളിൽ ചിലത് മാത്രമൊക്കെ ഇഷ്ടമാണ്, ചിലത്തെ പഴയതാണ് കൂടുതൽ. സാധനം കൊച്ചിയൊക്കെ കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട് അല്ലേ. അത് ശരി. ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞോ? സൺഡേ ആയിട്ട്
1: ഉച്ചൂണ്
0: കഴിക്കലൊക്കെ ആയി അല്ലേ. ഓക്കെ. അപ്പൊ ഉണ്ടല്ലോ 3 മക്കളോടും ഹസ്ബൻഡിനോടും ജോലി ഒപ്പം ജോലി ചെയ്യണം, അവരൊക്കെ കേൾക്കാറുള്ളതല്ലേ. അവരോടൊക്കെ അവിടുത്തെ മാഡത്തിനോടും എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ പറയാട്ടോ. അപ്പൊ നാളെ ചെന്ന് പറയാലോ, ഞാൻ വിളിച്ചിട്ട് കിട്ടിന്ന് പറയാലോ. നാളെ ഇനി ഇത് പറഞ്ഞിട്ടാണ് ബാക്കി വിശേഷമുള്ളു അല്ലേ. അത് ശരി. അപ്പൊ അവരോടൊക്കെ പറയാം, നാളെ ചെന്ന് സ്റ്റാർ ആവണ്ടേ, എനിക്ക് വിളിച്ചിട്ട് കിട്ടിന്ന് പറയാം. ഓക്കെ. അപ്പൊ

0: എന്തായാലും പൊന്നൊരുക്കും പൂക്കാലം നമുക്ക് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ, ഷീന ചേച്ചിയാണ് വിളിച്ചത്, അങ്കമാലി നിന്നാണ് വിളിച്ചത്. ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു ചേച്ചി. സ്ഥിരമായിട്ട് ജോലിയുടെ ഇടയിൽ സ്ഥിരമായിട്ട് നമ്മളെ പ്രോഗ്രാമൊക്കെ കേൾക്കുന്ന ആളാണ്. അതിമനോഹരമായ ഒരു ക്ലാസിക്കാണ് ചോദിച്ചിട്ടുള്ളത്, ജാനകിയമ്മ പാടിയ പൊന്നൊരുക്കും പൂക്കാലം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. യുവർ ചോയ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിന് ശേഷം നമുക്ക് ഒരു കോള് കൂടെ എടുക്കാനുള്ള സമയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. എന്തായാലും അതിമനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. എസ് ജാനകി പാടിയത്.

0: Rainbow FM presents Triumph of Waves. Triumph of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരെ കിരീടം വെച്ച് വാഴിക്കാനുള്ള സുദിനം. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ ചാമ്പ്യന്മാരും വേൾഡ് കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ മുഖാമുഖം ആദ്യമായി എത്തുന്നു. അവസാന നിമിഷങ്ങളിലെ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ, നോക്കൌട്ട് സ്റ്റേജിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ലിയോണൽ മെസ്സി എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന അർജന്റീന എതിരിടുന്നു. ഈ ലോകകപ്പിൽ ഒരേ ഗോള് മാത്രം മഴങ്ങി. അറ്റാക്കിംഗിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡ് കൺട്രോളിലാകട്ടെ, എല്ലാത്തിലും ഡോമിനൻസ് നൽകാനായി ഒന്നിനൊന്ന് മികച്ച താരനിരയുമായി ഒപ്പം ടീനേജ് സെൻസേഷൻ യാമിൻ യമാലും ചേരുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിതയാൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കാൻ തയ്യാറെടുത്തു വരുന്ന സ്പെയിനുമായി ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്ലോക്ക് ബാസ്റ്റർ കലാശ പോര്, അർജന്റീന വേഴ്സസ് സ്പെയിൻ, 20 July 12:30 AM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: ഈ നല്ല ഗാനത്തോടെ ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി. വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ വിഷമിക്കരുത്, യുവ ചോയ്സ് എന്നുണ്ട് 12 തൊട്ട് 2 മണിവരെ. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. Government holds all-party meeting ahead of the monsoon session of Parliament. Opposition stages symbolic walkout over invitation to NCPI to the meeting. Parliamentary Affairs Minister Kiran Rijiju seeks cooperation of all parties for smooth running of Parliament. Flash floods and landslides hit

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സമയം 2:59 48 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 3 മണി മുതൽ കേൾക്കാം വിവിധ് ഭാരതി മുംബൈയിലെ.
1: ബസ് തോടാ സാ ഇന്തജാർ.

ಸಗಮದ ನಿಧ ಸಗಮದ ನಿಧ ಮದ ನಿಧ ಗತ ನಿಧ ನಿಧ ಗತ ನಿಧ ನಿಧ.

ಘರೆ ದಾಡ ಪಡಿ ಕಾಲೇ ಘರೆ ದಾಡ ಪಡಿ ಕಾಲೇ ಘರೆ ದಾ

ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകകപ്പ്

0: ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.
1: News Rainbow.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരെ കിരീടം വെച്ച് വാഴിക്കാനുള്ള സുദിനം. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ ചാമ്പ്യന്മാരും വേൾഡ് കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ മുഖാമുഖം ആദ്യമായി എത്തുന്നു. അവസാന നിമിഷങ്ങളിലെ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ, നോക്കൌട്ട് സ്റ്റേജിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ലിയോണൽ മെസ്സി എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന അർജന്റീന എതിരിടുന്നു. ഈ ലോകകപ്പിൽ ഒരേ ഗോള് മാത്രം വഴങ്ങി. അറ്റാക്കിംഗിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡ് കൺട്രോളിലാകട്ടെ, എല്ലാത്തിലും ഡോമിനൻസ് നൽകാനായി ഒന്നിനൊന്ന് മികച്ച താരനിരയുമായി ഒപ്പം ടീനേജ് സെൻസേഷൻ യാമിൻ യമാലും ചേരുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിതയാൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കാൻ തയ്യാറെടുത്തു വരുന്ന സ്പെയിനുമായി ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്ലോക്ക് ബസ്റ്റർ കലാശ പോര്, അർജന്റീന വേഴ്സസ് സ്പെയിൻ, 20 July 12:30 AM. Sending the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: Yes. Good evening, Kochi. You're listening to Akashvani from Rainbow 107.5. എല്ലാ കണ്ണുകളും മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് ആഴ്ന്നു നോൽക്കുന്ന ഒരു വൈകുന്നേരത്തിൽ ഇന്ന് കൂടെ ഉള്ളത് ഞാൻ അഭിയാണ്. എന്റെ കൂടെയുണ്ട്
1: ഞാൻ ശാലിനിയാണ്.
0: യെസ് ശാലിനി, പ്രത്യേക അഡ്രിനാലിൻ റഷിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം നമ്മൾ എങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മുഖത്തൊരു പ്രത്യേക തരം
1: ഒരു സന്തോഷമാണ്.
0: അതെ, ഇതിൽ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കളി കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും
1: ഇന്ന് ആ ഒരു വൈബ് ശരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ട്.
0: യെസ്, ആ ഒരു എനർജി സ്പ്രെഡ് ആവുന്നത് എല്ലായിടത്തും കാണാം. നമ്മൾ ഓട്ടോറിക്ഷയിൽ ആള് പോകുന്നതാണെങ്കിലും ബസ്സിൽ പോകുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് ഒരു പ്രത്യേക തരം സന്തോഷമുണ്ട്. ചില ആളുകളുടെ മുഖത്ത് വളരെയധികം സന്തോഷമുണ്ട്, കാരണം നാളെ അവധിയാണ്. ശാലിനിയെ മാത്രമല്ല, ഞാൻ ഇന്ന് പകല് ചില അധ്യാപകരോടൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവര് എന്തെന്നില്ലാത്ത ആനന്ദത്തോടു കൂടിയാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം നാളെ അവധിയാണല്ലോ. കുട്ടികൾക്ക് പിന്നെ പറയണ്ട, ഒന്നാമത് വീക്കെൻഡാണ്.
1: എന്റെ കൂടെ ഒരു ദിവസം കൂടെ കിട്ടി, സുഖമായിട്ട് അവർക്ക്
0: കളി കാണാം. കളി കണ്ട് വേണമെങ്കിൽ ജയിച്ച ടീമിന്റെ കൂടെയാണെങ്കിൽ രാത്രി മുഴുവൻ ആഘോഷിക്കാം, തോറ്റ ടീമിന്റെ കൂടെയാണെങ്കിൽ കണ്ണീരോടുകൂടി തന്നെ കിടന്നുറങ്ങി
1: പിറ്റേ ദിവസം സ്കൂളിൽ പോകണ്ട.
0: ഫ്രഷ് ആയിട്ട് എടുക്കാം.
1: എന്റെ മോനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. രാത്രി ഇന്നില്ല എന്ന് പറഞ്ഞു,
0: അതിന് ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ അമ്മ.
1: അതെ അതെ, ഇപ്രാവശ്യം അവർക്ക് ആ ഒരു സന്തോഷം കിട്ടിയത് ഫുട്ബോള് കളിക്കാനായിട്ട് കാണാൻ വേണ്ടിട്ട് അവധി വന്നപ്പോ അത്രയും സന്തോഷത്തിലാണ് കുട്ടികൾ.
0: യെസ്, അപ്പൊ ഇന്ത്യൻ സമയം 12:30 നമ്മുടെ കളി വരുന്നത്, സ്പെയിൻ വേഴ്സസ് അർജന്റീന. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് എക്സ്പേർട്സ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമ്മുടെ സ്പോർട്സ് ബീറ്റ് ആയിട്ടുള്ള നമ്മുടെ ആർജെ മിഥുൻ നമ്മുടെ കൂടെ ചേരുന്നതാണ് കുറച്ച്
1: കഴിയുമ്പോൾ.
0: അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇന്ന് വരുന്നുണ്ട്. അതുമാത്രമല്ല, കുറെ ഫുട്ബോൾ എക്സ്പേർട്സ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ന്യൂയോർക്കിലാണ് ഇന്ന് ലോകത്തിന്റെ മുഴുവൻ കണ്ണ്. ഈ കളിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജാതി മത ദേശ ഭാഷ നിറ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെ
1: എല്ലാവരും ഉള്ളില് നെഞ്ചില് ഏറ്റിയ ഒരു ഗെയിമാന്ന് തന്നെ പറയാം. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു മറ്റു വർഷങ്ങളിൽ ഇല്ലാത്ത പോലെ തന്നെ എല്ലാവരിലേക്കും ആ ഒരു ഓളം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്രാവശ്യം എനിക്ക് കൂടുതൽ ആ ഒരു വൈബ് എനിക്ക് തോന്നിയത്.
0: അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ വർഷവും ഇതിന്റെ ഒരു എന്താ പറയാ എക്സ്പോഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഗെയിമിനോടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൂടുതൽ ആളുകളിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ആസ് എ കൺട്രി ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം ഇവിടെ ക്രിക്കറ്റിന് അത്രയും പോപ്പുലർ
1: അല്ല.
0: പക്ഷേ നമ്മുടെ ഈ ISL പോലെയുള്ള ടൂർണമെന്റ്സിന്റെ വരവിന് ശേഷം ഈ ഗെയിമിന് കിട്ടിയിരിക്കുന്ന ബൂസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പൊ അതിന്റെ ഒരു റിപ്പിൾസും കൂടി ആയിരിക്കാം ചിലപ്പോൾ ഇപ്പൊ ശാലിനി പറഞ്ഞതുപോലെ.
1: അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി കൂടി ഉണ്ടായിരുന്നു, 1,000,000 തൂഫാൻ ഗോൾസ് എന്ന് പറഞ്ഞിട്ട്.
0: യെസ്,
1: അപ്പോ കുട്ടികൾ അത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫുട്ബോൾ കാലഘട്ടം. ഇനിയിപ്പോ നാളെ തൊട്ട് അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതിന്റെ ഒരു ഫൈനൽ അറിഞ്ഞു കഴിയുമ്പോ അതിനുശേഷം അവർക്ക് ആ ഒരു ഫുട്ബോൾ മനസ്സിലേക്ക് ഏറ്റാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവാണല്ലോ.
0: യെസ്, അപ്പൊ ശാലിനി പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ്. എല്ലാ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ സ്പോർട്ടിംഗ് ഗെയിമുകളുടെയും ഒരു ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് യൂണിറ്റി ആണ്, രണ്ട് സ്പിരിറ്റ് ഓഫ് ദി ഗെയിം എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ലെഷർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വിനോദങ്ങളിലാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ തൂഫാൻ പോലുള്ള ഓപ്പറേഷൻ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ലഹരി പോലെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. അതിനെ ആക്ച്വലി എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും,
1: യെസ്, അല്ലെ?
0: അപ്പം അതൊരു വലിയ പോയിന്റും കൂടിയാണ്. അപ്പോൾ സ്പെയിൻ വേഴ്സസ് അർജന്റീന മാച്ചാണ്. നമ്മൾക്ക് ഇന്നത്തെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ബയസ് ഉണ്ടോ ശാലിനിയുടെ മനസ്സിൽ, ആര് ജയിക്കും എന്നതിനെ?

0: അല്ലെങ്കിൽ ആര് ജയിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു തോന്നലുകളുണ്ടോ?
1: ഇല്ല, അതായത് അതിന് ശേഷം ഞാൻ പറയാം കാര്യം.
0: ഇത് കളി കളി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം ഞാൻ ആരുടെ കൂടെ. അത് കൊള്ളാം, അത് കൊള്ളാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്.
1: അതെ അതെ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ഫുട്ബോൾ മാമാങ്കമൊക്കെ നടത്തി. അപ്പൊ ഞാൻ ബ്രസീൽ ടീമിന്റെ കൂടെയായിരുന്നു. അപ്പൊ അതിനുശേഷം കുട്ടികൾ എന്നെ കാണുമ്പോ ടീച്ചറെ കണ്ടോ എന്ന് പറയാം. അപ്പൊ ഞമ്മൾ ഒരു ഗെയിം ആവുമ്പോ അങ്ങനെയല്ല, ഒരാള് ജയിക്കും ഒരാള് തോക്കും. അപ്പൊ ഇത്രയും നാൾ ടീച്ചർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
0: അപ്പൊ അങ്ങനെയാണ് വൈബ്.
1: അങ്ങനെയാണ് വൈബ്.
0: അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മൾ ഇന്ന് കളിയുടെ ദിവസമാണ്. കളിയാണ് ഇന്നത്തെ മെയിൻ അജണ്ട തന്നെ. നമ്മൾ കളിയുടെ വളരെ ഡീപ്പായിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നുണ്ട്. ഏതൊക്കെ ടീമാണ്, സോറി, ഏതൊക്കെ പ്ലെയേഴ്സിന്റെ ആണ് സ്ട്രെങ്ത്, എന്തൊക്കെയാണ് വീക്ക്നെസ്, എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഡെപ്തിലുള്ള അനാലിസിസിലേക്കൊക്കെ പോകും. അതിന്റെ കൂടെ കുറെ പാട്ടുകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് വിസിൽ അടിച്ച് തുടങ്ങിയാലോ.
1: വിസിലടിക്കാം.
0: യെസ്. അപ്പോൾ കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി എഫ് എം റെയിൻബോ 107.9.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജി. കൂടെയുണ്ട് ഞാൻ അഭി,
1: ഞാൻ ശാലിനി.
0: യെസ്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ്.
1: ഫുട്ബോൾ തന്നെയാണ് താരം.
0: അതെ. അപ്പം സാധാരണയായിട്ട് നമ്മൾ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പലതരം അവാർഡുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന പോലെ ഗോൾഡൻ ബൂട്ട് കൊടുക്കും, ഗോൾഡൻ ഗ്ലൗ കൊടുക്കും, അപ്പം ബെസ്റ്റ് പ്ലെയറിനുള്ളതുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടീമുകൾ ജയിക്കുന്ന ടീമുകൾക്ക് ഗോൾഡൻ മെഡലുണ്ട്, റണ്ണേഴ്സ് അപ്പ് വരുന്ന ടീമുകൾക്ക് സിൽവർ മെഡലുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അവാർഡുകളാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ ഈ വർഷം, അതായത് ഫിഫയുടെ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതരം സമ്മാനം ഇത്തവണ ഫിഫ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? അതായത് സാധാരണ ഈ സ്പെഷ്യലി ഈ അമേരിക്കൻ ലീഗുകളിലൊക്കെ കളി ജയിച്ചു കഴിഞ്ഞാൽ ഒരു റിങ് കൊടുക്കാറുണ്ട്, അതുപോലത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് റിങ് ഇത്തവണ ഫിഫ കൊടുക്കുന്നുണ്ട്
1: എല്ലാവർക്കും.
0: എല്ലാവർക്കും അല്ല, കളി ജയിച്ചവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇത്തവണത്തെ

0: കളി ജയിച്ചു കഴിഞ്ഞാൽ ഒരു റിങ് കൊടുക്കാറുണ്ട്. അതുപോലത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് റിങ് ഇത്തവണ ഫിഫ കൊടുക്കുന്നുണ്ട്.
1: എല്ലാവർക്കും
0: എല്ലാ എല്ലാവർക്കും ഇല്ല, കളി കളി കളി ജയിച്ചവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇത്തവണത്തെ വേൾഡ് കപ്പിനുണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഈ ഓരോ മോതിരം എന്ന് പറയുന്നത് ഏതാണ്ട് 20,000 USD വിലയുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം 2,000,000 രൂപയോളം ഒരു മോതിരത്തിന് വിലയുണ്ട്. ഈ പറയുന്ന പോലെ എല്ലാ കളി ജയിച്ച ടീമിലെ എല്ലാവർക്കും തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. 30 of them ആർ ഫോർ ഈ ഫുട്ബോൾ പ്ലെയേഴ്സ്. എനിക്ക് തോന്നുന്നു 100 or 200 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഫാൻസിനൊക്കെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ റിങ്ങിന്റെ പരിപാടി ഇത്തവണയുണ്ട്.
1: ഉണ്ട്, അതൊരു നല്ലൊരു കാര്യമാണ് അല്ലെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതൊരു ഹാപ്പിനെസ് ആണ്. അതിന് ശേഷമാണെങ്കിൽ ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാലും അഭി പറഞ്ഞ പോലെ തന്നെ
0: അത് അത് മാത്രമല്ല, ഇനിയിപ്പം ഈ വർഷം ഇതിനുശേഷം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ചിലപ്പം ഇത് വീണ്ടും മറ്റു കൺട്രീസിൽ നടത്തുന്ന സമയത്തും ഈ റിങ്സ് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. ഓരോ തവണ വരുന്ന ട്രഡീഷൻ ആണല്ലോ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഓൾറെഡി ഫ്രാൻസ് ഇത് അവർക്ക് സ്വയം ചെയ്തിരുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. ഓൾറെഡി അറിയില്ല എന്തായാലും. അപ്പൊ ഇങ്ങനത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് റിങ്സും കൂടി ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. പറഞ്ഞോ.
1: അപ്പോ നമ്മുടെ ഇപ്രാവശ്യത്തെ ആ ഒരു ബോളിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ. അബിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവരിക്കും എന്ന് തോന്നുന്നു അല്ലെ. നമ്മുടെ ട്രയോണ്ട ഫൈനൽ എന്നാണ് ആ ബോളിന് പേരിട്ടിരിക്കുന്നത്. ഏകദേശം 16 രാജ്യങ്ങളുടെ പേരുകള് ആ ബോളിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതില് എന്താ പറയുന്നത്, സ്വർണത്തില് ഡിസൈൻ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രത്യേകത കൂടി ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു ബോളായിരിക്കും ഇന്ന് സ്റ്റേഡിയത്തിൽ ഉരുണ്ടുകൊണ്ട് ഇരിക്കുന്നത് കുറച്ച് ദിവസങ്ങളിലായിട്ട്. അപ്പൊ സ്വർണത്തിന്റെ ഒരു കളിയാണ് ഇപ്രാവശ്യം.
0: ഇത്തവണ സ്വർണത്തിന്റെ കളിയാണ്. സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കളിയുടെ പുറമെയുള്ള വിശേഷങ്ങളാണ്. അതായത് കളിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കളിക്കളത്തിൽ അല്ലെ, ആ 90 മിനിറ്റിൽ 90+ എക്സ്ട്രാ വരുന്ന സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പന്ത് ഉരുട്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് റെയിൻബോ FM ൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ബാഷത്തോൺ പോലെ നമ്മൾ 5 to 8 PM നമുക്ക് ഇന്നത്തെ ഷോ ഫുള്ളി ഡെഡിക്കേറ്റഡ്
1: ഫുട്ബോളാണ്. ഒരുപാട്
0: എക്സ്പേർട്സ് അത് നമ്മൾ 10 to 11 സ്പെഷ്യലി ഫോക്കസ്ഡ് ഓൺ ഫിഫ വേൾഡ് കപ്പ്. കാരണം 12:30 ആകുമ്പോൾ നമ്മുടെ കളിയായി. അപ്പൊ അതിന്റെയും എക്സ്പേർട്സ് ഒക്കെ ചേരുന്ന രീതിയിൽ ഇന്ന് ഫുൾ
1: ഫുട്ബോൾ മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്.
0: ഫിഫ ബാഷത്തോൺ ആണ് ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇനി നമ്മൾ നടക്കാൻ പോകുന്ന കളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് രണ്ട് പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് വിത്ത് RJ അബി ആൻഡ് RJ ശാലിനി.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ ശാലിനി,
1: ആർ ജെ അബിയാണ്. യെസ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അർജന്റീന വേഴ്സസ് സ്പെയിൻ അല്ലേ. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് കണ്ണ് കാതും കൂർപ്പിച്ചിരിക്കുന്ന ഒരു സമയം അല്ലേ.
0: ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്.
1: യെസ്, എന്തോ പറയാനായിട്ട് ഇങ്ങനെ വെമ്പി വന്നല്ലോ.
0: അതെ അതെ അതെ, എനിക്ക് മെസ്സിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്.
1: ദൈവമേ
0: പറയട്ടെ, എനിക്കൊരു സമയം തരും
1: പറയണം. ഒരു മെസ്സി ആരാധികയുടെ
0: രോദനം രോദനമല്ല, ഒരിക്കലല്ല,
1: ഒരു മെസ്സി ആരാധികയുടെ എന്താ പറയാ ആവേശം.
0: അതാണ് അതാണ് പറ്റട്ടെ പറ്റട്ടെ. 39 വയസ്സ്, അതിന്റെ ഇടയിൽ 8 ഗോള്. അർജന്റീനയുടെ 19 ഗോളില് 12 മെസ്സി നേടിയതാണോ അല്ലെങ്കിൽ അസിസ്റ്റ് കൊടുത്തതാണോ? അബി ഒന്ന് പറയും.
1: മനസ്സിലായില്ല എനിക്ക്.
0: അതായത് മെസ്സിക്ക് 39 വയസ്സ്, 8 ഗോള്, അർജന്റീനയുടെ 19 ഗോളുകളില് 12 മെസ്സി നേടിയതാണോ അല്ലെങ്കിൽ അസിസ്റ്റ് കൊടുത്തതാണോ?
1: ഏതിന്റെ കാര്യം പറയണേ? ഈ വേൾഡ് കപ്പിന്റെ കാര്യം. 8 ഗോൾ എന്ന് പറഞ്ഞതോ ആദ്യത്തെ?
0: അത് ആദ്യത്തെ ഗോളുകൾ, കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത്.
1: ഓക്കെ,
0: അപ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ സ്പെയിൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മെസ്സിയിലേക്ക് നമ്മൾ കുറച്ചു നേരം മാത്രം നോക്കിയാൽ നാം മതി, വെറും ഒരു 90 മിനിറ്റ്. അപ്പോ അതിന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ഉള്ളില് കാര്യമായിട്ട് മെസ്സി ഇടപെടേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അത്രയും നേരം അവസാനം മാത്രമാണ് അദ്ദേഹം അതിലേക്ക് ഇടപെട്ടിട്ടുള്ളതും, തന്റെ എനർജി സേവ് ചെയ്ത് വെച്ചിട്ട് അവസാനത്തെ നിമിഷത്തിൽ മാത്രമാണ് അതിൽ കൂടുതലായിട്ട് ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു മെസ്സി ടച്ചിനെ കുറിച്ച് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. കാരണം നമുക്ക് ലൈഫിലും ആപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമാണ്, വേണ്ട സമയത്ത് മാത്രം നമ്മൾ അവിടെ സംസാരിച്ചാൽ മതി എന്നുള്ളൊരു
1: കാര്യം.
0: താങ്കൾ കണ്ടിന്യൂ
1: ഇതൊക്കെ പറഞ്ഞാലും കുറച്ച് പെനാൾട്ടികളൊക്കെ ആശാനും മിസ്സായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: ഞാൻ ഇത് വളരെ ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് ആളുകൾ വന്നിട്ട് ഇറക്കി വിടറ അവൻ ഇങ്ങോട്ട്,
0: മെസ്സി ഫാൻസ് വരും.
1: മെസ്സി ഫാൻസ് ചിലപ്പോ ഇപ്പൊ സ്റ്റുഡിയോയുടെ മുന്നിലെത്തും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അസിസ്റ്റന്റ് ഒക്കെ കണക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഇടപെടാതിരുന്നത് ഇതുകൊണ്ടാണ്.
0: ഇതിനകത്ത്
1: ഇത്തവണത്തെ കാര്യമായ അർജന്റീനയുടെ ഒരു വീക്ക് പോയിന്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പെനാൽറ്റി മിസ്സാവുന്നതാണ്. നമ്മുടെ ആശാന് തന്നെ ഒന്നിൽ കൂടുതൽ തവണ പലതവണ പിഴച്ചിട്ടുണ്ടല്ലോ. അപ്പം പെനാൽറ്റി മിസ്സുകൾ ഇത്തവണത്തെ അർജന്റീനയുടെ വീക്ക്നെസ്സുകളിലൊന്നാണ്. പിന്നെ മെസ്സിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് മെസ്സി ഈസ് ആൻ അബ്സല്യൂട്ട് ഗോട്ട്, അതായത് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. പിന്നെ ഫാൻസ് ഒരു രസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിപൊളി ലാലേട്ടനാണോ മമ്മൂക്കയാണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടുപേരും വലിയ നടന്മാരാണെന്ന്. പക്ഷെ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും
0: ഇങ്ങോട്ടും നമ്മുടെ
1: ലാലേട്ടൻ കളി കാണാനുണ്ട്, മമ്മൂക്ക അതിനേക്കാളും സന്തോഷത്തിലാണ് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് വേറെ സ്റ്റോറി.
0: പക്ഷേ
1: ഇല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇവരെല്ലാവരും ഗോട്ടാണെന്ന്. പക്ഷെ

0: നമ്മുടെ ഒരു കൂട്ടുകാരൻ മെസ്സി ആണെങ്കിൽ പിന്നെ എന്നാ പിന്നെ അവനെ ഒന്ന് ഇത്തിരി നേരം ബുദ്ധിമുട്ടിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് എല്ലാ പ്ലെയേഴ്സിനും അവരുടേതായിട്ടുള്ള വീക്ക് സൈഡും ഡൗൺ സൈഡ്സും പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. പിന്നെ ഇത്തവണ മെസ്സി ഇതോടുകൂടി പടിയിറങ്ങുകയാണ് എന്നുള്ള വാർത്തകളാണല്ലോ കൂടുതൽ വരുന്നത്. പക്ഷേ പടിയിറങ്ങി പോയിട്ടും തിരിച്ചു വന്ന ആളാണ് മെസ്സി. പടിയിറങ്ങും എന്ന് പറഞ്ഞ പല ആളുകളും തിരിച്ചു ഇപ്പോ വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും അൾട്ടിമാറ്റം എവിടെയാണെന്ന് അറിയില്ല. എന്നാലും മെസ്സി വീണ്ടും പോകുമ്പോൾ ആ കപ്പ് നിലനിർത്തിക്കൊണ്ടാണോ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല അടുത്ത തലമുറയിലേക്കുള്ള പ്ലെയേഴ്സിനൊക്കെ വീണ്ടും വാർത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്.
1: അതൊരു സന്തോഷമുള്ള ഒരു കാര്യം.
0: അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. കൂടുതൽ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് പറയേണ്ടതാണ് ഈ പറയുന്ന അർജന്റീന സ്പെയിൻ പരിപാടികളുടെ. അപ്പം മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിപ്പം എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ, ഭയങ്കരമായിട്ടുള്ള ടിക്കറ്റ് പ്രൈസ് ആണെന്നാണ്. അപ്പൊ പുള്ളി പല വഴികളിലൂടെയൊക്കെയാണ് ഇന്ത്യക്കാരൊക്കെ അവിടെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര പൈസയാണ്. ഇത് തൗസൻഡ്സ് ഓഫ് ഡോളറാണ്. ഡോളറിന്റെ കളിയാണ്. അപ്പൊ ഒരു കളി കാണാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 50,000, 1,00,000, 3,00,000, 5,00,000 ഒക്കെയാണ് ഈ ടിക്കറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം വലിയ അഫോർഡബിൾ ആയിട്ടുള്ള പരിപാടികൾ അല്ലാത്തതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില മാച്ച് അത് കാണണമല്ലോ. അതുകൊണ്ട് തന്നെ ചില പ്രൈസ് കുറഞ്ഞിട്ടുള്ള മാച്ചുകൾ നോക്കി പോയി കാണുക. ഇതിനൊന്നും ടിക്കറ്റ്
1: കിട്ടാനില്ല.
0: ഇനി കിട്ടിയ ടിക്കറ്റിന് തന്നെ ഭയങ്കര റേറ്റുമാണ്. ബ്ലാക്കിലും ചിലപ്പോ കിട്ടുമെന്ന് അറിയില്ലായിരിക്കും.
1: ഇവൻ നമ്മുടെ ഇവിടെ സ്റ്റേഡിയങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്.
0: സ്റ്റേഡിയങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വലിയ സ്ക്രീനിൽ കളികൾ കണ്ടുകൊണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചേതോഹരമായ കാഴ്ചകൾ എന്നൊക്കെ പറയുകയാണല്ലേ.
1: അതെ അതെ, ഞാൻ ഇന്ന് വരുമ്പോ ടൗൺ ഹാളൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.
0: ടൗൺ ഹാളിൽ പല ക്ലബുകളിലുണ്ട്. നമ്മുടെ എൻജിഒ കോട്ടേഴ്സിന്റെ തൊട്ടുമുന്നിൽ തന്നെ സ്ക്രീനിംഗ് ഉണ്ട്. പല ഫ്ളാറ്റുകളും പല അസോസിയേഷൻസും പല ക്ലബുകളൊക്കെ ഇതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 22 നമ്മുടെ അർജന്റീനയാണ് ജയിച്ചിരുന്നത്. 2018 ഫ്രാൻസ് ആയിരുന്നു. ആ 2018 കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റിംഗ് ഫ്രാൻസ് തന്നെ നിർമ്മിച്ച് കൊണ്ടുവന്നിരുന്നു എന്നൊരു വാർത്ത ഞാൻ വായിച്ചു. അപ്പൊ ഫ്രാൻസ് ഓൾറെഡി ഈ പരിപാടി
1: തുടങ്ങിയതാണ്.
0: 14 ജർമ്മനി, 10 സ്പെയിൻ, 6 ഇറ്റലി. 6 ഇറ്റലി, ഫ്രാൻസ് ഇറ്റലി മത്സരം എനിക്ക് ഭയങ്കര എന്താ പറയാ ആവേശമുള്ള മത്സരങ്ങളിൽ ഒന്നായിരുന്നു. അത് അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്, നമുക്ക് അടുത്ത ലിങ്കിൽ പറയാം. മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് സംഭവിച്ചിരുന്നത്. പക്ഷെ എന്നാലും അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദപരമായിട്ടുള്ള സീസണുകളിൽ ഒന്നായിരുന്നല്ലോ അത്. അപ്പോൾ അങ്ങനെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രെഡിക്ട് ചെയ്യണല്ലോ ആരാണ് ഫൈനലിൽ എത്തണം. അപ്പൊ ഫ്രാൻസ് ഫൈനലിൽ എത്തുന്നു ഞാനൊന്ന് എഴുതിയിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഓപ്പോണന്റ് എഴുതിയത് ഇറ്റലി ഒന്നുമല്ല, വേറെ ഒരു ടീമായിരുന്നു. പക്ഷെ ഫ്രാൻസ് എത്തുന്നു, ഫ്രാൻസ് എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. അപ്പൊ അങ്ങനെ 2006 അങ്ങനെ ഒരു മെമ്മറി ഉണ്ട്.
1: ആ ഒരു മെമ്മറി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്.
0: പക്ഷേ ഇത്തവണ നമ്മൾ പ്രെഡിക്ട് ചെയ്ത ടീമുകളല്ല ഇത്തവണ ഫ്രാൻസിനെ മനസ്സിലുണ്ടായിരുന്നു. സത്യത്തിൽ ഫ്രാൻസ് വരും, ഫൈനലിലെത്തും, ഫ്രാൻസും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഫൈനലിൽ എത്തുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ
1: പ്രതീക്ഷകളെല്ലാം.
0: All right. അപ്പോ ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ രണ്ട് പാട്ടുകൾക്ക്
1: ശേഷം നമ്മൾ തിരിച്ചു വരും.
0: യെസ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 5 to 8 നമ്മൾ ഇന്നത്തെ ഫിഫ വേൾഡ് കപ്പ് അപ്ഡേറ്റ്സ് ആണ്. 10 to 11 നമ്മൾ സ്പെഷ്യൽ ഷോ ഉണ്ട്. ഇതേപോലെ തന്നെ ഫിഫ അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ട് കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജി ഫിഫ മാമാങ്കത്തിന്റെ ചൂടോടുകൂടി നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? 2006 ഫൈനൽ എന്ന് പറയുന്നത് എല്ലാവരും ഓർത്തിരിക്കുന്ന ഫൈനൽസിൽ ഒന്നാണ്. ഒന്നാമത് സിഡാന്റെ ആ ഒരു ക്ലാഷും അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ വരുന്ന കാര്യം. അത് ഇറ്റലി വേഴ്സസ് ഫ്രാൻസ് ആയിരുന്നു ഫൈനൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഇവൻച്വലി ഇറ്റലി വൺ ദ ഗെയിം. അപ്പം അതിന്റെ അകത്ത് അത് ഒരുപാട് നേരം പോയ കളിയായിരുന്നു. 120 മിനിറ്റ്സ് കളിച്ച് പിന്നെ പെനാൽറ്റി വന്ന് പെനാൽറ്റിയിൽ ഫ്രാൻസ് തോൽക്കുകയായിരുന്നു. അതിൽ പ്രധാന കാര്യം എന്താ വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ, ഇന്നിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഫുട്ബോളേഴ്സിൽ ഒരാളെന്ന് പറയുന്നത് പോലെ അന്ന് നമ്മൾ വലിയ സിഡാൻ ആരാധകരിൽ ഒരാളായിരുന്നു. ഒരുപാട് ആരാധനയുള്ള പ്ലെയർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഗെയിമിന്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ഫിയേഴ്സ്ഫുൾ ആണ് ഈ ഗെയിം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഫൈനലിൽ എത്തുന്ന സമയത്ത് അല്ലെ. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന പോലെ മട്രാസി ആയിട്ട് സിഡാനൊരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു. ആക്ച്വലി എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രാൻസ് ആദ്യം ഒരു പെനാൽറ്റി അടിക്കുന്നു, പിന്നെ ഇവര് തിരിച്ചൊരു അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവർ തമ്മിലൊരു കോൺഫ്ലിക്ട് വരികയും പിന്നെ പിന്നീട് അതിന് വന്ന എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ സിഡാനെ അവർ പേഴ്സണലി ഇത് ചെയ്തു, ചീത്ത പറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് ദെൻ സിഡാൻ തലകൊണ്ടൊരു ഒറ്റ കുത്ത് മട്രാസിയുടെ നെഞ്ചം കൂടെ നോക്കി കുത്തി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു കുത്ത് കുത്തി അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയും പോവുമായിരുന്നു. പിന്നീട് ഗെയിം ഫ്രാൻസ് ഈ പറയുന്ന പോലെ 120 മിനിറ്റ്സ് ഗെയിം പോയി, ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ദാറ്റ് ഈ പറയുന്ന പോലെ പെനാൽറ്റിയിലേക്ക് പോകുക, ആ ഗെയിം ഫ്രാൻസ് തോൽക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഇന്ന് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മളിങ്ങനെ ലക്കി ഡ്രോ ഇടുമല്ലോ ആരാണ് ഫൈനലിൽ എത്തുക എന്നുള്ളത്. അപ്പൊ അന്ന് നമ്മൾ ഫ്രാൻസ് എത്തുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഫൈനൽസിൽ ഒന്നായിരുന്നു ഫ്രാൻസ് എത്തിയിരുന്നു. ഇത്തവണ നമ്മൾ എത്തും നേരത്തെ പറഞ്ഞല്ലോ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ എല്ലാ എന്താ പറയാ എല്ലാ ഫുട്ബോൾ വേൾഡ് കപ്പുകളും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? അപ്പൊ ഈ പറയുന്ന പോലെ ഈ 2006 നമ്മൾ സിഡാനിന്റെ ഈ പറയുന്ന ഫൗളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് കാർഡാണ് വരുന്നതെങ്കിൽ ഒരു വർഷം നീരാളിയായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. പാട്ട് എഴുതിരിച്ച് വരുമ്പോൾ
1: വേറെന്തോ
0: ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നു.
1: വിട്ടുപോയി
0: സാറന്നോ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്പോർട്സ് ബീറ്റ് ആർജെ മിഥുൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സ്പോർട്ടിംഗ് എക്സ്പേർട്ടുകൾ വരുന്നുണ്ട്, നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ഫുട്ബോൾ മാമാങ്കം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം.
0: ഇന്ന് നമ്മൾ ഇവിടെ

0: ക്രിയേറ്റാണ് ഈ നേരം റെയിൻബോ വിട്ട് ആരും പോരുത്. 9-10 o'clock വരെ നമുക്ക് ഈ പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. 10-11 നമ്മളൊരു സ്പെഷ്യൽ ഫിഫ പ്രോഗ്രാം
1: ഇവിടെ പ്ലാൻ ചെയ്യുകയാണ്,
0: പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി FM റെയിൻബോ 107.5.

തന്നെ കൊമ്പന നമുക്ക് അങ്ങന ചിലർക്ക് മകന ചിലർക്ക് നന്മന ഇടഞ്ഞ കൊമ്പന.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരെ കിരീടം വെച്ച് വാഴിക്കാനുള്ള സുദിനം. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ ചാമ്പ്യന്മാരും.

0: വേൾഡ് കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ മുഖാമുഖം ആദ്യമായി എത്തുന്നു. അവസാന നിമിഷങ്ങളിലെ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ, നോക്കൌട്ട് സ്റ്റേജിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ലിയോണൽ മെസ്സി എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന അർജന്റീന എതിരിടുന്നു. ഈ ലോകകപ്പിൽ ഒരേ ഗോള് മാത്രം മഴങ്ങി. അറ്റാക്കിംഗിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡ് കൺട്രോളിലാകട്ടെ, എല്ലാത്തിലും ഡോമിനൻസ് നൽകാനായി ഒന്നിനൊന്ന് മികച്ച താരനിരയുമായി ഒപ്പം ടീനേജ് സെൻസേഷൻ യാമിൻ യമാലും ചേരുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിതയാൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കാൻ തയ്യാറെടുത്തു വരുന്ന സ്പെയിനുമായി ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്ലോക്ക് ബാസ്റ്റർ കലാശ പോര്, അർജന്റീന വേഴ്സസ് സ്പെയിൻ, 20 July 12:30 AM. Filling the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
2: Shakira, we are ready.
3: We are ready.
4: We are ready.
5: We are ready.
6: We're ready.
7: We're ready.
8: We are ready.
9: We are ready.
10: We are ready.
11: We are ready.

0: ഭരിക്കുന്ന ചാമ്പ്യന്മാർ ആരാണ് എന്ന് അറിയാൻ പോകുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. യെസ്, അപ്പൊ നമ്മൾ ആർപ്പും വിളിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിന് മറ്റൊരു ഡീവിയേഷൻ എടുക്കാൻ പോവാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അല്ലെ.
1: യെസ്, ഇനി 6 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ നമ്മള് ഫൈനൽസിലേക്ക് കടക്കാനായിട്ട്. ജസ്റ്റ് 6 hours ലെഫ്റ്റ് ആണ്.
0: എങ്ങനെയെങ്കിലും ഒന്ന് സമയം പോയാൽ മതി എന്ന് കരുതിയിരിക്കുന്ന ആരാധന അതിൽ ഇതിലേക്ക് നടക്കണം. ഇന്ന് 12:30 ആകുന്നില്ലല്ലോ എന്നുള്ളൊരു
1: ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: അതായത് ഒരേ ഒറ്റ ഒരു കാര്യം മാത്രമുള്ള ആ ടൈമിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആൻഡ് വേൾഡ് ചാമ്പ്യൻസ്, കറന്റ് വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീന എതിരിടാൻ പോകുന്നത് കാളപ്പൂരിന്റെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള സ്പെയിൻ. രണ്ട് കോണ്ടിനെന്റ്സ് തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അല്ലെ.
1: രണ്ട് കോണ്ടിനെന്റ്സ് തമ്മിലുള്ള പോരാട്ടമാണ്, രണ്ട് ശൈലിയിൽ കളിക്കുന്നവർ തമ്മിലുള്ള
0: പോരാട്ടമാണ്, ആരാധകർ തമ്മിലുള്ള പോരാട്ടമാണ്. ആരാധകർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ അർജന്റീന ആരാധകർ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം പണ്ട് തൊട്ടേ ഉള്ളതാണ് അവരുടെ ലെഗസി, അവരിനെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരുള്ളവരാണ്. പക്ഷേ ഒരു ടൈമിൽ കുറച്ച് നാളത്തേക്ക് സ്പെയിൻ്റെ ആരാധനയായി മാറിയ ആൾക്കാരുണ്ടാവാം മേ ബി. അതായത് തുടക്കം മുതലേ സ്പെയിൻ്റെ ആരാധന ഉള്ള ആൾക്കാരില്ലേ, അവരെക്കാൾ ഉപരി അവരിലേക്ക് വന്നു ചേർന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും.
1: അത് ഇന്നത്തെ കളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടുഡേ ഇസ് അർജന്റീന വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്.
0: അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ലയണൽ മെസ്സി ഓരോ പുതിയ ചരിത്രം, അതായത് നമുക്കറിയാം ബ്രസീൽ 52 ശേഷം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കപ്പടിച്ചതിനു ശേഷം പിന്നീട് ഒരു ഇതുപോലെ ഒരു ബാക്ക് ടു ബാക്ക് കപ്പടിക്കാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് കിട്ടുന്നത്. അതും സെയിം കോച്ചിന്റെ കീഴിലും, സ്കെലോണി എന്നിട്ടുള്ള കോച്ചിന്റെ കീഴില്, ലയണൽ മെസ്സി എന്ന നായകന്റെ കീഴിലും
1: തുടർച്ചയായിട്ട് കപ്പടിക്കുക എന്നുള്ളതാണ്
0: അവസരമാണ്.
1: പക്ഷെ ഈ തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തവണത്തെ എല്ലാ മത്സരങ്ങളും തെന്നി തെന്നി തെന്നി തെന്നി തെന്നി കയറി വന്ന ടീമാണ് അർജന്റീന.
0: തെന്നി തെന്നി വായലിലൊക്കെ വഴുതി, ചിലപ്പോ കുളത്തിൽ പോവായിരുന്നു, പക്ഷെ
1: കുളത്തിലോ കരയിലോ
0: കരയിലോ
1: എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും കളികളിലെല്ലാം തന്നെയും അവർ കംബാക്ക് നടത്തിയിരിക്കുന്നത് 70-75 minutes പാർ ചെയ്തിട്ടുള്ള കളിയിലാണ്. കളി സമയത്താണ് അർജന്റീന തിരിച്ചു വന്നിരിക്കുന്നത്.
0: അൾട്ടിമേറ്റ് മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ അടുത്ത് ശാലിനിയുണ്ട്. ശാലിനിയുടെ യോജന പറയാം. നമ്മുടെ ഈ ഒരു അവസാന നിമിഷം നമുക്ക് ഒന്നും ഒന്നിന്റെ അവസാനം അല്ലല്ലേ. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അവസാനത്തെ 1 മിനിറ്റ് ആണെങ്കിൽ അത് വിനിയോഗിക്കുക. അതാണ് ലയണൽ മെസ്സിയും കൂട്ടരും ചെയ്യുന്നത്.
2: നേരത്തെ ഞാൻ അഭിമുഖം സംസാരിച്ചൊരു കാര്യമായിരുന്നു, കാര്യം മെസ്സിയുടെ ആ ഒരു നിപ്പ് എങ്ങനെയെന്നാൽ ലാസ്റ്റ് നിമിഷം മാത്രമായിരുന്നു മെസ്സി അതിൽ ഇടപെട്ടത് എന്ന് ഞാൻ കഴിഞ്ഞ നേരത്തെ അഭിയോട് പറയായിരുന്നു. അത്രയും നേരം തന്നെ എനർജി മുഴുവൻ സേവ് ചെയ്ത് വെച്ചാൽ അവസാന നിമിഷം ആ ഒരു കളിയിൽ ആ ഒരു മാജിക്കൽ ടച്ച് കണ്ടു നമ്മൾ.
0: യെസ്, ഈ ഒരു കളിയിൽ മാത്രമല്ല, തുടർച്ചയായിട്ട് നമ്മൾ കുറെ കളികളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ഒരു ടച്ച്. അതുവരെ എതിരാളി വിചാരിക്കുകയാണ് ഞങ്ങളുടെ പോക്കറ്റിലാണ് കളി ഇരിക്കുന്നത് വിചാരിക്കുന്ന സമയത്താണ് ഇവ വന്നിട്ട് ഇങ്ങനത്തെ പെർഫോമൻസ്.
1: അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീന എല്ലാ കാലത്തും അവരുടെ ഒരു സ്പിരിറ്റ് ഓഫ് ഗെയിം എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. മിക്കവാറും ആളുകൾക്ക് കളി കളിക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫിസിക്കൽ ഫാറ്റിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കളിക്കുമ്പോൾ ഉണ്ടാവുന്ന തളർച്ച, രണ്ട് മെന്റൽ ഫാറ്റിക് ആണ്. അതായത് നമ്മൾ മെന്റലി കളി ഒരു അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാനസികമായ തളർച്ചയുണ്ട്. ഇത് മിക്കവാറും നമ്മൾ ഇംഗ്ലണ്ടിന്റെ അടുത്ത് കണ്ടിരുന്നു, നമ്മൾ ഈജിപ്തിന്റെ അടുത്ത് കണ്ടിരുന്നു, നമ്മൾ സ്വിറ്റ്സർലൻഡിന്റെ അടുത്ത് കണ്ടിരുന്നു. പക്ഷെ അർജന്റീനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ഫാറ്റിക് ഇല്ല. ഏത് നിമിഷവും ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ചെറിയ കണിക കണ്ടു കഴിഞ്ഞാൽ അതിൽ കൂടെ കയറി വരാനുള്ള ഒരു കഴിവുണ്ടല്ലോ.
0: അതെ, സൂചി കിട്ടാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തൂമ്പ കടത്തിയിരിക്കുന്നു ആ ഒരു പെർഫോമൻസ്. അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അവസാന വിസിൽ ഊതുന്നവരെ എതിരാളികൾ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് ഒരു ഇട പുറകോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല.
1: അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്റ്റുമായിട്ടുള്ള കളിയുടെ ഇടയിൽ ഈജിപ്റ്റ് 2 goals മുന്നിൽ നിൽക്കുന്ന സമയത്ത് മിക്കവാറും ഈജിപ്റ്റ് ആരാധകരും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അർജന്റീന റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആരാധകർ എല്ലാവരും തന്നെ മിക്കവാറും പടക്കം പൊട്ടിച്ച് തുടങ്ങിയിരുന്നു.
0: അതെ അതെ,
1: പിന്നെ 10 മിനിറ്റ്
0: എണീറ്റ് പോയിരുന്നു. അതിന്റെ പല ആൾക്കാരും എണീറ്റ് പോയിരുന്നു.
1: അതിനുശേഷമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും അതിനുശേഷം വന്ന അർജന്റീനയുടെ എല്ലാ കളികളിലും കളിയുടെ അവസാന മിനിറ്റ് വരുന്നത് വരെയും മറിച്ചുള്ള ആരാധകർ ആരും ഒരക്ഷരം
0: വേണ്ടിയിട്ട്
1: ലാസ്റ്റ് മിനിറ്റ് വരെ എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്നുള്ള തിരിച്ചറിവ് ഈജിപ്റ്റുമായിട്ടുള്ള മത്സരത്തിന് ശേഷം എല്ലാ കളി ആരാധകർക്കുണ്ടായിട്ടുണ്ട്.
0: പക്ഷെ ഇതിനകത്ത് ഈ നോക്കൌട്ട് സ്റ്റേജുകളിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ അതിശയിപ്പിച്ച പ്രകടനം നടത്തിയതെന്ന് പറഞ്ഞാൽ കുഞ്ഞം കൺട്രിയായിട്ടുള്ള, നമുക്കറിയാം ഫസ്റ്റ് ഡെബ്യൂ വന്നിട്ട് എല്ലാവരും ഞെട്ടിച്ച ഒസീഞ്ഞ എന്ന ഗോൾ കീപ്പറോടൊക്കെ പവറും കൂടെയുള്ള നമ്മുടെ സ്വന്തം ക്യാബോ വേർദിയാണ്.
1: ക്യാബോ വേർദിയെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞത് ഇപ്പോഴും രോമ എഴുന്നേറ്റ് നിൽക്കും. കാരണം ഇതുപോലൊരു രാജ്യം ഇത്രയും ചെറിയ ജനസംഖ്യയെ വെച്ചുകൊണ്ട് ഒരു ടീമിനെ കൊണ്ടുവന്ന് അർജന്റീനയെ പോലുള്ള ആളുകളെ ലീഡ് ചെയ്യാൻ വിടാത്ത രീതിയിൽ പ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ പരിപാടിയല്ല.
0: അത് മാത്രമല്ല, അവരുടെ അടിച്ച ഗോളുകൾ എന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പിലെയോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളാണ് അവർ സമ്മാനിച്ചത്. 2 goals എസ്പെഷ്യലി ഒരു 2nd goal ഉണ്ടായിരുന്നു. ആ ഗോള് ലോപ്പസിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ വളഞ്ഞൊരു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന് എടുത്ത ഒരു ഗോൾ.
1: അക്ഷരാർത്ഥത്തിൽ അർജന്റീനൻ ഡിഫൻഡേഴ്സ് എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നിട്ടെ
0: ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല ആ ഗോളിന്റെ ഒരു പ്രത്യേകത എന്നറിയോ, ഈ പറഞ്ഞ

0: ഒസീഞ്ഞ ഗോൾ കീപ്പർ തൊട്ട് ടച്ച് കൊടുത്ത് 11 പ്ലെയറും ടച്ച് ചെയ്തിട്ടാണ് ആ പന്ത് ഗോളാവുന്നത്.
1: യെസ്,
0: അതുവരെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഈ 11 പ്ലെയേഴ്സ് ഇങ്ങനെ തട്ടി ലാസ്റ്റ് ഫൈനലി ഗോള് ഫിനിഷ് ചെയ്യുക, അതൊരു ഒരു ഒന്നൊന്നര ഗോൾ. അപ്പൊ ഇപ്പൊ എന്ത് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള കുറെ നിമിഷങ്ങളുണ്ട് ഈ വേൾഡ് കപ്പിൽ, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്, ചരിത്രം തിരുത്തി കുറിച്ച് കുറെ മൊമെന്റ്സ് ഉണ്ട് ഈ വേൾഡ് കപ്പിൽ. അപ്പൊ ആ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാനായിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ ശബ്ദത്തിലൂടെ എപ്പോഴും ഇങ്ങനെ പറയണേ, ഞാനിപ്പോ ആണെങ്കിലും പവർ പ്ലേ വന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതിന്റെ ഒരു വളരെ ആധികാരികതയോടുകൂടി ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള എക്സ്പേർട്സ് ഒക്കെ ഓൺ ദ വേയിലാണ്,
1: ഓൺ ദ വേയിലാണ് നമ്മൾ 1 കിലോമീറ്റർ മുന്നേ പുറപ്പെട്ടുള്ളൂ,
0: നമ്മൾ 1 കിലോമീറ്റർ മുന്നേ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് അധികം എക്സ്പേർട്സുകൾ നമുക്ക് വരുന്നത്, എക്സ്പേർട്സ് എന്ന് പറയാൻ എക്സ്പേർട്സ് മാത്രമല്ല കേട്ടോ, ഈ ഫുട്ബോളിനെ ഇങ്ങനെ ഒരുപാട് ചങ്കിലേറ്റ് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, അവർ പറയണത് അത് ഉള്ളി എന്ന് പറയണം, അവർക്ക് വേറെ ഫാക്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്തേക്കാരി കണ്ടു കാണുമ്പോൾ തന്നെ സ്റ്റോർഡായി പോവായിരിക്കും.
1: അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിശകലനങ്ങളും അനാലിസിസ് ഒക്കെ ആയിട്ട്.
0: അതെ, അപ്പൊ അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു കലവറ ഞങ്ങൾ ഇവിടെ ഓപ്പൺ ആകും. അതെ, ഈ കലവറയില് അധികാരികളൊക്കെ ആയിട്ട് ഇവിടെ ശാലിനി ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ,
1: വൈവിധ്യങ്ങളുടെ ഒരു
0: ഡഗ്ഔട്ട്. ആ ഡഗ്ഔട്ടിലേക്ക് നമ്മളിപ്പോ ഓരോ പ്ലേയേഴ്സിന്റെയും അതുപോലെ ഓരോ കളിയുടെ കാര്യങ്ങളൊക്കെ ഫാക്ട്സും നമ്മൾ ഇനി ഇറക്കി വിടാൻ പോവാണ്.
1: അടുത്ത ലിങ്കിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്താണ്, അല്ലെ ഓരോ ടീമിന്റെ പ്ലസ് എന്താണ് മൈനസ് എന്താണ്,
0: അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ കലവറയിൽ നമ്മൾ ഇങ്ങനെ പായസം വരുന്നു, പപ്പടം വരുന്നു,
1: ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ അലക്കാൻ പോവാണ്.
0: അപ്പൊ സമാധാനം, നമ്മുടെ ഫിഫ സ്പെഷ്യൽ നമ്മുടെ ഒരു കലവറയൊക്കെ ഇവിടെ ആയിട്ട് ഫൈനലിന്റെ കലാശപ്പോരില്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അർജന്റീനയിലൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു.
1: അതെ, അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമയം കളയുന്നത് എങ്ങനെയാണ്, ഇനി 6 മണിക്കൂർ എങ്ങനെ കളയുമെന്ന് അന്വേഷിച്ച് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക്
0: ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് വൺ ഡേ സീരീസ് ഉണ്ട്, ഒരു ബന്ധമില്ലാതെ ഫുട്ബോളിന്റെ ഇടയിൽ കൊണ്ട് നമ്മള് ലൈവ് ക്രിക്കറ്റ് സ്കോർ വരെ നോക്കും, വേണമെങ്കിൽ നോക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ.
1: പക്ഷെ അതിനകത്ത് അപകടം ഉണ്ട്, ആ കളി കണ്ട് നിങ്ങൾ ഉറങ്ങരുത്, 12 എഴുന്നേക്കണം.
0: അതെ, എന്തായാലും ആരും ഉറങ്ങണ കാര്യമൊന്നുമില്ല, കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇങ്ങനെ നമ്മുടെ നാളെ സ്കൂളില്ല, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കറണ്ട് കിട്ടുന്നുണ്ടാവില്ല,
1: അങ്ങനെ
0: എല്ലാ കാര്യങ്ങളും സെറ്റാണ്.
1: പല കമ്പനികളും രാവിലെ 2 മണിക്കൂർ ഓഫ് കൊടുത്തിട്ടുണ്ട്,
0: ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം, കാരണം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവനും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെലവഴിക്കുന്ന അപൂർവം ഇല്ല നിമിഷങ്ങൾ.
1: അതപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി 6 മണിക്കൂറാണ് ബാക്കിയുള്ളത്. ഈ 6 മണിക്കൂർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് റെയിൻബോ കേട്ടുകൊണ്ടിരുന്നാൽ അതേ സ്പിരിറ്റിൽ, അതേ ആവേശത്തിൽ, അതേ എനർജിയിൽ, അതേ ബൂസ്റ്റോട് കൂടി നിൽക്കാൻ പറ്റും.
0: അപ്പൊ 6 മണിക്കൂറും 4 മിനിറ്റ് കൂടെ, 4 മിനിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു പാട്ടം കണ്ടുപോകാം.
1: ആ 4 മിനിറ്റ് ഒരു പാട്ട്
0: നല്ലൊരു, നമുക്ക് ഫിഫ നമ്മുടെ ഷക്കീര ഇല്ലാണ്ട് എന്ത്
1: വേൾഡ്, ഷക്കീര
0: എന്താ ശാലിനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഷക്കീർ ആണ് അല്ലേ,
1: ഷക്കീർ ഇല്ലാത്തൊരു വേൾഡ് കപ്പിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഷക്കീറ മനോഹരമാക്കിയ ആ ഗാനം, ഫിഫ ഒഫീഷ്യൽ ഗാനത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ബാഷത്തോൺ ആരംഭിക്കുകയാണ്.
2: We are ready.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: യെസ്, ഇന്ന് ആര് നെറ്റിപ്പട്ടം കിട്ടും, ആരുടെ വിളയാട്ടമാണെന്നൊക്കെ അറിയാൻ പോകുന്ന സമയമാണ് ഇനി അങ്ങോട്ട്. യെസ്, എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ പിടിച്ചേക്കാണ്, ചെറിയൊരു യു ടേൺ പിടിച്ചിട്ടുണ്ട് അല്ലേ?
1: എന്താണ് യു ടേൺ?
0: എന്താണ് യു ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ, നമ്മൾ പോകുന്ന പോക്കിന് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഒരു ഫ്രീ കിക്ക് കിട്ടിയ പോലത്തെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം. അതെന്താണെന്ന് അറിയാം, ശാലിനി പറയായിരുന്നു ഞങ്ങൾ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് തുടങ്ങിയതുപോലെ അല്ല ഇപ്പൊ പോകുന്നത്. ഇപ്പൊ വേറെ എന്തായാലും ഇന്ന് രാത്രി ഫൈനൽ നടക്കാൻ പോവാണ്. നാട് മുഴുവൻ മറ്റെല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഇന്ന് ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഒരു അമ്മയുണ്ട്, ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മയെ എടുത്തിട്ട് അപ്പുറത്ത് വന്നിട്ട് ഇത് ഫൈനൽ കാണുന്നില്ലേ, എപ്പോഴാണ് എപ്പോഴാ ഇതിനെ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അത്ര ഒരു സ്പിരിറ്റ് ആണ്. അല്ല, ഭയങ്കര സ്പിരിറ്റ് ആണ്. നമ്മൾ വിചാരിക്കണമല്ല കുട്ടി, നമ്മള് ഏപ്രിൽ 6 വയസ്സ് തൊട്ട് 66 എടുത്തു. 66 വേണ്ട, ഇനിയിപ്പോ 86 എടുത്തു അല്ലെ. പ്രായം എന്ന് പറഞ്ഞ ഒരു സംഭവമേ അല്ല. അപ്പം ഈ വേൾഡ് കപ്പിൽ തന്നെ നമുക്കറിയാം, ലയണൽ മെസ്സി ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും ഒസീനി ആണെങ്കിലും അല്ലെ, ഇവരൊക്കെ തന്നെ പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലെ, ഒന്നുമില്ല. എത്രയാണെന്ന് പറഞ്ഞു. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വേൾഡ് കപ്പിന്റെ ആ ഒരു ജ്വരം, അതായത് ഓരോ 4 വർഷം കൂടുമ്പോൾ ഇനിയൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് വരുന്നുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലെ.
1: ഇന്നത്തോടെ ഈ പരിപാടി കഴിയാണല്ലോ,
0: ഇന്നത്തോടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ആലോചിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു. ഓരോ സമയത്ത് ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സമയം കളയാനാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണത്തിനിടയ്ക്ക് ഒരു പുട്ട് വെച്ചോളം നമുക്ക് നടത്താം അല്ലെ. അപ്പൊ അത് ഇംഗ്ലണ്ട് 256 റൺസ് ഇപ്പൊ തന്നെ 39 ഓവർ അടിച്ചിട്ടുണ്ട്. വല്ലാത്ത അടിയാണ് അടിക്കുന്നത്, വല്ലാത്ത അടി. ഈ സ്കോർ ഇപ്പൊ എവിടെ പോയി നിൽക്കൂല,
1: അവിടെ കിട്ടാത്ത കൗമാരി ഇവിടെ അടിക്കുക.
0: അതെ, ഇംഗ്ലണ്ട്
1: ഇംഗ്ലണ്ടിൽ കിട്ടാത്തത് ആ ക്രിക്കറ്റിൽ അടിക്കുകയാണ്.
0: ഫുട്ബോളിൽ കിട്ടാതെ ഇന്നലെ നമ്മൾ ലൂസേഴ്സ് ഫൈനൽ ഉണ്ടായിരുന്നു. അപ്പൊ ലൂസേഴ്സ് ഫൈനലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഫൗളും ഇല്ല, കാർഡ്സ് ഒന്നും വരാത്ത വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇങ്ങനെയും കളിക്കാന്നൊക്കെ. അതായത് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ കിലിയൻ എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്തു, ഇരട്ട ഗോൾ സ്കോർ ചെയ്തതോടെ കിലിയൻ എംബാപ്പെ ഇപ്പോ 10 ഗോളിലും പ്ലസ് 4 അസിസ്റ്റും.
1: അപ്പൊ ഈ ആ ബൂട്ട് അല്ലെ,
0: ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടും എന്നുള്ള. അപ്പൊ ഇവിടെ ലയണൽ മെസ്സി ഓൾറെഡി നമുക്കറിയാം ഒരു ഫൈനലിലൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഹാട്രിക് അടിക്കുകയോ അല്ലെങ്കിൽ 2 ഗോളും ഒരു അസിസ്റ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മെസ്സി ആയിരിക്കും ബൂട്ട് തൂക്കാൻ പോണത്,
1: ഗോൾഡ് ബൂട്ട് തൂക്കാൻ
0: പോകുന്നത്.
1: ആ തല മെസ്സിയുടെയാണ്.
0: പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പം 3 ഗോൾ ഹാട്രിക് അടിച്ചോ ഓബിയസ്ലി ആ കളിയും ജയിക്കാൻ പോണത് അർജന്റീന തന്നെയായിരിക്കും അല്ലെ. ആ കാര്യത്തിൽ സംശയം, കാരണം സ്പെയിൻ ഈ ഒരു വേൾഡ് കപ്പില് അവര് 1 ഗോള് മാത്രം വഴങ്ങിയ ടീമാണ്. അത്ര ഡിഫൻസ്, അത്രയ്ക്ക് രക്ഷയില്ലാത്ത ഡിഫൻസ് ആണ്, മിഡ്ഫീൽഡ് കൺട്രോൾ പിടിച്ചെടുക്കുന്ന ഒരു ടീമാണ്, അതുപോലെ തന്നെ അറ്റാക്ക് എല്ലാം നല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്നും കളയാനില്ല എന്ന്
1: പറഞ്ഞു, മോശമില്ല
0: ഇല്ല. നമ്മൾ ഈ തേങ്ങയൊക്കെ എടുക്കൂലേ, തേങ്ങ എടുത്ത് എടുക്കുമ്പോ അതിനകത്ത് തെങ്ങിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും കളയാനില്ല അല്ലെ, എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാലാണ് സ്പെയിനിന്റെ ഒരു.
1: ഇനി ആകെ എന്തെങ്കിലും ഒരു സാധ്യത ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ സ്പെയിൻ അറ്റാക്ക് ചെയ്ത് വരുന്ന ഗോളുകളുടെ ബാക്കി ബോളുകളുടെ ബാക്കി അർജന്റീന എടുത്ത് സ്പെയിനിന് അഗെയിൻസ്റ്റ് ഒരു ഗോൾ അടിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കൗണ്ടർ അറ്റാക്കുകളിൽ വരുന്ന ഗോളുകളാണ് കൂടുതൽ ഇനി സാധ്യതകൾ ഉള്ളത്. അല്ലാതെ സ്പെയിനിന്റെ ഡിഫൻസിലേക്ക് ഡയറക്റ്റ് അടിച്ചു കയറി ഗോൾ അടിക്കത്തക്കവണ്ണം വലിയ പ്രയാസമാണ്. കാരണം ഈ ടൂർണമെന്റിൽ നമ്മളിത് ഒട്ടകന് അനവധി അവസരങ്ങൾ കണ്ടതാണല്ലോ.
0: തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഉനൈ സിമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗോൾ കീപ്പർ, ആ ഒരു ഗോളാണ് പുള്ളി അത് അത് തന്നെ എങ്ങനെയോ ബെൽജിയം കഷ്ടപ്പെട്ട് അടിച്ചതാണ്. നമുക്കറിയാം ഡിഫൻഡേഴ്സിൽ പെട്രോ പോറോ ഉണ്ട്, നമ്മുടെ ചെറിയ വയസ്സുകാരൻ 19 വയസ്സുകാരനായിട്ടുള്ള കുബാർസി ഉണ്ട്. കുബാർസിയുടെ ഒക്കെ ഡിഫൻഡിങ് കഴിഞ്ഞ കളിയിൽ നമ്മളെ എംബാപ്പേനെ പൂട്ടിയിട്ടു. കാരണം പയ്യനാണ്, പയ്യന്റെ കളി അപാര
1: കളിയാണ്. അതിനിടയ്ക്ക് എംബാപ്പയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് സങ്കടം തോന്നും,
0: എംബാപ്പയുടെ മുഖത്തേക്ക് ഇരുന്ന വിഷമം തോന്നും. ശരിയാണ്. പക്ഷെ എന്നാലും പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതിന് പുള്ളി അത് പൂട്ടിയ ആളെന്നല്ല. അപ്പൊ അവിടെ പെഡ്രോ പോറോ തീർച്ചയായിട്ടും അതിന്റെ നല്ല ഫോമിലാണ് എന്നും പറയാനില്ല, കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടാണ്. അതുപോലെ നമ്മുടെ കുക്രയ എന്ന് പറഞ്ഞ പുള്ളി ആ ഡിഫൻസ് ആ ഒരു സൈഡിൽ കൂടെ പുള്ളി ആ മുടിയൊക്കെ നീട്ടിട്ട് ആള് ചെറുതാണെങ്കിലുണ്ടല്ലോ മരിച്ചു കിടന്ന് കളിക്കുക, ആ ഒരു വിങ് മുഴുവൻ പുള്ളി കൺട്രോൾ ചെയ്യാണ് കുക്രയല അവിടെ ഉണ്ട്. നമുക്ക് ഫാബിയൻ റൂയിസ് ഉണ്ട്, അതുപോലെ തന്നെ റോഡ്രി മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ട്. ഫോർവേഡ്സിൽ നമുക്കറിയാം യാമിൻ യമാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ യമാല് മെസ്സിയും തന്നെയാണ് ഇന്നത്തെ ടുഡേസ് ഹൈലൈറ്റ്
1: അല്ലെ, സംശയമൊന്നുമില്ല.
0: അപ്പം എന്താണ്

0: കഴിഞ്ഞ ദിവസം നമ്മളൊരു ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നല്ലോ അല്ലെ,
1: ബാത്ത് ടബിൽ ഇരുന്നുകൊണ്ട്. 2007 യാമലും
0: യൂണിസെഫിന്റെ ഒരു പ്രോഗ്രാം,
1: യൂണിസെഫിന്റെ ഒരു പ്രോഗ്രാമിനിടയിൽ ഇതുപോലെ യാമലിന്റെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാണ്. ഒരു ബാത്ത് ടബിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ സഹായിക്കുന്ന ലയോണൽ മെസ്സിയെ നമുക്ക്
0: കാണാൻ പറ്റും.
1: അപ്പൊ മെസ്സി ഇതേപോലെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതാണ് യൂണിസെഫിന്റെ. അന്ന് ബാത്ത് ടബിൽ കടന്ന പ്ലെയറാണ് ഇന്ന് മെസ്സിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫോർവേഡ് കളിക്കുന്നത്.
0: കാലത്തിന്റെ
1: കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ?
0: അല്ല, അന്ന് ആലോചിക്കാം, ശരിക്കും ബാക്കിയുള്ള പ്ലെയേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് കളി കണ്ട കാലം. മെസ്സി ആയിരുന്നോണ്ട് ഇപ്പൊ പുള്ളി ഇപ്പൊ 39-ാമത്തെ വയസ്സിലും വന്നിട്ട് ഈ പറഞ്ഞ പോലെ കൊച്ചു പിള്ളേരുടെ ആ ഒരു ആ ചടലിതോടുകൂടി ഇപ്പോഴും കളിക്കുകയാണല്ലോ, മത്സരം കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് അപ്പൊ ശരിക്കും പറഞ്ഞ മെസ്സി എന്ന ആള് ഇപ്പോഴും ആ ഒരു അത്ഭുതമാവുന്നതിന്റെ ഒരു കാര്യം അത് തന്നെയാണ്.
1: പിന്നെ നമ്മള് ഇവര് രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് രണ്ടുപേരും ബാർസലോണയുടെ ട്രെയിനിംഗ് അക്കാഡമി വിരിഞ്ഞ
0: വിരിഞ്ഞ
1: അല്ലെ, രണ്ട് പ്രധാനപ്പെട്ട പ്ലെയേഴ്സ്
0: അവിടെ നിന്ന് വിരിഞ്ഞവരൊന്നും പറയാതിരുന്നില്ല,
1: ചെറുതായിട്ടില്ല.
0: അപ്പൊ പറഞ്ഞു നടക്കാണ്.
1: അതുകൊണ്ട് തന്നെ ബാർസലോണ ഫാൻസിന് ഒരു പ്രത്യേക ദിവസം കൂടിയാണ്. ഒന്നാമത് ഇപ്പൊ ബാർസലോണയിൽ ഇപ്പൊ മെസ്സി ഇല്ല, എന്നാലും മെസ്സി അവിടെ നിന്ന് വരുന്നു. ഇപ്പം ബാക്കി പ്ലെയേഴ്സും സ്പെയിനിലെ ഒരുപാട് പ്ലെയേഴ്സ് ഈ അക്കാഡമിയിൽ നിന്നും ബാർസലോണ അക്കാഡമിയിൽ നിന്നും പാസ് ഔട്ട് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ആണ്.
0: അപ്പൊ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിനെ ആളാക്കിയ ഒരു സ്ഥലം തന്നെയാണ്, അവിടെ സോഴ്സ് തന്നെയാണ്. അപ്പൊ ആ സോഴ്സിന്റെ അടുത്തേക്ക് തന്നെയാണ് അവര് വീണ്ടും തിരിച്ചത്.
1: അപ്പൊ സ്പെയിനുണ്ട്, ബാർസലോണയുണ്ട്, മെസ്സിയുണ്ട്, ഈ പറയുന്ന അക്കാഡമിയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തലമുറ മാറ്റം അല്ലെ, ഫുട്ബോൾ മറ്റൊരു തലമുറ വിരിഞ്ഞു വരുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റിൽ പറയുന്നത് പോലെ സച്ചിൻ, സേവാഗ് ദ്രാവിഡ് യുഗം കഴിഞ്ഞ് മറ്റൊരു തലമുറ മാറ്റം എന്ന് പറയുന്നത് പോലെ ഫുട്ബോളിൽ നമ്മൾ റൊണാൾഡോ, റൊണാൾഡീനോ, സിഡാൻ വരെയുള്ള ആൾക്കാർ ഉള്ള ഒരു തലമുറ കൈമാറ്റം അന്ന് നടന്നതുപോലെ
0: നടക്കണല്ലോ.
1: അതെ,
0: ഇപ്പൊ ഏതായാലും നമുക്കറിയാം ഇവര് രണ്ടുപേരാണെങ്കിലും തടയാൻ ഇത്തിരി പാടായിരിക്കും. യമാലിനെ തടയാൻ പാടായിരിക്കും, കാരണം പുള്ളി ഡ്രിബിൾ ചെയ്ത് കയറി പോകുന്ന രസമുള്ള കാഴ്ചയാണ്. അതുപോലെ ലയണൽ മെസ്സി ആണെന്നുണ്ടെങ്കിൽ പുള്ളിനെ ഏത് റോൾ ഇപ്പം വേണമെങ്കിൽ മിഡ്ഫീൽഡ് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഫോർവേഡ് ഇട്ടാലും വിങ്ങറായിട്ട് ഇട്ടാലും അതിന്റെയൊക്കെ റോള് പുള്ളി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഏതായാലും നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനാണ് അവരുടെ ഫോർവേഡ് സ്ട്രൈക്കറായിട്ട് ഓയർ സബാളൊക്കെ നല്ല ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവരും അല്ല, അവരൊരു 11 പേരെന്ന് പറഞ്ഞാൽ ഒന്നിനു പോകുന്ന പകരം കട്ടക്കുള്ള
1: എല്ലാവരും.
0: അതേസമയത്ത് തന്നെ മെസ്സി എന്ന മാന്ത്രികന് വേണ്ടിയിട്ട് അത്രയും തീവ്രതയോട് കളിക്കുന്ന മറ്റൊരു 10 പേരുടെ ടീം, ഇനി അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അവര് കൈയും മെയ്യും മറന്ന് 100% കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും മെസ്സിക്ക് അത്രയും ആരാധനയോടുകൂടി അവരുടെ ടീമിലുള്ള ആൾക്കാരെ തന്നെ കളിക്കുന്നത് അല്ലേ?
1: മെസ്സിയുടെ അവരുടെ അർജന്റീനയുടെ ഒരു മെന്റാലിറ്റിയാണ്, ഒരു സ്പോർട്ടിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റിയാണ്. ഏത് ചാരത്തിൽ വീണു കഴിഞ്ഞാലും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്ന കളിക്കാരുള്ള ഒരു ടീമാണ്. ഏത് ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞൊരു അണുവിട വ്യത്യാസത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു ഗോളിന്റെ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ ഗോൾ അടിക്കാൻ പറ്റുന്ന ശക്തിയുള്ള ടീമാണ് അർജന്റീന. അതുപോലെ തന്നെ
0: സ്പെയിനും ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ലാസ്റ്റ് ടൈമിൽ ഗോൾ അടിക്കാനായിട്ട് അവരൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. അപ്പൊ രണ്ട് കളിയിലും നമ്മൾ മെറീനോനെ ഇറക്കി വിടുന്നുണ്ട്. മെറീനോ ഇറക്കി വിട്ട രണ്ട് കളിയിലും അവസാന നിമിഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗോൾ അടിക്കുന്നു. അതുപോലെ നമുക്കറിയാം ലാസ്റ്റ് നമുക്ക് ഒരാള് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, പുള്ളി ഇതുപോലെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫെറാൻ ടോറസ് ഒരു സമയത്ത് നമ്മൾ ഫുൾ ടൈം കളിക്കുമ്പോൾ പുള്ളി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ വന്നിട്ട് ആ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കളികളിൽ. അപ്പം ഈ പറഞ്ഞ ഫെറാൻ ടോറസും അതുപോലെ മിക്കൽ മെറീനോയും കൂടെ വരുമ്പോഴത്തേക്കും കളി അവസാന നിമിഷം ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവസാന നിമിഷം ചേഞ്ച് കൊണ്ടുവരാൻ സ്പെയിനും പറ്റുന്നുണ്ട്, അർജന്റീനയ്ക്കും പറ്റും.
1: അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സി ഒരു ഹാട്രിക് അടിക്കാത്ത പക്ഷം കളി ഗോള് ഒരു ഗോളിനൊക്കെ ലീഡ് ചെയ്ത് നിൽക്കുന്ന കളിയാണ്, അല്ലെങ്കിൽ രണ്ട് ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുന്ന കളിയാണെങ്കിൽ അവസാന നിമിഷവും വരെയും നീണ്ടു നിൽക്കുന്ന ഒരു കളിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം
0: കളിയായിരിക്കും. എന്നാലും കഴിഞ്ഞ തവണ ഇംഗ്ലണ്ട് കാണിച്ച പോലെ ഫുൾ ഡിഫൻസിലേക്ക് ടാക്ടിക്സ് മാറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നന്നായിരുന്നു.
1: കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫൻസിലേക്ക് മാറിയിട്ട് പ്രത്യേകിച്ച് രക്ഷയില്ല. കാരണം ഒന്നാമത് വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ് അർജന്റീന,
0: എങ്ങനെയെങ്കിലും
1: ഉണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയിനിന്റെ ഡിഫൻസ് അതിമനോഹരമാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും അച്ചടക്കമുള്ള ടീമുകളിലൊന്ന് ചിലപ്പോൾ സ്പെയിൻ ആയിരിക്കും.
0: അച്ചടക്കം,
1: വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്.
0: ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡ് ഒരു അച്ചടക്കമുള്ള ഒരു ടീമായിരുന്നു. അവരും പക്ഷെ അവർ അതും ചെറുത്തു നിന്നിരുന്നു ഒരു ടൈം വരെ. സ്വിറ്റ്സർലാൻഡ് ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അതിനകത്ത് നമ്മുടെ എബോലോ അഭിനയിക്കാനായിട്ട് പോയി. ഒരാള് ആവശ്യമില്ലാണ്ട് അഭിനയിക്കാൻ പോയിട്ടാണ് സ്വിറ്റ്സർലാൻഡ് 1-1 നിന്ന കളിയാണ്.
1: അത് മഹാനടൻ ലാലേട്ടൻ നോക്കി നിൽക്കുക,
0: ലാലേട്ടൻ നോക്കി നിൽക്കെ പുള്ളി ആ ഗ്രൗണ്ടിൽ കിടന്ന് അഭിനയിച്ച് അവിടെ വീഴുന്നു. 1-1 കയ്യിലിരുന്ന കളി സ്വിറ്റ്സർലാൻഡ് അങ്ങനെ നശിപ്പിച്ച കളിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ അർജന്റീന ആയിട്ടുള്ള കളികളിലെല്ലാം തന്നെ എതിരാളികള് എങ്ങനെയൊക്കെയോ അവരൊരു മിസ്റ്റേക്ക് വരുത്തി വെക്കുന്നുണ്ട്.
1: പക്ഷെ ആ മിസ്റ്റേക്കിനുള്ള സാധ്യതകൾ ഇന്ന്
0: സ്പെയിൻ കുറവാണ്. ഒരു തരത്തിലുള്ള ഒരു ലുപ്പ് ഹോളും സ്പെയിൻ കൊടുക്കൂ ഇല്ല

0: അതുപോലെ തന്നെ അർജന്റീനയുടെ പഴയ പോലത്തെ ആ തീവ്രത അവസാന നിമിഷങ്ങളിൽ അവിടെ കൂടിച്ചേരുമ്പോൾ ഒരു കത്തിക്കല്,
1: ശക്തമായൊരു ഫോർവേഡും അതിശക്തമായൊരു ഡിഫൻസും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്പാർക്ക് ആയിരിക്കും ഇന്നത്തെ കളി മൊത്തത്തിൽ അല്ലേ.
0: അതെ. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ഇനി നമ്മളുടെ ഒരു വിശകലനത്തെക്കാൾ അപ്പുറം മറ്റ് ചില വിശകലനങ്ങൾ മറ്റു ചില ഗസ്റ്റുകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ അർജന്റീന ഫൈനലിലേക്ക് വന്ന ആ ഒരു വരവ് അത് ഒന്നും കൂടെ ഒന്ന് നമുക്ക്
1: റീവിസിറ്റ് ചെയ്യണം.
0: ഓക്കെ. More often than not, Messi gets into the penalty area. Oh, this one's on target. This one's an absolute beauty. It's Messi offside when he receives that again. That's a big call. He might be, you know. The shot. Messi. Oh, and England, they're in trouble. And maybe through Lautaro Martinez, they're going out to the semi-final stage. It's been header after header after header. We're all expecting him to chop onto the left foot. Instead of that, he goes down the line on the right, stands up, a beautiful cross. We're into the 12th added minute, and Argentina, the world champions, are going to the 2026 final. Messi inspired the comeback. England scored first, as they did in 2018. യെസ്, ഇംഗ്ലണ്ട് ഗോർഡനിലൂടെ ഒന്നടിച്ചിട്ട് തിരിച്ച് മെസ്സിയുടെ രണ്ട് അസിസ്റ്റിലൂടെ അവരാ കളി തിരിച്ചു പിടിച്ചതിന്റെ ആവേശമാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ എത്ര ആവേശം ജനിപ്പിക്കുന്ന നിമിഷങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നു അല്ലേ?
1: ഒന്നും പറയാൻ പറ്റില്ല, അവസാന നിമിഷം വരെ ഒന്നും പറയാൻ പറ്റില്ല.
0: യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാം. അപ്പം തന്നെ ഇനി അടുത്ത ഗസ്റ്റിനും വരാനുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു
1: ആകാശവാണി FM റെയിൻബോ 107.5.

0: ആ ഗോൾ അടിച്ചുകൊണ്ട് ഇന്ന് ആര് വാഴും, അത് ആര് വീഴും എന്നുള്ളത് ആ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ്. എഫ് എം റെയിൻബോയുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ കൊണ്ടുനിൽക്കുന്നത് സ്പെഷ്യൽ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ് അല്ലെ.
1: അതെ,
0: യെസ്. ഇവിടെ നമ്മൾ ഫുട്ബോളിന്റെ കുറെ അധികം വിശേഷങ്ങൾ, എസ്പെഷ്യലി ഇന്നത്തെ ഫൈനലിന്റെ കാര്യങ്ങളും കുറച്ച് മറ്റ് ഫാക്ടുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്.
1: അതെ, അപ്പൊ നമ്മളാണ് ഇത്രയും നേരം ആയിട്ട് അളിച്ചോണ്ടിരുന്നത്. ഇനിയിപ്പോൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇതിനോട് നമ്മൾ ചേരുന്നുണ്ട്.
0: എക്സ്പേർട്ടായ ആളുകളും ഒപ്പം തന്നെ ഫുട്ബോളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആള് നമ്മുടെ സ്വന്തം എഫ് എമ്മിന്റെ, കൊച്ചി എഫ് എമ്മിന്റെ റെയിൻബോയുടെ ഒക്കെ സ്വന്തം ആളായിട്ടുള്ള ആളാണ്. അപ്പൊ ആരാന്ന് നമുക്ക് തന്നെ നമുക്ക് നേരെ നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ, കേൾക്കാമോ? ആ കോൾ ഡ്രോപ്പ് ആയി പോയി.
0: കോൾ ഒന്ന് ചെറിയൊരു
1: ലേറ്റ് ആവുന്നാലും
0: സാരമില്ല,
1: ലേറ്റസ്റ്റ് ആവരും.
0: അപ്പോൾ ഏതായാലും നമുക്ക് ഏതായാലും ഈ പാട്ടുകൾക്കിടയിൽ ഇനിയും ഇതുപോലുള്ള ഗസ്റ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു
1: സാങ്കേതിക തടസ്സം, ആരാണെന്നും ഇതിന് പറയാൻ നന്നായി.
0: അതെ, ആരാന്ന് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയത്തിന് കേട്ടിട്ട് ഇനി ആരാന്നുള്ള നമുക്ക് വ്യക്തമായി. ഇപ്പൊ അത് തൽക്കാലം ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് ആയിട്ട് തന്നെ നിങ്ങൾ
1: കണ്ടാൽ മതി
0: അല്ലെ. ഏതായാലും ഹൈഡ്രേഷൻ ബ്രേക്ക് ഈ ഒരു വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് അല്ലെ, ചൂട് താങ്ങാൻ പറ്റാത്ത പല പ്ലേയേഴ്സിനും പ്രശ്നമായിട്ടുണ്ട്.
1: പല പ്ലേയേഴ്സിനും പല പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇതിനകത്തൊരു ബിസിനസ് സത്യമാണ്
0: എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. അവിടെയും വേണമെങ്കിൽ നമുക്കൊരു 50 കൊടുക്കാം, ഇവിടെ ഒരു 50 കൊടുക്കാം, അങ്ങനെ ഒരു 50-50. ചൂടുണ്ട്, ചെറിയൊരു ബിസിനസ് ഉണ്ട്.
1: ചൂടുള്ള ബിസിനസ്
0: ആണ്. അപ്പൊ ഇതുപോലെ ചൂടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ ആ കൂട്ടത്തിൽ.
1: പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോ കപ്പിലേക്ക് വരുമ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്ന പരിപാടികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. കാരണം കളിക്കാരുടെ ഒരു മാനസികാവസ്ഥ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ ക്രിക്കറ്റിൽ വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന സമയത്തെ കളിയുടെ ഒരു ഗതി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും വിവാദപരമായിട്ടുള്ള ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. കാരണം ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഗെയിമിന്റെ ഒരു മൊമെന്റം ഉണ്ടല്ലോ, ആ മൊമെന്റം നഷ്ടപ്പെടുന്ന
0: ആ ഒഴുക്ക്
1: നഷ്ടപ്പെട്ട് ഗതി മാറുന്ന രീതിയിൽ പല കളികളും നമ്മൾ കണ്ടു.
0: നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് ഖേദകരമായ ഒരു കാര്യമാണ്
1: എന്ന് പറയുന്ന പോലെയാണ്. നന്നായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫൗൾ ആവുന്നത്
0: തീർച്ചയായിട്ടും. എന്തായാലും ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ ഒരു ബൃഹത്തായ ഒരു വേൾഡ് കപ്പ് അങ്ങനെ മൂന്ന് രാജ്യങ്ങളിലായിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ മൂന്ന് ഹോസ്റ്റ് നേഷൻസും പ്രീ ക്വാർട്ടർ കടന്നു എന്നുള്ളത് അല്ലെ, പ്രീ ക്വാർട്ടറിലേക്ക് എത്തി
1: എന്നുള്ളതാണ്.
0: എസ്പെഷ്യലി കാനഡ ആണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും യു എസ് ആണെങ്കിലും ഈ ഒരു വേൾഡ് കപ്പിൽ നല്ലൊരു പെർഫോമൻസ് അവരുടെ സ്വന്തം നാട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, വേൾഡ് കപ്പ് നടക്കുന്നു, നമ്മുടെ സ്വന്തം നാട്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്നു അല്ലെ, അത് വളരെ ഒരു ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. പിന്നെ വേറെ കാര്യം, ഈ വേൾഡ് കപ്പില് നാല് ഒന്നാം സ്ഥാനക്കാർ അല്ല, ഒന്നാം സ്ഥാനക്കാരൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നാല് റാങ്കുള്ള ടീമുകൾ സെമി ഫൈനലിൽ കളിച്ചു എന്നുള്ളതാണ്. നാല് പേരും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ
1: കളിച്ചു,
0: അതിൽ കൃത്യമായിട്ട് ആ ഒരു ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്.
1: പക്ഷേ ഈ ഒരു, എനിക്ക് തോന്നുന്നു, ഈ ഒരു വേൾഡ് കപ്പില് വലിയ സങ്കടം ഉണ്ടായി പെട്ടിരിക്കുന്ന ആളുകളിൽ ഒരാളും ഇതിനായിരിക്കും ചിലപ്പോൾ.
0: അയ്യോ, അത് വ്യക്തിപരമായിട്ടുള്ള പല വിഷയങ്ങളും ഇതിലേക്ക് വലിച്ചെഴിക്കേണ്ടായിരുന്നു എന്നാണ് മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും. അബി പല ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഓർമ്മിച്ചിട്ടുണ്ട്, ഇന്ന് ലൈവിൽ ഓർമ്മിപ്പിക്കുകയാണ്.
1: അല്ല, ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റാങ്കിങ്ങിൽ മുകളിൽ നിൽക്കുന്ന ടീമുകളെല്ലാം തന്നെ അവസാനം വരെ കളിച്ചു എന്ന് പറയുമ്പോൾ,
0: ഫസ്റ്റ് നാല് റാങ്കിലുള്ള ആൾക്കാർ,
1: ചില നല്ല ടീമുകളെല്ലാം തന്നെയും റൗണ്ട് കാണാതെ തന്നെ പുറത്താക്കും.
0: തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിന്റെ ഏർലി എക്സിറ്റുകളായിട്ടുള്ള രണ്ട് പേര്, ഒന്ന് ബിഗ് നെയിംസിലുള്ള ജി ഫോർ ജർമ്മനി ആൻഡ് നമുക്കറിയാം നമ്മുടെ ഓറഞ്ച് പട
1: ഡച്ച്,
0: ഇവർ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ ഔട്ടായി പോയി ഈ വേൾഡ് കപ്പില്. ബാക്കിയുള്ളവര് കുറച്ച് പിടിച്ചിരിക്കുന്നു വെച്ചാൽ, ഈ ജർമ്മൻ ഫുട്ബോള് 2014 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം അവർക്കുണ്ടായ ഒരു ഡൗൺ

0: പാളി നിന്ന് ഇതുവരെ ഒന്ന് തിരിച്ചെത്തിയില്ല. നമുക്കറിയാം അതുപോലെ ഷൈൻ സ്റ്റീഗറിനെ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോണി ക്രൂസിനെ ഒക്കെ പോലെ നല്ല ഒരു ഫ്രീ കിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇപ്പോ ജർമ്മനിക്ക് സ്ഥലത്തില്ല. അപ്പൊ അവർക്ക് പല സ്ഥലങ്ങളിലും പല പ്ലെയേഴ്സിനെ ലാക്ക് ചെയ്യുന്നുണ്ട്. സോ അത് അവര് റീബിൽഡ് ചെയ്തിട്ട് യുർഗൻ ക്ലോപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു കോച്ച് നമുക്കറിയാം അദ്ദേഹത്തിലൂടെ തിരിഞ്ഞു വരും എന്നാണ് നമ്മൾ.
1: ഹോളണ്ടിന്റെ അവസ്ഥയാണെങ്കിൽ ഹോളണ്ട് നേരത്തെ പോയി, ഹോളണ്ട് പോയെങ്കിലും
0: ഹോളണ്ട് പക്ഷെ ഹാളണ്ട് ഈ ഹാലണ്ട് അവിടെ നാട്ടിൽ തിരിച്ചു ചെന്നപ്പോഴത്തേക്കും ഭയങ്കര വൻ സ്വീകരണമായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അപ്പൊ കാരണം അവര് അവരുടെ ഈ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു റണ്ണാണ്.
1: അതെ, നോർവെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഗംഭീര സ്വീകരണമാണ്. രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇതാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള അവരെ എന്താ പറയുക എയർപ്ലെയിനുകളെ വരവേൽക്കുന്ന
0: രീതിയുണ്ട്.
1: അങ്ങനെ സല്യൂട്ട് ഒക്കെ കൊടുത്ത് ഗാർഡ് ഓഫ് ഓണർ ഒക്കെ കൊടുത്തിട്ടാണ് അവരുടെ ടീമിനെ വെൽക്കം ചെയ്യുന്നത്.
0: അവിടെയും ചെറിയൊരു പ്രശ്നം, ഹാലൻഡിന് പാസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സെർലോത്തിനെതിരെ ഒരു പരാതിയൊക്കെ ഉണ്ടെങ്കിലും
1: ഒരുപക്ഷെ അവർക്ക് ജയിക്കാവുന്നതും വീണ്ടും കളിയിലേക്ക് സജീവമായി വരാവുന്ന ഒരു അവസരമായിരുന്നു.
0: ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിനെ എതിരെയാണ് വെടിയുണ്ട പോലത്തെ രണ്ട് ഗോള് നമ്മുടെ ഹാലൻഡ് അടിച്ചത്.
1: അതിലെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഇന്നോടാ എടുത്തോ എന്ന് പറയുന്ന രീതിയിലൊരു ഗോളായിരുന്നു.
0: രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ബോൾ പിടിച്ചു വെച്ച് ഇഷ്ടം പോലെ സമയമാണ്, സമയം പിടിച്ചു വെച്ച് വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്ന
1: എന്ന് വെച്ച് കഴിഞ്ഞാലേ എന്താ നമ്മളിപ്പോ സിനിമയിൽ വില്ലനൊക്കെ പറയില്ല, മറ്റേ വീണ് കിടക്കുന്നവനെ അടിക്കരുത് എന്നൊക്കെ പറയില്ലേ, സമ്പൂർണമായി വീണ് നിൽക്കുന്ന ബ്രസീൽ ടീമിന്റെ മുഖത്തേക്ക് ഒരു ചവിട്ടും കൂടെ വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കിക്ക് ആയിരുന്നു.
0: പക്ഷേ ഇപ്പൊ നമ്മുടെ അബി ഇങ്ങനെ പറയാണ് സമ്പൂർണമായി വീണ് കിടക്കുന്ന ബ്രസീലിന്റെ ചങ്കത്തേക്ക് ചവിട്ടി എന്നൊക്കെ പറയുമ്പോ ഒരു പക്ഷേ പുറത്തായെങ്കിലും ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചുള്ള അവർ ചങ്കം ഒന്ന് പിടയുകയാണ്.
1: ഇന്ന് ബ്രസീൽ ആരാധകരില്ല, അർജന്റീന സ്പെയിൻ ആരാധകർ,
0: അർജന്റീന
1: റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ് മത്സരം.
0: കുറച്ചു കാലത്തേക്ക് സ്പെയിൻ ആരാധകരായ ആൾക്കാരുണ്ടാവും, പക്ഷേ ഏതായാലും ഒരു യൂറോപ്പിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെന്നല്ല, യൂറോപ്പിനോട് കൂടട്ടെ, ലാറ്റിൻ അമേരിക്കയോട് കൂടുതൽ ഇഷ്ടമുള്ളവർ, ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇഷ്ടപ്പെടുന്നവർ, അവര് കൂടുതൽ
1: ചേരി ചേരാ നയത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ ഫാൻസിന് വേണമെങ്കിൽ ഏത് ചേരിയിലും.
0: അല്ല, നമ്മളിപ്പോ ഇന്ത്യൻ ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടെ മിനർവ അക്കാഡമിയുടെയൊക്കെ കുട്ടികളൊക്കെ ഇപ്പൊ പോയിട്ട് ബ്രസീലിനെയൊക്കെ തോപ്പിച്ച് അവിടെ അണ്ടർ 12 കാറ്റഗറിയിലുള്ള ഹെൽസിങ്കി കപ്പൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ ഭാവിയിൽ അവർ വളർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യ ഇനി ക്വാളിഫൈ 2034 നേടട്ടെ അല്ലെങ്കിൽ 30 നേടട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ.
1: അതിന് ഒന്നുമില്ലെങ്കിലും വേൾഡ് കപ്പ് കളിച്ചില്ലെങ്കിലും നാളത്തെ ഒരു അവധി കിട്ടുന്നുണ്ടല്ലോ നമുക്ക് എന്ന് ആലോചിച്ച് ഇന്ന് രാത്രി നമുക്ക്
0: സമാധാനം. ഏതായാലും നമുക്ക് അടുത്ത ഗസ്റ്റിനെ കൊണ്ടുവരാനുള്ള സമയമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും.
1: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയല്ലോ.
0: 12 ആകുമ്പോൾ വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്ക് പറയാം തുടങ്ങിയിരുന്നു, കപ്പ് തുടങ്ങി നമുക്കത് ഷോ വൈൻഡപ്പ് ചെയ്യാന്ന് പറയേണ്ട വരും. അപ്പൊ അതുകൊണ്ട് അത്രയും പറയാനുള്ളത് നമുക്ക് നേരെ അടുത്ത ട്രാക്കുകളിലേക്ക് പോകാനുള്ള നേരം തന്നെയാണ്. സ്റ്റേ ട്യൂൺഡ് ടു
1: ആകാശവാണി FM റെയിൻബോ 107.5.

0: വിജയികളുടെ വരുതിയിൽ ഇന്ന് ഭൂമി വരുന്ന ദിവസം തന്നെയാണ്. ആ വരികൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു അബി. കറക്റ്റ് അല്ലെ? കറക്റ്റ് ശരിയല്ല പറഞ്ഞത്?
1: യെസ്, ഭൂമി ഒന്ന് കറങ്ങി ഒരു ഭൂഗോളം.
0: അതെ, അല്ലെ? ഈ ഭൂമി തന്നെ ഇത്രയും ആൾക്കാരുടെ വരുതിയിലാവുകയാണല്ലോ.
1: അതെ, ചെറിയ ഫുട്ബോളിലേക്ക്
0: വന്നിരിക്കുകയാണ്. യെസ്, അപ്പൊ ട്രയാൻഡോയുടെ ആ ഒരു ഫൈനൽ വിസിൽ അടിക്കുന്നതോടുകൂടി ഇന്ന് ഫൈനൽ വിസിൽ വിളിക്കാനായിട്ടുള്ള സമയം ഇനി വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ? അതിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൂടെ ഈ വേൾഡ് കപ്പിന്റെ ആ ഒരു സാധ്യതകളെ കുറിച്ച്, ആര് കപ്പടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആകാശവാണിയുടെ കൊച്ചി എഫിന്റെ റെയിൻബോയുടെ ഒക്കെ സ്വന്തം.
1: ഹലോ
0: ഹലോ
2: ഹലോ
0: സാർ, ഞങ്ങള് സ്വന്തം എന്നിങ്ങനെ പറഞ്ഞു കേറുന്നു, ബാക്കി അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ?
2: എന്റെ പേര് ഉണ്ണികൃഷ്ണൻ.
0: ഉണ്ണികൃഷ്ണൻ,
2: അതായത് നിങ്ങളിപ്പോ, ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്നു. അപ്പോ ഇതിലിപ്പോ അർജന്റീന വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞല്ലോ.
0: അതെ അതെ, അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയിരുന്നു.
2: അതില് ഈ രണ്ട് ആർജിയും റെസ്റ്റ് ഓഫ് ദ വേൾഡിലാണ് ബാറ്റ് ചെയ്യുന്നുള്ള പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നുണ്ട്. ആകെയുള്ളൊരു ശാലിനിയാണ്, ശാലിനിയുടെ ശബ്ദം കേൾക്കുന്നുമില്ല.
0: ശാലിനി ഇടയ്ക്ക് വന്നിട്ട് ഒരു വാചകം പറയുന്നുണ്ട്, മെസ്സി മെസ്സി മെസ്സി. ആളൊരു മെസ്സി ആരാധികയാണ്. അപ്പൊ ഏതായാലും മെസ്സിനെ കുറിച്ചുള്ള കൂടുതൽ സംസാരിക്കാനാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം.
1: അല്ല സാർ, നമ്മൾ ഈ കളിയുടെ ഇന്നത്തെ ഷോയുടെ ഫസ്റ്റ് ലെഗിൽ നമ്മൾ മെസ്സി ഒരുപാട് പുകഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അർജന്റീനയ്ക്ക് വേണ്ടി ശാലിനെ ബാറ്റ് ചെയ്ത് കഴിഞ്ഞു.
2: ഞാൻ കേട്ടു, സ്പെയിൻ ഇപ്പൊ അർജന്റീന സ്പെയിൻ അല്ലേ, അപ്പൊ രണ്ട് കേളി ശൈലികളാണ്. മറ്റേ മിഥുൻ ഇപ്പൊ പറഞ്ഞല്ലോ, രണ്ട് കേളി ശൈലിയാണ്,
0: രണ്ട് ശൈലിയാണ്.
2: ഒന്ന് മിഡ്ഫീൽഡിലെ സമഗ്രാധിപത്യം, അതായത് സ്പെയിൻ ബോള് മറ്റവർക്ക് കൊടുക്കാതെ തട്ടി തട്ടി അവനവന്റെ കയ്യിൽ വെക്കുക, പൊസഷൻ ഫുട്ബോളിന്റെ ടോട്ടൽ
0: ആയിട്ടുള്ള
2: ഒരു കളിയാണ് സ്പെയിൻ കാഴ്ചവെക്കുന്നത്. അതേസമയം അർജന്റീന അറ്റാക്കിംഗ് ആണ്, അറ്റാക്കിംഗ് ഫുട്ബോളാണ് കാഴ്ചവെക്കുന്നത്. അറ്റാക്കിംഗ് ഫുട്ബോൾ ആവുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ ഡിഫൻസ് കുറച്ചൊന്ന് വീക്കൻ ആവും. അത് ആ ഒരു പ്രത്യേകതയാണ് അറ്റാക്കിംഗ് ആവുമ്പോ. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അർജന്റീന ഈ വേൾഡ് കപ്പില് സെമി അടക്കം, മറ്റേ ലൂസേഴ്സ് ഫൈനൽ വിടുക, അത് പോട്ടെ, ആ കളി നമ്മൾ കൂട്ടുന്നില്ല.
0: ആർക്കോ വേണ്ടി നമുക്ക് സാമാറായി
2: 19 ഗോളുകളാണ് അടിച്ചത്.
0: അതെ, 10 ഗോളുകൾ
2: ഗോളുകൾ അടിച്ചിട്ട് ഏകദേശം അതിന്റെ ഏകദേശം പകുതിയോളം തിരിച്ചു വാങ്ങുകയും ചെയ്തു. പക്ഷെ അതേസമയം പിന്നെ സ്പെയിൻ അടിച്ചത് 13 ഗോളുകളാണ്. ഇങ്ങോട്ട് ഒന്നേ വാങ്ങി
0: അവിടെയാണ്. അതാണ്
2: അതിൽ തന്നെ മനസ്സിലാക്കാം, അർജന്റീന ഗോളുകൾ അടിക്കുകയും തിരിച്ച് ഗോളുകൾ വാങ്ങുകയും ചെയ്യുന്നു.
0: അപ്പൊ ഡിഫൻസിൽ ഫ്ലോപ്പ് അവിടെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അവിടെ എവിഡന്റ് ആണ്.
2: അതെ അതെ അതെ അതെ, പിന്നെ റൈറ്റ് വിങ് ഡിഫൻസിൽ വളരെ വീക്കനായിട്ട് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ മോളിന അത്ര ഫോമിൽ വരുന്നുമില്ല, അതൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ മോളിന ഉണ്ട്, പിന്നെ അവിടെയുള്ള റൊമേറോ, ലിസാൻഡർ മാർട്ടിനസ് ഇവരൊക്കെയാണ് കാര്യമായിട്ട്. ടാഗ്ലിയാഫിക്കോ ഔട്ട് ഓഫ് ഫോം ആണ്, ശരിക്ക് അവിടെ ഫിറ്റല്ല, പലപ്പോഴും അതാണ് പ്രശ്നം ഉണ്ടാവുന്നത് ആ ഭാഗത്ത് വരുന്നത്. അപ്പോ പിന്നെ ഉള്ളത് എന്താ വെച്ചാല്, ഈ ടിക്കി ടാക്ക ഇതുണ്ടല്ലോ, അതില് പിന്നെ സ്പെയിൻ കളിക്കുമ്പോ അതൊന്ന് താളത്തിലായി കഴിഞ്ഞാൽ പിന്നെ സ്പെയിനെ പിടിച്ചു കെട്ടാൻ
0: പറ്റില്ല, അവർ ഫോമിലേക്ക് വന്നു
2: കഴിഞ്ഞാൽ.
0: പക്ഷെ എന്നാലും കഴിഞ്ഞ കളിയില്
2: ഇപ്പുറത്ത്

0: മെസ്സിയാണ്, മെസ്സിയാണ് ഇതിലെ ഏറ്റവും വലിയ ചാമ്പ്യൻ.
1: അതാണല്ലോ ഡിഫറൻസ് വരുത്തുന്ന രണ്ട് ടീമുകളെ.
0: ബാഴ്സയിലുള്ള ഏറ്റവും പ്രമുഖനായ ടിക്കി താക്ക പ്ലെയർ ആയിരുന്നു നമ്മളെ മെസ്സി. അപ്പൊ മെസ്സിക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മെസ്സി താളം കണ്ടെത്തുകയാണെങ്കിൽ സ്പെയിനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോ കളി നടക്കുന്നത്. പക്ഷെ ഇപ്പം ഞാനിപ്പോ അർജന്റീന ഫാൻ
1: ആയിരുന്നു ആണെങ്കിൽ കൂടി
2: നമ്മള് ബാറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ
0: സ്പെയിനിന്റെ ഒരു കളി സ്പെയിൻ അപ്പുറത്തുണ്ട് എന്നുള്ള ചെറിയൊരു പേടി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും അർജന്റീന നേടും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ. അത് ഇപ്പം സ്പെയിനിന്റെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്. ഉബർസിയും റൂയിസും ഇതൊക്കെ പെട്രോ പെറോ ഇവരൊക്കെ ഭയങ്കര ഡിഫൻസ് ആണ്. അപ്പൊ അത് പൊളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ സ്കലോണിയുടെ തന്ത്രങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം.
1: സ്കലോണി ഇതുവരെ ഉപയോഗിച്ച തന്ത്രങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
0: ആ ഇതുവരെ കളിച്ച തന്ത്രങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 80th minute ലോട്ടാരോ മാർട്ടിനസ് ഇറങ്ങുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇതുവരെയുള്ള കളിയിൽ എങ്ങനെയാ കണ്ടത്, അതായത് അൽവാരസ് ആൻഡ് മെസ്സി ആയിരുന്നു ഫോർവേഡ് നിന്നിരുന്നത്. അപ്പൊ മാർട്ടിനസ് വരുന്നതോടുകൂടി ഇവർ അൽവാരസും മാർട്ടിനസും ഫ്രണ്ടിൽ വരികയും മെസ്സി റൈറ്റ് വിംഗ്
1: റൈറ്റിലേക്ക്
0: വരികയും ചെയ്യുമ്പോ മെസ്സിയെ കൂട്ടാൻ മെസ്സിക്ക് അവിടെ സ്പേസ് കിട്ടുകയാണ്.
1: മെസ്സിക്ക് അങ്ങനെ സ്പേസ് കൊടുത്തോണ്ട തീർന്നു പിന്നെ കളി.
0: സ്പേസ് കിട്ടിയ അവിടുന്ന് ഉഗ്രൻ അസിസ്റ്റുകള് അഞ്ചോ ആറോ അസിസ്റ്റുകൾ അപ്പൊ കൊടുക്കുകയും അതിൽ നിന്ന് രണ്ട് ഗോൾ കിട്ടുകയും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആ ഇതും കൊണ്ട് ഇങ്ങോട്ട് ഇപ്രാവശ്യം ഇറങ്ങാൻ പറ്റില്ല, കാരണം സ്പെയിൻ അതിനെ
1: കൂട്ടിയിട്ടുണ്ടാവും,
0: സ്പെയിൻ അതിനെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവും.
1: അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ഫൈനലിസ്റ്റിന് തന്നെയാണ് അർജന്റീനക്ക് കിട്ടിയേക്കുന്നത്.
2: അല്ല, ഇതില് ഇനി സാർ നേരത്തെ പറഞ്ഞ പോലെ
0: സ്കലോണി തന്ത്രം മാറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പെയിൻ കൊണ്ടുപോകും. എന്തായാലും അർജന്റീന
1: വിജയിക്കട്ടെ. ഗൗരവമായ ഒരു വാചകമായി.
2: അല്ല, അതിൽ ഇതിലിപ്പോ സ്കലോണിയുടെ തന്ത്രം ജയിക്കുവാണോ അതോ ലൂയിസ് പിണ്ടയുടെ തന്ത്ര പിഴവ് ജയിക്കുക എന്നുള്ളതും ഒരു പ്രധാന പ്രശ്നമുണ്ട്. കാരണം പല കളികളിലും ഒപ്പോണന്റ് ആയിട്ടുണ്ടായിരുന്ന ആളുകളുടെ കോച്ചുകളുടെ പിഴവുകൾ ചർച്ചയാവുന്ന ഒരു സമയമാണ്.
0: പക്ഷെ ഇതില് ഏറ്റവും സ്പെയിനിന്റെ കളിയുടെ ഏറ്റവും സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു കളി എന്ന് പറയുന്നത് 2010 ജർമ്മനിയായിട്ടുള്ള സ്പെയിനിന്റെ കളിയാണ്. അതായത് ക്വാർട്ടർ അർജന്റീനയെ 4-0 തൂക്കിയ ജർമ്മനി, അതായത് ഡിഗോ മറഡോണയുടെ പരിശീലന മികവിൽ വന്ന അർജന്റീനയെ പൂട്ടിയ
1: ജർമ്മനി
0: സ്പെയിനിന്റെ മുന്നിൽ നിരായുധരായി പോയി. കാരണം ബോള് കൈ
1: കിട്ടുന്നില്ല,
0: ഇന്ത്യക്കാരെ ഗോൾ അടിക്കാൻ പറ്റും.
1: അത് തന്നെയാണ് ഇന്ന്
0: അതൊരു ഫുള്ളി സ്പെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. അതിന് യാതൊരു ഇതും
1: ഒരു ഗോളിനാണ്
0: ഒരു ഗോളാണ് അത് എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. അവസാന മിനിറ്റില് പിയോള് ചാവിയുടെ ഒരു കോർണർ അടിച്ച് ഹെഡ് ചെയ്തിട്ടാണ്. പിയോള് ശരിക്കും ഡിഫൻഡറാണ്, ഡിഫൻഡർ വന്നിട്ടാണ് സ്പെയിനെ ജയിപ്പിക്കുന്നത്. അതിന് അപ്പൊ ഏറ്റവും ലോ സ്കോറിംഗ് ആണ് സ്പെയിൻ എപ്പോഴും. ആകെ 2010 8 ഗോളുകളാണ് അവർ അടിച്ചത്. അതിനകത്ത് അവർ
1: ചാമ്പ്യൻ ആവുകയും ചെയ്തു. അതാണ് പറഞ്ഞത്, അധികം ഒന്നും വേണ്ട.
0: അതാണ്. അപ്പൊ സാധാരണ ഈ ഗോളുകൾ അടിക്കാത്ത കളികൾ കാണാൻ രസമുണ്ടാവില്ല, പക്ഷെ സ്പെയിനിന്റെ കളി കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. ഭയങ്കര
2: ഇത്രയും സ്പെയിനെ പൊഴുത്തെങ്കിലും അർജന്റീന ജയിക്കണം.
1: സ്പെയിനെ വളരെയധികം പൊഴുത്തുന്നുണ്ടെങ്കിൽ അവസാനം അർജന്റീന കപ്പടിക്കട്ടെ എന്ന് പറയാം.
2: അതെന്തിനാ പറയുന്നത്?
0: നിങ്ങളിപ്പോ മെസ്സിയെ എത്രയോ പൊഴുത്തിയില്ലേ, റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതാണ്.
2: അല്ല, അത് സാറ് സ്പെയിനിൽ ഇത്രയും പൊക്കി പറയുന്നത് അവർക്ക് കണ്ണ് കിട്ടാൻ വേണ്ടിട്ടാ.
1: ഏതായാലും ഇന്ന് പോറോയും അതുപോലെ കുബാർസിയും ഒക്കെ കൂടി പൂട്ടൊന്ന് നോക്കാം
0: എന്നാലും.
1: നമ്മുടെ സ്വന്തം കുക്കറയ ഉണ്ട്, കുക്കറയ ഓടി നടന്ന് കളിക്കുന്നതാണ്. എന്ത് രസമാണ് കാണാനായിട്ട്.
0: അതെ അതെ അതെ അതെ.
1: സാർ,
0: ഇനി 5 ഗോൾ ഇപ്പൊ അടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ 6th ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മെസ്സിക്ക് ഒരു ഹാട്രിക്കും കൂടെ കിട്ടുകയാണെങ്കിൽ
1: തീർച്ചയായിട്ടും പറയാനുള്ള സാർ, നമുക്ക് മൈൻഡ് അപ്പ് ചെയ്ത് പറയാനുള്ള, നമ്മൾ എപ്പോഴും ടോട്ടൽ ഫുട്ബോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ കളം നിറഞ്ഞ് കളിക്കുന്നവർ ജയിക്കട്ടെ എന്ന്, അതിനകത്ത് വ്യക്തിപരമായ യാതൊരു കാര്യമില്ല അല്ലെ.
0: അതിൽ യാതൊരു സംശയവുമില്ല. സ്പെയിന് ചാൻസ് ഉണ്ട്, സ്പെയിൻ കിട്ടുകയാണെങ്കിലും. സ്പെയിനാണല്ലോ അർജന്റീനക്ക് ഫുട്ബോളിന്റെ പാഠം
1: പഠിപ്പിച്ചു കൊടുത്തത്.

0: നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞോളൂ.
1: അപ്പൊ അതില് പിന്നെ വൈരമില്ല തമ്മിൽ, ഇംഗ്ലണ്ടും പിന്നെ അർജന്റീനയോ അല്ലെങ്കിൽ
2: അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല
1: ആയിട്ടുള്ള പോലുള്ള കളികളില് ആ ഒരു
0: അഗ്രസീവ്
1: അഗ്രസീവ്നെസ് ഇല്ല.
2: ഇംഗ്ലണ്ടും ഒക്കെ ആയിട്ട് ഇംഗ്ലണ്ടും ഒക്കെ ആയിട്ട് നടന്ന പോലെ ഒരു കയ്യാങ്കളി ഒന്ന് ഫസ്റ്റ് ഹാഫിൽ പോയാലും പോകാൻ സാധ്യത.
1: സഹോദരന്മാരാണ്,
0: ഒരേ വീട്ടിലെ ആൾക്കാരാണ്.
1: സഹോദരൻ ജയിക്കട്ടെ.
2: ഓക്കെ ഓക്കെ
0: സാർ, ഇപ്പം അർജന്റീന ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു, ഒരു സ്കോർ കൂടെ
2: സ്കോർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ കളിയുടെ ഒരു? അത് തന്നെ
1: ഇപ്പം സ്പെയിനൊരു ലോ ഫിഗർ ആണല്ലോ, ഒരു ഗോൾ അടിക്കും
2: അർജന്റീന.
1: അർജന്റീനയിലേക്ക് ജയിക്കണമെങ്കിൽ രണ്ട് ഗോള് വേണം.
2: 85 മിനിറ്റിന് ശേഷം
1: അത് നടക്കുമോ എന്നറിയില്ല, കാരണം
0: അത് അവിടെ എളുപ്പമല്ല
1: കൂട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല.
2: ഓക്കെ, അപ്പൊ ഏതായാലും സാറ് പ്രെഡിക്റ്റ് ചെയ്യണത് 2-1 തന്നെയാണ്. എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ, അതോ എക്സ്ട്രാ ടൈമിന് മുന്നേ കളി 90 മിനിറ്റ്സ്
1: ടൈമിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല.
2: ഓക്കെ, അപ്പൊ ഏതായാലും നേരത്തെ കിടന്നുറങ്ങാം. അപ്പൊ ഓക്കെ, അപ്പൊ അപ്പൊ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ വിചാരിച്ച കാര്യം എന്താന്നുള്ളത്,
0: വിചാരിച്ചിരിക്കുന്നവരുടെ വിചാരങ്ങളിൽ ആ വിചാരം ചിരിക്കട്ടെ,
2: അതൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് പറയാം. അപ്പൊ ഏതായാലും നമുക്ക് ഏതായാലും നമ്മുടെ കൂടെ ആർ ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
0: റെയിൻബോയുടെയും കൊച്ചി എഫ്എമ്മിന്റെയും എല്ലാമായ നമ്മുടെ ഉണ്ണി സാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
2: അപ്പൊ ഇനി ഏതായാലും ഉണ്ടല്ലോ, കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ട് ഈ വേൾഡ് കപ്പിനെ ഒന്നും കൂടെ ഒന്ന് വേൾഡ് കപ്പിനെ വിലയിരുത്താനും ഇന്നത്തെ സാധ്യതയെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് അടുത്തൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ വരുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഹാഫില് അർജന്റീനയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് പൊതുവേയിൽ വരുന്ന ഒരു ആക്ഷേപം. അപ്പൊ നമ്മൾ അർജന്റീനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് സെക്കൻഡ് ഹാഫിൽ.
2: അർജന്റീനയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തില്ല എന്ന് അങ്ങനെ ഒരിക്കലും പറയാൻ, നമ്മളെപ്പോഴും അർജന്റീനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എപ്പോഴും ആ അവിശ്വസനീയമായ തിരിച്ചുവരവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ മെസ്സിയുടെ കാര്യം നമുക്ക് അർജന്റീന പറഞ്ഞ ആദ്യം മെസ്സിയുടെ കാര്യമാണ്.
0: ഇപ്പൊ ഈ അവിശ്വസനീയമായ തിരിച്ചുവരവിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് വിശ്വസനീയമായി, തിരിച്ചു വന്നില്ലെങ്കിലാണ് പ്രയാസം.
2: തിരിച്ചു വന്നില്ലെങ്കിൽ
0: അതാണ് അവിശ്വസനീയം.
2: ഇന്നിപ്പൊ തിരിച്ചു വന്നില്ലെങ്കിൽ
0: അതെ
2: അതെ എന്നിപ്പോ പറഞ്ഞിട്ട് സ്പെയിൻ ആദ്യം ഗോളടിക്കുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നടിച്ച ഇപ്പൊ എല്ലാവരും അർജന്റീന ആരാധകർ പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഒന്നടിച്ചാ പിന്നെ നിങ്ങൾ തീർന്നു. ഒന്നടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉശിരി കൂടും, പിന്നെ അവരെന്തായാലും തിരിച്ചടിക്കുന്നതാണ് പറയുന്നത്.
0: അല്ല അത് അത് അതുകൊണ്ടല്ല, കൂടുതലും മറ്റ് ടീമുകൾ ഡിഫൻസിലേക്ക് പോവുകയും സ്ട്രാറ്റജി ഫസ്റ്റ് ഹാഫിന് ശേഷം മാറ്റുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളത് പല കളികളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ആരാധകരായിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഒന്ന് തുള്ളിച്ചാടുവാൻ ഒരു ഗാനത്തിലേക്ക് പോയാൽ, അല്ലെ?
2: ഒരു ഗാനത്തിലേക്ക് പോയാൽ അതായിരിക്കും നല്ലത്.
0: പേച്ച് കുറയായി.
2: അപ്പൊ ഇനി നമുക്ക് ഏതായാലും അടുത്ത ഒരു മെയിൻ എക്സ്പേർട്ടിനെ കൊണ്ടുവരാനായിട്ടുണ്ട്. ബിഫോർ ദാറ്റ് നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്.
0: സ്റ്റേ ട്യൂൺഡ്.
2: യെസ്.

0: നിലവിലെ ലോക ചാമ്പ്യന്മാർ കപ്പടിക്കുമോ അതോ യൂറോപ്പിലെ ചാമ്പ്യന്മാർ കപ്പടിക്കുമോ എന്നറിയാനുള്ള ആ ഒരു കൗതുകം ഉണർത്തുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ടല്ലേ.
1: മണിക്കൂറുകൾ മാത്രം ബാക്കിയല്ലേ?
0: അതെ, മണിക്കൂറുകൾ അധികമില്ല.
1: അധികമില്ല,
0: വേണമെങ്കിൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് ഒന്ന് കണ്ടിരുന്ന സമയം കളയാന്നുള്ളൂ.
1: ഞാൻ ഇതിനിടയിൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് അങ്ങ് വിൽക്കണ്ടല്ലോ
0: ഇടയ്ക്ക്. കാരണം എന്താ പറയുക, നമ്മളെ ഈ നമ്മള് പവർപ്ലേ ചെയ്യുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള സ്പോർട്സ് ഇവന്റ്സിനെ കൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് സാറല്ല, ഇപ്പൊ നമുക്ക് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാള്, ഒരു സാറ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ സാധ്യതയെ കുറിച്ചും ഒപ്പം തന്നെ മൊത്തത്തില് ഈ നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേൾഡ് കപ്പിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ട്
1: ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.
0: യെസ്, അപ്പോ നരേന്ദ്രൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം കോഴിക്കോട് എഫ് എമ്മിന്റെ മുൻ മേധാവിയായിരുന്നു, ഒപ്പം തന്നെ സ്പോർട്സ്
1: ലേഖകനാണ്, സ്പോർട്സ് എൻതൂസിയാസ്റ്റ് ആണ്.
0: അപ്പൊ സാർ, നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ സാർ,
2: നമസ്കാരം.
0: അപ്പൊ നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ നിന്ന് സ്പെഷ്യലി നമ്മൾ വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട്. ഇവിടെ മിഥുനുണ്ട്, അബി ഉണ്ട്, ആൻഡ് ശാലിനി ഉണ്ട്. ഓക്കെ, അപ്പൊ സാർ ഇപ്പൊ എവിടെയാണുള്ളത്?
2: ഞാൻ കോഴിക്കോട്.
0: കോഴിക്കോട് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ഫൈനലിന്റെ ഒരുക്കങ്ങൾ? എങ്ങനെയാണ്?

0: ഫൈനൽ കാണാനൊക്കെ ആയിട്ട് തീരുമാനിച്ചേക്കണേ?
1: ഫൈനലിൽ രാത്രി മുഴുവൻ ഇരുന്ന് കാണണം.
0: ഇരിക്കണം. അതായത് നമ്മൾ വീട്ടിൽ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ബിഗ് സ്ക്രീനിലാണോ ഉദ്ദേശിക്കണേ?
1: അല്ല, വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്.
0: ഓക്കെ,
1: ഞാനും എന്റെ ഭാര്യയും ഇരുന്നിട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഉറക്കം വരുമോ എന്നറിയില്ല. ഉറക്കം വരാതിരിക്കാനുള്ള മൊമെന്റ്സ് ആവട്ടെ, മൊത്തം നല്ല വേഗതയുള്ള കളിയാവട്ടെ എന്നാണ് ആഗ്രഹം. കാരണം അങ്ങനെയാണെങ്കിൽ ഉറങ്ങിയില്ല.
0: ഇല്ല, അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെ സാറിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു സ്പെയിൻ വേഴ്സസ് അർജന്റീന വരുമ്പോ? കാരണം 66-നൊക്കെ ശേഷം അവര് വേൾഡ് കപ്പിൽ തന്നെ വരുന്നത് തന്നെ ആദ്യമാണല്ലോ.
1: അതെ, ആദ്യമായിട്ടാണ്. 66-ന് മുമ്പ് സ്പെയിനും അർജന്റീനയും തമ്മിൽ പരസ്പരം കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിയർലി ഇംപോസിബിൾ. ആരാവും? ലോകത്തിലെ ഒന്നാം സ്ഥാനക്കാരാണ് അർജന്റീന, രണ്ടാം സ്ഥാനക്കാരാണ് സ്പെയിൻ.
0: അപ്പൊ
1: അവര് തമ്മിൽ കളിക്കുന്ന സമയത്ത് അങ്ങനെ റാങ്കിംഗ് വെച്ച് നോക്കുമ്പോഴും പറയാൻ പറ്റില്ല ആരാവും മുകളിൽ. ഇനി ഇതുവരെയുള്ള കളി വെച്ച് നോക്കുമ്പോഴും എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാല്, അർജന്റീനയ്ക്ക് അത്ര വലിയ എതിരാളികൾ ഉണ്ടായിട്ടില്ല, നേരെ മറിച്ച് സ്പെയിനിന് അത് ഉണ്ടായിട്ടുണ്ട്. അത് അർജന്റീനയുടെ കുറ്റമല്ല, മുമ്പിൽ വരുന്ന കളിക്കാരോടല്ലേ അർജന്റീനയ്ക്ക്.
0: അങ്ങനെ
1: നോക്കുന്നത് ഇതിലാരും മുകളിലെത്തും എന്ന് പറയാൻ ഇപ്പോഴും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. ഒരു പക്ഷേ പിന്നെ ലോകകപ്പിൽ അടുപ്പിച്ച് രണ്ടു തവണ ഒരേ ടീം ചാമ്പ്യന്മാരായത് പണ്ട് ബ്രസീൽ ചാമ്പ്യന്മാരായിട്ടുണ്ടല്ലെന്നല്ല,
0: 52-ലാണ്, പക്ഷേ അത്
1: വളരെ കാലം മുമ്പേയാണ്. അതിനുശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ സ്പെയിൻ ചാമ്പ്യന്മാരാകും എന്ന് പറയാം. അതൊക്കെ ഒരുതരം ശാസ്ത്രക്കാരുടെ പ്രവചനം മാത്രമാണ്, അല്ലാതെ അതിന് ശാസ്ത്രീയമായ പ്രവചനമൊന്നുമല്ല. എന്തും സംഭവിക്കാം.
0: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു വൺ സൈഡ് ഡോമിനേഷൻ ഒരിക്കലും സാധ്യമാകാത്ത ഒരു മാച്ച് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
1: അതെ. രണ്ടുപേർക്കും നല്ല കളിക്കാരുണ്ട്. ഒരു ഭാഗത്ത് മെസ്സിയുണ്ട്, മെസ്സി മാത്രമല്ല വേറെ നല്ല കളിക്കാരുണ്ട്. അപ്പുറത്ത് എലാമിൻ ജമാലും നന്നായിട്ട് കളിക്കുന്ന കളിക്കാരനാണ്. ഒരുപാട് കളിക്കാർ അവർക്കും ഉണ്ട്, വില്യംസ് നല്ല കളിക്കാരനാണ്. ആരും മോശക്കാരല്ല ഇപ്പുറത്തും. പിന്നെ പലതരം ശൈലിയിൽ രണ്ടുപേർക്കും കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ടിക്കിടാക്ക മാത്രം വന്നല്ല ഇന്ന് സ്പെയിൻ
0: കളിക്കുന്നത്.
1: അർജന്റീനയ്ക്കും അതെ പലതരത്തിൽ കളിക്കാൻ അറിയാം. അപ്പൊ ആ നിലയ്ക്ക് നോക്കുന്ന സമയത്തും ഈ മുൻകൂട്ടിയുടെ പ്രവചനം സാധ്യമല്ല. അപ്പൊ ഒരു ചെറിയ ടീമാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ശൈലിയെ കളിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഈ രണ്ട് ടീമുകൾക്കും പല പല ശൈലികളിലും കളിക്കാനും പറ്റും. മൊത്തത്തിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ലോങ് റേഞ്ചും ഷോർട്ട് റേഞ്ചും ഒരുപോലെ സ്പെയിനിനും പറ്റുന്നുണ്ട്. അതുപോലെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റങ്ങൾ സാധാരണ പതിവില്ല. പക്ഷേ സ്പെയിനിന്റെ കളിക്കാരും അർജന്റീനയുടെ കളിക്കാരും ചെയ്യുന്നും കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് മുന്നേറി ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങൾ, എന്നിട്ട് ഗോൾ അടിക്കുന്നുണ്ട്.
0: ഫോർമേഷൻ ചേഞ്ച് എന്തായാലും നമുക്ക് അല്ലേ, ഫോർമേഷൻ ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ഒരു ടാക്ടിക്സ് എന്തായാലും
1: എല്ലാ തരത്തിലുള്ള കഴിവും അവരുടെ കയ്യിലുണ്ട്. അപ്പോ എന്താണ് പറയാ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഒരു ഓരോ ദിവസ ഫലം എന്ന് പറയില്ലേ,
0: അതെ എത്ര വലിയ ടീമാണെങ്കിലും അല്ലേ
1: ഉണ്ട്. തുടക്കത്തിലെ രണ്ടോ ഒന്നോ രണ്ടോ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആകെ നിരാശപ്പെട്ട് മൊത്തം തകരാൻ സാധ്യതയുണ്ട്. ഇതാർക്കും തകരാം, അത് അർജന്റീനയും ആകാം സ്പെയിനും ആകാം. അതല്ല, വളരെ ബുദ്ധിപൂർവം കളിച്ച് പരസ്പരം ഗോൾ അടിക്കാതെ കുറെ നേരം നോക്കുകയാണെങ്കിൽ അവര് അങ്ങനെ ഗോൾ അടിക്കും എന്ന നിലയിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും സാധ്യതയുള്ള രണ്ട് തരത്തിലുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രവചനവും സാധ്യമല്ല.
2: സത്യം പറഞ്ഞാൽ 90 മിനിറ്റുള്ള കാലുകൾ കൊണ്ട് കളിക്കുന്ന ഒരു ചെസ് മത്സരമാകാനുള്ള സാധ്യത ഇന്നത്തെ മത്സരത്തിനുണ്ടല്ലേ.
1: ചെസ് കളിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം എന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി തുടക്കത്തിലെ ഒന്നോ രണ്ടോ ഇപ്പോൾ വഴങ്ങിക്കഴിഞ്ഞാൽ ഈ ചെസ്സിന് പകരം പിന്നെ അവരുടെ മനസ്സ് വേറെ തരത്തിലേക്കാവും വരിക. എന്നിട്ട് പോലും ഇന്നലെ കണ്ടില്ലേ ഫ്രാൻസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ ആദ്യത്തെ ഒരുപാട് ഗോളുകൾ വഴങ്ങിയ ശേഷം ഫ്രാൻസ് തിരിച്ചടിച്ചതും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പകുതി കഴിഞ്ഞ് അടുത്ത പകുതിയിൽ മറ്റൊരു രീതിയിൽ കളിച്ച് തിരിച്ചടിക്കാനും സാധിക്കും.
0: എന്തായാലും പക്ഷേ എന്തായാലും ഈ ഫൈനലിന്റേതായിട്ടുള്ള പ്രഷർ ഉണ്ടല്ലോ. അപ്പൊ ലൂസേഴ്സ് ഫൈനലിൽ അത്ര പ്രഷർ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടാണ് രണ്ട് ടീമും നല്ല കളിച്ചത്.
1: അതെ അതെ.
0: പക്ഷെ ഫൈനലിൽ ഈ വരുമ്പോഴത്തേക്കും സാറിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഒരു കൂടുതൽ പ്രഷർ ആർക്ക് അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടാവും? ഏത് ടീമിനായിരിക്കും ഒന്നും കൂടെ ഒരു പ്രഷർ അവിടെ ഉണ്ടാവുക? കാരണം വേൾഡ് കപ്പ്
1: പ്രഷർ കുറച്ചധികം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് അർജന്റീനയ്ക്കായിരിക്കും. കാരണം അവർ നിലവിലുള്ള ചാമ്പ്യന്മാരാണ്. പിന്നെ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണെന്ന് പറയാം. അങ്ങനെ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മലയാളികളായ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അർജന്റീനക്കാരൊന്നും പറയാൻ പറ്റില്ല.
0: ഓക്കെ,
1: നമ്മളെന്തോ അർജന്റീനയെ അങ്ങ് ഏറ്റെടുക്കും, നമ്മളാണ് അർജന്റീന എന്നൊക്കെ മറ്റു സംസാരിക്കുകയാണ്. ഇപ്പൊ
0: പൊതുവെ ആ ഒരു ട്രെൻഡാണ് സാർ പറഞ്ഞത്, വളരെ കറക്റ്റ് ആണ്. നമ്മൾ അങ്ങ് മൊത്തത്തിൽ അർജന്റീന നമ്മൾ അങ്ങോട്ട് എടുത്തു.
1: അതെ, അർജന്റീനയ്ക്ക് അതൊന്നും അറിയില്ലെങ്കിലും
2: നമ്മൾ അർജന്റീനയുടെ ഒരു ബി ടീം പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നല്ലേ.
1: അതാണ്.
0: ഓക്കെ, അപ്പൊ ഏതായാലും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പിന്റെ കപ്പെടുക്കാനുള്ള ഒരു സ്ലൈറ്റ് എഡ്ജ്, കുറച്ചൊരു സ്ലൈറ്റ് എഡ്ജ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്
1: ഒരു കാൽ ശതമാനം ഞാൻ സ്പെയിനാണ്
0: കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ,
1: അത് വെറും കാൽ.
0: ഓക്കെ, അപ്പൊ ഈ എന്തായാലും ഈ ഒരു ഫൈനലിന്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കുകയാണെങ്കിൽ, സാർ ഇപ്പൊ ഈ വേൾഡ് കപ്പ് തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ, ആദ്യം മുതലേ.

0: കാണുന്നുണ്ടല്ലോ. അപ്പൊ
1: അതെ
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേൾഡ് കപ്പില് ഏറ്റവും കൂടുതൽ ആകർഷിച്ച കുറച്ച് ഇവന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അവിസ്മരണീയമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാനായിട്ട്?
1: അതിലൊന്ന് കേപ്പ് വെർദെ എന്ന ടീമിന്റെ കളി തന്നെയാണ്.
0: ഓക്കെ ഓക്കെ.
1: അവർ കുഞ്ഞൻ ടീമായിട്ട് അവർക്ക് വെറും 600,000 മാത്രമാണ് ജനസംഖ്യ. സത്യം പറഞ്ഞാൽ കോഴിക്കോടിന്റെയും കൊച്ചിയുടെയും തിരുവനന്തപുരത്തിന്റെയും ജനസംഖ്യ പോലും ഇല്ലാത്ത ഒരു കൊച്ചു സ്ഥലം, അതാണ് കേപ്പ് വെർദെ. പക്ഷെ അവർ ഇപ്പൊ നോക്കൂ, ഇന്നിപ്പോ കളിക്കാൻ പോകുന്ന സ്പെയിനും അർജന്റീനയുമാണ്. ഒന്നുകിൽ സ്പെയിൻ ചാമ്പ്യന്മാരാവും അല്ലെങ്കിൽ അർജന്റീന ചാമ്പ്യന്മാരാവും. ഇതില് കേപ്പ് വെർദെ അവരുടെ ആദ്യത്തെ കളിയിൽ സ്പെയിനിനോട് 0-0 എന്ന, അതായത് സ്പെയിനെ വരച്ച വരയിൽ 90 നിർത്തി എന്നുള്ളതാണ്. അവർ ചാമ്പ്യന്മാരാവുകയാണെങ്കിൽ ചാമ്പ്യന്മാരാകാൻ പോകുന്ന ടീമിനെയാണ് അവർ വരച്ച വരയിൽ നിർത്തിയത്. അർജന്റീനയോടും അതെ, വാസ്തവത്തിൽ അവർ ഡ്രോ തന്നെയാണ്. 2-2 എന്ന അവസ്ഥയിലെത്തിയ ശേഷം 111 മിനിറ്റിൽ ബിനി എന്ന സ്വന്തം കളിക്കാരന്റെ കാലിൽ നിന്നുണ്ടായ ഒരു ഓൺ ഗോളിൽ നിന്നാണ് അവർ തോറ്റുപോയത്. അങ്ങനെ 2-3 അവരെ അർജന്റീനയോട് തോറ്റുപോയത്. വാസ്തവത്തിൽ അതും ഒരു ഡ്രോക്ക് തുല്യമായ ഒരു മത്സരം തന്നെയാണെന്ന് പറയാം. ഇപ്പൊ ചുരുക്കത്തിൽ അർജന്റീനയോടും ഡ്രോ, സ്പെയിനോടും ഡ്രോ പിടിച്ച ഒരു ടീമാണ് കേപ്പ് വെർദെ.
0: അവരാണ് ശരിക്കും ചാമ്പ്യന്മാർ,
1: മറക്കാൻ പറ്റില്ല.
0: അവരാണ് ശരിക്കും ചാമ്പ്യന്മാരെ തോപ്പിച്ച ചാമ്പ്യന്മാർ.
1: രണ്ടു പേരെയും പിടിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓൺ ഗോളിലാണ് അവസാനം ഒന്ന് വിട്ടുപോയത്. അത് 111 മിനിറ്റിൽ. അതായത് മെസ്സി ഒന്നും ഗോൾ അടിക്കാൻ കഷ്ടപ്പെട്ട ഒരു ഗോളില് ഒരബദ്ധം പറ്റിയപ്പോ എതിർ ടീം ജയിച്ചു പോയതാണ്. ആ എതിർ ടീമാണ് അർജന്റീന. സ്പെയിനിന് അതും സാധിച്ചില്ല. സ്പെയിൻ 0-0 എന്ന അവസ്ഥയിൽ അവർ നിന്നു. ഇതിനൊക്കെ പുറമെ ഉറൂഗ്വേയുമായും അവർ സമനിലയായി, സൗദി അറേബ്യയുമായും സമനിലയായി. ചുരുക്കം പറഞ്ഞാൽ ഒന്നാമത്തെ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ലോകകപ്പിന് ഇറങ്ങുന്ന അവര് നമ്മളുടെയൊക്കെ ഹൃദയം കവർന്നു എന്ന് പറയാം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ്. പിന്നെ ഒന്ന് എർലിംഗ് ഹാലൻഡിന്റെ പ്രകടനമാണ്. 7 ഗോളുകൾ അടിച്ച എർലിംഗ് ഹാലൻഡ്, പ്രത്യേകിച്ചും ബ്രസീലിനെതിരെ അദ്ദേഹം നടത്തിയ ഒരു പ്രകടനമുണ്ടല്ലോ.
0: 2 ഗോളുകൾ,
1: അതെ 2 ഗോളുകൾ, പ്രത്യേകിച്ചും ആ ഹെഡർ ഗോൾ അലിസൺ ബെക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗോളിക്ക് അലിസൺ ബെക്കറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
2: അനായാസമായിട്ടുള്ള ഗോളുകളായിരുന്നു.
0: അത് മാത്രമല്ല, എർലിംഗ് ഹാലൻഡ് ഇങ്ങനെ ഒരു പൂച്ചയെ പോലെ പതുങ്ങി നടന്നിട്ട് ആ കൃത്യം ചാൻസ് കിട്ടുമ്പോ പുള്ളി ഫിനിഷ് ചെയ്യുന്ന അല്ലേ, ഒരു രക്ഷയില്ല.
1: അത് അങ്ങനെ ഫിനിഷ് ചെയ്യും, പക്ഷെ ഏത് ആംഗിളിലും അത് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. വാസ്തവത്തില് ഈ കഴിഞ്ഞ ലോകകപ്പില്, അതായത് 2022 ലോകകപ്പിൽ അദ്ദേഹം വരേണ്ടതായിരുന്നു. പക്ഷെ ഈ നോർവേ എന്ന ടീമിന് ലോകകപ്പിലേക്ക് പ്രവേശനം കിട്ടാത്തതുകൊണ്ട് മാത്രം എർലിംഗ് ഹാലൻഡിന് കളിക്കാൻ പറ്റിയില്ല. നമ്മുടെ പണ്ടത്തെ ചില വലിയ കളിക്കാർക്ക് ലോകകപ്പിൽ ഒരിക്കലും കളിക്കാൻ പറ്റിയില്ല. അതുപോലെ ആ ലിസ്റ്റിലേക്ക് എർലിംഗ് ഹാലൻഡ് വരുമോ എന്ന് നമ്മൾക്ക്, ഞാനൊരു സത്യത്തിൽ കരുതുന്നു, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ വളരെയധികം അങ്ങനെയൊക്കെ ആയിപ്പോവോ, അദ്ദേഹം ഒരിക്കലും കളിക്കാൻ പറ്റാതെ
0: കരിയർ അവസാനിപ്പിക്കേണ്ടി വരും.
1: ഭാഗ്യവശാൽ ഇത്തവണ 48 ടീമുകൾ ഉണ്ടായപ്പോ എർലിംഗ് ഹാലൻഡ് കളിച്ച് എന്താണ് താൻ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ഇത് മാത്രമല്ല, വൈക്കിങ്ങുകളുടെ ആ ഒരു എന്താ പറയാ, തോണി തുഴയുന്ന ഒരു ആക്ഷൻ ഒക്കെ അവർ
0: കാണിച്ചിട്ടുണ്ട്,
1: അതൊക്കെ മനസ്സിലുണ്ട്. അത് എർലിംഗ് ഹാലൻഡ് ആണ് അതിന്റെ മധ്യത്തിലുള്ള രാജകുമാരനായി നിൽക്കുന്നത്. ഏതായാലും എർലിംഗ് ഹാലൻഡിനെ മറക്കാൻ പറ്റില്ല. അത് മനസ്സിലുള്ള ഒരു ഇത്, ഒരു ശോഭയുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒന്ന്, സത്യത്തില് ഹാരി കെയ്ന്റെ ഒരു ഗോള്, അത് കോങ്കോക്കെതിരെ അദ്ദേഹം അടിച്ച 2-ാമത്തെ ഗോള്, ആ ഒരു റൈറ്റ് ഫൂട്ടർ ഗോള് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഗോൾ പോസ്റ്റ് നേരിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഗോൾ അടിച്ചത്.
0: 3-4 ഡിഫൻഡേഴ്സ് ഫ്രണ്ടിലുണ്ട് അല്ലെ, സൈഡിലൊക്കെ.
1: അപ്പൊ ഗോൾ പോസ്റ്റ് അദ്ദേഹത്തിനും കാണാൻ പറ്റില്ല. എന്നിട്ട് അത് അടിച്ചിട്ട് കൃത്യമായിട്ട് വലത്തെ പോസ്റ്റിന്റെ വലത്തെ മൂലയ്ക്ക് വന്ന് അങ്ങ് കേറുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെയുള്ള വലിയ കളിക്കാർ പണ്ടടിച്ചിരുന്ന, അല്ലെങ്കിൽ ബെക്കാമിന്റെ മഴവിൽ ഗോളുകളൊക്കെ ഉണ്ടല്ലോ, ആ മട്ടിലുള്ള ഒരു ഗോളാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഹാരി കെയ്ന്റെ ആ ഗോൾ അതിഗംഭീരമായിരുന്നു.
0: ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ ആ ഗോൾ അടിച്ചത്. അത് അടിച്ചില്ലെങ്കിൽ ആ കളി ഇംഗ്ലണ്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം കൂടെ ആയിരുന്നു.
1: കാരണം ആദ്യത്തിൽ കോങ്കോയാണ് ഗോൾ അടിച്ചത്, ഒരു ഗോളിന്
0: ഗോൾ.
1: എന്നിട്ട് ശരിക്കും താൻ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ആണെന്ന് കാണിച്ചു കൊടുത്ത് ക്യാപ്റ്റൻ മുമ്പിൽ നിന്ന് പടം നയിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ ആദ്യത്തെ പെനാൽറ്റിയും 2-ാമത്തെ ഈ ഫ്രീക്കും മറ്റേ റൈറ്റ് ഫൂട്ടറുമാണ് ഇംഗ്ലണ്ടിനെ ജയിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ കോങ്കോ വിജയം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
0: ഒറ്റയാളാണ് ഇതിന്. നമുക്ക് നിലവിൽ ഇതിന് ശേഷം നമുക്ക് ഒരു 7:25 ഒരു മലയാളത്തിൽ വാർത്തയുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചാലോ?
1: ആവട്ടെ, തീർച്ചയായിട്ടും
2: തീർച്ചയായിട്ടും. കൂടെ തുടരുക.
0: അപ്പൊ ഏതായാലും കൂടെ തുടരുക. നമുക്ക് എന്തായാലും നമുക്കിനി ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ, 1 മിനിറ്റിനുള്ളിൽ തന്നെ മലയാളത്തിൽ വാർത്തകൾ എത്തുകയാണ്.
2: മലയാളത്തിൽ വാർത്തകൾ എത്തണം. ഈ ഹാരിക്കേന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും മനസ്സിലേക്ക്, എന്റെ മനസ്സിലേക്ക് ഒരു അനലോഗിയായിട്ട് എപ്പോഴും വരുന്ന മുഖം എന്ന് പറയുന്നത് കെയ്ൻ വില്യംസൺ ആണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല.

0: ഒരു മുഖച്ഛായയുടെ മാത്രമല്ല, ഒരു ക്യാപ്റ്റൻ വളരെ കൂളായിട്ട് കളിക്കുകയും വളരെ എഫക്റ്റീവായിട്ട് കറക്റ്റ് സമയത്ത് എത്തുകയും, ഒരു മുഖച്ഛായ ഉണ്ട്, അവരുടെ പെരുമാറ്റം അങ്ങനെയാണ്, അവര് മെന്റാലിറ്റി അങ്ങനെയാണ്, അവര് പ്ലേ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്, വളരെ അഗ്രസീവ് ആവാതെ പലപ്പോഴും കറക്റ്റ് ഓപ്പർച്യൂണിറ്റികളിൽ മാത്രം പെർഫോം ചെയ്ത് സ്കോർ ചെയ്യുന്ന പ്ലേയേഴ്സ് ആയിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന്
1: എനിക്ക് അറിയില്ല കേട്ടോ. ഈ ഇഷാൻ കിഷനും ഹനുമാൻ ഒരുപോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഭവം. അപ്പൊ ഏതായാലും നമുക്ക് ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. അതുവരെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
0: കൂടുതൽ ശക്തമായിട്ട് സെക്കൻഡ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ ഇപ്പൊ 0-0
1: സാർ ഒരെണ്ണം
0: അടിച്ചു, നരേന്ദ്ര സാർ ഒരെണ്ണം അടിച്ചു.
1: ഇനി ആരാണ് അടുത്ത ഇനി മുന്നോട്ട് വരുന്നത് നമുക്ക് നോക്കാനുള്ള സമയം കൂടിയാണ്. സ്റ്റേ ട്യൂൺഡ്, FM റെയിൻബോ മ്യൂസിക്.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
1: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed, that has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
0: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അവായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV

0: എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ പി.വി. സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4 കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3 സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളീശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളീശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
0: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണം.

0: ആക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: യെസ്, ഗോളടിച്ച് കത്തി കയറാൻ പോകുന്ന ആരാണെന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ കലാശ പോര്, ആ കലാശപ്പോരിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എഫ് എം റെയിൻബോയിൽ നിങ്ങളുടെ കൂടെ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂടെ മിഥുൻ ആൻഡ് അബിയാണുള്ളത്. നമ്മുടെ കൂടെ നരേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു കുറെ നിമിഷങ്ങൾ നമ്മളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് സാറിന്റെ അടുത്ത് ഇങ്ങനെ തിരിച്ചു പോകാന്ന് എനിക്ക് തോന്നുന്നു. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആ വെൽക്കം ബാക്ക് ടു ദി ഷോ.
1: കാത്തിരിപ്പുണ്ട്.
0: ഏതായാലും നമ്മള് നേരത്തെ ക്യാബോ വെർദയുടെ ആ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഈ വേൾഡ് കപ്പിലെ അവരുടെ ഡ്രീം റണ്ണിനെ കുറിച്ചും
2: അതിനെ കുറിച്ചും
0: ഹാലൻഡ് ആൻഡ് ഹാരി കെയ്ൻ, അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അല്ലേ.
1: അപ്പൊ പിന്നെ അതിൽ പറയാനുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ഗോളടി ശ്രമം, വാസ്തവത്തില് അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ പറ്റില്ല, അത് ഓഫ്സൈഡ് ആയിട്ട് മാറി. ഒരു നേർത്ത ഒരു മില്ലിമീറ്റർ ആ കളി വാസ്തവത്തിൽ ആർക്കെതിരായിട്ടാണെന്ന് സത്യത്തിൽ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, തുറന്നു പറയാതെ ഓർമ്മയില്ല. പക്ഷെ അതിന്റെ ഒരു ലോങ് റേഞ്ച് പാസ് ചെസ്റ്റിലെ ട്രാപ്പ് ചെയ്ത് കാലിലെടുത്ത് ഗോൾ അടിക്കുകയാണ്. ഗോൾ അടിച്ചു ഇത്ര സീൻലെസ് ആയിട്ട്, അതായത് ഒരു സെക്കൻഡിന് ഈ മൂന്ന് ആക്ഷനും കഴിഞ്ഞു എന്നുള്ളതാണ്. എതിർ ടീമിനെന്ന് മാത്രമല്ല സ്വന്തം ടീമിന് പോലും ഇത് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവാതെ അവരിങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ്. അതായത് ഈ ഒരു പ്രായത്തിൽ പോലും, 40 കഴിഞ്ഞു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക്, ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിന്റെ കാലിലുള്ള ടെക്നിക്കൽ പെർഫെക്ഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ബോധ്യപ്പെട്ടു. അത് ഗോളായിരുന്നുവെങ്കിൽ, അതായത്
0: സാർ ഉദ്ദേശിച്ച സ്പെയിനെതിരായുള്ള കളിയും ആ ഒരു അക്രോബാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ലാണ് അത്, ആ ഒരു ഗോളിനെ ഇതാണോ ഉദ്ദേശിച്ചത്, ആ ശ്രമമാണല്ലോ ഉദ്ദേശിച്ചത്.
1: അല്ല, ഇത് വാസ്തവത്തിൽ ഒരു അക്രോബാറ്റിക്സ് വരെ
0: കാണില്ല.
1: ജസ്റ്റില് ട്രാപ്പ് ചെയ്ത്
0: പന്തെടുത്ത്
1: അത് ഗോളടിച്ചു, അത്
0: ഗോളായി
1: പന്ത് ഉള്ളില്, പക്ഷെ അത് ഓഫ്സൈഡ് ആയിട്ട്. അത് ഓഫ്സൈഡ് ആയിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു ഗോളാകുമായിരുന്നു. അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ പോകുന്ന പോക്കിലും അദ്ദേഹത്തിന്റെ കാലിലൊക്കെയുള്ള സ്കില് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇന്നലെ മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടി നടന്ന ഒരു മത്സരത്തില് സാക്ക എന്ന കളിക്കാരന് പെനാൽറ്റി നൽകിയ ആ ഒരു സമയമുണ്ടല്ലോ,
0: 87th മിനിറ്റ്.
1: അതെ അതെ അതെ, അദ്ദേഹം വാസ്തവത്തിൽ സാക്കയല്ല
0: ബെലിംഗാമാണ്
1: എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ബെലിംഗാം ശരിക്കും ആ പന്ത് എടുത്ത് സാക്കയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകി, നീ അടിച്ചോ എന്ന് പറഞ്ഞിട്ട്. കാരണം അത് അടിച്ചതുകൊണ്ട് സാക്ക അന്ന് ഹാട്രിക് തികച്ചു.
0: ഇംഗ്ലണ്ടിന്റെ
1: ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഹാട്രിക് അടിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഹാരി കെയ്ൻ ഉണ്ട് ഓഫ് കോഴ്സ്, അതുപോലെ വളരെ കുറച്ച് പണ്ട് ഗാരി ലിനേക്കർ

0: പഠിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്ക് സാക്കായുടെ പേരും വരികയാണ്. അങ്ങനെ ബെലിംഗാം കൊടുത്ത ആ ഒരു ഗിഫ്റ്റ്, ബെലിംഗാം അടിക്കേണ്ടിരുന്ന, ബെലിംഗാം അടിച്ചിരുന്നെങ്കിൽ ബെലിംഗാമം അത് ഗോൾ അടിക്കുമായിരുന്നു, സംശയമില്ല.
1: ബെലിംഗാം ഓൾറെഡി ഒരു ഗോൾ നേടി കഴിഞ്ഞിരുന്നു.
0: അതെ, ബെലിംഗാം ഇതിനു ശേഷമാണ് ഗോൾ അടിച്ചത്.
1: ഇതിനുശേഷം
0: ബെലിംഗാമിന് ഗോൾ അടിക്കാൻ അവസരം കിട്ടി, അത് ബെലിംഗാം ഗോൾ അടിക്കുകയും ചെയ്തു. അങ്ങനെ 7 ഗോളുകൾ ബെലിംഗാം അടിച്ചു. ഇതുകൂടി കിട്ടിയിരുന്നെങ്കിൽ 8 ആകുമായിരുന്നു. പക്ഷെ ആ ഒരു നേട്ടം തനിക്ക് വേണ്ട എന്ന് വെച്ച് അത് സാക്കാക്കി കൊടുത്ത സമയത്ത് അത് സാക്കാക്കി അത് ഹാട്രിക് നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ സമയത്ത് ഇംഗ്ലണ്ടിലെ കളിക്കാർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ആഘോഷിക്കുന്ന ഒരു അവസരം നമ്മൾ കണ്ടു. ഇംഗ്ലണ്ടിലെ കളി പരസ്പരം എത്ര ഐക്യത്തിലും ഒരുമയിലുമാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിച്ചു.
1: പക്ഷേ കഴിഞ്ഞ കളിയിൽ പക്ഷേ സാക്കാനെ ഇറക്കാത്തതിൽ സാറിന് ഒരു വിഷമം ഫീൽ ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ടുഷേല് പുള്ളിയെ ടാക്ടിക്സിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഡിഫൻഡേഴ്സിനെയാണ് അന്ന് ഇറക്കിയത്. അപ്പൊ സാക്കയ്ക്ക് അന്ന് കളിക്കാൻ പറ്റുക, അതൊരു പക്ഷെ സാക്ക കളിച്ചിരുന്നെങ്കിൽ അല്ലെ,
0: അന്ന് വാസ്തവത്തിൽ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിന്റെ എനിക്ക് കിട്ടി കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വല്ലതൊക്കെ ചെയ്യുന്നു. എനിക്ക് അന്ന് ആ സമയത്ത് ഇംഗ്ലണ്ട് ആക്രമിക്കുകയായിരുന്നു. ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷം ടോട്ടൽ ഡിഫൻസിലേക്ക് അവർ പിൻവാങ്ങുകയാണ്. അത് തെറ്റായി പോയി. ഈ പാർക്കിംഗ് ദ ബസ് ആ ഒരു ഡിഫൻസീവ് ഗെയിമിന് പറയാം. അതായത് എല്ലാ കളിക്കാരെയും സ്വന്തം പോസ്റ്റിന്റെ അടുത്തേക്ക് ബോക്സിലേക്ക് തിരിച്ചുകൊണ്ടുവരിക, പാർക്കിംഗ് ദ ബസ് ആണ്. ഇതൊക്കെ നല്ലതാണ് ചെറിയ ടീമിനെതിരെ, അർജന്റീനയെ പോലെ വലിയ ടീമിനെതിരെ അത്ര ശരിയല്ല. ആ സമയത്ത് വീണ്ടും കുറച്ചു നേരം കൂടി ആക്രമിച്ച് ഒരു 10 മിനിറ്റ് കൂടി ആക്രമിച്ച് കളിച്ച് വേണമെങ്കിൽ ഒരു ഗോൾ കൂടി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാമായിരുന്നു ഇംഗ്ലണ്ടിന്. അതിനുശേഷം ഏറ്റവും അവസാനം മാത്രം മതിയായിരുന്നു ഈ ഡിഫൻസീവ് ഗെയിമൊക്കെ. ആ ഒന്നാമത്തെ ഗെയിം ഗോൾ അടിച്ച ശേഷം സാക്കയെ ഇറക്കണമായിരുന്നു.
1: അത് മാത്രം റൈസിനെ പോലെ ഒരു നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറെയും കൂടെ വിഡ്രോ ചെയ്തു.
0: വിഡ്രോ ചെയ്തു. എന്നിട്ട് എല്ലാ ഡിഫൻഡേഴ്സാരും മോശക്കാരാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് പിഴച്ച ഒരു ടാക്ടിക്സ് ആയി പോയി. അങ്ങനെ 2 ഗോൾ അവർ വഴങ്ങി. അങ്ങനെ അവർക്ക് ഇല്ലാതായി പോയത് 1966 ഒരു റെപ്പീറ്റ് ഒരു അത് അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകകപ്പ് അതിന്റെ മാതൃരാജ്യത്തേക്ക്
1: തിരിച്ചെത്തുമെന്ന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു.
0: അതെ, ഇറ്റ്സ് കമ്മിങ് ഹോം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അത് സത്യത്തെ എനിക്കും പ്രതീക്ഷ ഇതായിരുന്നു. കാരണം അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ടീമാണിത്. നേരെ മറിച്ച് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും നല്ല അർജന്റൈൻ ടീമല്ല ഇപ്പോഴത്തേത്. മെസ്സിയൊക്കെ കളിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നു, മോശക്കാരൊന്നുമല്ല. പക്ഷെ എന്നാലും ഏറ്റവും നല്ല ടീമിന്റെ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് അവർ തോറ്റ് തങ്ങളുടെ വിജയം എതിരാളികൾക്ക് കൊടുത്തു എന്നത് അത് കോച്ചിന് പറ്റിയ ഒരു വലിയൊരു മിസ്റ്റേക്ക്
1: ആണ്. ഏതായാലും പക്ഷേ സ്പെയിൻ എന്തായാലും ആ ഒരു മിസ്റ്റേക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്.
0: എന്താണ്
2: ആ പ്രതീക്ഷയോട് കൂടി നമ്മള് ഇന്നത്തെ ഗെയിമിനെ ഉറ്റുനോക്കിക്കൊണ്ട് ഇത്രയും നേരം നമ്മളോടുകൂടി അല്ലെ ഈ വേൾഡ് കപ്പിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്.
1: യെസ്, അപ്പോൾ നമുക്കറിയാം കോഴിക്കോട് ആകാശവാണിയുടെ മുൻ മേധാവിയും സ്പോർട്സ് ലേഖകനൊക്കെ ആയിട്ടുള്ള നരേന്ദ്രൻ സാറായിരുന്നു നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത്.
2: ഇതിലിപ്പോ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ പല രീതിയിലുള്ള ആളുകൾ ഇങ്ങനെ ഫാൻസ് ഇങ്ങനെ ചേരി മാറി തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പം അർജന്റീനിയൻ ഫാൻസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വ്യൂ പോയിന്റ്സിനകത്ത്
1: വ്യൂ പോയിന്റ്സ് ഒരുപാടുണ്ട്.
2: അതല്ലാത്ത ഇപ്പൊ സ്പെയിനിന്റെ ആരാധകർക്ക് അതിന്റെ അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ്
1: ഉണ്ട്.
2: അതുപോലെ തന്നെ കളത്തിലില്ലാത്ത കളത്തിന് പുറത്തിരിക്കുന്ന ടീമുകളുടെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്.
1: ഇനിയിപ്പോ നേരത്തെ നമ്മുടെ അഭി പറഞ്ഞ പോലെ ഇനി ചേരി ചേരാനായിട്ട് കളി കണ്ടാ മതി, കളി ആരെങ്കിലുമൊക്കെ ഗോൾ അടിക്കും.
2: ചില ആളുകൾ തന്നെയുണ്ട്, ഞാൻ ഏകദേശം ആ നിലയിൽ നിൽക്കുന്ന ഒരാളാണ്, നല്ലൊരു കളി കാണണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ ആർക്കു വേണ്ടിയും ബാറ്റ് ചെയ്യുന്നില്ല,
1: അതെ ആർക്കു വേണ്ടിയും ഇവിടെ ബാറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഈ വേൾഡ് കപ്പില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് സാർ കുറച്ച് മൊമെന്റ്സ് നമുക്ക് ഷെയർ ചെയ്തത്. അതിനകത്ത് ഹാലൻഡിന്റെ ഗോൾ ഉണ്ട്, ക്യാബോ വെറുതെയുടെ കുതിപ്പുണ്ട്. ഇപ്പൊ ആഫ്രിക്കൻ ടീമുകൾ ഈ പ്രാവശ്യം ഒരു രക്ഷയില്ലാത്ത 9 ടീമുകൾ അവരുടെ നല്ലൊരു പെർഫോമൻസ്. ഇപ്പൊ റിപ്പബ്ലിക് ഓഫ് കോങ്കോയും അതുപോലെ ക്യാബോ വെറുതെയും ഇതിന്റെ കുറോസോ പോലെയുള്ള കൺട്രികൾ അവരവരുടെ ഒരു സാന്നിധ്യം ഏറ്റവും സ്ട്രോങ് ആയിട്ട് തന്നെ അറിയിച്ച ഒരു വേൾഡ് കപ്പാണ്.
2: ഞെട്ടിച്ച ടീമുകളാണ്, ഒരു കളിയെ കളിച്ചുള്ളൂവെങ്കിലും ഗംഭീരമായിട്ട് ഞെട്ടിക്കുന്ന ടീമുകളായിരുന്നു പല ടീമുകളും.
1: അതെ അതെ, അതായത് ഇവരൊന്നും വന്നിട്ട് നേരത്തെ നമ്മൾ മുൻ വേൾഡ് കപ്പിലൊക്കെ കണ്ട ഒരു കാര്യമുണ്ട്, 3 ചടങ്ങ് പോലെ കളിക്കുക എന്നിട്ട് ഗോള് കുറെ മേടിക്കുക വീട്ടിൽ പോവാ.
2: അതെ,
1: ഈ ഒരു സിസ്റ്റം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ടീമുകളൊക്കെ, ഇപ്പൊ നമുക്കറിയാം ക്യാബോ വെറുതെയൊക്കെ ഈ കാമറൂൺ പോലെയുള്ള ആഫ്രിക്കയിലെ ടീമുകളെയൊക്കെ അടിച്ച് തകർത്തിട്ടാണ് ഇവിടെ ഇത് ക്വാളിഫൈ ആയിരിക്കുന്നത്. അവർ ക്വാളിഫൈ ആയതിന് ഒരു ചരിത്രമുണ്ട്, അവർ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു ടീമാണ് ക്യാബോ വെറുതെ. അതാണ് അപ്പൊ പറഞ്ഞത് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗോള് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോടൊക്കെ ഇനി വേണമെങ്കിൽ ചോദിക്കാമെന്നുള്ളൂ അല്ലെ.
2: ഏറ്റവും മനോഹരമായിട്ടുള്ള ഗോൾ, ഏറ്റവും പ്രിയപ്പെട്ട ഗോൾ,
1: ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗോൾ, അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും നിങ്ങളെ ആകർഷിച്ച ഒരു ഇൻസിഡന്റ്. എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഏതായാലും നമ്മുടെ കൂടെ ആർ ജെ ജലീൽ ഇസ് ഹിയർ, ആൻഡ് ജലീൽ ഇന്ന് ജേഴ്സി ഒക്കെ ധരിച്ചിട്ട് വന്നിട്ട്

0: അത് നമ്മളെ ജേഴ്സി വെളിപ്പെടുത്താമോ വേണ്ടയോ എന്നാണ് ഞാൻ അയക്കുന്നത്. അത് വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ഞാൻ ജലീലിന്റെ അടുത്തേക്ക് ഡയറക്ട്ലി ചോദിക്കുകയാണ്. യെസ് ജലീൽ, വെൽക്കം ടു ദി ഷോ. നമ്മളെ ഓൺ ടു ഗോ ട്രൈ ടീം മ്യൂസിക്കിൽ ഇന്ന് ഫിഫ വേൾഡ് കപ്പിന്റെ ആ ഒരു കംപ്ലീറ്റ് അതിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്.
1: സത്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ഈ ജേഴ്സി ഇട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്യാൻ വേണ്ടി ഫ്രൈഡേ വന്ന സമയത്ത് ഈ ജേഴ്സി തന്നെ ഇട്ടുണ്ടെന്ന്. അപ്പൊ ഇന്ന് ഇത് മാറ്റാറായില്ലെന്ന്,
0: പറയാതെ പറയാണെന്നുള്ള ജേഴ്സി ഏതാന്ന് പറയാതെ പറയാണെന്നുള്ള
2: ചെറിയൊരു മണമുണ്ട്.
1: അപ്പൊ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഉണ്ണിസാർ കണ്ടപ്പോ ചോദിച്ചു, ആ സ്പെയിനിന്റെ ജേഴ്സി ഇട്ട് വന്നേക്കല്ലേ, നമുക്ക് കാണാം, ഞായറാഴ്ച കാണാം, ഞായറാഴ്ച കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യത്തില് ഈ ജേഴ്സി ഞാൻ മാറ്റും. ഇന്ന് 3:30-4 സമയത്ത് ഒരു വിജയാഘോഷം ഉണ്ടാവും നമ്മുടെ എൻജോയ് കോട്ടസ് ജംഗ്ഷനിൽ. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ജേഴ്സി മാറ്റാം.
0: ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജ് ഇവിടെ ഇവിടെ വന്നിരുന്നിട്ട് ഈ മാലോകരോടെല്ലാം വിളിച്ചു പറയാണ് ഞാൻ സ്പെയിനിന്റെ ജേഴ്സി ഇട്ട് ഇവിടെ ഇരിക്കാന്ന്. അല്ലെ, ഇതുവരെ ഞാനോ അബിയോ ഈ ഷോ ഇത്ര നേരം ചെയ്തിട്ട് ഏത് ജേഴ്സിയാണ്?
1: ഒരു കാര്യം കൂടി, ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് എനിക്ക് ഇതിന്റെ ഒരു ഇത്തവണത്തെ വേൾഡ് കപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫൈനലാണ്. അതിന് പറയാനുള്ളൊരു കാരണമുണ്ട്. എന്ത് കാരണം വേറൊന്നുമില്ല, ഒരു ശക്തരായ രണ്ട് ടീമുകളാണ്. പക്ഷെ എന്റെ മനസ്സിൽ കുറച്ച് ചരിത്രത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ 2010 സ്പെയിന് കപ്പടിച്ച് ആ സമയത്ത് നടന്ന പല അനുകൂല ഘടകങ്ങളും ഇത്തവണയും വന്നിട്ടുണ്ട്.
0: ഏകദേശം അതേപോലെ തന്നെ.
1: ഏകദേശം നമ്മളിങ്ങനെ പറയില്ല ചില കാര്യങ്ങളൊക്കെ, ഓക്കെ ഇത് അന്ന് സംഭവിച്ചപ്പോൾ തന്നെ ഇങ്ങനെയും സംഭവിക്കും എന്ന് പറഞ്ഞോളെ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാക്കി, നമ്മുടെ 2010 വേൾഡ് കപ്പിലെ ഒരു ഫസ്റ്റ് മാച്ച്, അതായത് സ്പെയിന്റെ ആദ്യത്തെ മത്സരം വെച്ച് ഗോൾരഹിത സമനിലയായിരുന്നു. നമ്മൾ ഇത്തവണത്തെ, അതായത് 2026 എടുത്തു നോക്കുകയാണെങ്കിൽ, ഇത്തവണയും ഒരു ഗോൾ രഹിത സമനിലയായിരുന്നു നമ്മുടെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത് പോർച്ചുഗലിനായിരുന്നു, സ്പെയിൻ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും സ്പെയിൻ പരാജയപ്പെടുത്തിയത്
0: ഒരു ഗോളിന് പരാജയപ്പെടുത്തി,
1: പോർച്ചുഗലിനെയാണ് പരാജയപ്പെടുത്തിയത്. അത് മാത്രമല്ല, 2010 എനിക്ക് തോന്നുന്നു ഏകദേശം 9 ബാഴ്സലോണ താരങ്ങൾ സ്പെയിന്റെ ടീമിലുണ്ടായിരുന്നു. ഇത്തവണ നോക്കുകയാണെങ്കിൽ സ്പെയിന്റെ ടീമിൽ ഈ പറഞ്ഞ 9 താരങ്ങൾ, ബാഴ്സലോണ താരങ്ങൾ സ്പെയിന്റെ ടീമിലുണ്ട്. അപ്പൊ ഏറെക്കുറെ ഇതൊക്കെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ സ്പെയിൻ ആയിരിക്കും സാധ്യത. പക്ഷേ
0: ചരിത്രം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്,
1: ചരിത്രം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അന്നത്തെ എതിരാളികളല്ല ഇത്തവണ നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പിൽ സ്പെയിൻ നേരിടാൻ പോകുന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അന്നത്തെ എതിരാളികളല്ല ഇത്തവണ. അപ്പൊ അതൊരു വലിയൊരു മാറ്റമാണ്. അപ്പൊ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ മൊത്തത്തിൽ ഒരു ഡിഫൻസിൽ ഊന്നിയിട്ടുള്ള ഒരു കളിയാണ് ഇവർ ഇതിനു മുമ്പ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇത്രയും മത്സരങ്ങൾ കളിച്ചിട്ട് ആകെ ഒരേ ഒരു ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സ്പെയിനിന് കുറെ നമ്മളിങ്ങനെ പറയുമെങ്കിൽ, ഇപ്പൊ ഉണ്ണി സാറ് നമ്മളെ സംസാരിച്ച് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ ലൈവിൽ ഇങ്ങനെ കേട്ട സമയത്ത് സാറ് കുറെ നമ്മുടെ സ്പെയിൻ ടീമിനെ കുറിച്ച് ഇങ്ങനെ പറയും, അർജന്റീന ജയിക്കണം പക്ഷെ സ്പെയിനിന്റെ കാര്യങ്ങൾ കുറെയൊക്കെ പറഞ്ഞു.
0: സ്ലൈറ്റ് ചാൻസ്.
1: അപ്പൊ മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ ഈ ഇത്തവണത്തെ അർജന്റീന ടീമിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ, ഒരു 70-80 മിനിറ്റ് വരെയും പിന്നിൽ നിന്നതിന് ശേഷം തിരിച്ചടിച്ച ഒരു രീതിയായിരുന്നു അർജന്റീന. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഫൈനല്, ഇപ്പൊ ചരിത്രമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറയും, കുറച്ചൊരു പോയിന്റ് പൊടിക്ക് ഇങ്ങനെയൊക്കെ സ്പെയിനെ അനുകൂലമായിട്ട് പറയാമെങ്കിൽ പോലും ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഫൈനൽ ആയിരിക്കും ഇത്.
0: പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത്, അടിക്കാനും അടിപ്പിക്കാനും ഒരേപോലെ കഴിവുള്ള ലയണൽ മെസ്സി എന്ന മജീഷ്യനാണ്.
3: ഏത് കൊടുങ്കാറ്റിനിടയിലും പതറാതെ നിൽക്കുന്ന മെസ്സി, ഏത് ചെറിയ പഴുതിലൂടെയും ഒളിഞ്ഞു കയറുന്ന മെസ്സി.
0: ശരിക്കും പറഞ്ഞാൽ സ്പെയിനിൽ കളി ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലയണൽ മെസ്സിക്ക് കളിക്കളത്തിൽ വേണ്ട സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സ്പേസ് കൊടുത്താൽ അവിടെ അളന്നു മുറിച്ചൊരു ക്രോസ് വരും, അവിടെ ലൗട്ടാറോ മാർട്ടിൻസോ മാർട്ടിനസ് രണ്ടുപേരിൽ ഏതൊരു മാർട്ടിനസ് വന്നാലും അത് ഫിനിഷ് ചെയ്യാനുള്ള കെൽപ്പുള്ള ടീമുമാണ് അർജന്റീന. പക്ഷേ സ്പെയിന്റെ ടോട്ടൽ ഫുട്ബോൾ എപ്പോഴും ടോട്ടൽ ഫുട്ബോളെ വിജയിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പക്ഷത്തും അതിന്റേതായ സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് ഏതായാലും അടുത്ത ഒരു പാട്ട് ഇനിയിപ്പോ നമുക്കുണ്ടല്ലോ,
1: ഒരു
0: ലയണൽ മെസ്സിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരു പാട്ട്.
1: ഓക്കെ,
0: അടുത്ത ലയണൽ മെസ്സിക്ക് ഒരു പാട്ടാണെങ്കിൽ അതിന്റെ അടുത്ത പാട്ട് നമ്മള് സ്പെയിനും ഡെഡിക്കേറ്റ് ചെയ്യും.
1: അതുപോലെ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ 8 നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ 10 നമ്മളൊരു സ്പെഷ്യൽ, അതായത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ പൂർണ്ണമായും നമ്മുടെ ശ്രോതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഡിക്ഷൻ, അതായത് അവരുടെ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷൻ പ്രോഗ്രാം നമ്മൾക്കുണ്ടാവും 11 മണിവരെ. അത് മാത്രമല്ല, ആ ഒരു പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ പലർക്കും പങ്കെടുക്കാം. അതിൽ കൃത്യമായി പ്രവചനം പറയുന്നവര്, അതായത് ഏറ്റവും നല്ല രീതിയിൽ ആരാണ്, അതിൽ കറക്റ്റ് ആയിട്ട് ഒരു പ്രഡിക്ഷൻ പറയുന്നത് ആരാണ്, നാളെ രാവിലെ 8:30 സവാരി ടൈമിൽ നമ്മൾ പറയും ആരായിരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു, അതെ അതെ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ 10 മണിവരെയും 11 മണി നമ്മുടെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. 11 മണി കഴിഞ്ഞാലും അല്ലെ, ആ ഒരു ആവേശം എത്രത്തോളം, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ആവേശം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ സമയവും ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക് വിളിക്കാം, അവരുടെ വിശേഷങ്ങൾ, അതായത് ഏത് ടീം ജയിക്കും.

0: അല്ലെങ്കിൽ അവരുടെ ആ ഒരു മത്സരത്തിന്റെ സാധ്യതകൾ വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ കോൾ വഴിയും ഒക്കെ നിങ്ങൾക്ക് വിളിച്ച് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു പ്രോഗ്രാം കൂടി 11 മണി വരെ നമ്മൾ ഇന്നിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്.
1: അപ്പൊ ഏതായാലും ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞ 55 മിനിറ്റിലേക്കായിരുന്നു. നമ്മുടെ ഷോ ഏകദേശം ഒന്ന് അല്ലെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയത്തും കൂടെ ആയിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ ബ്രേക്ക് എടുത്തതിന് ശേഷം ആയിരിക്കും അല്ലെ. ജലീൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എന്തായാലും അബി, ഇപ്പൊ 5 മണിക്ക് തുടങ്ങിയ നമ്മുടെ യാത്രയിൽ ആദ്യം ശാലിനി ഉണ്ടായിരുന്നു. ശാലിനി ഇപ്പൊ കൈയൊക്കെ കെട്ടി മെസ്സീനെ 2 പുഴുത്തൊക്കെ പുഴുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നോ? ഈ പരിസരത്തൊക്കെ ഉണ്ട്.
2: ഒതുങ്ങി മാറി നിൽക്കുകയായിരുന്നു.
1: അപ്പോ ശാലിനിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്പെയിനിന്റെ ഈ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ്, അവരുടെ ആ ഒരു വലയെ അല്ലെങ്കിൽ ആ ഒരു വാളിനെ മറികടന്ന് അർജന്റീന എത്തുമോ, കുതിക്കുമോ?
2: നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. കാര്യം കാളപ്പോരിൽ കൂടെ അവർ കയറി വന്ന രാഷ്ട്രമാണ്.
1: അപ്പൊ
2: നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ആ തീ പാറും എന്ന് തന്നെ പറയാൻ പറ്റില്ല.
1: അതെ, ഇവിടെ ശാലിനിയുടെ ഒപ്പീനിയൻ അതാണ്, ഒന്നും പറയാൻ പറ്റില്ല, തീ പാറും. നമ്മൾ ഫൈനൽ വേർഡിലേക്ക് പോകണം, എല്ലാവരും ഫൈനൽ വേർഡിലേക്ക് പോകണം. ജലീൽ പറയൂ, ഫൈനൽ വേർഡ് പറയൂ. എന്താണ്
0: ഫൈനൽ വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ മത്സരത്തിന്റെ പ്രെഡിക്ഷൻ ആണോ ഇതിന് ഉദ്ദേശിച്ചത്?
1: അതെ, ഈ കളി ഏത് ദിശയിലേക്ക് സഞ്ചരിക്കും,
0: ഏത് ദിശയിലും. ഞാൻ മനസ്സിലാക്കിയത് എന്റെ ഒരു വ്യൂ പോയിന്റിൽ, ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഫസ്റ്റ് ഹാഫില് എങ്ങനെയായിരിക്കും ഏത് ടീം, അതായത് സ്പെയിൻ തുടക്കത്തിൽ തന്നെ ഒരു ഗോള്, ഒന്നോ രണ്ടോ ഗോള്, ഇപ്പൊ 2 ഗോൾ അടിക്കുന്നുള്ള ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുക അവസാന നിമിഷം അർജന്റീന തിരിച്ച് ഒരു ഗോളിലേക്ക് വരും എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷേ അവിടെ സംഭവിക്കാൻ പോണത് ആ ഒരു രീതി ഇന്ന് സംഭവിക്കില്ല. കാരണം എതിരാളികൾ സ്പെയിനാണ്. അപ്പൊ അവർ ഡിഫൻസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഈ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ തുടക്കത്തിൽ സ്പെയിൻ ഗോൾ അടിച്ച് മുന്നേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് തിരിച്ച് ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറയാനാണ് സാധ്യത എന്നാണ് എന്റെ വ്യൂ
1: പോയിന്റ്. അബി,
3: ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ മത്സരം 0-0 അല്ലാത്തൊരു ഡ്രോയിൽ എത്തുകയും കളി പെനാൽറ്റിയിലേക്ക് പോവുകയും ചെയ്യും.
1: ഓ, ഗോൾ രഹിതമല്ലാത്തൊരു സമനില,
3: ഗോൾരഹിതമല്ലാത്തൊരു സമനിലയും കളി പെനാൽറ്റിയിലേക്ക്
1: പോവുകയും ചെയ്യുന്നതാണ്. സോ അതാണ് നമുക്ക് ശാലിനി ഒന്നും പറയാം. ശാലിനി തീ പാറുന്നു പറഞ്ഞു, ജലീൽ പറഞ്ഞു ഫസ്റ്റ് ഹാഫിന്റെ സാധ്യതകൾ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഇത് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തും, ആ റേഞ്ചിലേക്കാണ്.
3: ഗോൾ രഹിത സമനില
1: അല്ലാത്ത സമനില എന്നാണ് മാറ്റി പറയരുത്.
3: ഗോൾ അടിച്ചിട്ടുള്ള സമനില.
1: ഇപ്പൊ ഏതായാലും നല്ലൊരു ഒരു വിരുന്ന് നമ്മുടെ ഫുട്ബോൾ ആരാധകർക്ക് ലഭിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നമുക്കിനി ഒരു ഫിഫ അപ്ഡേറ്റും കൂടെ ഉണ്ട്. നമുക്ക് ബിബിസി ആൻഡ് ഡൽഹി കൊളാബറേഷനിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ അത് കേട്ടിട്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാണ്.
0: പക്ഷെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തുന്നത്,
1: അതാണ് അവസാനം.
0: അപ്പൊ നമ്മുടെ കൂടെ ആയിരിക്കാം. ഓക്കെ.

0: ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിസോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിനും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: गीत बहार
4: गानों की बहार सुनहरा प्यार गीत बहार.
5: नमस्कार दोस्तों, आदाब. आप सुन रहे हैं गीत बहार और मैं हूँ आपकी दोस्त आरजे प्रिया पद्मजीत. कहते हैं जिंदगी में कुछ लम्हे ऐसे होते हैं जो गुजर जाते हैं, लेकिन उन लम्हों से जुड़ी हुई धुन कभी दिल से नहीं जाती. चील ओर्म अगले नम्बे फोटो आलबती अलद जीविक अब नम्बे फेवरेट पाट अब इन ईर सुंदर रात्रि संगीत मधुरव कूड़े आया अटिपी दिल को सुकून चाहिए तो दुआ कीजिए और अगर रूह को सुकून चाहिए तो सुनिए संगीत.

107.5 पे। कुछ गाने सिर्फ सुने नहीं जाते, महसूस किए जाते हैं। ऐसे गाने जो कभी किसी की याद दिला देते हैं, कभी किसी से मिलने की वजह बन जाते हैं। മനസ്സിൽ നമ്മൾ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചില പാട്ടുകൾ നമുക്ക് വേണ്ടി പറയാറില്ലേ? അപ്പോ അങ്ങനെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? जो आपके चेहरे पर मुस्कान भी लाएगा और दिल को हल्का भी करेगा।

0: गीत बहार।
1: गानों की बहार सुनहरा प्यार, गीत बहार।

वेलकम बैक डियर्स, मैं प्रिया पद्मजीत आपके साथ। वाह, क्या खूबसूरत एहसास दा। कुछ धुने ऐसे होते हैं जिन्हें सुनते ही वक्त रुक जा सकता है, ചില നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. പക്ഷേ അവരെ ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളുണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോവില്ല അല്ലേ. യാദേ മെഹമാ നഹി ഹോത്തി വോ തോ ഘർ ബനാ ലേതി ഹൈ ദിൽ മേ. യെസ്, അപ്പോ അതുപോലെ തന്നെയാണ് നല്ല പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ അങ്ങനെ എന്നും ജീവിക്കും അല്ലേ. അപ്പോ നമുക്കൊരു പാട്ട് കേട്ടാലോ.

मोहब्बत वो है जब किसी की खुशी में अपनी खुशी मिल जाते, वो तो मोहब्बत है। जब किसी की आवाज सुन के पूरा दिन खूबसूरत लगने लगे। സ്നേഹ എന്ന വലിയ വാക്കുകളൊന്നും അല്ല, ചെറിയ കാര്യങ്ങളിൽ കാണിക്കുന്ന വലിയൊരു കരുതൽ തന്നെയാണ്. ഇഷ്ക് കഭി ഷോർ നഹീ മചാത്ത, വോ തോ ഖാമോഷ് രഹകർ ഭി ദിൽ മേ ഉതർ ജാത്ത ഹൈ. അപ്പോ ഡിയേഴ്സ്, നിങ്ങൾക്കായിട്ട് ദാ സ്നേഹം നിറഞ്ഞ മനോഹരമായിട്ടൊരു ഗാനം

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: गीत बहार।
1: गानों की बहार सुनहरा प्यार, गीत बहार।

कुछ मुलाकातें खत्म नहीं होती, वो सिर्फ अगले इंतजार तक रुक जाती नहीं। जिंदगी बहुत खूबसूरत है, बस उसे देखने के लिए एक मुस्कान और महसूस करने के लिए एक दिल चाहिए। നല്ല പാട്ടുകളും നല്ല മനുഷ്യരും നല്ല ഓർമ്മകളും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്ത് തന്നെയാണ്. മേ ഹൂ ആപ്കി ദോസ്ത് പ്രിയ പത്മജിത്ത്. മുസ്കുരാതെ രഹിയേ ദിൽ സേ, ജീതേ രഹിയേ ഓർ ഗീത് ബഹാർ കേ സാത്ത് ജുഡേ രഹിയേ. ശുഭരാത്രി, ഖുദാ ഹാഫിസ്, ഗുഡ് നൈറ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിസോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: മൈൻഡ് സ്പാ, റിലാക്സ്, റീചാർജ് ആൻഡ് റീകണക്ട്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും മൈൻഡ് സ്പായിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ നമ്മൾക്കൊപ്പം ചേരുന്നു ദാർശനിക വിചാരങ്ങളുടെയും യാത്രാനുഭവങ്ങളുടെയും ജീവിതഗന്ധിയായ ഉൾവെളിച്ചത്തെ നിത്യജീവിതവുമായി ഇഴചേർന്ന് അവതരിപ്പിക്കുന്ന ജീവിതാന്വേഷകനായ ശ്രീ ശൗക്കത്ത്. ഗുരു നിത്യചൈതന്യദിയുടെ സഹചാരിയായിരുന്ന ഇദ്ദേഹം സാമൂഹ്യ ജീവിതത്തോട് ക്രിയാത്മകമായി ഇടപഴകുന്ന ഒരു എഴുത്തുകാരനും പ്രഭാഷകനുമാണ്.

നമ്മൾ നമ്മളെ തീരെ പരിഗണിക്കുന്നില്ല എന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്മളെന്ന് പറയുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, നമുക്കൊരു മനസ്സുണ്ട്, നമുക്കൊരു ബുദ്ധിയുണ്ട്. ഇത് മൂന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മളുടെ ജീവിതത്തിന് സ്വസ്ഥത നൽകാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളെ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയൊക്കെ ഉള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ വീടിൻ്റെ മുൻപിൽ ചട്ടിയിൽ പനിനീർ പൂവിൻ്റെ ഒരു കൊമ്പ് കുത്തിവെച്ചു എന്ന് കരുതുക. അതിൽ പൂവുണ്ടായിട്ടില്ല, വെറുതെ കൊമ്പുകൾ ഇങ്ങനെ കുത്തിവെച്ചു ഒരു 10 ചട്ടിയിൽ. ഈ പനിനീർ ചെടിയെക്കുറിച്ചോ പനിനീർ പൂവിനെക്കുറിച്ചോ അറിയാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തന്നെ 10 ചട്ടിയിൽ യാതൊരു ഭംഗിയില്ലാത്ത കുറേ കുറ്റി കൊമ്പുകൾ കുത്തിവെച്ചിരിക്കുന്നത് കണ്ടാൽ അയാൾക്ക് ചിരി വരും. അയാൾ നമ്മളോട് പറയും, എത്ര നല്ല ചെടികൾ കിട്ടും, പിന്നെ എന്തിനാണ് നിങ്ങളെങ്ങനെ ഒരു ഉണക്കക്കമ്പ് പോലെയുള്ളത് കുത്തിവെച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ചിരിക്കും. നമ്മൾ ചിരിച്ചിട്ട് പറയും, അത് വെറൊരു ഉണക്കക്കൊമ്പല്ല, അത് നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ അതിലാവശ്യത്തിനുള്ള വെള്ളവും ചാണകപ്പൊടിയും മുട്ടയുടെ തൊണ്ടും ഒക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത് വളർത്തിയാൽ അതിമനോഹരമായിട്ടുള്ളൊരു പൂവ് അതിലുണ്ടായി വരും. അത് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. നമ്മൾ എന്നിട്ട് ആ ചെടീനെ നന്നായി പരിപാലിക്കും, കൃത്യമായ അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കും. തെങ്ങും തൈക്ക് ഒഴിച്ചു കൊടുക്കുന്ന പോലെയല്ല നമ്മൾ പനിനീറിൻ്റെ കൊമ്പ് വെച്ചിട്ടുള്ള ചട്ടിയിൽ വെള്ളമൊഴിക്കുക. അതിനിട്ട് കൊടുക്കുന്ന വളം വേറെയാണ്, അതിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വേറെയാണ്. അങ്ങനെ കൃത്യമായിട്ട് നമ്മളതിനെ പരിപാലിച്ചു കൊണ്ടുവരും. അതൊരു ചെടിയുടെ കാര്യത്തിൽ മാത്രമല്ല, അതൊരു തെങ്ങും തൈ വെച്ചാൽ നമുക്കറിയാം, അത് നന്നായി പരിപാലിച്ചാൽ അതിൽ നിന്നൊരു തേങ്ങ, നല്ല തേങ്ങ ഉണ്ടായി വരും. ഒരു മാവ് നന്നായി പരിപാലിച്ച് വളർത്തിയാൽ അതിൽ മാങ്ങ ഉണ്ടാവും. ഒരു ചെടി, പനിനീർ ചെടി നന്നായി പരിപാലിച്ച് വളർത്തിയാൽ അതിൽ നല്ല പനിനീർ പൂവുണ്ടാവും. ഇതൊക്കെ നമുക്കറിയാം, നമ്മളതിനെ കൃത്യമായിട്ട് പരിപാലിക്കുകയും ചെയ്യും. നമ്മളോടൊരാൾ വന്ന് ചോദിക്കുന്നു എന്ന് കരുതുക, നിങ്ങൾ നിങ്ങളെ എന്തിനാണ് പരിപാലിക്കുന്നത്? ഒരു പനിനീർ കുറ്റിയിൽ കൊമ്പിൽ ഒരു പനിനീർ പൂവ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. ഒരു മാവിന് വെള്ളമൊഴിച്ചു കൊടുത്ത് വളർത്തുന്നത് തീർച്ചയായിട്ടും അതിൽ നല്ല മാങ്ങ ഉണ്ടാവും എന്നറിഞ്ഞിട്ടാണ്. ഒരു തെങ്ങും തൈ നന്നായിട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നത് അതിൽ നല്ല തേങ്ങയോ ഇളനീരോ ഉണ്ടാവും എന്നറിഞ്ഞിട്ടാണ്. നമ്മൾ നമ്മളെ വളർത്തുന്നത് എന്തിനാണ്? നമ്മൾ നമ്മളെ പരിപാലിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്തിനായിരിക്കണം എന്ന് നമ്മൾ സ്വയം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായൊരു മറുപടി പറയാനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയില്ല. പലപ്പോഴും പലതരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ മൂടപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും യഥാർത്ഥ

വേദാന്തത്തിൽ ജീവൻ്റെ ലക്ഷ്യമായിരിക്കുന്ന സ്വസ്ഥത, സമാധാനം എന്ന് പറയുന്നതിനെ എവിടെയോ നമുക്കറിയാമെങ്കിലും അത് അറിഞ്ഞ് ജീവിക്കുന്നത് പോലെ അല്ല നമ്മുടെ ജീവിതം. ഒരു ചെടിയെ പരിഗണിക്കുന്നത് പോലെ പോലും നമ്മൾ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം, അത് നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് തുടർന്ന് പറയാം.

നമ്മൾ കുറേ മാംസം, കുറേ കല്ല്, കുറേ മലം, കുറേ കരിമ്പ്, കുറേ പുല്ല്, കുറേ ഉപ്പ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണെന്ന് കരുതുക. എന്നിട്ട് അവിടേക്ക് നമ്മളൊരു സിംഹക്കുഞ്ഞിനെ വിട്ടാൽ ആ സിംഹക്കുഞ്ഞ് എന്തായിരിക്കും എടുത്ത് കഴിക്കുക? ആ സിംഹക്കുഞ്ഞ് മെല്ലെ മെല്ലെ പോയി മണത്ത് മണത്ത് മാംസം കഴിക്കും.

ഒരാനക്കുഞ്ഞിനെ വിട്ടാൽ ആ ആനക്കുഞ്ഞ് പോയി പോയി പോയി തുമ്പിക്കേണ്ട് തപ്പി തപ്പി കരിമ്പോ ഉപ്പോ ഒക്കെ എടുത്ത് കഴിക്കും. ഒരു മാൻകുഞ്ഞിനെ വിട്ടാൽ ആ മാൻകുഞ്ഞ് പോയിട്ട് നല്ല മണത്തൊക്കെ നോക്കി പുല്ലെടുത്ത് കഴിക്കും. ഒരു മനുഷ്യക്കുഞ്ഞിനെ വിട്ടാലോ, നമ്മളൊക്കെ ആദ്യം ആലോചിക്കും അത് പറഞ്ഞാൽ മനുഷ്യക്കുഞ്ഞ് എന്തായിരിക്കും കഴിക്കുകയെന്ന്. ബാക്കിയുള്ളതൊന്നും പറയാൻ നമുക്കൊരു സംശയം ഉണ്ടാവില്ല. മനുഷ്യക്കുഞ്ഞ് ആദ്യം കിട്ടിയത് വായലിടും. അത് മലാണെങ്കിൽ മലം, കല്ലാണെങ്കിൽ കല്ല്. കാരണം ഒരു മനുഷ്യക്കുഞ്ഞിന് പേരൻസ് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന്. ഒരു ഇൻബിൽഡ് സോഫ്റ്റ്വെയർ ഇല്ല നമുക്ക്. മറ്റ് ജീവികൾക്കെല്ലാം എന്ത് ഭക്ഷിക്കണമെന്നത് കുഞ്ഞുനാളിൽ തന്നെ ഉറച്ചു കിട്ടും. പല ജീവികൾക്കും ജന്മസിദ്ധമായി തന്നെ അതുണ്ട്. അത് തീരെ ഇല്ലാത്തത് നമുക്കാണ്. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിന് പ്രാഥമികമായ ആവശ്യമായ അന്നത്തിൻ്റെ കാര്യത്തിൽ പോലും സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് ഓരോ കാര്യത്തിനും നമുക്ക് പേരൻറ്റിങ് ആവശ്യമാണ്. അനുഭവികളായിട്ടുള്ള മനുഷ്യരുടെ നിർദ്ദേശങ്ങൾ ആവശ്യമാണ്, വഴികാട്ടൽ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന്, നമ്മൾ എന്ത് ഭക്ഷണമാണ് മനുഷ്യൻ കഴിക്കേണ്ടത് എന്ന് ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ച് രോഗിയാവുന്ന ഏക ജീവി മനുഷ്യനാണ് മറ്റ് ജീവികളെക്കാൾ. ഇവിടെയാണ് നമ്മൾ ആരോഗ്യപരമായ ഭക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നാരായണഗുരു ആത്മോപദേശ ശതകത്തിൽ പറയും, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം എന്ന് ചിന്തിച്ച് അഖമണയാതെ അകതാരമർത്തിടയണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സമാധാനമാണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് പറയാറുണ്ട്. ആദ്യം പറയില്ലെങ്കിലും പിന്നെ പറയും, സമാധാനമായിട്ട് ജീവിക്കണം. അത് ഇഹത്തിലായാലും പരത്തിലായാലും. ഇനി മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ എല്ലാവരും സമാധാനം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം നമ്മളോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും ഒക്കെ സമാധാനമുണ്ടാകുന്ന ഒരു വഴിയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആദ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യം നൽകുന്ന അന്നം തേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. എൻ്റെ ശരീരത്തിന് സമാധാനം തരുന്ന അന്നം ഏതാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അസ്വസ്ഥത തരുന്ന ഭക്ഷണത്തെ മാറ്റിവെക്കുകയും ശരീരത്തിന് സ്വസ്ഥത തരുന്ന ഭക്ഷണത്തെ സ്വീകരിക്കുകയും വേണം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേന്ദ്രമാക്കി വയ്ക്കുന്നത് സ്വസ്ഥതയെയല്ല, നമ്മുടെ രസത്തെയാണ്, രുചിയെയാണ്. ഈ രസത്തെയും രുചിയെയും മാത്രം കേന്ദ്രമാക്കി വെച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്ന, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന, രോഗിയാക്കി മാറ്റുന്ന ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് നമ്മൾ വായിലൂടെ അകത്താക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് മനസ്സിലൂടെയും നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ബുദ്ധിയിലൂടെയും നമ്മൾ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കാര്യമായ ഒരു തിരുത്തലിന് നമ്മളെ വിട്ടുകൊടുക്കേണ്ടത്.

ഗുരുനിത്യയ്ക്കയുടെ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഏങ്ങണ്ടി ഒരു ഗുരുവായൂർ അടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്നവിടെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന 3 പേര് ഗുരുവിനെ കാണാൻ വന്നു. ഒന്ന് നമ്മുടെ ഗാനരചയിതാവായിട്ടുള്ള കൈതപ്രം, പിന്നെ പ്രഭാഷകനായിട്ടുള്ള അബ്ദുൽ സമദ് സമദാനി, പിന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ്. ഇവർ 3 പേരും ഗുരുവിനെ കാണാൻ വന്നു. കൈതപ്രം ആ സമയത്ത് തന്നെ സ്വന്തമായിട്ടൊരു സംസ്കൃത ശ്ലോകത്തിൽ ഗുരുവിനെ സ്മരിച്ചിട്ട് ഗുരുവിനെ അഭിനന്ദിച്ചിട്ടൊക്കെ ഒരു പിറന്നാൾ സമ്മാനം പോലെ ഒരു ശ്ലോകം ചൊല്ലി. സമദാനി ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചൊക്കെ ദീർഘമായിട്ടുള്ള പ്രഭാഷണം നടത്തി. കുഞ്ഞുണ്ണി മാഷ് കുറച്ച് മാറിയൊരു കസേരയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗുരുനിത്യ പറഞ്ഞു, എനിക്ക് കുഞ്ഞുണ്ണി മാഷ് പറയണതാണ് കേൾക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, അല്ല ഗുരു, ഞാനൊന്ന് ഗുരുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അത്ര ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കണമെന്നേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് കുഞ്ഞുണ്ണി മാഷ് പറയണത് കേൾക്കണം, എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവർക്കും കേൾക്കണം. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, എനിക്കൊരുപാട് അറിവൊന്നുമില്ല, പണ്ഡിതോചിതമായിട്ട് സംസാരിക്കാനും കഴിയില്ല, പക്ഷേ ഒരുവിധം

കുഴപ്പമില്ലാത്ത സമാധാനത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അതിന് എനിക്ക് സഹായകരമായത് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നൊരു ഉപനിഷത്ത് പഠിപ്പിച്ചു. ആ ഉപനിഷത്ത് ജീവിതകാലം മുഴുവൻ ഇപ്പം ഇതുവരെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. പരമാവധി ആ ഉപനിഷത്ത് പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഉപനിഷത്തിൻ്റെ പേര് ചൂലോപനിഷത്ത് എന്നാണ്. അപ്പം എല്ലാവരും ചിരിച്ചു, പക്ഷെ കുഞ്ഞുണ്ണി മാഷ് ചിരിച്ചൊന്നുമില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ ഒരുപാട് ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നും എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഉപനിഷത്ത് അന്ന് അമ്മ എന്നോട് പറഞ്ഞു തന്ന ചൂലോപനിഷത്താണ്. അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ നിൻ്റെ ജീവിതമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നീ കേൾക്കേണ്ടി വരും. പുറത്തുനിന്ന് കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും എല്ലാം അങ്ങനെ തന്നെ അടിച്ചകത്താക്കരുത്. നിനക്കും നിനക്ക് ചുറ്റുമുള്ള ലോകത്തിനും സമാധാനം തരുന്നത് മാത്രമേ നീ

ണ്ടി വരും പുറത്തുനിന്ന്. പുറത്തുനിന്ന് കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും എല്ലാം അങ്ങനെ തന്നെ അടിച്ചകത്താക്കരുത്. നിനക്കും നിനക്കു ചുറ്റുമുള്ള ലോകത്തിനും സമാധാനം തരുന്നതും മാത്രമേ നീ അടിച്ച് അകത്താക്കാവൂ. പിന്നെ പുറത്തുനിന്ന് എന്നതുപോലെ തന്നെ അകത്തുനിന്നും മനസ്സിൽ നിന്നും പലതരത്തിലുള്ള ചിന്തകൾ, നമ്മുടെ വാസനകൾ, പല താല്പര്യങ്ങൾ പൊന്തി വരും. ആ പൊന്തി വരുന്നതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പൊന്തി വരുമ്പോൾ നിനക്കും നിൻ്റെ ചുറ്റുമുള്ള ലോകത്തിനും സമാധാനം തരുന്നതും മാത്രമേ ഉള്ളിലെടുക്കാവൂ. ബാക്കിയുള്ളത് മുഴുവൻ നീ അടിച്ച് പുറത്താക്കണം. അപ്പോൾ പുറത്തുനിന്ന് എന്തൊക്കെ ആശയങ്ങൾ, എന്തൊക്കെ വാക്കുകൾ, എന്തൊക്കെ കാഴ്ചകൾ, എന്തൊക്കെ കേൾവികൾ എന്തുള്ളിലേക്ക് വരുമ്പോഴും നിനക്കും നിൻ്റെ ചുറ്റുപാടിനും സമാധാനം തരുന്നതിനെ മാത്രം അടിച്ച് അകത്താക്കുകയും നിൻ്റെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന താല്പര്യങ്ങൾ, വാസനകൾ, ചിന്തകൾ, അതിൽ നിനക്കും നിൻ്റെ ചുറ്റുമുള്ള ലോകത്തിനും സമാധാനം കൊടുക്കുന്നത് അല്ലാത്തതെല്ലാം അടിച്ച് പുറത്താക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു ചൂല് നീ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ കൈവിടരുത് എന്നായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെ ഉപദേശം. നമ്മളിനി തുടർന്ന് പറയാൻ പോകുന്ന വിഷയങ്ങളിലെല്ലാം ഈ ഒരു ചൂല് നമ്മളുടെ കയ്യിൽ എപ്പോഴും കരുതേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമുക്കടുത്തതിലേക്ക് പ്രവേശിക്കാം.

നമ്മളെല്ലാവരും ഗണപതിയെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളതിൽ വിശ്വസിക്കുന്നുണ്ട്. ഗണപതിയിലെ ഗുരുസ്ഥാനത്താണ് പലപ്പോഴും കാണാറ്. ഈ ഗണപതിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ നമ്മൾ നമ്മുടെ തല കൊണ്ടുപോയിട്ട് ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിക്കേണ്ടതിനെ കുറിച്ചും, ഗുരുവിൻ്റെ തല പോലെ നമ്മളുടെ പാദങ്ങളെ ചലിപ്പിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്താണ് ഈ ഗുരുവിൻ്റെ തലയും നമ്മുടെ തലയും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ തല നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗുരുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. ഗുരു സർവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതിൽ ഗുരുവിൻ്റെ ഇഷ്ടം കൂടി ഉൾച്ചേർന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളൊന്നും സർവരുടെയും ഇഷ്ടത്തെ വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ കൂടെ നിന്നോളണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് തീരെ സമാധാനം ഇല്ലാതെ പോകുന്നത്. ഇവിടെയാണ് ഈ ഗണപതിയുടെ തലയുടെ പ്രത്യേകത. നമ്മുടെ തല വെട്ടിക്കളഞ്ഞ് ഗണപതിയുടെ തല വെക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഗണപതിയുടെ തലയുടെ പ്രത്യേകത? ഒന്ന്, തുമ്പിക്കൈ. നമ്മുടെ മൂക്ക് ചെറുതാ, ഗണപതിയുടെ മൂക്ക് വലുതാ. ഒരാനയ എവിടെ പോയാലും, അത് മുൻപോട്ട് നടക്കുമ്പോഴായാലും എന്തെങ്കിലും ഭക്ഷണം കണ്ടെത്തിയാലായാലും ചാടിക്കേറി ഒന്നും ചെയ്യാറില്ല. തുമ്പിക്കൈ കൊണ്ട് തപ്പി നോക്കി തനിക്ക് ഗുണം ചെയ്യുന്നതാണെന്ന് ഉറപ്പ് വരുത്തി, അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വഴിയുടെ കാര്യത്തിലായാലും, ഇത് സുരക്ഷിതമായ സ്ഥലമാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, ഈ ഭക്ഷണം എനിക്ക് ചേർന്നതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് എടുക്കുക. അപ്പം എല്ലാം ഒന്ന് സൂക്ഷ്മമായി നോക്കും, അന്വേഷണത്തിന് വിധേയമാക്കും. നമ്മൾ തുടക്കത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ കുറേ ഭക്ഷണ സാധനങ്ങൾ ഇട്ടു കൊടുത്തിട്ട് ഓരോ ജീവികളെയും വിട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം കിട്ടിയതെടുത്ത് വായയിലിടുന്നു പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുൻപിൽ ഒരുപാട് സാധ്യതകളാണുള്ളത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്നതൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. ഇതെനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിന് ശരിക്കും ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ടാണോ പലതും നമ്മൾ വാങ്ങിക്കാറെന്ന് ചോദിച്ചാൽ അല്ല. നേരെ മുറിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചനെ വളർത്തുന്നവരുണ്ടെങ്കിൽ, നായനെ വളർത്തുന്നവരുണ്ടെങ്കിൽ നമ്മളവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു തരുക. വിശക്കുന്നില്ലെങ്കിൽ അവരെ ഭക്ഷണം കഴിക്കില്ല, വിശപ്പ് മാറുന്നത് വരെ മാത്രമേ കഴിക്കൂ, നിറച്ച് വയറ് നിറക്കില്ല. അവരത് മാറ്റിവെക്കും, ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് മാറ്റിവെക്കും, ആവശ്യമില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. നമ്മളോ കൺമുമ്പിലുള്ളത് മുഴുവൻ സ്വന്തമാക്കി വെക്കണം. ഫ്രീ ആയിട്ട് കിട്ടുന്നത്, വില കുറച്ച് കിട്ടുന്നത് എല്ലാം ഇങ്ങനെ സ്വന്തമാക്കി വെക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ. ഇതാണ് നമ്മളുടെ മനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനം. അവിടെയാണ് നമുക്കൊരു സ്പാ ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ മൈൻഡ് സ്പാ എന്നാണ്

നമ്മുടെ പരിപാടിയുടെ പേര്. നമ്മളൊന്ന് കുളിപ്പിച്ചെടുക്കേണ്ടതുണ്ട് നമ്മളെ, നമ്മുടെ മനസ്സിനെ. നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം, ഷൗക്കത്തെ, നിൻ്റെ മുമ്പിൽ നിനക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു വരും. അതെല്ലാം ഒന്ന് നീ സ്വന്തമാക്കണ്ട. നിനക്ക് അത്യാവശ്യമുള്ളത് സ്വന്തമാക്കിയാൽ മതി. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ നമ്മൾ പഠിക്കണം. അതിനാണ് ഗുരു നേരത്തെ പറഞ്ഞത്, അകമണയാതെ അകതാരമർത്തിടേണം. കാണുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത് മുഴുവൻ സ്വന്തമാക്കണമെന്ന് മനസ്സ് പറയുമ്പോൾ നമ്മൾ മെല്ലെ ഗണപതിയുടെ തുമ്പിക്കൈ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ പരിധി നോക്കണം, ഇത് സത്യത്തിൽ എനിക്ക് ആവശ്യമുള്ളതാണോ, ഇതെനിക്ക് യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്നതാണോ എന്ന് ഞാൻ മെല്ലെ പരിധി നോക്കി 100% എനിക്ക് അത്യാവശ്യമെന്ന് ബോധ്യമുള്ളത് മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ഗണപതിയുടെ മൂക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തിരഞ്ഞെടുക്കുന്ന ഒരു വിവേക ബുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്ക് സമാധാനത്തിലേക്കുള്ള ഒരു പടി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുളിപ്പിക്കുന്നതിലേക്കുള്ള ആദ്യത്തെ കപ്പ് വെള്ളം നമ്മൾ നമ്മളുടെ ശരീരത്തിൽ ഒഴിച്ചു, നമ്മുടെ ബോധത്തിൽ ഒഴിച്ചു എന്ന് പറയാം. ഇതാണ് ഗണപതിയുടെ മൂക്ക്. ഇനി നമുക്ക് ചെവിയിലേക്ക് പ്രവേശിക്കാം അടുത്ത വർത്തമാനത്തിൽ.

നമ്മൾ ഗണപതിയുടെ തുമ്പിക്കൈയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഗണപതിയുടെ ചെവി നമ്മുടെ ചെവി പോലെയല്ല. ഗണപതിയുടെ ചെവി വലിയ ചെവിയാണ്, അതാണ് ഗുരുവിൻ്റെ ചെവി. നമ്മുടെ ചെവി ചെറുതാണ്. അപ്പം നമ്മുടെ ചെവിയെ ഒന്ന് വിശാലമാക്കാനാണ് പറയുന്നത്. ആണ് ഗുരു എന്ന് പറഞ്ഞാൽ ലഘു എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഗുരു. ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടിനെ മാറ്റുന്നത് എന്നാണ്. നമ്മുടെ മനസ്സ് പലതരത്തിലുള്ള ഇരുട്ട് കൊണ്ട് മാറാല പിടിച്ചെടുക്കുകയാണ്, അഴുക്ക് പിടിച്ചെടുക്കുകയാണ്. അതിനെ കുളിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഗുരുത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഇരുട്ടിനെ മുഴുവൻ, അഴുക്ക് മുഴുവൻ ഒന്ന് കഴുകിക്കളയണം. അപ്പോൾ നമ്മളതിൽ രണ്ടാമത് ഗണപതിയുടെ ചെവി എന്താണ്? നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കേട്ടതൊക്കെ അപ്പടി വിശ്വസിക്കുന്നുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും ആദ്യം അതങ്ങ് വിശ്വസിക്കും, എന്നിട്ട് പ്രതികരിക്കും. പെട്ടെന്ന് പ്രതികരിക്കുക, കേട്ടതൊക്കെ പെട്ടെന്നങ്ങ് ഉള്ളിലേക്കെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞുണ്ണിമാഷിൻ്റെ ചൂല് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ ചൂല്, ആ ചൂലോപനിഷത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഗണപതിയുടെ ചെവി പോലെ നമ്മുടെ ചെവിയിനെ ഒന്ന് വികസിപ്പിക്കും. ഈ ഭാരതീയ ദർശനത്തിൽ ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കൽ മാത്രമല്ല ശ്രവണം. ശ്രവണം, മനനം, നിധിധ്യാസനം, മൂന്ന് കാര്യങ്ങളാണ് പറയുക. നമ്മൾ എന്ത് കേൾക്കുമ്പോൾ, ഇത് ശ്രവണം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് കേൾക്കലോ വേദാന്തം കേൾക്കലോ അല്ല, എന്ത് കേൾക്കലും ശ്രവണമാണ്. നമ്മൾ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ ഉള്ളിൽ പോകുക, നാളെ മുതൽ ഉപനിഷത്ത് കേൾക്കണം, എന്നിട്ടത് മനനം ചെയ്യണം, എന്നിട്ടത് അനുഭവമാക്കണം, ഇങ്ങനെയാണ് നമ്മൾ പറയുക. അങ്ങനെയല്ല, ഏത് ശ്രവണവും ആദ്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കരുത്, മനനം ചെയ്യണം. എന്താണ് മനനം ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കേട്ടത് അപ്പടി വിശ്വസിക്കുന്ന മനസ്സ് അഴുക്ക് പിടിച്ച മനസ്സാണ്. കേട്ടതിനെ അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ ആദ്യം വിശ്വസിക്കരുത്. അതിനാണ് നമ്മളോട് ഗുരുക്കന്മാർ മനനം ചെയ്യണമെന്ന് പറയുന്നത്. ആരെന്ത് പറഞ്ഞു കേട്ടാലും അത് നമ്മളുടെ ഏറ്റവും വിശ്വാസമുള്ള ആളായിക്കൊള്ളട്ടെ, അപരിചിതരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ആരെന്ത് പറഞ്ഞാലും കേൾക്കണം, പക്ഷെ ഉള്ളിലേക്ക് എടുക്കരുത്. അത് വിശദമായിട്ട് പരിശോധിക്കണം. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തി പലയിടത്തും പോയി അന്വേഷിച്ച്, കാരണം ഏതോ ഒരാൾ പറഞ്ഞ ഒരു കാര്യം അയാൾ വന്ന് ഇയാളോട് പറഞ്ഞത്, അയാൾ മറ്റാളോട് പറഞ്ഞത് കേട്ടതായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ വന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടാവുക. അത് ഈ നാലാളിലൂടെ കൈമാറി വരുമ്പോഴേക്കും അതിലൊരുപാട് വിഷം കലർന്നിട്ടുണ്ടാവും. ആ വിഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് എന്ത് കേൾക്കുമ്പോഴും അപ്പടി വിശ്വസിച്ച്

ഉള്ളിലെടുത്ത് പ്രതികരിക്കാതെ അതിനെ മനനം ചെയ്ത്, മനനം ചെയ്യാന്ന് വെച്ചാൽ വിശദമായി പഠിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശ്രവണം ചെയ്യുന്ന ഒരാളുടെ ലക്ഷണം. അപ്പം നമ്മൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശ്രവണം ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ, നമ്മളും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ശരിക്കും മനസ്സിലാക്കൂ, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ശരിക്ക് കേൾക്കൂ. ആരാരോടാ പറയുന്നേ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്താണ് പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാലുള്ള ലക്ഷണം? ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കണമെന്ന് കരുതി വീടൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ കഴിയുന്നവരാണ് നമ്മൾ, ഭാര്യ ഭർത്താക്കന്മാർ, അച്ഛനമ്മമാർ, മക്കളൊക്കെ. അവരാണീ പരസ്പരം പറയുന്നത്, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, നിങ്ങൾ ഇടയിൽ കയറി ഒന്ന് സംസാരിക്കാതിരിക്കൂ, എന്നെ മുഴുവനായിട്ടൊന്ന് കേൾക്കൂ. ഇതാണ് ഗണപതിയുടെ വലിയ ചെവി. അല്ലാതെ വേദോപനിഷത്തുകളും ഖുറാനും ബൈബിളും കേട്ട് പഠിക്കുന്നതല്ല ശ്രവണം. നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാരാരും ആയിക്കൊള്ളട്ടെ, അവരൊക്കെ പറയുന്നതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അവർ പറയുന്നത് കേൾക്കുന്നേയില്ല. അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പ്രിയമുള്ള, നമുക്ക് താല്പര്യമുള്ളതും മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതിനെ തിരുത്തുന്നിടത്താണ് നമ്മൾ ഗണപതിയുടെ ചെവി നമ്മുടെ ഉള്ളിലുണ്ടായി വരുന്നത്. അതുകൊണ്ട് ദിവസവും രാവിലെ ഗണപതിയുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ, ഈ ഗണപതി എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ, ഇത് ബോധശാസ്ത്രത്തിൻ്റെ ഗണപതിയാണ്. നമ്മൾ നമ്മളോട് പറയണം, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിന്, ഞാൻ എൻ്റെ ഗണപതിയുടെ മൂക്ക് പറയണം, ഇനി ഇന്ന് മുതൽ ഞാൻ കാണുന്നതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി ഓട് നടന്നിരുന്ന ഒരു മനസ്സാണ് എൻ്റേത്. ഇനി ഞാൻ എൻ്റെ ഒരു മൈൻഡ് സ്പായിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ തുമ്പിക്കൈ കൊണ്ട് തപ്പി നോക്കി എൻ്റെ ജീവിതത്തിന് അത്യാവശ്യമുണ്ടെന്ന് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്നു. അതേപോലെയാണ് ചെവി. ഇനി ഞാൻ കേട്ടത് അപ്പടിയെടുത്ത് പ്രതികരിക്കുന്നത് ഞാൻ നിർത്തും. കേൾക്കുമ്പോൾ എനിക്ക് താല്പര്യമുള്ളത് മാത്രം കേൾക്കുന്നതിൽ നിന്ന് സ്വീകരിക്കുന്നത് മാറ്റിവെച്ചിട്ട് എൻ്റെ മുമ്പിലിരുന്ന് പറയുന്നവർ അത് എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത് അത് പൂർണ്ണമായിട്ട് കേൾക്കുന്ന തരത്തിൽ എൻ്റെ ചെവിയെ ഞാൻ വലുതാക്കി വയ്ക്കും എന്ന് പറയുന്നതാണ് ഗണപതിയുടെ ചെവി എന്ന് പറയുന്നത്.

ഈ ചെവിയും നാക്കും വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ടവയവങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് അവയവങ്ങളാണ് നാക്കും ചെവിയും. ചെവി എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ശ്രവണം ചെയ്യുക, ലിസൺ ചെയ്യുക, ഏറ്റവും സ്നേഹമുള്ള മനുഷ്യൻ്റെ ലക്ഷണം. നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളല്ല ഏറ്റവും സ്നേഹമുള്ള ആൾ. ഏറ്റവും സ്നേഹമുള്ള ആൾ ഏറ്റവും നന്നായി കേൾക്കുന്ന ആളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമ്മൾക്ക് കേട്ട് ശീലമില്ല, പറഞ്ഞാണ് ശീലം. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ആളുകളോട് സംസാരിക്കുന്നതിൽ പ്രിയരാണ്, സംസാരപ്രിയരാണ് മനുഷ്യർ. കേൾക്കുന്നതിൽ അത്ര പ്രിയമില്ല, നിർബന്ധിതമായിട്ടാണ് നമ്മൾ കേൾക്കുക. പറയുന്നതോ ഇങ്ങനെ പുഴ ഒഴുകുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾക്കറിയോ, നമ്മളെല്ലാവരും തേടുന്നത് നമ്മളെ ഒന്ന് നന്നായി കേൾക്കുന്ന മനുഷ്യരെയാണ്. ഞാൻ എപ്പോഴും ഗുരു നിത്യയെ ഓർക്കും. ഞാൻ ആ ഗുരുവിൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് തുടങ്ങിയ സമയം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരു എന്ന വിഷയമാണ്. അതെന്തുകൊണ്ടാണ് ഈ ഗുരു എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥത തരുന്ന ആഴത്തിലുള്ള വെളിച്ചം അവർ പകരുന്നത് കൊണ്ടാണ് നമുക്കതിങ്ങനെ അവരെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ഗുരുനിത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഗുരുനിത്യയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹത്വം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ആഗ്രഹിക്കുന്നത് എന്താണ്. ഞാൻ അവരോടൊക്കെ പറയുക, ധൃതിയില്ലാതെ തൻ്റെ അടുത്ത് വരുന്നവരെ കേൾക്കുന്ന ഒരാൾ ഞാൻ ഗുരുവിലെപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കുട്ടികളെ. ഗുരുവിൻ്റെ അടുത്ത് ഏതെങ്കിലും കുട്ടികൾ വന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ഗുരു ഗുരുവിൻ്റെ എല്ലാ പണിയും മാറ്റിവെച്ച് ഇടയിൽ കയറി സംസാരിക്കാതെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിരിക്കും. നമ്മളോ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? കുറച്ചേരം കേൾക്കും, എന്നിട്ട് പറയും ശരി ശരി ശരി, ഇനി നിങ്ങൾ പോയി കളിക്കൂ. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ അസ്വസ്ഥരാകുന്നതുകൊണ്ടാണ്. നമ്മൾക്ക് മക്കളോട് നല്ല സ്നേഹമുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. പ്രായമായവരെയും കുട്ടികളെയും, പ്രായമായവരും കുട്ടികളും നമ്മളോട് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരുള്ള് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഗണപതിയുടെ ചെവിയുള്ള ആളാണ്. പക്ഷെ അതില്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ

0: എല്ലാവരും കേൾക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലച്ചോറെപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് എല്ലാവരും ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കണം എന്നാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കേണ്ടതുണ്ട് എന്ന് തലച്ചോറിൽ നിന്നൊരു നിർദ്ദേശം വരില്ല, അത് നമ്മൾ വരുത്തണം. അതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻപിലിരിക്കുന്ന, അത് പ്രത്യേകിച്ച് നമ്മളുടെ ഒപ്പത്തിനൊപ്പമോ നമ്മൾക്ക് മുകളിലോ ഉള്ളവരെ നമ്മൾ കേൾക്കും. പ്രായമായവർ, പ്രായമായിട്ട് വയസ്സായിട്ട് വീട്ടിലിരിക്കുന്നവരൊന്നും നമ്മൾ നമുക്ക് വേണ്ടാത്തവരെ പോലെയാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ, കുട്ടികൾ നമുക്ക് വേണ്ടാത്തവരെ പോലെയാണ്. അതുകൊണ്ടാണ് അവരെ ലിസൺ ചെയ്യാൻ നമുക്ക് പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ ഒരു ഗണപതി ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ആ ഒരു തലയിൽ നിന്ന് അറിവ് ആർജിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കേൾക്കാതെ അവഗണിക്കുന്ന നമ്മുടെ വീട്ടിലെ പ്രായം കുറഞ്ഞവരെയും പ്രായം കൂടിയവരെയും കേട്ടു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക കേട്ടു തുടങ്ങുമ്പോൾ? നമ്മളീ പ്രായമായവർക്ക് പറയാനുള്ളത് മുഴുവനൊന്ന് പോയിരുന്ന് കേട്ടു നോക്കൂ. ആദ്യം അസ്വസ്ഥമായിരിക്കും. എന്തുകൊണ്ടാണ് അസ്വസ്ഥമാവുന്നത്? ശീലമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ തലച്ചോറിന് അത് ശീലമില്ല. പക്ഷേ ആ ശീലത്തെ ബ്രേക്ക് ചെയ്ത് ഹൃദയപൂർവം പ്രായമായവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു എന്ന് കരുതുക, അത് കേട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളൊരു കുളി കഴിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മുടെ മനസ്സ് കാലുഷ്യം ബാധിച്ചിരുന്ന, മാറാല പിടിച്ചിരുന്ന നമ്മുടെ മനസ്സിന് ആരോ കുളിപ്പിച്ചു തന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്ത് അനുഭവിക്കേണ്ട ഒന്നാണ്.
1: ഇന്നത്തെ മൈൻഡ് സ്പാ ഇവിടെ പൂർണ്ണമാകുന്നു. മൈൻഡ് സ്പായിൽ നിങ്ങളോട് സംവദിച്ചത് എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ഷൗക്കത്ത്. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ശ്രോതാക്കളുടെ സംശയങ്ങളും ശ്രീ ഷൗക്കത്ത് നൽകുന്ന മറുപടികളും ചേർത്തുകൊണ്ട് ഈ പരിപാടിയുടെ 4-ാമത്തെ എപ്പിസോഡിൽ പ്രക്ഷേപണം ചെയ്യുന്നു. ശ്രോതാക്കൾക്ക് അതിനായി കത്ത് വഴിയും വാട്സപ്പ് വഴിയും എഴുതാം. കത്തുകൾ അയക്കേണ്ട വിലാസം: മൈൻഡ് സ്പാ, റെയിൻബോ FM, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ 85 47 34 10 75. വാട്സപ്പ് ചേർക്കുമ്പോൾ മെസ്സേജിന് തൊട്ടു മുൻപായി MS എന്ന് കൂടി ചേർക്കുക.
2: You are listening to FM Rainbow 107.5.

0: ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്നല്ല, എന്താണ്? യെസ് നമ്മുടെ കൂടെയുള്ളത് അഭിഷേകുണ്ട്, മിഥുനുണ്ട്, കൂടെ ഞാനുണ്ട്, ജലീൽ. യെസ് മിഥുൻ,
1: ഇറ്റ്സ് ടൈം ഫോർ സ്പെയിൻ ആണോ ഇറ്റ്സ് ടൈം ഫോർ അർജന്റീന ആണോ എന്നുള്ളതാണ് ചോദ്യം.
0: യെസ്,
1: രണ്ടിലൊന്ന് ഇന്നറിയാൻ പോകും.
0: അതെ, ഇന്നറിയാം. അപ്പോ അങ്ങനെ ആ ഒരു പൂരത്തിന് കൊടി ഇറങ്ങാൻ പോകുകയാണ് സുഹൃത്തുക്കൾ. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മളിങ്ങനെ വേൾഡ് കപ്പിന്റെ പല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി നമുക്കത് പറയണമെങ്കിൽ 4 വർഷം കഴിയണം അല്ലെ. അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 4 വർഷം എന്ന് പറയുമ്പോൾ ഖത്തറിൽ നടന്ന ആ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞ്, അത് ഇന്നലെ കഴിഞ്ഞ പോലെ നമ്മൊരു ഫീല് പലരും പറയാറുണ്ട്. കാരണം 4 വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് കൂടെ പോകും. പക്ഷെ നമ്മൾ പറഞ്ഞ് പോകുന്ന സമയത്ത് ഈ 4 വർഷം എന്ന് പറയുന്ന ഒരു വലിയൊരു പീരീഡ് ആയിട്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. ശരിയാണോ?
2: 4 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രയൊരു കാത്തിരിപ്പിന്റെ ഒരു സമയം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപാട്
1: ടൂർണമെന്റുകൾ
2: വരുന്നു. യൂറോകപ്പ് പെട്ടെന്ന് വരും. ഇത് മാത്രമല്ല, അടുത്ത വർഷം വനിതാ വേൾഡ് കപ്പ്, ഫിഫ വനിതാ വേൾഡ് കപ്പ് നടക്കാൻ പോവാ നെക്സ്റ്റ് ഇയർ,
0: അടുത്ത വർഷം.
2: ആ സമയത്ത് തന്നെ നമ്മള് വൺ ഡേ വേൾഡ് കപ്പ് നടക്കാൻ പോകണം അല്ലെ, ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് ഉദ്ദേശിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ യൂറോ കപ്പ് വരികയാണ്, പിന്നെ അത് കഴിഞ്ഞാൽ അതേ സമയമൊന്നുമില്ല.
1: വേൾഡ് കപ്പ് പെട്ടെന്ന് തന്നെ എത്തും. പക്ഷെ നമ്മൾ അടുത്ത വർഷം വേൾഡ് കപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല, ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടില്ല, കാര്യങ്ങൾ ഇവിടെ തന്നെ വെക്കണം.
2: ടൈം മെഷീനിൽ കാരണം
0: അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമ്മൾ വിളിക്കാം, നിങ്ങളുടെ ആ ഒരു പ്രെഡിക്ഷൻ, അതായത് ഏത് ടീമായിരിക്കും വിജയിക്കുക, ആ ഒരു പ്രെഡിക്ഷൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണിത്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, 8547341075. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ മെസ്സേജ് അയക്കാം, നിങ്ങളുടെ പ്രെഡിക്ഷൻ അയക്കാം. അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാം അല്ലെ.
2: അതായത് നമ്മൾ ഇന്നിപ്പോ സ്പെയിൻ വേഴ്സസ് അർജന്റീന മാച്ച് നടക്കാൻ പോകണം. ഈ മാച്ചില് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പ്രെഡിക്ട് ചെയ്യാന്നുള്ളൂ. അതിനകത്ത് സ്കോർ ലൈൻ ആണെന്നൊന്നുമില്ല,
1: ഒരു മിനിറ്റിൽ താഴെ വരുന്ന പ്രതികരണങ്ങൾ,
2: അതെ, വളരെ ചുരുക്കിയ പ്രതികരണങ്ങൾ നമ്മൾ പെട്ടെന്ന് വിളിച്ച് അറിയിക്കുകയാണെങ്കിൽ ലൈവ് ആയിട്ട് തന്നെ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങളുടെ കൂടെ ഫിഫ വേൾഡ് കപ്പിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ്, ആ അരികയാണ് നമ്മുടെ സ്പെഷ്യൽ അരികയാണ്.
0: അതെ, ഇന്ന് 10 മണിയാണ് സമയത്ത് പലരും അരിയുന്ന പ്രോഗ്രാം ആയിരിക്കും പ്രതീക്ഷ. പക്ഷെ ഇന്ന് നമ്മൾ 2026 വേൾഡ് കപ്പിന്റെ ആ ഒരു ഗ്രാൻഡ് ഫിനാലിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്കും പ്രെഡിക്ട് ചെയ്യാം ഏത് ടീമായിരിക്കും വിജയിക്കാന്ന്. അപ്പോ മിഥുൻ പറഞ്ഞു, ഞാനിതിനെ ഓർക്കുകയാണ്, കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ നാട്ടിൽ, അതായത് ഞാൻ ആ സമയത്ത് കണ്ട ഒരു കാര്യം പറയണം, അന്ന് ഒരു ബിഗ് സ്ക്രീനിലൊക്കെയാണ് കളി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടെ അർജന്റീന ഫാൻസ് ആയിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ ഈ ബിഗ് സ്ക്രീനൊക്കെ സെറ്റാക്കി വെച്ചത്. അപ്പോ ഈ അവരിങ്ങനെ സെറ്റാക്കി വെച്ച സമയത്ത് ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും 2-0 എന്ന് പറഞ്ഞ ഗോൾ നിലയായിരുന്നു. അപ്പൊ തന്നെ എന്താ വെച്ചാൽ ഈ അർജന്റീന ഫാൻസ് ഒക്കെ ആഘോഷം തുടങ്ങി കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഹാഫ് ടൈം ആയപ്പോ 2 ഗോളിന് മുന്നിലാണ് ഫ്രാൻസ് ആണെങ്കിൽ. ആ മത്സരം നോക്കുകയാണെങ്കിൽ അതുവരെയും ഫ്രാൻസ് അത്ര വലിയൊരു രീതിയിലുള്ള ഒരു മുന്നേറ്റം ഒന്നും
2: കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു
0: ഫസ്റ്റ് ഹാഫിൽ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ആ സമയത്ത് ഇങ്ങനെ പായസ വിതരണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഫ് ടൈം ആയ സമയത്ത് തന്നെ ഈ പായസ വിതരണം ഒക്കെ അവിടെ തുടങ്ങി, കംപ്ലീറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ഹാഫ് ടൈം കഴിഞ്ഞ സമയത്താണ് പിന്നെ കളിയും കൂടി മാറിയത്. എംബാപ്പയും കൂടി കയറി അങ്ങോട്ട് എന്താ പറയാ ആരെ

0: അങ്ങ് തകർത്ത്.
1: ആ സമയത്ത് ഒരു വളരെ ശ്രദ്ധേയമായ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും നടന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നതിന് ശേഷം കളി അങ്ങ് ചേഞ്ച് ആയി.
0: ഓക്കെ, അപ്പൊ മൊത്തത്തില് എംബാപ്പയുടെ ആ ഒരു ഗോള് സംഭവങ്ങള് വന്നു കഴിഞ്ഞപ്പോഴേക്കും മത്സരം തുടങ്ങി 89-ാമത്തെ മിനിറ്റിലായപ്പോഴേക്കും 2-2 എന്നുള്ളൊരു നിലയിലായി. അത് കഴിഞ്ഞ എക്സ്ട്രാ മിനിറ്റിലാണ് നമ്മുടെ ലയണൽ മെസ്സിയുടെ ഒരു ഗോള് വരികയും അപ്പോഴും ഈ അർജന്റീന ഫാൻസ് ഒക്കെ
1: വീണ്ടും പായസം കൊടുത്തു തുടങ്ങി.
0: അവർക്കപ്പോ വീണ്ടും സന്തോഷമായി, ഓ ഇനിയിപ്പോ നമ്മള് രക്ഷപ്പെട്ടു ഇരിക്കുന്ന സമയത്താണ് വീണ്ടും നമ്മുടെ എംബാപ്പയുടെ ഒരു ഗോള് വരികയും ആ ഒരു സമയത്ത് 3-3 പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി അങ്ങനെ അർജന്റീന ജയിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഓർക്കണം, അപ്പൊ ആ വർഷത്തെ ആ ഒരു ഫൈനല് പോലെ ഒരു പക്ഷെ ആകുമോ ഈ ഫൈനൽ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അവസാനം വരെ എന്തായാലും ആ ഒരു മത്സരം, കാരണം വെച്ചാൽ മുന്ന് കുറെ കളികളിൽ ഇപ്പൊ കഴിഞ്ഞ കളികളിലൊക്കെ അവസാന നിമിഷമാണ് അർജന്റീന തിരിച്ചു വന്ന്, അതായത് രണ്ടു ഗോൾക്ക് പിന്നിൽ നിന്നിട്ട് പിന്നീട് 3 ഗോൾ അടിച്ചിട്ടൊക്കെ ജയിച്ച് വന്ന ഇതുള്ളൂ.
1: വെറും തിരിച്ചുവരവല്ല, ജലീല അവിശ്വസനീയമായ തിരിച്ചുവരവാണ്.
0: അപ്പൊ അത്തരത്തിലൊരു
1: അങ്ങനെ അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ഇതുപോലെ ഒരു ഇത്രയും ഒരു തിരിച്ചുവരവ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഈ രീതിയിലൊരു തിരിച്ചുവരവ് ഒരു ടീമും കൊണ്ടുവന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്പെയിന്റെ മനസ്സിൽ അത് നല്ലപോലെ ഉണ്ടാവും അല്ലെ? മുൻ മത്സരങ്ങൾ എങ്ങനെയാണ്,
2: മത്സരങ്ങളിൽ പറ്റിയ അബദ്ധങ്ങൾ അല്ലെ, പിഴവുകൾ എല്ലാം തന്നെ, സ്ട്രാറ്റജിയിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് സ്പെയിൻ മുന്നേറി വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.
1: ഏതായാലും കളി കാണുമ്പോഴുണ്ടല്ലോ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ കാണുന്നവർക്ക് ഇവർ അവിടെ അങ്ങോട്ട് മുന്നേറുന്നു, അവരിങ്ങോട്ട് മുന്നേറുന്നു, അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടും കൊടുത്തുള്ള
2: ഒരു സൗന്ദര്യ ഫുട്ബോൾ,
1: സൗന്ദര്യ ഫുട്ബോൾ സൗന്ദര്യമാണ്. കാരണം നമ്മളെ കൂടുതൽ കടന്നാക്രമണം, അത് ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ കൂടുതൽ അല്ലാതെയുള്ള പന്ത് കീഴടക്കലുകളൊക്കെ ഉണ്ട്, കൈയടക്കലുകളും.
2: പിന്നെ ഫുട്ബോൾ ഒരു പരിധി വരെ കോണ്ടാക്ട് ഗെയിം ആണ്, കുറച്ച് അഗ്രസീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫൈനലാണ്, എല്ലാവരും ഇതിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പൊ അഗ്രസീവ് ആവാനുള്ള സാധ്യതകളൊക്കെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്.
1: എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മള് ഭയങ്കരമായ അല്ലേ, നമ്മൾ അത് മാത്രം ഡോമിനൻസ് കാണിക്കാതെ അല്ലേ.
2: പിന്നെ ഇതുപരമായിട്ടുള്ള, പിന്നെ ഇതിലൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെയിൻ ഗംഭീരമായിട്ടുള്ള ഒരു ഡിഫൻസ് ബ്ലോക്കുള്ള ടീമാണ്, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഫോർവേഡ് ഉള്ള ഒരു ടീമാണ് അർജന്റീന. അപ്പൊ കുറച്ച് സ്പാർക്ക് വരാനുള്ള സാധ്യത
0: എന്തായാലും. നമ്മളുടെ ഈ ഒരു പ്രഡിക്ഷൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു സ്പോർട്സ് ലേഖകനും സ്പോർട്സ് എഡിറ്ററും ആയ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യണം. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ നിരീക്ഷണം നമുക്കൊന്ന് കേൾക്കാം. അപ്പോ കമാൽ ഭരദൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വിശകലനം, ഈ ഒരു ഫൈനൽ മാച്ചിൽ എങ്ങനെയായിരിക്കും, എന്ത് സംഭവിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണത്തിലേക്കാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.
3: വേൾഡ് കപ്പ് കണ്ട ഏറ്റവും മികച്ച ഫൈനൽ ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, 4 വർഷം മുമ്പ് ഖത്തറില് മിസൈൽ സ്റ്റേഡിയത്തില് അർജന്റീന വേഴ്സസ് ഫ്രാൻസ്. കാരണം ഞാൻ അതിനു മുമ്പ് 2014 ബ്രസീൽ വേൾഡ് കപ്പ് ഫൈനൽ മരക്കാനയിൽ ജർമ്മനി വേഴ്സസ് അർജന്റീന കണ്ടതാണ്. അതിനുശേഷം 2018 റഷ്യയിലെ ലൂഷ്നിക്കി സ്റ്റേഡിയം മോസ്കോയിൽ ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ കണ്ടതാണ്. പിന്നീട് ആണ് ഖത്തർ കണ്ടത്. ഖത്തറിൽ നമ്മൾ ആദ്യം കരുതി മെസ്സിയും അർജന്റീനയും അനായാസം ജയിക്കും, കാരണം തുടക്കത്തിൽ 2 ഗോളൊക്കെ സ്കോർ ചെയ്തവർ. പക്ഷെ മത്സരം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എംബാപ്പെ വളരെ പെട്ടെന്ന് 2 ഗോള് തിരിച്ചടിക്കുന്നുണ്ട്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നുണ്ട്. അവിടെയും ഓരോ ഗോൾ വീതം അടിക്കുന്നുണ്ട്, 3-3. അതിനാണ് ഷൂട്ടൗട്ട് വരുന്നത്. ഷൂട്ടൗട്ടിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ മികവിൽ അർജന്റീന ജയിക്കുന്നു. അതാണ് നല്ല, അതായത് നമ്മൾ എന്താ പറയാ, 120 മിനിറ്റ് പ്ലസ് ഒരു 10 മിനിറ്റ് ഷൂട്ടൗട്ട്. എനിക്ക് തോന്നുന്നു അതേപോലെ ഷൂട്ടൗട്ടിലേക്ക് പോകുമോ എന്നറിയില്ല. എന്നാലും തുല്യ ശക്തികൾ, ഡിഫറന്റ് ശൈലി, അതാണ് ശരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന ഫൈനലിന്റെ പ്രത്യേകത. നമ്മൾ ടീമുകളെ വിലയിരുത്തുമ്പോൾ നമുക്ക് അർജന്റീന മെസ്സി മാത്രമല്ല, മെസ്സിയാണ് യന്ത്രം എന്ന് പറയുന്നത്. അദ്ദേഹം അപാര ഫോമിലാണ്. ഇംഗ്ലണ്ടിനെതിരായ സെമി എല്ലാം കണ്ടപ്പോൾ ആ മനുഷ്യന്റെ ഒരു ഒരു മികവ്, ഒരു ശക്തി, ഒരു കരുത്ത്, ഒരു വിശ്വാസം എല്ലാം വളരെ ശക്തമായി കണ്ടതാണ്. കാരണം ഏകദേശം തോൽവി ഉറപ്പിച്ച ഒരു ടീമിനെ അദ്ദേഹത്തിന്റെ 2 ഒരു ഇടംകാലനും ഒരു വലംകാലൻ ക്രോസുകളുമാണ് സമനിലയിൽ പിന്നെ ജയത്തിലേക്കും എത്തിച്ചത്. അദ്ദേഹം ഫോമിലാണ്. പ്ലസ് അദ്ദേഹം ഫോമിലേക്ക് വരുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലുകള് തലയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അപ്പോഴും ക്രോസുകള്. അപ്പൊ അദ്ദേഹത്തെ സ്പാനിഷ് ഡിഫൻസ് ശക്തരാണ് അവര്. ഇപ്പം കുർക്കുറേയ നല്ല ഫോമിൽ, കുബ്രേസി അതിലേറെ ഫോമിൽ കളിക്കുന്നു, നല്ല ഡിഫൻസാണ്. പക്ഷെ ഇദ്ദേഹം ബോക്സിൽ കയറാതെ കൊടുക്കുന്ന ക്രോസുകള്, അസിസ്റ്റുകള്, അദ്ദേഹത്തിന്റെ എന്താ പറയുക, കോർണർ കിക്കുകളൊക്കെ ഡേഞ്ചറസ് ആണ്. സോ മെസ്സി എന്ന ഒരു ചരിത്രം, ഒരു ഒരു സത്യം അവിടെ ഉള്ളത് കൊണ്ട് അർജന്റീന നമ്മള് ഒരു തരത്തിലും അവസാന മിനിറ്റ് വരെ എഴുതി തള്ളാനായിട്ട് കഴിയില്ല. പക്ഷേ സ്പെയിൻ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എഡ്ജ് അവിടെ സ്പെയിനുണ്ട്. കാരണം അർജന്റീന മെസ്സിയെ കേന്ദ്രീകൃതമായിട്ട് കളിക്കുമ്പോൾ സ്പാനിഷ് ഫുട്ബോൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഞാൻ 2010 വേൾഡ് കപ്പിന്റെ ഫൈനൽ നമുക്കെല്ലാം അറിയാലോ. അതായത് അന്ന് വിൻസെന്റ് ഡിൽബോസ്കി എന്ന പരിശീലകന്റെ കീഴിൽ ടിക്കാട്ടാക്കയിൽ ഇനിയസ്റ്റയും

0: ദാബിയൊക്കെ കൂടി ഗംഭീരമായിട്ട് ആ ഫൈനൽ ജയിച്ച മുഹൂർത്തങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതേ ഒരു ശൈലി തന്നെയാണ് സ്പെയിൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ലൂയിസ് ഫോണ്ടെ എന്ന പരിശീലകൻ ആ തന്ത്രമൊന്നും മാറ്റിയിട്ടില്ല. അവരിങ്ങനെ നമ്മൾ കണ്ടതല്ലേ ഈ വേൾഡ് കപ്പിൽ, ഞാൻ മൂന്നോ നാലോ മാച്ച് സ്പെയിനിനെ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് വ്യക്തി കേന്ദ്രീകൃതമല്ല. ലമീൻ യമാൽ എന്നൊരു പ്ലെയർ അവിടെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തെ കേന്ദ്രീകൃതമായിട്ടൊന്നും അവർ കളിക്കുന്നില്ല. റോഡ്രി ഉണ്ട്, പെഡ്രി ഉണ്ട്, എല്ലാവരും നന്നായിട്ട്, അതായത് സ്വന്തമായിട്ട്, അതായത് സ്വന്തം മീൻസ് നല്ല പാസുകളുമായിട്ട് ഇങ്ങനെ കളന്നിറഞ്ഞ് കളിക്കുന്ന ഒരു ഒരു എന്താ ആസൂത്രണം. കടലാസിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, ഇപ്പം കോച്ച് മാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ മാച്ച് പ്ലാൻ ചെയ്ത കോച്ചിൻ്റെ കടലാസിലെ തന്ത്രങ്ങൾ പോലെ തന്നെ പന്തുകൾ കൈമാറി കൈമാറി കൈമാറി ഒരു 10, 70, 80 പാസുകളൊക്കെ കൈമാറി ഇങ്ങനെ ബോക്സിലേക്ക് കയറുന്ന ഒരു ശൈലിയുണ്ട് സ്പാനിഷ് ശൈലി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ശൈലിയാണ് ഫൈനലിൽ ഇടം പിടിക്കാനൊരു സാധ്യത. പ്രത്യേകിച്ച് അർജന്റീനക്കെതിരെ എല്ലാവരും ഗോൾ അടിച്ചിട്ടുണ്ട്, അത് നമ്മൾ കാണാതിരിക്കരുത്. കാരണം ഡിഫൻസ് കുറച്ചുകൂടി ദുർബലമാണ്. കാബോ വെർദെ ഗോൾ അടിച്ചിട്ടുണ്ട്, ഈജിപ്ത് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ സെമി നോക്കിക്കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡുകാർ അടിച്ചിട്ടുണ്ട്, ഇവരൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വളർണബിളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഒരു അർജന്റീനിയൻ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കയറുമ്പോൾ എമാൽ ഒരു വിങ്ങിൽ, ഒരുപക്ഷെ നിക്കോ വില്യംസിനെ ആദ്യ 11-ൽ തന്നെ കോച്ച് ഉൾപ്പെടുത്തിയേക്കാം, അപ്പം അദ്ദേഹം ഇപ്പുറത്തെ വിങ്ങിൽ വരും. സോ ഇങ്ങനെ അവർ വിങ് ഒസർസബാൽ നല്ല ഫോമിലാണ്, 5 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു സ്പെയിന് ടീം എന്ന നിലയിൽ ഒരു എഡ്ജുണ്ട്, അർജന്റീനക്ക് മെസ്സിയുടെ ഒരു പ്രഭാവമുണ്ട്. സോ അങ്ങനെ ഒരു ഫൈനലാകുമ്പോൾ ഖത്തർ കണ്ടതോളം ഒരു 90 മിനിറ്റിൽ തുല്യരുടെ ഒരു ഒരു ഒരു അധികം ഗോളൊന്നും പറക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു 1-0 അല്ലെങ്കിൽ 1 ആ ഒരു ഒരു ലെവലിൽ സ്പെയിനിന് ചെറിയ ഒരു എഡ്ജ് ഞാൻ കാണുന്നുണ്ട്.
1: യെസ്, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഒരുപാട് പ്രെഡിക്ഷൻസ് ഒക്കെ ഇങ്ങനെ കേൾക്കാൻ പോകുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ഒക്കെ അയക്കാവുന്നതാണ്. 8547341075 എന്ന നമ്പറിലേക്കാണ് പ്രെഡിക്ഷൻസ് ഒക്കെ അയക്കേണ്ടത്. ആരായിരിക്കും ഇന്നത്തെ മത്സരത്തിലെ വിജയി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആരായിരിക്കും വിജയിക്കുക, ആ ഒരു ഗോൾ നില എങ്ങനെയായിരിക്കും, ഇതെല്ലാം നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വിളിക്കേണ്ട നമ്പർ 0484-2428-101
2: ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇന്നത്തെ കളിയുടെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കുവാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഗോൾ നിലയും പ്രവചിക്കാവുന്നതാണ്.
1: യെസ്, നമുക്ക് നോക്കാം ആരായിരിക്കും കൃത്യമായി ഈ ഒരു ഗോൾ നില പ്രവചിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലെ മിഥുൻ നേരത്തെ സംസാരിച്ചത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. മിഥുൻ്റെ ഇന്നത്തെ മത്സരത്തിന്റെ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും അതൊന്നും അറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഒരു ജർമ്മൻ ടീമിന്റെ ആരാധകൻ ഈ ഒരു മത്സരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് അറിയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആഗ്രഹമുണ്ട്. മിഥുൻ, അപ്പൊ എന്തായിരിക്കും ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രഡിക്ഷൻ?
3: ഞാൻ ആലോചിക്കുന്നത് 6 മണി തൊട്ട് 8 മണി വരെ ഞാനും അബിയും കൂടെ ഈ ഒരു ഷോയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നേ വരെ ഒരു അവസരത്തിന് ഇട നൽകാതെ നമ്മളുടെ ഒരു പക്ഷപാതം ഇല്ലാതെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ജലീൽ ഇപ്പൊ ഓൾറെഡി വന്നിട്ട് ഡിസ്ക്ലോസ് ചെയ്തേക്കാണ് ജർമ്മൻ ആരാധകനാണ്. സോ അതുകൊണ്ട് സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെ ഇന്ന് ഫൈനലിൽ സപ്പോർട്ട് ചെയ്യും?
1: അതല്ല ഞാൻ പറയാൻ, ഇപ്പൊ പലരും ഞാൻ ഇന്നലെ ഒരു
3: നിഷ്പക്ഷമായിട്ട് സംസാരിക്കാനാണ് പറയുന്നത്.
1: ഇന്നലെ ഒരു റീല് കണ്ടായിരുന്നു, അതെന്താ സംഭവം വെച്ചാൽ നമ്മുടെ സിനിമയുടെ പേര് കിരീടം സിനിമയുടെ ഒരു സംഭവം, അതായത് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരും, നടന്നു വരുന്ന സമയത്ത് അവിടെ ഷോപ്പിലേക്ക് നിൽക്കുന്നവര് ആ ചായ കുടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട്
4: സേതുമാധവനായിട്ട് ബ്രസീലുകാരാവും
1: പോർച്ചുഗലുകാരാവും സേതുമാധവൻ നടന്നു വരുന്ന സമയത്ത് മറ്റേ പോർച്ചുഗല്, മൊറോക്കോ, ഈജിപ്ത് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ആള് വന്നിട്ട് പറയും, നമ്മുടെ തിക്കുറിശി പുള്ളി വന്നിട്ട് പറയും ഇപ്പൊ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് വന്നപ്പോഴുണ്ട്.
3: സംഭവം മനസ്സിലായി
1: സാമ്പാർ മുന്നണിയല്ലേ ഉദ്ദേശിച്ചത്? അത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരാൾ ഓടി, നമ്മുടെ കൊച്ചിനെ നീഫ ബ്രസീൽ വാ മോനെ ഇനി ഞാൻ കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പലരും പറയാറുണ്ട് ഈ മത്സരത്തിൽ നിന്ന് ഔട്ടായി പോയ ടീമുകളൊക്കെ സ്പെയിനിന് സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ
3: അല്ല അതല്ല അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവർ പറയുന്നതനുസരിച്ച് ബ്രസീൽ പോർച്ചുഗലിലാണ് അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ബ്രസീൽ പോർച്ചുഗൽ അല്ലെങ്കിൽ മറ്റുള്ള ഔട്ടായ ടീമുകൾ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു മുന്നണി, ഒരു അവിയല് മുന്നണി ഉണ്ടായിട്ട് അർജന്റീനയ്ക്ക് എതിരെ അഗേൻസ്റ്റ് നിൽക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ബിഗ് ടീംസ് എല്ലാം ഔട്ടാവുമ്പോൾ ഇപ്പോ ടൂർണമെന്റിലെ ഏറ്റവും ബിഗ് ആയിട്ട് നിൽക്കുന്ന ടീം അർജന്റീന തന്നെ, അതിനകത്ത് യാതൊരു സംശയമില്ല. ബാക്കി ഉള്ള ഓൾമോസ്റ്റ് എല്ലാ വലിയ ടീമുകളും ഔട്ടായ സ്ഥിതിക്ക് ഓബിയസ്ലി ഞങ്ങൾക്ക് കിട്ടാത്തത് നിനക്കും കിട്ടിക്കൂടാന്ന് നമ്മളെ പ്രേമലുവിനകത്ത് നമ്മുടെ നസ്ലിം പറയുന്ന പോലത്തെ അതേ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ ജർമ്മനീനെ അധികാരം ടാർഗറ്റ് ചെയ്തിട്ടില്ല, കാരണം ജർമ്മനിക്ക് അവിടെ ഒരു സ്പേസ് വേറെ കൊടുത്തിരിക്കുകയാണ്. ഈ മുന്നണിക്കകത്തൊന്നും ജർമ്മനീനെ ഇവരെ അധികം പേര് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള അടുത്താണ്. കാരണം
4: അതിനകത്ത് അവർ ആദ്യമേ പുറത്തായവരെ പിന്നെ വലിയ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം.
3: ആദ്യമേ പുറത്തായത് മാത്രമല്ല, ഒരിക്കൽ പോലും ഈ ജർമ്മനി ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ക്ലബിലേക്ക് ഒരിക്കലും വരാറില്ലായിരുന്നു. അപ്പൊ ആദ്യമേ

0: കാരണം അവര് തുടർച്ചയായിട്ട് അവരൊരു നല്ല റണ്ണും വേറെ ഒരു നല്ല ടീമും ഒക്കെ ആയിട്ട് വേറെ ഒരു ലെവൽ എക്സ്റ്റാബ്ലിഷ് വെച്ചിരിക്കുന്ന ടീമാണ്.
1: സാധാരണ ജർമ്മനിയുടെ ആരാധകർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അവര് വേറെ തന്നെ ഒരു യൂണിവേഴ്സിൽ വന്ന്
0: വേറെ യൂണിവേഴ്സാണ്
1: അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അവർ കളിക്കുക,
0: തിരിച്ചു പോവാ. അല്ലാണ്ട് വേറെ ഒരു ടീം ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ജർമ്മനി ഒരിക്കലും ഒരു കംപ്ലൈന്റ് പറയാൻ പോകുന്ന ഒരു ആരാധ ബിന്ദുവോ അല്ലെങ്കിൽ അവരുടെ ടീമോ അങ്ങനെയല്ല. ഞങ്ങൾ വരുന്ന ഞങ്ങളൊന്ന് പെർഫോം ചെയ്തില്ല, ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. പക്ഷെ വേറൊരു മുന്നണിയുടെ കൂടെ അവർ ചേരുന്നില്ല. അതാണ് ജർമ്മനിയുടെ ആരാധകരെയും ജർമ്മനി ടീമിനും വ്യത്യസ്തമാക്കുന്നത്.
1: ഇന്നത്തെ രാത്രിയിൽ ഇതിനൊന്നും പ്രസക്തിയില്ല.
0: ഇന്നത്തെ രാത്രി
1: തീർച്ചയായിട്ടും ഇതിൽ ആരെങ്കിലും ഒരാൾ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു
0: സംശയവുമില്ല.
2: അപ്പോൾ മെയിൻ പറഞ്ഞില്ല ഇന്നത്തെ ഗോൾ നില എങ്ങനെയായിരിക്കും, ഏത് ടീമായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാത്.
0: അത് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ചില സാധ്യതകളെ വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ലയണൽ മെസ്സി വിശ്വരൂപം എടുത്തു കഴിഞ്ഞാൽ അത് സ്പെയിനെന്നല്ല ബാക്കി ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും എല്ലാം കൂടെ ചേർന്നൊരു ടീം ഉണ്ടാക്കിയാലും അതിനെ തടയിടാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇന്ന് സ്പെയിൻ ടോട്ടൽ ഫുട്ബോൾ കളിച്ച് മെസ്സീനെ ഒക്കെ മറികടന്നിട്ടുള്ള ഒരു ടോട്ടൽ ഫുട്ബോൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സ്പെയിനെ ജയിക്കത്തുള്ളൂ.
2: കഴിഞ്ഞ മത്സരത്തിൽ എംബാപ്പേനെ ടാർഗറ്റ് ചെയ്ത ഒരു കൂട്ട് ഈ പറഞ്ഞ മെസ്സിക്കും വരികയാണെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ അധികം ചാൻസസ് ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും എംബാപ്പേക്ക് കുറച്ച് മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കളീനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ആ രീതിയിൽ മെസ്സീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിഫൻസ് സ്പെയിൻ തീർക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും?
0: തീർച്ചയായിട്ടും നമുക്കറിയാം ഓൾറെഡി സ്പെയിനിന്റെ ഒരു ഡിഫൻസിന്റെ ഒരു കൺട്രോളാണ്. തീർച്ചയായിട്ടും അവരൊരു മാജിക്കലായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമുക്കറിയാം ഈ ഇതുവരെ കളിച്ച കളികളിലെല്ലാം തന്നെ അവർ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന്, കാരണം ആ ഒരു പരിസരത്തേക്ക് അടുത്ത് പറ്റൂല. മാത്രമല്ല അവിടെ ഡിഫൻഡിനെ കടന്നു വന്നാൽ പോലും അവിടെ ഉനൈ സിമോൺ എന്ന് പറഞ്ഞ ഒരു കീപ്പറിനെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് അവരുടെ ഡിഫൻസ് ഭേദിച്ചെത്താൻ ഇത്തിരി പാടാണ്. പക്ഷേ ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ പോലും അതിനെ അവസരങ്ങളായിട്ട് മാറ്റുന്നത്, കാരണം കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് മെസ്സിയുടെ ആ ഒരു പാസ് അളന്നു മുറിച്ച് കൊടുക്കുന്നു ലൗട്ടാരോ മാർട്ടിൻസ്, ആ പാസ് കണ്ടില്ലേ? അപ്പൊ കൃത്യമായിട്ട് ആ ഗോൾ കീപ്പറിനും രണ്ട് ഡിഫൻഡർമാർക്കും ഇടയിലൂടെ ആ പന്ത് കൃത്യമായിട്ട് ലൗട്ടാരോ മാർട്ടിൻസിന്റെ തലയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്ന രീതി, അത് ഇത്രയും നല്ല പാസുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്രോസുകൾ കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ലോകത്ത് തന്നെ വേറെ ആരാണ്? മെസ്സി അല്ലാതെ വേറെ ആരാണ്? അപ്പോ ആ രീതിയിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാം സ്പെയിനിന്റെ ഈ ഒരു മതിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അളന്ന് മുറിച്ച് പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഡിഫൻസും വീഴേണ്ടതാണ് ആക്ച്വലി.
2: ഓക്കെ, അപ്പോ മിഥുൻ പറഞ്ഞു വന്നത് മെസ്സി ഫോമിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു മെസ്സി പ്രഭാവം വരികയാണെങ്കിൽ അവിടെ അർജന്റീനയ്ക്കാണ് ചാൻസ്. എന്നാൽ നേരെ മറിച്ച് മെസ്സി ഫോമിലേക്കല്ല, അല്ലെങ്കിൽ മെസ്സിയുടെ
0: മെസ്സീനെ വേണ്ട രീതിയിൽ, അതായത് അവർ മെസ്സിക്ക് സ്പേസ് കൊടുക്കാതെ ഇപ്പൊ കഴിഞ്ഞ കളിയിലൊക്കെ കണ്ട പോലെ റൈറ്റ് ഫുള്ള് പുള്ളിക്ക് കൊടുത്തേക്ക, എന്നിട്ട് ഡിഫൻസിൽ മുഴുവൻ ആളെ നിർത്തിക്ക, അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോളടിക്കും.
2: അപ്പൊ ഈ കഴിഞ്ഞ നമ്മുടെ വേൾഡ് കപ്പിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ തുടർച്ചയായി രണ്ട് പ്രാവശ്യം കപ്പടിച്ച രണ്ട് ടീമുകളാണ് ഉള്ളത് അല്ലെ? അതേതൊക്കെയാണ്? ബ്രസീലും
0: തുടർച്ചയായിട്ട് 52 ബ്രസീൽ വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്തു, അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഇതൊരു ഒരു ചരിത്രമാണല്ലോ.
2: ഓക്കെ,
0: അങ്ങനെ അടിക്കുവാണെങ്കിൽ
2: അപ്പൊ ഇത്തവണ ഈ പറഞ്ഞ പോലെ നമ്മുടെ അർജന്റീന അതുപോലെ ആ ഒരു തുടർച്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് കപ്പടിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് അർജന്റീനയുടെ ആരാധകർ.
0: പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാവരും ഫോമിലാണ്. അപ്പൊ ഓയർസബാളൊക്കെ ഓൾറെഡി 5 ഗോൾ അടിച്ച് നിൽക്കുന്ന പ്ലെയറാണ്. പിന്നെ ഇപ്പൊ അവസാനമാണെങ്കിൽ മറീനോ അതുപോലെ തന്നെ നമുക്കറിയാം ഫെറാൻ ടോറസ് കോമ്പിനേഷൻ വന്നിട്ട് അവസാന നിമിഷം അർജന്റീനയെ പോലെ തന്നെ സ്പെയിനിന് സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ 85 മിനിറ്റ് വരെ പുറകെ നിൽക്കാന്നിരിക്കട്ടെ, സ്പെയിനിന് ലാസ്റ്റ് ടൈമിൽ ഗോൾ അടിക്കാനുള്ള ആൾക്കാർ അവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ റോഡ്രി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഫോമിലാണല്ലോ.
2: ഫോമിലാണ്.
0: മിഡ്ഫീൽഡ് കൺട്രോൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരിക്കും ഈ കളിയുടെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
2: ഓക്കെ, ഇനി ഗോൾ നില പ്രവചിക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും സാധ്യത?
0: ഗോൾ നില ഇപ്പൊ പറഞ്ഞു, നേരത്തെ നമ്മൾ വിദഗ്ധരൊക്കെ നമ്മളെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിച്ച് അവർ പറഞ്ഞ പോലെ തന്നെ സ്പെയിൻ ഒരുപാട് സ്കോർ ചെയ്ത് ഇപ്പൊ ഒരു 4-5 ഗോൾ അടിച്ച് ജയിക്കുന്ന ടീമൊന്നുമല്ല. പക്ഷെ അവര് അടിക്കുന്ന ഗോളുകൾ കുറവാണെങ്കിലും പിന്നീട് മറ്റ് എതിരാളികൾക്ക് ഈ പന്ത് കിട്ടിയാലല്ലേ, കാരണം ഇവർ പൊസഷൻ ഗെയിമിന്റെ ആൾക്കാരാണ്.
2: ഇവരുടെ അടുത്തായിരിക്കും പന്ത് കൂടുതൽ
0: പന്ത് കൈവശം വയ്ക്കാൻ വയ്ക്കും. അതൊരിക്കലും ആ പന്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല, കാരണം ഇവരുടെ പാസിംഗ് കൃത്യത എന്ന് പറയുന്നത്, അതായത് ഈ പാസിംഗിന്റെ ആ ഒരു അക്യൂറസി എന്ന് പറയുന്നത് 91% ആണ്. ഡൽഹിയിൽ അപ്പൊ മനസ്സിലാക്കണം, നമ്മളൊരു പാസിന്റെ അക്യൂറസി എന്ന് പറഞ്ഞാൽ 91 ആണ്. അപ്പോ പാസ് ഒരിക്കലും ഒരു മിസ്പാസിലേക്ക് അവിടെ പോകണില്ല. ഇപ്പൊ ഫ്രാൻസ് കഴിഞ്ഞ കളിയിൽ സ്പെയിനായിട്ട് കണ്ട ഫ്രാൻസിന്റെ എല്ലാം മിസ്പാസായിരുന്നു, സ്പെയിൻ അവിടെ മിസ്പാസേ
2: ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഗോളാക്കാനുള്ള ഒരു കഴിവ് സ്പെയിനുണ്ട്.
0: റോഡ്രി ഈ മൊത്തം വേൾഡ് കപ്പിൽ 694 പാസ് കൊടുത്തിരിക്കണം.
2: അപ്പൊ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സ്പെയിൻ ടീമിന്റെ സ്ട്രെങ്ത് എന്താണെന്ന്.
0: അപ്പൊ ക്ലീൻ ഷീറ്റ് 6 കിട്ടി സ്പെയിനിന്, അതുപോലെ തന്നെ ഇപ്പൊ ഗോൾ കീപ്പറിന്റെ തന്നെ സേവ് നോക്കിയാൽ 16 സേവ്.
2: സ്പെയിനാണ് വിജയിക്കുന്നതെങ്കിൽ ഗോൾ നില
0: സ്പെയിനും

0: സ്പെയിനാണ് ഇന്ന് ജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് ഒരു 2-1 ഒരു ഗോളിന്റെ ഡിഫറൻസ് വരുള്ളൂ. അതായത് ഈ വിജയിക്കുന്ന മാർജിൻ വന്നിട്ട് ഒരു ഗോൾ ഡിഫറൻസ് ആയിരിക്കും വരാൻ സാധ്യത.
1: ഓക്കെ,
0: അപ്പോൾ രണ്ട് ഗോളിന്റെ ഡിഫറൻസിലേക്ക് ഒന്നും പോകാനായിട്ട് സാധ്യത.
1: ഇനി അർജന്റീനയാണ് വിജയിക്കുന്നതെങ്കിലും ഇതുപോലെ
0: അർജന്റീനയാണ് ജയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അർജന്റീന ഒരു ഗോളും കൂടെ പ്ലസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർ ഈ പറഞ്ഞ പോലെ ഒരു 3-1 പോകാനുള്ള
1: സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇന്നത്തെ ആ ഒരു മത്സരത്തെ എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാണുന്നത് നോക്കാം.
0: ഇതിപ്പോ നമ്മുടെ പ്രഡിക്ഷൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ആണ് ഇനി പറയേണ്ടത്, കാരണം അവർക്കാണ് നമ്മൾ അവസരം കൊടുക്കേണ്ടത്.
1: യെസ്, അപ്പൊ
0: ഇവിടെ നമ്മളിവിടെ ഫോണുമായി ഇതിന്റെ കാര്യങ്ങള് നമ്പറൊക്കെ റെഡിയാക്കി പറഞ്ഞിട്ടുണ്ട് ജലീൽ അല്ലെ.
1: യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങളെ പ്രഡിക്ഷൻസ് അയക്കാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547341075 എന്ന നമ്പറിലേക്കാണ്. വിവേക് പറയുന്നത് ഇന്ന് നമ്മുടെ സ്പെയിൻ തൂക്കും അർജന്റീന തോക്കും എന്നാണ്
0: പറയുന്നത്. എന്താണ്
1: തോക്കും?
0: അർജന്റീന
1: തോക്കും സ്പെയിൻ തൂക്കും എന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഷിനാസ് പറയുന്നത് സ്പെയിൻ ജയിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2-1 ഒരു പ്രഡിക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്.
0: ഫോർമാറ്റ് ഒന്നും കൂടെ നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ.
1: യെസ്, അപ്പോ ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രിഡിക്ഷൻ അല്ലെ.
0: അതായത് നിങ്ങൾ വിജയിക്കുക, അതായത് സ്പെയിൻ അല്ല അർജന്റീന എന്ന് എഴുതിയിട്ട് അതിനകത്ത് എത്ര ഗോളുകൾ വീഴും എന്നുള്ള ആ സ്കോർ ലൈൻ പോലെ എഴുതി അയച്ചാൽ മതി അല്ലെ.
1: യെസ്,
0: 8547341075 അല്ലെ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അയക്കുക, 8547341075.
1: യെസ്, അഷിത പറയുന്നത് ഞങ്ങൾ ഇന്ന് കളി കാണാനായിട്ട് ബിഗ് സ്ക്രീനിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫോ പാർക്കിൽ 60 ഫീറ്റിന്റെ ഒരു ബിഗ് സ്ക്രീനാണ് അവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ന് എന്തായാലും അർജന്റീന കപ്പടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പൊ പലരും പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെയും പ്രഡിക്ഷൻസ് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതി നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ വിളിക്കാം 0484242401 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഏത് ഫിഫ വേൾഡ് കപ്പ് വന്നാലും ഈ ഒരു ഇത്രയും വർഷം വന്നാലും ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയ ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ റിക്കി മാർട്ടിന്റെ അല്ലെ മിഥുൻ ബ്രോ,
0: റിക്കി 1998 ഫ്രാൻസിൽ നടന്ന,
1: അതെ അതെ, ശരിക്കും മിഥുൻ ഏത് വർഷം തുടങ്ങിയാണ് ഈ വേൾഡ് കപ്പ് കാണാൻ? എനിക്ക് ശരിക്കും ഓർമ്മ ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2002 നമ്മുടെ ബ്രസീൽ
0: ജർമ്മനി ഫൈനൽ
1: ആ കപ്പടിച്ച ഒരു മത്സരം
0: ബ്രസീലാണെന്ന് കപ്പടിക്കുന്ന 2002.
1: ആ സമയത്ത് നമ്മുടെ റൊണാൾഡോ അദ്ദേഹം ഇങ്ങനെ തലമുട്ടടിച്ചിട്ട് ഫ്രണ്ടിൽ മാത്രം
0: ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ട് വെച്ചിരുന്നു
1: ആ സംഭവത്തിലായിരുന്നു. അപ്പൊ ആ ഒരു വേൾഡ് കപ്പ് ഫൈനൽ തുടങ്ങിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു ഫുട്ബോൾ, അതായത് ഓർമ്മ വെച്ച കാരണം നമ്മുടെ മനസ്സിൽ,
0: അതായത് ചെറിയ ഓർമ്മകളുള്ളൂ. പക്ഷെ നമ്മൾ ഫുട്ബോളിന് അത്ര കേമമായിട്ടൊന്നും പ്രേമിച്ചില്ല. ഈ പറഞ്ഞ പോലെ ഞാനും 2002 ഞാൻ
1: നോക്കുന്നത്
0: ദീപ ഇടത്തലെയാണ് പറഞ്ഞത്.
1: ദീപ ഇടത്തലെ ഇന്നും പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത് സ്പെയിൻ വിജയിക്കും 3-2 എന്ന മാർജിൻ.
0: അവിടെ ഒരു ഗോളിന്റെ ഡിഫറൻസ്,
1: അതെ അതെ, അവിടെയും ഒരു ഗോളിന്റെ ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ദീപ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും
0: ഇനി നമ്മുടെ ഇൻഹൗസ് ശാലിനിയുടെ ഒരു പ്രെഡിക്ഷനും കൂടെ നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നു.
1: ഓക്കെ, ശാലിനിയുടെ പ്രെഡിക്ഷൻ എന്താണ്? ശാലിനി പറയും.
0: ശാലിനി പറയും, ശാലിനി എവിടെ ഉണ്ട്?
1: ബ്രസീൽ ഫാൻ ആണ്, ഇന്ന് യെല്ലോ കളറ്
0: ഇല്ല, ഉടുപ്പിൽ മാത്രമേ ഉള്ളൂ ബ്രസീൽ സ്നേഹം.
1: ഓക്കെ,
0: കാര്യം മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മെസ്സി ഇന്ന് എത്ര ഗോളടിക്കും അല്ലെങ്കിൽ അർജന്റീന ഇന്ന് എത്ര? 1-1 അപ്പൊ റിസൾട്ട് ഇല്ലേ? 1-1 അടിച്ചിട്ട് എക്സ്ട്രാ ടൈം പോകും, എന്നിട്ട് അന്നേരം ഉള്ളു, എന്നിട്ട് ബാക്കി പറ
1: അതല്ലെങ്കിൽ
0: അല്ല, 1-1 90 മിനിറ്റ്സിൽ 1-1 അടിച്ചു, അതിനുശേഷം എക്സ്ട്രാ ടൈമിൽ വല്ല അടിക്കും, പെനാൽറ്റി പോകും.
1: പെനാൽറ്റി പോവുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക? അർജന്റീന.
0: പെനാൽറ്റി പോയാൽ പിന്നെ ആരെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ, ടോസ് ഇടാനൊന്നും പറ്റില്ല.
1: പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരാണെങ്കിൽ ആരായിരിക്കും വിജയിക്കാനായിട്ട് സാധ്യത? കാത്തിരുന്നു കാണാം. പറയൂല,
0: അവിടെ ശാലിനി വളരെ ബുദ്ധിപരമായ നീക്കം നടത്തിയിരിക്കുകയാണ്. കാരണം നാളെ ഇവരെയൊക്കെ കാണാനുള്ളതാണ്, ആരെങ്കിലും ഒരു ടീമിന്റെ കൂടെ ഒപ്പം ചേർന്നിട്ട് അവര് ജയിക്കൂ, ജയിച്ചില്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങി അടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്.
1: യെസ്, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ പ്രഡിക്ഷൻ കേട്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ഒരു ഓളം ഉണ്ടാക്കിയത് റിക്കി മാർട്ടിൻ. എനിക്ക് ആ സമയത്ത് നമ്മുടെ ഗാനമേളകളിലൊക്കെ ഈ ഒരു പാട്ടില്ലാത്ത ഒരു ഗാനമേള ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും, അത് ഈ പാട്ടിന്റെ ഒരു തട്ട് കാണാനിരിക്കും.
1: യെസ്, അത് തന്നെയാണ്. അപ്പോ ശ്രോതാക്കളെ, നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242801 എന്ന നമ്പറിലേക്ക് വിളിക്കാം. വാട്സ്ആപ്പ് അയനാ മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075.

0: Yes, once again, welcome back to FIFA World Cup 2026 special program. ഇവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞ 30 മിനിറ്റ് 56 സെക്കൻഡും ആയിരിക്കുകയാണ്. യെസ്, അപ്പൊ എന്നാലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞ സമയത്ത് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. നമുക്ക് എന്തായാലും ആളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഹലോ ഹലോ നമസ്കാരം.
1: ഹലോ
0: ഹലോ ഹലോ നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ ചേട്ടാ? ഹലോ, എന്തായാലും നമ്മുടെ കൂടെ ഒരാള് ലൈനിലുണ്ടായിരുന്നു.
2: വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് റെഡി ആയിരുന്നു.
0: അതെ അതെ അതെ. ഹലോ.
1: യെസ്, അപ്പൊ ഇന്ന് അർജന്റീന സ്പെയിൻ മത്സരം കാണാൻ ജനങ്ങൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ തിങ്ങി നിറങ്ങിയിരിക്കുകയാണ്.
2: അതെ, പല സ്ക്രീനുകളും നോക്കി നടക്കണം, പരതി നടക്കണം.
1: പല സ്ഥലത്തും ടിക്കറ്റുകൾ കിട്ടാനില്ല,
2: അവൈലബിൾ അല്ല.
1: അപ്പൊ ആളുകൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവരും ചാർജ് ആയി എനർജൈസ്ഡ് ആയിട്ട് ഇനി ഒരു ആകെ ഒരു എത്ര സമയമുണ്ട്? ഒരു ഒന്നര മണിക്കൂർ കഷ്ടി.
0: അതെ,
1: രണ്ടു മണിക്കൂർ
0: അല്ല, 12:30 നമ്മുടെ മത്സരം അല്ലേ?
1: അപ്പൊ രണ്ടു മണിക്കൂർ കഷ്ടി.
2: രണ്ടു മണിക്കൂർ എന്ന് പറഞ്ഞാലും ഈ അതിന് തൊട്ടു മുമ്പുള്ള രംഗങ്ങൾ കൂടി കണ്ടാലാണല്ലോ അതൊരു പൂർത്തിയായിരുന്നു. ജസ്റ്റ് ആ കിക്ക് ഓഫ് ഔട്ടല്ലോ, അതിന് മുന്നേ ഇവര് വരുന്നതും ആ നാഷണൽ ആന്തം ഒക്കെ പാടുന്നതും
1: പിന്നെ അതിന്റെ ഒരു ഫൈനൽ പരിപാടികളിലേക്കൊക്കെ വരുമ്പോഴേക്കും അപ്പോഴേക്കും 12:30 ആവുകയും ആളുകൾ.
2: അതായത് ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മികച്ച അറ്റാക്കും ഏറ്റവും മികച്ച ഡിഫൻസും തമ്മിലുള്ള ഒരു പോരാട്ടം, അതൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച. ഈ ഭൂമിയിൽ തന്നെ നമുക്ക 4 വർഷത്തിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച.
1: നേച്ചറിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, വളരെ റിപ്പല്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള നേച്ചേഴ്സ് ആയിരിക്കും എപ്പോഴും ഒരു ഫൈറ്റിലേക്ക്.

0: സ്പെയിനും വിക്കറ്റിന്റെ ഏറ്റവും ടഫായിട്ടുള്ള ഡിഫൻസ് ബ്ലോക്ക്
1: ഉണ്ട്.
0: അർജന്റീനയുടെ ഏറ്റവും ടഫായിട്ടുള്ള ഫോർവേഡ് അഗ്രസീവായിട്ടുള്ള
1: അവർ കൂടുതൽ വിശ്വസിക്കുന്ന അതിൽ തന്നെയാണ് അറ്റാക്ക്.
0: അപ്പം സത്യം പറഞ്ഞാൽ
2: ഹലോ,
1: അപ്പൊ നമ്മൾ
2: ഹലോ നമസ്കാരം
1: വന്നിട്ടുണ്ട്.
2: ഹലോ
0: കേൾക്കാമോ?
2: കേൾക്കുന്നുണ്ടോ? ഹലോ
1: ഹലോ നമസ്കാരം,
2: പേരൊന്നു പറയോ. ഹലോ കേൾക്കുന്നുണ്ടോ?
3: ഹലോ
2: കേൾക്കുന്നുണ്ടോ?
1: ഹലോ കേൾക്കാവോ?
2: എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത്, അതെ അതെ, ആളെന്തായാലും നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുന്നത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. ഹലോ ഹലോ
3: ഹലോ
2: കേൾക്കാവോ?
1: ഇപ്പൊ കേൾക്കാൻ തോന്നുന്നു.
2: കേൾക്കാവോ?
3: ഹലോ
2: ഹലോ കേൾക്കാവോ? നമ്മളെന്തായാലും അങ്ങോട്ട് പറയണത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു, എന്തോ ഒരു ആൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. യെസ് അപ്പൊ എന്തായാലും
0: സാങ്കേതിക തകരാറ് പരിഹരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കോളിലേക്ക് കണക്ട് ചെയ്യുന്ന അതിനിടയിൽ മിഥുൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ അറ്റാക്ക് ചെയ്യുന്ന ടീമും ഡിഫൻസിലുള്ള ടീമും ഇതിനകത്ത് ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും സ്പെയിനിന്റെ ഡിഫൻസിലേക്ക് കടന്ന് ആക്രമിക്കുവാൻ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ വരുന്ന ബോളുകൾ കൊണ്ടുവന്ന് റീബൗണ്ട് ചെയ്ത് കൗണ്ടർ അറ്റാക്ക്
2: ചെയ്യുകയാണെങ്കിൽ,
1: അതെ അവസരം മുതലാക്കുകയാണ്
0: കൗണ്ടർ അറ്റാക്കുകളിലായിരിക്കും മിക്കവാറും.
2: ഹലോ
3: ഹലോ
2: ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ യെസ്,
1: നമ്മൾ പറഞ്ഞതിനിടെ ജലീലിന്റെ കൗണ്ടർ അറ്റാക്ക് മാത്രമേ
0: ജലീലാണ് കൗണ്ടർ ചെയ്തത്.
2: അപ്പോൾ
0: കൗണ്ടർ അറ്റാക്കുകളിലായിരിക്കും മിക്കവാറും സ്പെയിനിന് അഗെയിൻസ്റ്റ് അർജന്റീന സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കൗണ്ടർ അറ്റാക്കുകളിൽ ഡിഫൻസ് ലൂസ് ആവുന്ന സമയത്തായിരിക്കും മിക്കവാറും അർജന്റീനയ്ക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഈ കളിയിൽ കാണുന്നത്.
1: തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഈ ഫുട്ബോളിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബോൾ പൊസഷൻ 90% ഉണ്ട്, 10% അറ്റേക്കുള്ളൂ, പക്ഷെ അടിച്ച് ഗോൾ അടിച്ച് ഇപ്പുറത്തെ ആൾക്കാരാണെങ്കിൽ പൊസഷൻ കൊണ്ട് യാതൊരു കാര്യമില്ല,
0: പൊസഷൻ കൊണ്ട് കാര്യമില്ല, പിന്നെ ഗെയിം മേക്കിംഗ് കൊണ്ട് കാര്യമില്ല,
1: കാര്യം കളി കാണാൻ ഭംഗിയായിരുന്നു എന്ന് പറയും, പക്ഷെ കളിച്ചത് ഇന്ന ടീം ഗോളിലേക്ക് പോകണം തോന്നുന്നു.
2: ഹലോ കേൾക്കാവോ ചേട്ടാ?
1: കോൾ ഡ്രോപ്പ് ആണ്.
0: സാങ്കേതികമായ പ്രശ്നം കൊണ്ട് നമുക്ക് അടുത്ത കോളർ കണക്ട് ചെയ്യുന്ന സമയത്ത്
1: നോക്കാം.
0: പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്കോറിംഗ് സാധ്യതയാണ് ഉള്ളത്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ സ്കോർ ചെയ്യാനുള്ള സാധ്യതകൾ എങ്ങനെയാണെന്ന്?
1: തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അവര് ഈ ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ പാസുകളിലൂടെ ബോള് ഇപ്പുറത്തെ എതിർ പോസ്റ്റിലേക്ക് എത്തുന്ന അത്ര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്ന നമ്മൾ അറിയില്ല.
0: അതെ,
1: അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നീട് എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്. കാരണം ഇവര് സ്പെയിന് പെനാൽറ്റി ബോക്സിൽ വന്നാലും അവരുടെ ഒരു ഓവർ പാസിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ചില സമയത്ത് പ്രതീക്ഷിക്കും ഇവർക്ക് ഇവിടെ വെച്ചങ്ങ് ഫിനിഷ് ചെയ്താൽ പോരെ, അവിടെ അവർ ടിസ്റ്റടിച്ചുകൊണ്ട് വീണ്ടും പാസ് ചെയ്യാറുണ്ട്. അവിടെയാണ് ഓവർ പാസിംഗ്.
2: ഒരാൾ കൂടി നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഹലോ ഹലോ
1: ഹലോ
2: ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇത് ആരാണ് സംസാരിക്കുന്നത്? പേരൊന്നും അറിയോ? ഓക്കെ, അപ്പോ ചേട്ടാ എന്താണ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും കപ്പടിക്കാനുള്ള സാധ്യത? ഏത് ടീമായിരിക്കും വിജയിക്കാനായിട്ട് സാധ്യത?
1: സ്പെയിനാണ് ജയിക്കൂ.
2: സ്പെയിനാണ് ജയിക്കുള്ളൂ.
1: അതെന്താണ് ഇത്ര ഉറപ്പ് പറയാൻ കാരണം? സ്പെയിൻ അർജന്റീന എന്താണ് കാരണം? സ്പെയിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ഈ വേൾഡ് കപ്പ് അടിക്കാനുള്ള അവരുടെ സ്ട്രെങ്ത് എന്താണ്
3: പ്രധാനമായിട്ട്?
1: അതൊന്നും പറയാൻ എനിക്കറിയില്ല, പക്ഷെ സ്പെയിൻ ജയിക്കും.
0: മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കും ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. സ്പെയിൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ?
1: അത്രേ ഉള്ളൂ. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഇത് എങ്ങനെയാണ് കാണുന്നത്? വീട്ടിലിരുന്നാണ് കാണുന്നത്? ബിഗ് സ്ക്രീനിലാണ് കാണുന്നത്? കളിയുന്നത് വീട്ടിലിരുന്ന് സാധാരണ സമാധാനം.
2: എത്ര ഗോളിനായിരിക്കും സ്പെയിൻ ജയിക്കാം? എത്ര?
0: രണ്ടെണ്ണത്തിന് ജയിക്കും.
2: ഓക്കെ, അപ്പൊ രണ്ട് ഗോളിന് വിജയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ചേട്ടാ ഒത്തിരി സന്തോഷം. അപ്പൊ രണ്ട് ഗോളിന് വിജയിക്കും, നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: യെസ്, ഇതുപോലെ നിങ്ങളുടെ പ്രവചനങ്ങളും നിങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള ഒരു അവസരവും കൂടിയാണ്. 0484248101 വിളിച്ചാൽ റെയിൻബോ എഫ് എമ്മിന്റെ ഇന്നത്തെ ബാഷത്തോൺ ഫിഫ വേൾഡ് കപ്പ് 2026 ലാസ്റ്റ് ഫൈനൽ ബാഷ് പാർട്ടിയിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ചിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അപ്പൊ ഈ കളി ആര് ജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരവുമായിട്ട് ഇതാ ഒരു പുതിയ കോൾ വന്നിട്ടുണ്ട്.
2: ഹലോ
3: ഹലോ,
2: പേരെന്താണ്?
1: ക്ലിയർ ആണ്.
2: പേര് പറഞ്ഞോളൂ.
3: ഹലോ,
2: പേര് പറഞ്ഞോളൂ.

0: ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നേ?
1: ആ ക്ലിയർ ആണ്, ക്ലിയർ ആണ്, കേൾക്കാം.
0: ഹലോ,
1: ഹലോ, കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്.
2: എനിക്ക് വന്ന ആരാധകരെല്ലാം സ്ക്രീൻ നോക്കി നടക്കണ എന്റെ ഒരു
3: എന്തോ ഒരു ഇതുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് നമ്മളെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സ്പെയിൻ ആരാധകരാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തില് സ്പെയിൻ ജയിക്കുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷം
2: തോന്നുന്നു. കാരണം
4: ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാല് സ്പെയിനിന്റെ മാത്രം മെസ്സേജുകൾ നോക്കിയാണ്
2: ഫിൽട്ടർ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ
4: ഞാനിപ്പോ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഒരു 3 GB എങ്കിലും അർജന്റീന പ്ലെയേഴ്സിന്റെ
2: അർജന്റീനയുടെ ജേഴ്സി
4: ഇർഫാൻ മെസ്സേജ് വെച്ചിട്ടുണ്ട്, അർജന്റീന 2 സ്പെയിൻ 1.
3: പക്ഷെ ഇർഫാൻ പറയുന്നത് ഒരു ഗോളിനായിരിക്കും വിജയിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറ്റേ, നമ്മള് ഈ ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 19 ആണ്. ഇന്ന് 19 ആണ്. അപ്പൊ ഈ 19 എന്ന് പറയുന്ന നമ്പറിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ലയണൽ മെസ്സി നമ്മുടെ ഫുട്ബോളിന്റെ ആ ഒരു ഇതിലേക്ക് വന്നത് 19 നമ്പർ ജേഴ്സി ഇട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ നമ്പർ 19 നമ്പർ ആയിരുന്നു. അതേ നമ്പർ ജേഴ്സിയിലാണ് നമ്മുടെ സ്പെയിന്റെ താരം, സ്പെയിന്റെ താരം ആരാണ് ഇപ്പോഴത്തെ ആ ഒരു താരം എമാലും 19 നമ്പർ ജേഴ്സി ഇട്ടാണ് കളിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ 5 മണിക്കത്തെ ആ ഒരു പ്രോഗ്രാമിൽ അഭി പറയുന്നതായിരുന്നു നമ്മളെ 19 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ഒരു ഫോട്ടോ വൈറലായ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ 19 വർഷം മുമ്പുള്ള ആ ഒരു സംഭവം പറഞ്ഞ ആ 19 വയസ്സുകാരൻ 19 നമ്പർ ജേഴ്സി ഇട്ട്, അത് മാത്രമല്ല 19 നമ്പർ ജേഴ്സി ഈ ബാഴ്സലോണ ടീമിലും ഈ പറഞ്ഞ യമാലും മെസ്സിയൊക്കെ 19 നമ്പർ ജേഴ്സിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ 19 വർഷങ്ങൾക്ക് ശേഷം 19 നമ്പർ ജേഴ്സി ഇട്ട് ആ കളിക്കാരൻ ഇന്ന് 19 തീയതി മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടി വരുമ്പോൾ സ്പെയിനല്ലേ കൂടുതൽ സാധ്യത ഈ കണക്കുകൾ പറയുന്നത്.
2: 19 തീയതി ഇന്നിപ്പോ 1 മണിക്കൂർ
4: എന്റെ ഒരു അഭിപ്രായത്തില് കളിച്ച് ജയിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്.
2: ജലീൽ എന്നാലും ഇന്ന് നമ്മൾ കൂടുതലായിട്ടും പുള്ളി ഈ സ്പെയിൻ സാധ്യതകൾ, അതായത് ജലീൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരു ഫ്ലോയിലാണ്, അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുക ആ തിയറിയാണ്.
3: ഫൗസിയ മൻസൂർ സ്പെയിൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നു.
2: ഫൗസിയ മൻസൂർ ഓക്കെ
3: സ്പെയിൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നു.
4: ഇത് സ്പെയിൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളെയും പുള്ളി അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കളിച്ചാൽ മാത്രമേ കളി ജയിക്കാൻ പറ്റുള്ളൂ.
2: നമ്മള് പേപ്പറുകളിലെ കണക്കുകൾ ഇതുവരെ നടന്നതൊക്കെ അവിടെ ഇരുന്നാലും ഈ വരുന്ന 90 മിനിറ്റില് ടീമിന്റെ മനസാന്നിധ്യം അതേപോലെ ഇരിക്കും.
4: ഒരു 5 സെക്കൻഡ് മതി, നേരത്തെ എംബോളെ പറഞ്ഞ പോലെ മതി,
2: എംബോളെ കാണിക്കണ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തന്നെ കളിയായി പോയി. കാരണം ആ കളിക്കളത്തിൽ സ്വന്തം കളി കയ്യിലിരിക്കുകയാണ്, അവിടെ വെച്ച് അഭിനയിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പോഴാണ് എംബോള അവിടെ എബോള പിടിച്ചോലെ, അതാണ് അവസ്ഥ.
3: ഒരാൾ കൂടി വന്നിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ?
0: ഹലോ,
3: എന്തായാലും എനിക്ക് തോന്നുന്നു എന്തോ ഒരു നമ്മള് അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല.
2: ഹലോ, കേൾക്കുന്നുണ്ടോ?
0: ഹലോ,
2: ഒരു ഹലോ മാത്രമേ
3: ഉള്ളൂ. യെസ് എന്തായാലും സ്മൈലുകളൊക്കെ വന്നു തുടങ്ങി സുഹൃത്തുക്കളെ.
4: ഈ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ, ഈ സാങ്കേതികമായ തകരാറുകളുണ്ട്, അതുകൊണ്ട് തന്നെ 8547 1075 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്
3: നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായും നമ്മൾ ആ ഒരു മെസ്സേജ് ഒക്കെ വായിക്കുന്നതായിരിക്കും.
4: നിങ്ങളുടെ പേര് കൂടെ വെക്കുക.
3: യെസ്, അപ്പോ ഗോൾ നില പ്രവചിക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിലെ ആ ഒരു ഗോൾ നില എപ്രകാരമായിരിക്കും എന്നാണ് ഒരു അർജന്റീന ഫാൻസ് ഒരു മെസ്സേജ്.
2: കാരണം സ്കോർ നില ഒന്നും കൂടെ പുതുക്കി അയക്കാനായിരിക്കും
4: എനിക്ക് തോന്നുന്നു.
2: വീണ്ടും വന്നിട്ടുണ്ട്
4: ഫോട്ടോ ഒക്കെ ഇട്ട് അയച്ചു.
3: ഫോട്ടോ
2: അയച്ചിട്ടുണ്ട് ഫോട്ടോ. നിങ്ങൾ വാട്സപ്പിൽ എങ്ങനെ ഫീൽ ചെയ്തായിരിക്കണം അതേ ഫീൽ ഞങ്ങൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും സ്വന്തമായിട്ട്. അപ്പോ
4: അർജന്റീനയ്ക്ക് വേണ്ടി ഇർഫാൻ ഒരു ഫോട്ടോ.
2: ഇർഫാൻ ഇർഫാന്റെ പടം തന്നെ ഇട്ടാണ്, ഇർഫാന്റെ പടം തന്നെ ഇട്ടിട്ട്
4: ഈ വർഷത്തെ വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മളെ നാട്ടിൻപുറങ്ങളിലെ ഫ്ലക്സുകളിലൊക്കെ ഉണ്ടാവുന്നത് റൊണാൾഡോ മെസ്സി ആളുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ അതിന് പകരമായിട്ട് സ്വന്തം ഫോട്ടോ AI ബേസ്ഡ് ആയിട്ട് ഫോട്ടോസ് ജനറേറ്റ് ചെയ്ത് അതൊക്കെയാണ് ഫ്ലക്സിൽ.
3: ഞാൻ തന്നെ
2: എല്ലാ ടീമിന്റെ ഒരു നാട്ടിലെ കുറെ ആൾക്കാര് അവര് പറഞ്ഞു ഡിഫറന്റ് കൺട്രീസിന്റെ ജേഴ്സി ഇട്ടിട്ട് എന്നിട്ട് ഫ്ലക്സ് അടിച്ചേക്കുക. അതായത് ഈ പറഞ്ഞ പോലെ അർജന്റീനയുടെ ജേഴ്സി, ബ്രസീലിന്റെ, പല ആൾക്കാര് ഡിഫറന്റ് ആളുകൾ ഒരു സംഘമായിട്ട് ചേർന്നിട്ട് പല
4: അത് മുന്നണി സ്വഭാവത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട്
2: അല്ല മുന്നണി സ്വഭാവം അല്ല അർജന്റീന കൂടെ ഉൾപ്പെട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ.
4: ചില ആളുകളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറങ്കി പടയ്ക്ക് വേണ്ടി സുമേഷ് പയ്യാവൂർ, പുള്ളിയുടെ ഒരു ഫോട്ടോ.
3: ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക്. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ,
2: ഹലോ,
3: ഹലോ, കേൾക്കുന്നുണ്ടോ?
5: ഹലോ,
3: ഹലോ.

0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നില്ല, തിരിയില്ല.
0: ആ ക്ലിയർ അല്ല അല്ലേ? ഓക്കെ ഓക്കെ,
1: സംസാരം തിരിയുന്നില്ല.
0: കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാവോ?
1: ഇല്ല.
0: ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇല്ല. പേരെന്താന്ന് പറയോ?
1: ഇല്ല, തിരിയില്ല.
0: പേര്? ആ പേരും അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു, നമുക്ക് ഇനി വാട്സ്ആപ്പ് നമ്പറിലേക്കുള്ള മെസ്സേജ്, നമ്മൾ മാക്സിമം വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്ന
2: വാട്സ്ആപ്പ് നമ്പർ വളരെ വ്യക്തവും ശക്തമായിട്ട് പറഞ്ഞുകൊടുക്കും.
0: നാളെ
3: രാവിലെ മിസ്റ്റർ ജലീൽ എന്റെ മൈക്ക് ഓഫ്. ഒന്നും കൂടെ
2: വളരെ പതുക്കെ ഒന്നും പറഞ്ഞു കൊടുത്തിരുന്നു.
3: 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രിഡിക്ഷൻസ് വാട്സ്ആപ്പിൽ ഒന്ന് അയക്കുക. നിങ്ങളുടെ പേര് പറയുക, നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്തത്, ആരാണ് ജയിക്കുക.
0: അപ്പൊ രാവിലെ, നാളെ രാവിലെ അതായത് 3:30 എന്നുള്ള സമയത്ത് ഒരു പുതിയ പാട്ട് ഇറങ്ങാൻ പോകണം. ആ പാട്ട് ഞാൻ, എനിക്ക് പാടാൻ കഴിവില്ല. ശാലിനി ഇപ്പൊ പാടി തരുമോ? എന്തായാലും ഞാൻ എന്റെ ലിറിക്സ് പറയാം. തൂക്കി സ്പെയിൻ കരങ്ങളോടെ, തൂക്കി സ്പെയിൻ കരങ്ങളോടെ. ഈ പാട്ടായിരിക്കും നാളെ രാവിലെ
2: സ്റ്റുഡിയോയിലേക്ക് ഒരു സംഘം അർജന്റീന ആരാധകർ എരച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജലീൽ വന്നപ്പോ തൊട്ട് സ്പെയിനെ ഓപ്പണായിട്ട് സപ്പോർട്ട്
3: ചെയ്യണം.
2: ഇത്രയും ധൈര്യം ആർക്കുണ്ടെന്നാണ്?
0: അർജന്റീന ഫാൻസ് കമോൺ, അർജന്റീന ഫാൻസ് കമോൺ. നമ്മള് വാട്സ്ആപ്പ് നമ്മൾക്ക് നിങ്ങളുടെ ആ ഒരു ഫാൻസിന് ആ ഒരു കരുത്ത് കാണിക്കും. ഇവര് രണ്ടുപേരും അർജന്റീനക്ക് ഇങ്ങനെ സപ്പോർട്ട് ആയിരിക്കും. ഞാൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ സ്പെയിനെ സപ്പോർട്ട് ആയിട്ടുള്ളൂ. അപ്പൊ
2: നമ്മളങ്ങനെ, നമ്മൾ ഫുട്ബോളിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, ടോട്ടൽ ഫുട്ബോളിനെ സ്പെഷ്യലി.
0: അതെ, വീണ്ടും നമ്മുടെ ഫർഹാൻ ഇങ്ങനെ മെസ്സേജിലൊക്കെ ഇങ്ങനെ അയച്ചു
2: തകർത്തുകൊണ്ടിരിക്കുകയാണ്. സമയം കളയണമെന്നാണ്.
3: അപ്പൊ നമ്മള്
2: കളിയിലേക്ക് കോപ്പ അമേരിക്കയും വേൾഡ് കപ്പ് ഒക്കെ എടുത്ത അർജന്റീന, എസ്പെഷ്യലി കോപ്പ അമേരിക്കയിലെ ചമ്മ, അത് രണ്ട് കോണ്ടിനെന്റിൽ നിന്നുള്ള ഒരു കളിയാകുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും അതിന് അങ്ങനെ ഒരു ചേരിതിരി വരാൻ സാധിക്കും. ഇപ്പൊ യൂറോപ്യൻ കൺട്രി, ഞങ്ങൾ യൂറോപ്യന്മാരൊക്കെ കപ്പെടുത്തിട്ട് മതി ലാറ്റിൻ അമേരിക്ക കപ്പെടുക്കുക, അങ്ങനെ ഒരു ചേരിതിരി ഉണ്ടോ?
3: അങ്ങനെ ഒരു ചേരിതിരി സ്വതവേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഐക്യത്തിന്റെ സ്വഭാവം നമ്മൾ തീരെയായിട്ട് കാണാറില്ല. പ്രത്യേകിച്ച് അവർ സ്പോർട്സിനെ കാണുന്നത് പിന്നെ സ്പോർട്സ് ആയിട്ടാണ്.
2: അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ,
3: ഞങ്ങളുടെ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള കളിക്കാരാണ്, എന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഒരു സ്വഭാവം പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ കാണുന്നത് കുറവാണ്. മറ്റു കാര്യങ്ങളിൽ ഐക്യപ്പെടുന്നതല്ലാതെ സ്പോർട്സിൽ അങ്ങനെ നമ്മൾ കാണാറ് തീരെയില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇവിടുത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ പല രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പല സപ്പോർട്ടാണല്ലോ. നമ്മൾ ഒട്ടും കേട്ട് കേൾവിയില്ലാത്ത രാജ്യങ്ങളെ, തീരെ സപ്പോർട്ടില്ലാത്ത രാജ്യങ്ങൾക്കും കേരളത്തിലൊക്കെ വലിയ ഫാൻസ് ഒക്കെ ഉള്ള ക്രൊയേഷ്യൊക്കെ നമ്മൾ അങ്ങനെ വലിയ ഫാൻസ് ക്ലബ്ബുകൾ കാണുന്നത്.
2: ക്രൊയേഷ്യ പക്ഷേ അത്ര നല്ല ടീമാണ്,
3: അത്ര നല്ല ടീമാണ്. പക്ഷെ ക്രൊയേഷ്യക്ക് കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്.
2: അതെ അതെ.
3: അപ്പൊ അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്.
2: തീർച്ചയായിട്ടും ഒരുപാട് ആഘോഷിക്കാത്ത ആരാധകരുണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട് അല്ലെ? ഒരുപാട് അവർ പറഞ്ഞു നടക്കില്ല, മനസ്സിലുണ്ട്.
3: പിന്നെ ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരുകളെ ഓർക്കുന്നു. ഇപ്പൊ നെയ്മർ അതുപോലെ, അല്ലെങ്കിൽ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്,
2: എർലിംഗ്
3: ഹാലൻഡ്, ഹാരി കെയ്ൻ, അങ്ങനെ കുറെ പ്ലെയേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്
2: സ്റ്റാർസ് വരുന്നു. ഇപ്പൊ ഈ 2020 സിനിമ ആണല്ലേ, അതിനകത്ത് ആദ്യം സുരേഷ് ഗോപിനെ കാണിക്കും, മമ്മൂട്ടിയെ കാണിക്കും, ലാലേട്ടനെ കാണിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഇതിനകത്ത് എല്ലാം ക്യാമിയോ വരുന്നവരെല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്.
0: അതെല്ലാം സൂപ്പർ സ്റ്റാർസും പെർഫോം. എനിക്ക് ഏറ്റവും വലിയ രസകരമായ സംഭവം, ഈ നോർവേ പരാജയപ്പെട്ട് പോയി, ആ രാജ്യം അവർക്ക് കൊടുത്തൊരു സ്വീകരണം ഉണ്ട്.
2: അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ക്യാബോ വെറുതേക്കും അതുപോലെ ഒരു വൻ സ്വീകരണം കിട്ടിയ അർജന്റീനക്കെതിരെ.
3: വീണ്ടും മെസ്സേജുകൾ വരുന്നുണ്ട്, അർജന്റീന
2: കപ്പ് ഉയർത്തും.
0: സ്പെയിൻ തൂക്കിയില്ലേ, നാളെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്.
2: നമ്മുടെ സ്വന്തം
0: സുഹൃത്താണ്,
2: സുഹൃത്താണ്. സ്പെയിൻ തൂക്കിയില്ലെങ്കിൽ നാളെ പുറത്തേക്ക് ഇറങ്ങാൻ
0: പറ്റില്ല. സ്പെയിൻ തൂക്കിയില്ലേ, നാളെ പുറത്തിറങ്ങാൻ പറ്റാത്ത
3: അവസ്ഥയാണ്.
2: നാളെ പുറത്തിറങ്ങാൻ പറ്റില്ല. ജലീലാണ് ഇവിടെ ഓപ്പൺലി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഞാൻ ആരാധകനാണെന്നുള്ളത്.
0: ഓക്കെ,
2: അടുത്തത് അർജന്റീന
0: കപ്പ് ഉയർത്തും, രണ്ട് ഗോൾ നേടും. സന്തോഷ് ഇ ആർ മേത്തല, കൊടുങ്ങല്ലൂർ എന്നാണ് നമ്മുടെ സന്തോഷ്.
2: കൊടുങ്ങല്ലൂർ എന്നുള്ള നമ്മുടെ അർജന്റീന ആരാധകനായിട്ടുള്ള പേരെന്തായിരുന്നു? സന്തോഷ് സന്തോഷിക്കും എന്നുള്ള നമുക്ക്
0: എന്തായാലും സന്തോഷമായിട്ട് സന്തോഷത്തോടുകൂടി പറഞ്ഞിരിക്കുന്ന അർജന്റീന കപ്പ് ഞാൻ നേരത്തെ
2: രണ്ട് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തിരിച്ച് സ്പെയിൻ ഒന്നും അടിക്കൂ എന്നതിന്റെ
0: ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ സ്പെയിനിന്റെ ആ ഒരു ഇപ്പോഴും പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ വേൾഡ് കപ്പിൽ ഒരേ ഒരു ഗോൾ മാത്രമേ സ്പെയിൻ വഴങ്ങിയിട്ടുള്ളൂ എന്നത്.
2: പക്ഷേ
0: ഇത്രയും മത്സരത്തിൽ, അതായത് നമ്മുടെ അർജന്റീന സംബന്ധിച്ച് അവര് നല്ല കളിയാണല്ല, പക്ഷെ അവർ ഒരുപാട്
3: മെസ്സേജ് വന്നിരിക്കുന്നു. നൌഫലിന്റെ മെസ്സേജ് വായിക്കൂ ജലീൽ.
2: നൌഫലിന്റെ മെസ്സേജ്
0: പറഞ്ഞിരിക്കുന്നത് ഓക്കെ,
2: നൌഫൽ നൌഫലൊക്കെ അപ്പൊ തന്നെ എ ജനറേറ്റഡ് പിക്ചർ വായിക്കാം.
3: വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് എ ജനറേറ്റഡ് പിക്ചർ ഒക്കെ.
2: അർജന്റീന കപ്പ് ഉയർത്തും, രണ്ട് ഗോൾ കഴിഞ്ഞു, നൌഫലും പറഞ്ഞു.
0: അപ്പൊ ഇനി ബാക്കി
2: സ്പെയിൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജ് അതിന്റെ പൊക്കത്തുണ്ട്.
3: ഞാനൊരു ബ്രസീൽ ഫാനാണ്.
2: പക്ഷേ
0: മെസ്സിയുടെ അർജന്റീന ഒരിക്കലും കളി വിട്ടുകൊടുക്കുക.

0: മനസ്സില്ല. സ്പെയിൻ അറ്റാക്കും ഡിഫൻസും ഒരുമിച്ചാൽ സ്പെയിൻ ഓക്കെ, അർജന്റീന രണ്ട് സ്പെയിൻ സീറോ.
1: കോഴിക്കോട് കൊടുങ്ങല്ലൂർ നേരാ കോഴിക്കോട് ആളുകൾ നിൽക്കുന്നത്.
0: ഓൺലൈൻ സ്ട്രീമിങ്ങിലൂടെ കേൾക്കുന്ന അനൂപാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാലിക്കറ്റിൽ നിന്ന്.
2: സത്യത്തിൽ ഞാനൊരു ബ്രസീൽ ഫാൻ ആണെന്നുള്ള
3: അത്ര വിശ്വസനീയമല്ല,
0: പക്ഷേ മെസ്സിയുടെ അർജന്റീന ഒരിക്കലും കളി വിട്ടുകൊടുക്കാൻ മനസ്സില്ല. സ്പെയിൻ അറ്റാക്ക്, അതായത് പറയുന്നത് സ്പെയിനിന്റെ അറ്റാക്കും ഡിഫൻസും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ സ്പെയിൻ ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് അല്ലേ,
2: പക്ഷെ അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ജലീൽ അതിൽ നിന്നും അത് മാത്രമേ വായിക്കുന്നു. ജലീൽ സ്പെയിൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ മെസ്സേജിലും.
1: ജലീലിന് പക്ഷെ ഒരു ഓഫറുണ്ട്. ജലീലിന് ഇപ്പൊ പറയണത് സൂപ്പർ കമ്പ്യൂട്ടർ പ്രഡിക്ഷൻ, ഓപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ അനുസരിച്ച് സ്പെയിന് ഒരു സ്ലിം സാധ്യതയുണ്ട്.
2: അതായത് സ്ലിം എഡ്ജ് ഉണ്ട്,
1: സ്ലിം എഡ്ജ്,
2: ആ
1: സ്ലിമ്മിലാണ് പിടിച്ചേക്കണത്. ഇതിപ്പോ നമുക്കറിയാം, നമുക്ക് ഇതിനു മുമ്പ് ഇവര് 1966 സ്പെയിനും അർജന്റീനയും ലാസ്റ്റ് കളിക്കുന്നത്. അന്ന് ജയിച്ചാരാന്നറിയോ, അർജന്റീന 2-1 ജയിച്ചത്.
2: 1966
1: അന്ന് അർജന്റീനയാണ് ലാസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് അസിസ്റ്റിന്റെ മാസ്റ്ററായ മെസ്സി, അതുപോലെ പാസിന്റെ തന്നെ മറ്റൊരു മാസ്റ്ററായ റോഡറി. അപ്പൊ മെസ്സി വേഴ്സസ് റോഡറി പ്ലേ മേക്കിംഗിന്റെ കാര്യത്തിൽ, ഗോൾ അടിക്കുന്ന കാര്യത്തിലും അവിടെ യമാലും മെസ്സി തന്നെ.
0: എനിക്ക്
2: സത്യത്തിൽ നോക്കിയിരിക്കേണ്ടത് സ്പെയിനിന്റെ മിഡ്ഫീൽഡേഴ്സിന്റെ എങ്ങനെയാണ് അവരെ കളിയുടെ ടെമ്പോ കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു വലിയ
1: ഒന്നും പറയാനിരിക്കില്ല. സുന്ദരമായ പാസുകൾ,
2: സുന്ദരമായ
1: പാസുകളായിരിക്കും
2: അത് കാണാനാണ് സത്യത്തിൽ ഇന്നിരിക്കുന്നത്.
1: കാരണം
2: അത് അവിടെ ആയിരിക്കും അർജന്റീനയുടെ ഒരു പ്രധാന സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെയാണ് ഇവരുടെ ഒരു സ്ട്രോങ് ഏരിയ. ഈ ബോളിനെ പിന്നെ സെന്ററിൽ നിന്ന് പാസ് ചെയ്ത് മുന്നിലേക്ക് നയിക്കുന്ന ഗെയിമിന്റെ ടെമ്പോയെ ഫിക്സ് ചെയ്യുന്നത് ഈ മിഡ്ഫീൽഡേഴ്സാണ്. അപ്പൊ അവരെ എങ്ങനെയാണ് അത് പാസുകളെ മുന്നോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഗോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണും. ഇന്നൊക്കെ ഇന്നത്തെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവും.
1: എന്തായാലും ഒരു സൈഡിൽ നോക്കിയാൽ, ഒരു സൈഡിൽ യമാലിന്റെ ഒരു സൈഡ്, ഒരു സൈഡിൽ കുക്കറയും കൂടെ കയറി വരും. ഇവര് രണ്ടുപേരും, എനിക്ക് ആ കുക്കറയുടെ കളി ഭയങ്കര, അതാണ്. പക്ഷെ ഞാൻ പറയണത് ഈ പറഞ്ഞ അവസാന സമയത്ത് ഈ അർജന്റീന കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, അവരിറങ്ങിയ വർക്കാണ്, വർക്കാണ്.
2: അപ്പൊ ഇന്ന് വേറൊരു പ്രൊഡിക്ഷൻ കൂടെ ഞാൻ ചോദിക്കാം, ഇന്ന് റെഡ് കാർഡ് ഉണ്ടാവുമോ?
0: ഇന്ന് റെഡ് കാർഡ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് മറ്റുള്ള മത്സരങ്ങൾ തോന്നുന്നത്.
1: റെഡ് കാർഡ് എല്ലാ കാർഡും ഉണ്ടാവും.
2: മൊത്തം എത്ര എല്ലാം ഉണ്ടാവും? ഈ ഓരോ ടീമിന്റെ എല്ലാം പറഞ്ഞ അഗ്രസീവ്നെസ് നമുക്ക് ചെക്ക് ചെയ്യാം.
1: ഇതുവരെയുള്ള ചരിത്രം ഈ വേൾഡ് കപ്പിന്റെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ
2: അർജന്റീനക്ക് എല്ലാം ഉണ്ടാവില്ല എന്നാണ്.
1: അല്ല, അങ്ങനെയല്ല പറഞ്ഞ. അർജന്റീനയേക്കാൾ പറഞ്ഞ പോലെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അറിയാം, ഇതിനകത്ത് സ്പെയിൻ അങ്ങനെ ഒരുപാട് ഫൗൾ ചെയ്ത് കളിക്കുന്ന കളിയെ എനിക്ക് തോന്നില്ല. കാരണം അവരെ പെർഫെക്ട് പാസിംഗിന്റെ ആൾക്കാരായതുകൊണ്ട് പിസ് പാസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കടന്നാക്രമിച്ച് പിടിക്കാൻ ഒരുപാട് കാർഡുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കളിയാന്ന് എനിക്ക്
2: തോന്നുന്നില്ല.
1: പക്ഷെ പറഞ്ഞ പോലെ ചിലപ്പോ ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷന്റെ പുറത്ത് ഇപ്പോ ഈ ബോൾ കിട്ടാതെ വരുന്നതാണ് ഫുട്ബോളിലെ
0: ഏറ്റവും വലിയ പ്രശ്നം. സ്പെയിൻ പന്ത് വിട്ടുകൊടുക്കാൻ ഭയങ്കര പിശുക്കന്മാരാണ്. അതായത് എതിർ ടീമിന് ഇവരുടെ കഴുത്തായിരിക്കും കൂടുതൽ സമയവും പന്ത് ഉണ്ടാകുക. അപ്പൊ ഇന്ന് അതിലൊരു മാറ്റം അർജന്റീനക്ക് വരുത്താൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
1: എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് ഞാൻ നോക്കണം. എനിക്ക് നോക്കിയത് ബോൾ പൊസഷൻ സ്പെയിന് വിട്ടുകൊടുക്കുക. തുടക്കത്തിലെ എനിക്ക് തോന്നുന്ന ഒരു 10-20 മിനിറ്റത്തോളം സ്പെയിൻ തന്നെ ആയിരിക്കും കളി കൺട്രോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് അവിടെ അർജന്റീന ഇരിക്കും. ഒരു ബോള് തിരിച്ചൊരു റീബൗണ്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് അവസരമാക്കാനായിട്ട് അർജന്റീനയ്ക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു പിഴവ് സ്പെയിൻ വരുത്താതിരിക്കണം എന്നുള്ളതാണ്. കാരണം കളി ഫുൾ കൺട്രോളിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗോൾ അടിക്കുന്നവരല്ലേ ജയിക്കുള്ളൂ.
0: എനിക്ക് മൊത്തത്തിൽ ഈ മത്സരം നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ സംഭവിച്ചില്ല എങ്കിൽ ചാൻസ് എപ്പോഴും ഒരു പോയിന്റ് സ്പെയിൻ. അതിന് പറയാൻ കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം ആ ഒരു ഫൈനലിൽ വരുന്ന സമയത്ത് പോലും ഫ്രാൻസ് അത്രമാത്രം നല്ല കളി കാഴ്ചവെച്ചൊരു ടീമാണ്. പക്ഷെ ഫൈനലിന്റെ ഫസ്റ്റ് ഹാഫില് നമ്മൾ ഒരു ഞെട്ടി, ഇതെന്താണ് ഫ്രാൻസ് ഇങ്ങനെ ഒരു
2: ജലീൽ ജലീലിന്റെ പ്രെഡിക്ഷൻ പറഞ്ഞിരിക്കുകയാണ്.
1: ജലീൽ എന്താ പറയുന്നത്, പ്രെഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്പെയിൻ ജയിക്കും തന്നെയാണ്.
0: ജയിക്കും തന്നെയാണ്,
1: പക്ഷേ പാടില്ല.
0: കഴിഞ്ഞ വർഷം ഫ്രാൻസിന് സംഭവിച്ചതുപോലെ ഫസ്റ്റ് ഹാഫിൽ സ്പെയിന് സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി കപ്പ് ഉയർത്താൻ അർജന്റീനയ്ക്ക് ഒരു അവസരം ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
1: അതായത് എക്സ്ട്രാ ടൈമിൽ ഷൂട്ടൌട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ,
0: അതായത് നമ്മുടെ ഫസ്റ്റ് ഹാഫില് ആ ഒരു സമയത്ത് ഒരു നല്ലൊരു പെർഫോമൻസ് സ്പെയിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ, ഒരു ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എങ്കിൽ അവിടെ അർജന്റീനക്കാണ് ചാൻസ് കൊടുക്കും.
1: അവസാന സമയത്ത് എനിക്ക്
0: ഹാഫിൽ ഒരു ഗോളെങ്കിലും സ്പെയിൻ ആദ്യം അടിക്കുകയാണെങ്കിൽ
1: കളി തീർന്നു
0: എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നീട് അവര് ഡിഫൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ യൂണുകയും ഈ പറഞ്ഞാൽ ഗോൾ അടിപ്പിക്കാതെയുള്ളൊരു ശ്രമമായിരിക്കും പോവുക.
2: യെസ്, അങ്ങനെ ജലീൽ ഈ പറഞ്ഞതുപോലെ പ്രെഡിക്ഷൻസ് നടത്തുവാൻ നമ്മുടെ ലിസ്ണേഴ്സിനുള്ള ഒരു അവസരവും കൂടിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ കളി ആരാണ് ജയിക്കുക എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ആ മനസ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 0484242

0: 28101 നമ്പർ ഒരിക്കൽ കൂടി ക്ഷമിക്കണം, അത് നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ ആയിരുന്നു. 8547341075 ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. 8547341075 എന്ന നമ്പറിലേക്ക്
1: വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പൊ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുല്യ അർജന്റീന വിജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ് പെരുമ്പാവൂർന്നാണ് ഈ ഒരു മെസ്സേജ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ നിഹാല് പറയുന്നത് ഇത്തവണ സാധ്യത കൂടുതലും അർജന്റീനക്കാണെങ്കിൽ പോലും സ്പെയിൻ ജയിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല രീതിയിലും
0: പറവൂരിൽ നിന്ന് ജിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അർജന്റീന ജയിക്കാനാണ് സാധ്യത കൂടുതൽ. വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫ്ളാഗുകൾ അയച്ചിട്ടുണ്ട്. ഈ ഫ്ളാഗ് ഒക്കെ നമ്മൾ നാളെ എവിടെ കൊണ്ടുപോയി വെക്കും എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്.
2: അതുപോലെ സ്വാതി ഉഴവൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ട് മസ്റ്റ് ആണ്.
0: അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയായി ഇവർക്ക് എനിക്ക് തോന്നുന്നു ഉറങ്ങണ്ട.
1: ജിബിനാസ് പറയുന്നത് ഇത്തവണ എന്തായാലും കപ്പ് സ്പെയിൻ അടിച്ചിരിക്കും. 1, 2, 3, 4, 5 തീയാണ്
2: വേറെ കാര്യങ്ങൾ പറയാം. കാരണം ഈ വേൾഡ് കപ്പിനകത്ത് അവരുടെ കൺസേൺസ് ഇപ്പോ അർജന്റീനയുടെ ഡിഫൻസിൽ അവർക്ക് ഒരു കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ താലിയ ഫീഗോ ഒന്നും അത്ര ഫോമിലല്ലെന്ന് നമ്മൾ ഉണ്ണികൃഷ്ണ സാർ വിളിച്ചപ്പോ തന്നെ അല്ലേ അഭിപ്രായപ്പെട്ടത്. നമുക്കതിനകത്ത്
0: അവിടെയാണ് സത്യത്തിൽ സ്പെയിനിന്റെ കണ്ണുകൾ ഉണ്ടാവുക.
2: അതെ, തീർച്ചയായിട്ടും അർജന്റീനയുടെ ഒരു വീക്ക് പോയിന്റ് ഡിഫൻസിൽ തന്നെയുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അർജന്റീനയുടെ അറ്റാക്കിനെ ചെറുക്കാനുള്ള പ്രശ്നമാണ്. അപ്പം ഇവിടെ സ്പെയിൻ എങ്ങനെ മുതലെടുക്കുന്നുള്ളതാണ്
0: സത്യത്തിൽ. ഈ ഡിഫൻസിലെ ഫ്ലോസിലേക്കാണ് എല്ലാ കളികളും, ഈജിപ്റ്റ് ആയാലും സ്വിറ്റ്സർലൻഡ് ആയാലും ഇംഗ്ലണ്ട് ആയാലും കുതിച്ചു കയറിയത് ഈ ഫ്ലോയിലേക്കാണ്. പക്ഷെ ആ ഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവര് തീ പറക്കുന്ന ഉണ്ടകളെ പോലെ അല്ലെ, തീ ചീറ്റുന്ന തോക്കുകളെ പോലെ ഇവർ പുറത്തേക്ക് ഇറങ്ങുക.
1: പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സിയും അതുപോലെ തന്നെ അർജന്റീനയുടെ കോച്ച് പറഞ്ഞു രീതിയിൽ വന്ന ഒരു സംഭവം, എമാല് ഫോമിലേക്ക് ഉയരാതിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ.
2: എമാലിനെ പിടിച്ചു കിട്ടാൻ പറ്റൂലെന്നും സ്കലോണി പറഞ്ഞിട്ടുണ്ട്.
1: അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലത്തെ നമ്മുടെ ഈ പറഞ്ഞ അവരുടെ പ്രാക്ടീസ് സെഷനിലൊന്നും എമാല ഇറങ്ങിയിട്ടില്ല. അപ്പൊ പലർക്കും ഒരു ഇതുണ്ടായി, കാരണം വെച്ചാല് പരിക്ക് മൂലമാണ് ഇറങ്ങാതിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്തകൾ വന്നപ്പോ സ്പെയിൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഈ മത്സരത്തിൽ ഇറങ്ങാൻ.
0: പനങ്ങാട് നിന്ന് ഹരി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അർജന്റീന ജയിക്കുവാനാണ് സാധ്യത, അർജന്റീന കൊണ്ടുപോകും എന്ന് പറഞ്ഞ മെസ്സേജ്.
1: അർജന്റീന ജയിക്കും, കൊണ്ടുപോകും, അർജന്റീന ടീം കപ്പ് കൊണ്ടുപോയിരിക്കും. അർജന്റീന ഫാനാണ് കാത്തിരിക്കുക, എന്റെ അനിയൻ കളി കാണാൻ കാത്തിരിക്കുകയാണ്. അനിയന്റെ പേര് പറയൂ,
2: അനിയൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയണ്ടേ. അർജന്റീന ജയിക്കും എന്നൊക്കെ പറഞ്ഞു.
1: സാധ്യത കൂടുതലും സ്പെയിനാണ്. സ്പെയിന്റെ ഡിഫൻസ് പറയുമ്പോഴല്ല, ഒരു ഗോൾ മാത്രമാണ് ഈ വേൾഡ് കപ്പിൽ വഴങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെയിനാണ് ജയിക്കാൻ സാധ്യത. കാരണം ഒരുപാട് ഗോളുകൾ വിട്ടുകൊടുക്കുന്ന ഒരു ടീമാണ് അർജന്റീന. പക്ഷെ സ്പെയിനെ സംബന്ധിച്ചോളം അവർ ഗോളൊന്നും വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിയാണ്. ആകെ ഒരേ ഒരു ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് യെസ് ഒമാനിൽ നിന്നാണ്. നമ്മുടെ എന്തായാലും നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് പോലും നമ്മളെ പ്രോഗ്രാംസ് കേൾക്കുന്നുണ്ട് എന്നറിയില്ല. ഒത്തിരി ഒത്തിരി സന്തോഷം. പ്രവാസി മലയാളികളായിട്ടുള്ളവരോട് നമുക്കൊരു ബിഗ് താങ്ക്സ്
2: പറയാം.
0: ചേർത്തലയിൽ നിന്ന് രാജീവന്റെ മെസ്സേജ് ഉണ്ട്, വീണ്ടും അർജന്റീനയുടെ കുറെ ഫ്ളാഗുകളാണ് നമുക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അർജന്റീന സ്പെയിനിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാളും പ്രയാസമാണ് ജലീലിനെ ഇപ്പൊ ഡിഫെൻഡ് ചെയ്യുന്നത്.
1: വീണ്ടും മെസ്സേജ് നമ്മുടെ ഫാൻസിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് എപ്പ എന്തായാലും 1, 2, 3, 4 പേര് ഒരുമിച്ചുള്ള മെസ്സേജ്. എനിക്ക് തോന്നുന്നു ഒരാൾ തന്നെയാണ് അത് അയച്ചെന്ന് അറിയില്ല. പക്ഷെ സ്പെയിന്റെ ജേഴ്സിയുടെ ആ ഒരു കളർ ഓഫ് എന്റെ ആ ഒരു ജേഴ്സി കിട്ടുകൊണ്ടുള്ള ഫോട്ടോസ്.
0: അപ്പൊ ഈ മത്സരത്തിലെ ആവേശം നിങ്ങൾക്കും അറിയിക്കാനായിട്ട് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക. 8547341075 8547341075.
1: യെസ് അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈകിട്ടുള്ള സമയവും ആയിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞ് അതെ സമയത്ത് നമ്മളിങ്ങനെ
2: അല്ല, ഞാൻ പെട്ടെന്ന് അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ വളരെ അത്രയും നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് മെസ്സേജ് ഒക്കെ വായിച്ചപ്പോ ഞാൻ ഇത്രയും സമയം ആയത് അറിഞ്ഞില്ല. ശരിക്കും
0: പുറത്തിറങ്ങിയ
1: ഞങ്ങള് കളി കാണാൻ പോകുന്നത് നമ്മുടെ മിഥുൻ പ്രോ, ഞാനും മിഥുനും ഒരുമിച്ച് ഞങ്ങൾ അല്ലെ, നമ്മൾ എവിടെയാണ് കളി കാണാൻ പോണേ? 60 ഫീറ്റിലെ 60 അടിയിലുള്ള ബിഗ് സ്ക്രീനിലുള്ള മത്സരം കാണാൻ പാസ് ഒക്കെ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് നൽകി. അപ്പൊ നമ്മളൊന്നും അറിഞ്ഞില്ല.
2: അഭി എങ്ങനെയാണ് ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ?
0: ഞാന് സത്യത്തിൽ ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്.
2: നമ്മുടെ കമ്മിറ്റി
0: നമ്മള് ഫിഫയാണ്. നമ്മൾ ഇന്നൊരു വലിയ സ്ക്രീനിങ് നമ്മുടെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു മുഖ്യ
2: സംഘാടകനാണ്.
0: പക്ഷെ ഇനി പോയിട്ട് വേണം
2: സംഘടിപ്പിക്കാൻ്റീനോട് റോളാണ്.
0: നമ്മൾ
2: ഇൻഫാൻറ്റീനോട്
0: റോളാണ് നമ്മൾ.
2: വീണ്ടും
1: ഇൻഫോ പാർക്കിലെ ആ ഒരു ബിഗ് സ്ക്രീനിൽ കളി കാണാൻ പറഞ്ഞ ഞങ്ങളെ രണ്ടുപേരും, ഞങ്ങൾ മാത്രമല്ല, വിനു അർജന്റീന ഫാനായ കട്ട ഫാനായ ജീനു ഒക്കെ അവിടെ ഉണ്ടാവും.
2: ജയിലിൽ മാത്രം ഓപ്പൺ
0: ആയിട്ട് ലാസ്റ്റ് മെസ്സേജ് ആണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. അർജന്റീന വിൽ വിൻ, ബിലീവ് ഇൻ മെസ്സി.

0: മിശിഹ അവതരിക്കുന്നതാണ്.
1: ടോംസൺ അയച്ചിരിക്കുന്ന മെസ്സേജോട് കൂടിയാണ് ഇന്ന്
2: ടോംസൺ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സ്പെയിൻ ടീമിന്റെ ജേഴ്സി ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഈ മത്സരം അവസാനിക്കുന്ന സമയത്ത്
0: അപ്പോ ഇത് കഴിയുമ്പോൾ
2: ജേഴ്സി മാറ്റേണ്ട അവസ്ഥ ഇല്ല. എന്തായാലും എനിക്ക് പ്രതീക്ഷ ഞാൻ കൈവിടിയുന്നില്ല. സ്പെയിൻ തന്നെ തൂക്കും.
0: സ്പെയിൻ ആയതുകൊണ്ട് പ്രതീക്ഷ.
2: അതെ അതെ അതെ. ഞാൻ നേരത്തെ
0: മെസ്സിയുടെ അടുത്ത് മെസ്സി ഉള്ളതുകൊണ്ട് അർജന്റീനയ്ക്കും പ്രതീക്ഷയുണ്ട്.
2: നാളെ രാവിലെ ആ ഒരു പാട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പാട്ടായിരിക്കും മൊത്തം നമ്മുടെ സോഷ്യൽ മീഡിയ.
0: സ്പെയിൻ ജേഴ്സി ഇടണ്ട, അർജന്റീന ജയിക്കുമെന്ന് ജലീലിന് വാണിംഗ് ഉണ്ട് ഓൾറെഡി.
2: എന്തായാലും വാണിംഗ്
0: ഓക്കെ.
2: അപ്പൊ എന്തായാലും ഭയങ്കര കളിക്കാരനായിട്ടുള്ള ഓക്കെ ഓക്കെ ഓ നമ്മുടെ സ്പെയിൻ ഭയങ്കര കളിക്കാരായിട്ടുള്ളവരാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് സ്പെയിന് ജയിക്കാൻ സാധ്യത ഓക്കെ. എന്തായാലും നമ്മുടെ മെസ്സേജ് ഒക്കെ നമ്മൾ വൈകിട്ടുള്ള സമയമായിരിക്കും. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മുടെ
1: ലാസ്റ്റ് ലാസ്റ്റിന് ഒരു മിനിറ്റ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പൊ കൂടെ ഉള്ളത് ഞാൻ അബിയാണ്,
2: ആർജെ മിഥിനുണ്ട്,
1: ജലീലുണ്ട്,
2: ഞാനും ശാലിനി ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള്
1: അപ്പൊ നമ്മള് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരു പ്രെഡിക്ഷൻ കൂടെ പറഞ്ഞിട്ട് കളി ആര് ജയിക്കുന്നുള്ളത് ഒറ്റ വാക്കിൽ.
2: ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സ്പെയിൻ ആരാധകനാണ്. പക്ഷെ ഞാൻ അർജന്റീന ജയിക്കും എന്ന് പറയില്ല. കാരണം വെച്ചാൽ ജാതിക മുഴുവനും അർജന്റീനക്കാണ്, അല്ല അർജന്റീനക്കല്ല സ്പെയിനാണ്. സ്പെയിൻ വിജയിക്കും എന്റെ ഒരു പ്രെഡിക്ഷൻ ശരിയാണെങ്കിൽ. ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് സ്പെയിൻ ആണ് എങ്കിൽ ഉറപ്പായും സ്പെയിൻ ജയിക്കും. കൂടുതലും ഡിഫൻസിൽ ഊന്നിയുള്ള ഒരു കളിയാണെങ്കിലും സ്പെയിൻ ജയിക്കും.
1: മിഥുൻ പറയൂ.
0: രണ്ടും സ്ട്രോങ്
1: ആയിരുന്നു.
0: ലക്ക് ഫേവർ ചെയ്യുന്ന ടീം ജയിക്കും എന്ന് എനിക്ക് പറയാനുള്ളു. ലക്ക് ഫേവർ ചെയ്യുന്ന ടീം, അതിനകത്ത് രണ്ടുപേർക്കും അപ്പർ ഹാൻഡ് ഇല്ല. ഇന്നത്തെ ലക്ക് ഒരു ലക്ക് ഒരു നിർണായക ഘടകമായിരിക്കുന്നു കളിയിൽ. ഒരു ലക്ക് ഫാക്ടർ, ഒരു ഒരു മൊമെന്റ്.
1: അപ്പൊ ഇനി ശാലിനിയുടെ അവസരം. എന്റെ പ്രൊഡിക്ഷൻ സ്ലൈറ്റ് എഡ്ജ് ഫോർ സ്പെയിൻ ആണ്.
0: സ്ലൈറ്റ് എഡ്ജ്,
1: സ്ലൈറ്റ്
0: പൂജ്യം.
1: പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 മിനിറ്റ് പോയി പെനാൽറ്റിയും കഴിഞ്ഞിട്ടുള്ള കളിയായിരിക്കും.
0: അങ്ങനെ ആയിരിക്കും പറയണം. എനിക്ക് പറഞ്ഞ ഒരു ഒരു ഇൻസിഡന്റ്, ഒരു ലക്കി ഇൻസിഡന്റ് ഒരു ടീമിന് ഫേവറബിൾ ആയി മാറുന്നതാണ് ഒരു ലക്കി ഇൻസിഡന്റ് ആയിരിക്കും.
2: എന്തായാലും ലെറ്റ്സ് വെയിറ്റ്, നമുക്ക് കാണാം. ഇനി കൃത്യം പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പന്തുരുളാൻ പോകുകയാണ്. അപ്പോ ആരായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് നാളെ രാവിലെ അല്ലെ വെളുപ്പിന് തന്നെ അറിയാൻ കഴിയുന്ന.
0: ബ്രേക്കിന്റെ ഇടയിൽ ഷക്കീറയുടെ പരിപാടിയുണ്ട്.
2: യെസ് യെസ് യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം, ഡൽഹി റിലെ, തുടർന്ന് ഇംഗ്ലീഷ്.
3: നമസ്കാര്. ആകാശവാണി സമാചാർ കെ സാത്ത് മേ ആശുതോഷ്. लोकसभा अध्यक्ष ओम बिरला ने मानसून सत्र से पहले आज कार्य मंत्रणा समिति की बैठक बुलाई. बैठक के दौरान सरकार और विभिन्न राजनीतिक दलों के सदस्यों ने सत्र में उठाए जाने वाले विधायी और अन्य मुद्दों पर अपने विचार साझा किए. बैठक को संबोधित करते हुए श्री बिरला ने रचनात्मक चर्चा, सार्थक सहयोग और संसदीय परंपराओं के उच्च मानदंडों का पालन करने के महत्व पर बल दिया. संसद का मानसून सत्र कल से शुरू होगा और 13 अगस्त तक चलेगा. इस दौरान कई महत्वपूर्ण विधेयक चर्चा और पारित करने के लिए सूचीबद्ध हैं. सत्र से पहले सरकार ने आज संसदीय सौन भवन में सर्वदलीय बैठक बुलाई. रक्षा मंत्री राजनाथ सिंह ने बैठक की अध्यक्षता की. राज्यसभा के नेता जगत प्रकाश नड्डा, संसदीय कार्य मंत्री किरेन रिजिजू, संसदीय कार्य राज्य मंत्री अर्जुन राम मेघवाल और डॉ एल मुरुगन बैठक में उपस्थित थे. अपना दल पार्टी की नेता अनुप्रिया पटेल, जनता दल यूनाइटेड के नेता संजय झा, तेलुगु देशम पार्टी के नेता लावू श्रीकृष्णा देव रायालू, कांग्रेस नेता जयराम रमेश, समाजवादी पार्टी के नेता धर्मेंद्र यादव, झारखंड मुक्ति मोर्चा के राज्यसभा सांसद महुआ मांझी और 40 राजनीतिक दलों के 50 नेता भी बैठक में शामिल हुए. मीडिया से बातचीत में श्री रिजिजू ने उन सभी राजनीतिक दलों से संसद की कार्यवाही सुचारू रूप से चलाने और महत्वपूर्ण मुद्दों पर सकारात्मक चर्चा करने का आग्रह किया.
4: कोई पार्टी या कोई मेंबर अपना जो भी बात रखना चाहता है पार्लियामेंट में पूरा रख सकते हैं. मैं विपक्ष के साथियों को कहना चाहता हूं कि पहले में भी पार्लियामेंट को चलाने में दिक्कत आई थी क्योंकि हंगामा बहुत ज्यादा हुआ था. लोग चाहते हैं कि पार्लियामेंट सुचारू रूप से चले, इसलिए मैं फिर से सब पार्टी के नेताओं को मैं अनुरोध करता हूं कि पार्लियामेंट अच्छी तरह से चले, इसमें सब लोग योगदान करें और हम भी विपक्ष के बात सुनेंगे और विपक्ष भी हमारे बात सुने.
3: दिल्ली पुलिस ने स्पष्ट किया है कि संसद सत्र के दौरान नई दिल्ली में किसी भी विरोध प्रदर्शन या जुलूस के लिए कोई अनुमति नहीं मांगी गई है और न ही दी गई है. पुलिस ने सोशल मीडिया पोस्ट में कहा है कि भारतीय नागरिक सुरक्षा संहिता की धारा 163 क्षेत्र में लागू है, इसलिए जंतर मंतर के अलावा इस क्षेत्र में विरोध